ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 29, കൊല്ലവർഷം 1202, കന്നി 4, 2026 സെപ്റ്റംബർ 4, 2026 സെപ്റ്റംബർ 20 തീയതി ഞായറാഴ്ച. എഫ്എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 2 സെക്കൻഡ്.

0: ൂർ എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില.
1: കലിംഗ യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ അശോകൻ കലിംഗ രാജ്യം കീഴടക്കിയെങ്കിലും യുദ്ധക്കളത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചകൾ ഭയാനകമായിരുന്നു. യുദ്ധവിജയത്തിനു ശേഷം ആ യുദ്ധഭൂമിയുടെ അശോകം നടന്നു. അവിടെ ഒഴുകിയ ചോരയും അനാഥരായ കുട്ടികളുടെയും ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകളുടെയും വിലാപവും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പിടിച്ചുരച്ചു. കൊല്ലപ്പെട്ടവരുടെ സ്ഥാനത്ത് സ്വന്തം കുടുംബത്തെ സങ്കല്പിച്ചു നോക്കാൻ ആ ചക്രവർത്തിക്ക് കഴിഞ്ഞു. തോറ്റ ജനവിഭാഗത്തിന്റെ കടുത്ത മാനസിക വേദന സ്വന്തം വേദനയായി അശോകൻ ഉൾക്കൊണ്ടു. യുദ്ധത്തിന്റെ പാത എന്നേക്കുമായി ഉപേക്ഷിക്കാനും ബുദ്ധമതം സ്വീകരിച്ച് സമാധാനത്തിന്റെയും അഹിംസയുടെയും വഴി തിരഞ്ഞെടുക്കാനും പ്രേരിപ്പിച്ചു. സഹാനുഭൂതിക്ക് മികച്ച ഒരു ഉദാഹരണമാണ് അശോക ചക്രവർത്തിയുടെ ഈ മനംമാറ്റ കഥ. മറ്റൊരാളുടെ കണ്ണിലൂടെ ജീവജാലങ്ങളെ കാണാനും കാതുകളിലൂടെ കേൾക്കാനും ഹൃദയത്തിലൂടെ അനുഭവിക്കാനുമുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് സഹാനുഭൂതി അഥവാ എമ്പതി എന്ന് പറയുന്നത്. ഇത് സഹതാപം അതായത് സിമ്പതിയിൽ നിന്ന് വ്യത്യസ്തമായ വികാരമാണ്. മറ്റൊരാളുടെ ചെരുപ്പിൽ കാൽവെച്ച് നടക്കുക എന്ന പഴഞ്ചൊല്ല് സഹാനുഭൂതിയുടെ വ്യാപ്തി മനസ്സിലാക്കി തരുന്നു. 1850 നടന്ന ക്രിമിയൻ യുദ്ധകാലത്ത് മുറിവേറ്റ സൈനികരുടെ വേദന സ്വന്തം വേദനയായി കണ്ട് സുരക്ഷിതമായ തന്റെ നഴ്സിംഗ് ജീവിതം അവസാനിപ്പിച്ച് പട്ടാള ബാരക്കുകളിൽ അഹോരാത്രം ഓടി നടന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ സഹാനുഭൂതി നഴ്സിംഗ് എന്ന മേഖലയെ തന്നെ മാറ്റി മറിച്ചു. ഇന്ത്യയിലുടനീളം ട്രെയിനിൽ യാത്ര ചെയ്ത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം മനസ്സിലാക്കുന്ന കാലത്ത് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ദരിദ്രയായ ഒരു സ്ത്രീ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ അലക്കി ഉണക്കാൻ ശ്രമിക്കുന്നത് കണ്ട ഗാന്ധിജി ആ സ്ത്രീയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അന്നുമുതൽ തന്റെ ആഡംബര വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കാൻ ഒരു ധോത്തി മാത്രം ധരിക്കാൻ

0: തുടങ്ങി. സഹാനുഭൂതിയുടെ മറ്റൊരു മഹത്തായ ഉദാഹരണം. മലയാളത്തിന്റെ മഹാകവി കുമാരനാശാന്റെ കാവ്യ ജീവിതം തന്നെ സഹാനുഭൂതിയിൽ അധിഷ്ഠിതമായിരുന്നു. ബുദ്ധമത ചരിത്രത്തിൽ മാതംഗി എന്ന പെൺകുട്ടിയോട് ബുദ്ധശിഷ്യൻ ആനന്ദൻ വെള്ളം ചോദിക്കുന്നതും ജാതിക്കോയ്മ നിലനിന്നിരുന്ന അക്കാലത്ത് അവൾ ഭയന്നു നിന്നതും ഉയർന്ന ജാതിക്കാരുടെ ക്രൂരത നേരിടുന്ന മനുഷ്യരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച ആശാൻ ആ സഹാനുഭൂതിയിൽ നിന്നാണ് ചണ്ണാല ഭിക്ഷുകി എന്ന വിപ്ലവാത്മക കാവ്യം രചിച്ചത്. തന്റെ ജനതയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ മഹാത്മാ അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി യാത്ര കേവലം ഒരു പ്രതിഷേധം മാത്രമായിരുന്നില്ല, മറിച്ച് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പൊതുവഴിയിലൂടെ നടക്കാൻ അനുവാദമില്ലാത്ത സഹജീവികളുടെ വേദന സ്വന്തം വേദനയായി കണ്ട് അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ കാരുണ്യപരമായ സഹാനുഭൂതിയുടെ ഉജ്ജ്വല പ്രകടനമായി പ്രതീകമായിരുന്നു മദർ തെരേസ. കൽക്കട്ടയിലെ തെരുവുകളിൽ ആരും നോക്കാനില്ലാതെ വിശന്നു വലഞ്ഞ് രോഗപീഡയേറ്റ് മരിക്കാൻ കിടന്ന മനുഷ്യരെ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ലോകം അസ്പൃശ്യരായി മാറ്റി നിർത്തിയ കുഷ്ഠരോഗികളെയും അനാഥരെയും അവർ സ്വന്തം മക്കളെപ്പോലെ പരിചരിച്ചു. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലായിരിക്കും, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും എന്ന അവരുടെ വാക്കുകൾ സഹാനുഭൂതിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഇന്നത്തെ ആധുനിക സമൂഹത്തിലും സഹാനുഭൂതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ പരിഹരിക്കാനും ജോലിസ്ഥലങ്ങളിൽ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുത കുറയ്ക്കാനും സഹാനുഭൂതിക്ക് കഴിയും. മറ്റുള്ളവരെ മുൻവിധിയോടെ നോക്കിക്കാണാതെ അവരെ അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് നോക്കിക്കാണുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യത്വം ജനിക്കുന്നത്. സഹാനുഭൂതി ജന്മനാ ലഭിക്കുന്ന ഒരു ഗുണം മാത്രമല്ല, ബോധപൂർണമായ ശ്രമങ്ങളിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വികാരം കൂടിയാണ്. മറ്റുള്ളവർ പറയുന്നത് തടസ്സപ്പെടുത്താതെ ശ്രദ്ധയോടെ കേൾക്കുക, വ്യത്യസ്ത വീക്ഷണങ്ങളെ മാനിക്കുക, സഹജീവികളോട് കരുണയോടെ പെരുമാറുക എന്നിവയിലൂടെ നമുക്ക് സഹാനുഭൂതി വളർത്തിയെടുക്കാം. അങ്ങനെ പരസ്പര വിശ്വാസവും സ്നേഹവുമുള്ള ഒരു നല്ല നാളെ കെട്ടിപ്പടുക്കാൻ എമ്പതി എന്ന മാനുഷിക മൂല്യത്തെ നെഞ്ചിലേറ്റാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് രാധാകൃഷ്ണൻ അടുത്തില.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ.
3: വികസിത ഭാരതത്തിന് ലഹരിമുക്ത യുവത്വം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടിയിൽ ഇന്ന് രാജ്യവ്യാപകമായി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹ് സംഘടിപ്പിക്കുമെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം. 1067 കേന്ദ്രങ്ങളിലാണ് പരിപാടി. രാജ്യത്തെ സെമി കണ്ടക്ടർ സമ്മേളനം സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സമാപിച്ചു. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദി ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച 3 ദിവസത്തെ സമ്മേളനത്തിൽ 600-ൽ പ്രദർശകർ പങ്കെടുത്തു. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് രാവിലെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുന്ദാർ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ MD വത്സമ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ തലസ്ഥാനത്തെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. വോട്ടർ പട്ടികയിൽ പുതിയ പേരുകൾ ചേർക്കാനും ഒഴിവാക്കാനും ആവശ്യമായ പരാതികൾ സമർപ്പിക്കാനും പട്ടികയിലെ വിവരങ്ങളിൽ തിരുത്താനും ജനങ്ങളെ സഹായിക്കുകയാണ് ക്യാമ്പുകളുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺക്ലേവ് ഈ മാസം 29
2: സംഘാടക സമിതി രൂപീകരിച്ചു. IMA വനിതാ വിഭാഗം സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് ചേരും. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ധർമ്മശാല മാതൃക അന്ധവിദ്യാലയത്തിൽ കാഴ്ചപരിമിതരുടെ സംസ്ഥാനതല ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ പാലക്കാട് സ്വദേശികളായ ടി മഹേഷും NK വിഷ്ണുവും ജേതാക്കളായി. മലപ്പുറം സ്വദേശികളായ പി രതീഷും AK മാഹിൻ ബഷീറും രണ്ടാം സ്ഥാനം നേടി. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 6:10 കാവ്യാഞ്ജലി, തുക്കാറാം ദൈവത്തോടെ സച്ചിദാനന്ദന്റെ കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലാപനം പ്രിജിത് സിയാൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു, ഇതിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, തുടർന്ന് ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ. എല്ലേസ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം, 10:00 ചലച്ചിത്രഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 കിളിക്കൂട്ടം കുട്ടികളുടെ പരിപാടി, 5 പേടിക അമൃത കലാകൂടത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 11:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം, ഔസിപ്പച്ചൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി ശ്രീചന്ദ്ര, കൂടെ കീബോർഡിൽ ജോബി കുട്ടിയൂർ. 11:30 ആൽബം ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 ചരടു പിന്നിക്കളിപ്പാട്ട്, ടി ബിന്ദു ഗംഗാധരനും സംഘവും പാടിയത്, 12:40 നാടകഗാനങ്ങൾ, 1:00 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 ചലച്ചിത്രഗാനങ്ങൾ, 2:30 PK നീലകണ്ഠനും സംഘവും അവതരിപ്പിച്ച കുറത്തിയാട്ടം, 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം, 4:00 കണ്ണൂർ ടാക്കീസ്, 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ, 5:30 പി സുനിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ച മലയൻകെട്ട്, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം ഇടുക്കി, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 7:15 7:55 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: This is Akashvani, the news read by Prime Minister Narendra Modi has distributed more than 51,000 appointment letters to newly appointed youth in various government organizations at the 20th Rozgar Mela through video conferencing. Speaking on the occasion, Mr. Modi emphasized the pivotal role of youth in building a developed and self-reliant India. He said that in recent years, the central government has consistently focused on equipping the youth with the skills and opportunities needed to prepare for the future.
2: बीते वर्षों में भारत सरकार का निरंतर जोर युवाओं को भविष्य के लिए तैयार करने पर रहा है. नेशनल एजुकेशन पॉलिसी, स्किल इंडिया मिशन, प्रधानमंत्री कौशल विकास योजना या अप्रेंटिसशिप को बढ़ावा देने का प्रयास, हमारी कोशिश है कि युवाओं की पढ़ाई और उनकी स्किल्स बदलती इकोनॉमी की जरूरतों के साथ चले. जैसे एक उदाहरण है PM सेतु.

0: തുക്കാറാം ദൈവത്തോട്, സച്ചിദാനന്ദന്റെ കവിതയിൽ നിന്നൊരു ഭാഗം. ആലപിച്ചത് പ്രേജിത് സി എൻ. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. സമയം 6 മണി കഴിഞ്ഞ് 15:12. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യഗാനം ജയചന്ദ്രനും സംഘവും പാടിയത്.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താഴ്ന്നും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഗാനസായാഹ്നം ഇന്ന് വൈകിട്ട് 3 മണിക്ക് യുക്തി മന്ദിരത്തിൽ നടക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ ചപ്പാരപ്പടപ്പ് പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം നാളെ രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണിവരെ കൂവേരി GLP സ്കൂളിൽ നടക്കും. 11-ാമത് ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10 മുതൽ 1 മണിവരെ മൈത്താണി ALP സ്കൂളിൽ വനിതാ ആരോഗ്യത്തിനായി മാനസിക ആരോഗ്യ സ്ക്രീനിംഗ് ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. കണ്ണൂർ ഡിമെൻഷ്യ കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ IMA ഹാളിൽ ലോക അൽഷിമേഴ്സ് ദിന അവബോധ പരിപാടി സംഘടിപ്പിക്കും. വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം 22-ന് രാവിലെ 10:30 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിക്കും. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ നാളെ നടക്കുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിന്റെ സൌജന്യ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനിപ്പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0460220254. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പൊതുജലാശയ ഉദ്ഘാടനം 22-ന് രാവിലെ 9 മണിക്ക് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ പൂവം കടവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും. ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ അഗതതന്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 24-ന് രാവിലെ 9:30 മുതൽ 1 മണിവരെ പ്രമേഹ പാദരോഗ നിർണയ ക്യാമ്പും 26-ന് രാവിലെ 9:30 മുതൽ 1 മണിവരെ വെരിക്കോസ് വെയിൻ മെഡിക്കൽ ക്യാമ്പും നടക്കും. ഫോൺ നമ്പർ 0497-270666. നവംബറിൽ കണ്ണൂരിൽ നടക്കുന്ന സൌത്ത് ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം പ്രദർശന ക്രിക്കറ്റ് മത്സരം ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്ക് കണ്ണൂർ പോലീസ് ഗ്രൌണ്ടിൽ നടക്കും. കണ്ണൂർ പ്രസ് ക്ലബ്ബും കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും തമ്മിലാണ് മത്സരം. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ചാത്തന്നൂർ എസ്എഫ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 10 ദിവസത്തെ സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. പ്രായപരിധി 18 മുതൽ 49 വയസ്സുവരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495999971. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ വളർത്തു നായ്ക്കൾക്കും ഈ മാസം 30-നകം പേ വിഷബാധ പ്രതിരോധ വാക്സിൻ നൽകി ലൈസൻസ് എടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ക്യൂസ് അസോസിയേഷനും കമ്പല്ലൂർ CRC ആന്റ് ഗ്രന്ഥാലയവും സംയുക്തമായി ഈ മാസം 27-ന് രാവിലെ 9:30 മുതൽ CRC ഗ്രന്ഥാലയത്തിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. LP, UP, HS പൊതുവിഭാഗങ്ങളിലായി വ്യക്തിഗതമായാണ് മത്സരം. താൽപര്യമുള്ളവർ ഇന്ന് വൈകിട്ട് 5 മണിക്കകം 940085061 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കേരള വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് കണ്ണൂർ കലക്ട്രേറ്റ് ഓഡിറ്റോറിയ ഹാളിൽ 24-ന് രാവിലെ 10 മണി മുതൽ നടക്കും. കടമ്പൂർ ഈസ്റ്റ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷം സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്ന് രാവിലെ 10:30 നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും ഒക്ടോബർ 9 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 വർഷങ്ങൾ പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025057778.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ.
2: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
3: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
4: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
2: മൂലക്കുരു, ഫിഷർ ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കോയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
12: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
13: ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
15: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
16: ഇന്ന് രാവിലെ 7:00 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറി, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ? തുടർന്ന് ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ.

ഒൻപത് മണിക്ക് ഓർമ്മകളുടെ സംഗീതം, പത്ത് മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, പത്ത് പതിനഞ്ചിന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. പത്ത് ഇരുപത്തിയഞ്ചിന് കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി, അഞ്ചാം പേടിക അമൃത കലാകൂടത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. പതിനൊന്ന് മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം, പുനഃപ്രക്ഷേപണം. പതിനൊന്ന് മുപ്പതിന് ആൽബം ഗാനങ്ങൾ, പന്ത്രണ്ട് പത്തിന് സേവന വാർത്തകൾ, പന്ത്രണ്ട് പതിനഞ്ചിന് ചരടു പിന്നിക്കളിപ്പാട്ട്, ടി ബിന്ദു ഗംഗാധരനും സംഘവും പാടിയത്. പന്ത്രണ്ട് നാൽപ്പതിന് നാടക ഗാനങ്ങൾ, ഒരു മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഒന്നാൻപത്തിയെട്ടിന് എഫ് എം പ്രധാന വാർത്തകൾ, രണ്ട് പതിനഞ്ചിന് ചലച്ചിത്ര ഗാനങ്ങൾ, രണ്ട് മുപ്പതിന് പി കെ നീലകണ്ഠനും സംഘവും അവതരിപ്പിച്ച കുറത്തിയാട്ടം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഇന്ന് പാട്ടി വേണം
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
1: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ പാട്ടി,
2: നിന്റെ കാർഡും പിന്നെന്താ?
1: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
2: ബൈ ഗേൾസ്.
1: എവിടെയാ പോകുന്നത്?
2: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
1: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കം. സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സബ്സിഡിയോടുകൂടിയ കണക്ഷനുകൾ അർഹരായ ആളുകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പാക്കാനാണ് ബയോമെട്രിക് നിർബന്ധമാക്കിയതെന്ന് പെട്രോളിയം പ്രകൃതി ബയോമെട്രിക് നിർബന്ധമാക്കിയതെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. അർഹതയില്ലാത്ത കണക്ഷനുകൾ നിന്നുമാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. യഥാർത്ഥ ഉപഭോക്താവിനും കുടുംബത്തിനും എൽ കണക്ഷൻ ലഭ്യമാക്കുന്നതാണ് തീരുമാനമെന്നും മന്ത്രാലയം.

0: അറിയിച്ചു. വികസിത ഭാരതത്തിന് ലഹരിമുക്ത യുവത്വം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കമാകുമെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. 1067 കേന്ദ്രങ്ങളിലാണ് പരിപാടി. 471 ജില്ലാ എം വൈ ഭാരത് ഓഫീസുകളിലും പങ്കാളിത്ത സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണ യജ്ഞം, തെരുവുനാടകങ്ങൾ, മുദ്രാവാക്യം രചന, യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണത്തിന്റെ സന്ദേശം നേരിട്ട് യുവാക്കളിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ, ദേശ്സേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ചരക്ക് സേവന നികുതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2017 രാജ്യത്ത് ചരക്കു സേവന നികുതി നിയമം GST നടപ്പിലാക്കിയത്. 17 നികുതികളും 13 സെസ്സുകളും ഒരു പൊതുചട്ടക്കൂടിൽ ഇതോടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു രാഷ്ട്രം, ഒരു നികുതി, ഒരു വിപണി എന്ന പ്രയോഗം യാഥാർത്ഥ്യമാക്കി. GST മുൻപ് അന്തർ സംസ്ഥാന ചരക്കു നീക്കത്തിന് ആവർത്തിച്ച നികുതി പരിശോധനകളും പേപ്പർ വർക്കുകളും നീണ്ട കാത്തിരിപ്പുകളുമായിരുന്നു. എന്നാൽ നിയമം വന്നതോടെ ഇതിന് പരിഹാരമായി. നിരക്കുകളിലെ സമീപകാല പരിഷ്കാരങ്ങളിൽ വ്യവസായ മേഖലയ്ക്കും സാധാരണ പരിഷ്കാരങ്ങളിൽ വ്യവസായ മേഖലയ്ക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞു.
0: സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ മുന്നേറുന്നത് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയുന്ന രാജ്യമായി ഇന്ത്യ വളർന്നുവരുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന ഭൌമരാഷ്ട്രീയ വെല്ലുവിളികളെക്കുറിച്ചും നിരന്തരം കരുതൽ പാലിക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 480,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹീമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3,640 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വൃക്ക അല്ലെങ്കിൽ കരൾമാറ്റ ശസ്ത്രക്രിയകൾക്ക് വിധേയരായ 360 പേർക്കും ഹീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ച 1,400 പേർക്കും പ്രതിമാസം 1,000 രൂപ വീതം ലഭിക്കുന്നതാണ് സമാശ്വാസ പദ്ധതി. ഡയാലിസിസിന് വിധേയരാകുന്ന 1,680 പേർക്ക് പ്രതിമാസം 1,100 രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ച സഹായവും ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. മിഡ്ലാൻഡ് കോൺട്രാക്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നൽകിയതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് നോർത്ത് MLA കെ ജയന്ത് നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ചിലതിന് പ്രദർശനാനുമതി നിഷേധിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. 31 ചിത്രങ്ങൾക്കാണ് മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത്. ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന് സംസ്ഥാനത്തെ എല്ലാ പോലീസ് ജില്ലകളിലും എല്ലാ മാസവും 4-ാമത്തെ ശനിയാഴ്ച അഭിനന്ദന ദിനമായി ആചരിക്കും. ക്രമസമാധാന വിഭാഗം ADGP PVJ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്തുനിന്ന് രജു കൊലിയക്കോട്.
2: അഭിനന്ദന ദിനത്തിന്റെ ഭാഗമായി ജില്ലാ യൂണിറ്റ് ആസ്ഥാനങ്ങളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ മുൻമാസത്തിൽ മികച്ച സേവനം, മാതൃകാപരമായ പെരുമാറ്റം, മികച്ച അന്വേഷണ മികവ്, ധീരതാ പ്രവർത്തനം തുടങ്ങിയവ കാഴ്ചവച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവിമാർ ആദരിക്കും. കൂടാതെ പൊതുസുരക്ഷയ്ക്കായി പ്രവർത്തിച്ചവർ, പോലീസിന് വിലപ്പെട്ട സഹായം നൽകിയവർ എന്നിങ്ങനെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെ കണ്ടെത്തി ആദരിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പൌരന്മാർക്കും അഭിനന്ദന സർട്ടിഫിക്കറ്റുകൾ, മെമെൻഡോകൾ തുടർമാർക്കും അഭിനന്ദന സർട്ടിഫിക്കറ്റുകൾ, മെമെൻഡോകൾ തുടങ്ങിയ അംഗീകാരങ്ങൾ നൽകണം. ഏതെങ്കിലും കാരണത്താൽ 4-ാമത്തെ ശനിയാഴ്ച പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനു മുൻപായി അതേ മാസത്തിൽ തന്നെ ചടങ്ങ് സംഘടിപ്പിക്കണം. ഓരോ മാസവും അഭിനന്ദിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടെ ജില്ലാതലത്തിൽ ഡോക്യുമെന്റ് ചെയ്യണം.
0: ശ്രീനാരായണ ഗുരുവിന്റെ 99-ാം സമാധി ദിനാചരണം

0: നാളെ ശിവഗിരിയിൽ നടത്തും. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ചടങ്ങിൽ മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് രാവിലെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ MD വത്സമ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കാസർകോട് ജില്ലയുടെ വടക്കൻ മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് KSEB വിഭാവനം ചെയ്ത മൈലാട്ടി വിദ്യാനഗർ സിംഗിൾ സർക്യൂട്ട് പ്രസാരണ ലൈൻ നവീകരിച്ച് മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈനാക്കുന്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി
1: മൈലാട്ടി 220 KV സബ്സ്റ്റേഷനിൽ നിന്ന് വിദ്യാനഗർ ഭാഗത്തേക്കുള്ള നിലവിലെ സിംഗിൾ സർക്യൂട്ട് പ്രസരണ ലൈൻ നവീകരിച്ച് കൂടുതൽ ശേഷിയുള്ള മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ആക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മൈലാട്ടി വിദ്യാനഗർ മുള്ളേരിയ കുമ്പള മഞ്ചേശ്വരം പെർള ബദിയടുക്ക അനന്തപുരം കാസർകോട് ടൌൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ സബ്സ്റ്റേഷനുകളിലേക്കും പ്രധാന മേഖലകളിലേക്കും കൂടുതൽ വിശ്വസനീയമായും കാര്യക്ഷമമായും വൈദ്യുതി എത്തിക്കാൻ സാധിക്കും. 2019 ആരംഭിച്ച ഈ പദ്ധതി കോവിഡ് മഹാമാരി, കോറിഡോർ തടസ്സങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവയാൽ വൈകിയെങ്കിലും പഴയ കരാർ അവസാനിപ്പിച്ച് KSEBയുടെ SPV ആയ ട്രാൻസ്ഗ്രിഡ് വഴി ട്രാൻസ് ഗ്ലോബൽ കമ്പനിയെ ഏൽപ്പിച്ചാണ് നിലവിൽ ബാക്കി പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നത്.
0: ജപ്പാനിലെ നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ നിരവധി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിന് ഇറങ്ങും. ടെക്ബോളിൽ ഇന്ത്യൻ താരം ക്വിൻസി ഡിസൂസ ജപ്പാന്റെ യുയിന സകാമോട്ടോയെ നേരിടും. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസ് ഇനത്തിൽ ഇന്ത്യയുടെ എലവേനിൽ വാലറിവൻ, സോനം മസ്കർ, വിദർസ വിനോദ് എന്നിവരും മത്സരത്തിന് ഇറങ്ങും. വനിതാ ഹോക്കി ടീം ഇന്ന് ഉസ്ബെക്കിസ്ഥാനെയും പുരുഷ ഹോക്കി ടീം ഇന്ന് ഇന്തോനേഷ്യയും നേരിടും. ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, വുഷു, വനിതാ ക്രിക്കറ്റ് തുടങ്ങിയ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ ചെസ് ഒളിമ്പ്യാഡിൽ ഡി ഗുഗേഷിന്റെ നേതൃത്വത്തിലെ ഇന്ത്യൻ പുരുഷ സംഘം സ്പെയിനിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ മംഗോളിയയും തോൽപ്പിച്ചു. 41st ജില്ലാ ജൂനിയർ ആൻഡ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളുമായി കാസർകോട് നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടത്തും. 40 യൂണിറ്റുകളിൽ നിന്ന് 1200 പുരുഷ വനിതാ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ ധർമ്മശാല മാതൃകാ അന്ധവിദ്യാലയത്തിൽ കാഴ്ചപരിമിതരുടെ സംസ്ഥാനതല ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ പാലക്കാട് സ്വദേശികളായ ടി മഹേഷും NK വിഷ്ണുവും ജേതാക്കളായി. മലപ്പുറം സ്വദേശികളായ പി രതീഷും AK മാഹിൻ ബഷീറും രണ്ടാം സ്ഥാനം നേടി.
2: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കം. സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: अथ वार्ताः. प्रधानमन्त्रिणा नरेन्द्रमोदिना 20 रोजगार मेलायां विविध प्रशासकीय विभागेषु नवनियुक्तानां यूनां कृते 150,000 नियुक्तिपत्राणि वीडियो कॉन्फ्रेंसिंग इति दृश्य श्रव्य माध्यमेन वितरितानि. अस्मिन् अवसरे श्रीमोदी विकसितस्य आत्मनिर्भरस्य च भारतस्य निर्माणे यूनां महत्वपूर्णां भूमिकां प्रतिपादितवान्. केन्द्रसर्वकारेण यूनः भविष्यस्य सज्जतायै, आवश्यकतायै, कौशलैः, अवसरैः च सुसज्जयितुं निरन्तरं ध्यानं प्रदत्तमस्ति. भारतस्य प्रमुखस्य सेमिकण्डक्टर् सम्मेलनस्य 5th संस्करणं 26,000 सेमिकॉन इंडिया ह्यः नवदिल्ल्याः यशोभूमौ सफलतया समाप्तम्. सिलिकॉन टू सिस्टम्स बिल्डिंग द इकोसिस्टम इति विषयस्यान्तर्गतं त्रिदिवसीयेऽस्मिन् सम्मेलने 600+ प्रदर्शकाः भागं

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
0: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
0: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കതിരൂർ. സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കതിരൂർ.
2: ഓലച്ചൂട്ട് വടക്കൻ കേരളത്തിന്റെ

അൽത്തയുടെ നാദപ്രവേഗങ്ങളെ എങ്ങനെയാണ് മറക്കാനാവുക? ഒരു പാട്ടിനെ കുറിച്ചാണ് ഇന്ന് പറയാം.

പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും പറയാതിരിക്കാനാകില്ല. അതങ്ങനെയാണ്, പാട്ടിന് നമ്മെ ആഴത്തെ കൈവഴികളുണ്ട്. പാട്ടുകളെ കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. പാട്ടിന്റെ പല വിധത്തിലുള്ള സഞ്ചാരങ്ങളെ കുറിച്ചും വൈകാരിക തീവ്രതയോടെ അതിന്റെ ഉൽക്കനങ്ങളെ പങ്കുവച്ചിട്ടുണ്ട്.

പാട്ടുകളെ കുറിച്ചും നമുക്ക് പല പ്രതലങ്ങളിൽ നിന്നുകൊണ്ട് സംവദിക്കാം. പല വികാര വിചാരങ്ങളോടെ പാട്ടുകളുടെ ആന്തരിക ജീവിതങ്ങളോടൊപ്പം സഞ്ചരിക്കാം. പല വിധത്തിലുള്ള സാംസ്കാരിക ആഭിമുഖ്യങ്ങളോടെ പാട്ടുകളെ വിചാരം ചെയ്യാം. കാരണം പാട്ടുകൾ മനുഷ്യ ജീവിതവുമായി ഒരു ഏകമുഖ വ്യാപാരത്തിലൂടെയല്ല നിലനിൽക്കുന്നത്, അതിൻ്റെ ബഹുമുഖങ്ങളായ സാംസ്കാരികവും വൈകാരികവും രാഷ്ട്രീയവുമായ വ്യവഹാരങ്ങളിലൂടെയാണ് പാട്ടുകൾ കാലത്തെ കടന്ന് നിലനിൽക്കുന്നത്.

ബോബ് മാർലെയും മൈക്കിൾ ജാക്സണും ബോണി എമ്മും പിങ്ക് ഫ്ലോയിഡും വെറും പാട്ടുകാർ മാത്രമായിരുന്നില്ല. ശക്തമായ രാഷ്ട്രീയ ആയുധമായും പോരാട്ട വീര്യമായും പാട്ടുകൾ ചരിത്രത്തെ ജ്വലിപ്പിച്ചിട്ടുണ്ട്.

അങ്ങനെ പാട്ടുകൾക്ക് വൈകാരികവും സാംസ്കാരികവും ചരിത്രപരവും രാഷ്ട്രീയവുമായ ബലവത്തായ അടിത്തറയുണ്ട്. ഉത്തര കേരളത്തിലെ തൃക്കരിപ്പൂര് പോലൊരു ദേശപ്പഴമയിലിരുന്ന് പാട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് പല മാനങ്ങളുണ്ട്. ഞങ്ങളുടെ ദേശം പല വിധത്തിലുള്ള പാട്ടുകളാൽ സമൃദ്ധമാണ്. പാട്ടിന്റെ അനുഷ്ഠാന വൈപുല്യങ്ങൾ തൃക്കരിപ്പൂർ ദേശത്ത് അത്രയും അധികമാണ്. പാടലുകളുടെ പലവിധ പെരുക്കങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ ദേശം. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു പാട്ടിനെക്കുറിച്ചേ അല്ല. പോയ കാലത്ത് 1988 ശേഷമുണ്ടായ ഇന്ത്യൻ പാട്ടിനെക്കുറിച്ചാണ്.

ഇത്തരം ദേശങ്ങളിലും മറുനാട്ടിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഒരു ഗ്രാമജനതയുടെ ജീവിതാവേഗങ്ങൾ എങ്ങനെയാണ് സംഗീതവൽക്കരിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചു കൂടിയാണ്.

ഇന്ന് വൈറലുകളുടെ കാലമാണല്ലോ. അപ്രതീക്ഷിതമായി ഒടുങ്ങനെയാണ് വൈറലുകൾ സംഭവിക്കുന്നത്. ഇന്റർനെറ്റ് വ്യാപനത്തിന് ശേഷം വ്യാപകമാണ് ഈ പ്രതിഭാസം. വൈറൽ ഉത്ഭവിക്കുന്നതിന് മുൻപ് എങ്ങനെയാണോ ചില കാര്യങ്ങൾ ലോകത്താകമാനം പടരുന്നത്, ഇത്രയും കൂടുതൽ ജനങ്ങൾ ഇന്റർനെറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരു പാട്ട് കേട്ടു എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ്.

1988 ബോളിവുഡ് സിനിമയെ ഇളക്കിമറിച്ച തേസാബ് എന്ന ഹിന്ദി ചലച്ചിത്രത്തിലെ ഏക് ദോ തീൻ എന്ന പാട്ടിനെ കുറിച്ചാണ് അതുവരെ ഉണ്ടായിരുന്ന സിനിമാ സംഗീതത്തിന്റെ എല്ലാ ജനകീയതയും അട്ടിമറിച്ചുകൊണ്ടാണ് ഏക് ദോ തീൻ എന്ന പാട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്താകമാനം പടർന്നത്.

വലിയ പ്രതിഭകളുടെ സംഗമം തന്നെയായിരുന്നു ആ ഗാനത്തിന്റെ പിറവിയിൽ. മഹാനായ ഗാനരചയിതാവ് ജാവേദ് അക്തറും മസ്മരികമായ ഈണങ്ങൾ കൊണ്ട് ഹിന്ദി സിനിമയെ മാറ്റിമറിച്ച ലക്ഷ്മികാന്ത് പ്യാരിലാലുമാണ് സംഗീതമൊരുക്കിയത്. മാധുരി ദീക്ഷിത് എന്ന താരപ്രഭയിലൂടെ ലോകം ഇളകിമറിഞ്ഞ നാളുകൾ.

അൽക യാഗ്നിക് എന്ന ബംഗാളി പെൺകുട്ടി ഹിന്ദി സിനിമാ സംഗീതത്തിലെ ഏറ്റവും വ്യത്യസ്തവും ജനകീയവുമായ ഗായികയായി പടരുകയായിരുന്നു. അമാനുഷമായ ആലാപന വൈഭവത്തോടെ അൽക യാഗ്നിക് മറ്റാർക്കും സാധിക്കാത്ത വിധം അതിമനോഹരമായി ഏക് ദോ തീൻ എന്ന ഗാനം ആലപിച്ചു. ഹിന്ദി സിനിമാ സംഗീതത്തിന്റെ തനത് ശൈലിയും ഗോത്രപ്പഴമകൾ ഉൾക്കൊള്ളുന്ന ഇണങ്ങൾ കൂടി ചേർന്നപ്പോഴാണ് ഏക് ദോ തീൻ ഉടലെടുത്തത്. ഞങ്ങളുടെ ഹൈസ്കൂൾ കാലത്താണ് ഈ പാട്ട് കേൾക്കുന്നത്. ആദ്യമായി കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ പിന്നീട് പല സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ കേട്ട് ഏക് ദോ തീൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു.

0: ഒന്നുമില്ലെങ്കിലും പാട്ടുകളോട് അന്ന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പാട്ടുകൾ മാത്രമായിരുന്നു ഞങ്ങളുടെ കൂട്ട്. റേഡിയോയിൽ പലതരത്തിലുള്ള പാട്ടുകൾ കേൾക്കുമായിരുന്നു. വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ തന്നെ ഏക് ദോ തീൻ എന്ന പാട്ട് കുട്ടിക്കാലത്തെ ആവേശമായി പെട്ടെന്ന് മാറി. അന്ന് വലിയ ജനങ്ങൾ ആഹ്ലാദാരസം അലതല്ലുന്ന സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങൾ കളിക്കമ്പം വാരി വിതറിക്കൊണ്ട് ഏക് ദോ തീൻ എന്ന പാട്ടിന്റെ താളാത്മകമായ അകമ്പടിയോടെയാണ് അന്നത്തെ സെവൻസ് ഫുട്ബോൾ അനൗൺസ്മെന്റ് ജീപ്പുകൾ ചരലിട്ട റോഡിലൂടെ നാട്ടിൻപുറങ്ങളിലൂടെ കടന്നു പോകുക.
1: കൈകളെ തകർത്തെറിയാൻ പറ്റാത്ത മനുഷ്യ കൂട്ടായ്മയുടെ വീരീതിഹാസമാണ് ഒരു കായിക മാമാങ്കം.

0: ദേഹത്തിന്റെ മുൾമുനയിൽ നിർത്തി കാണികളിൽ ആവേശകളിയുടെ ഇലകൾ നെയ്യാൻ കളിക്കളത്തിലെ ഇതിഹാസങ്ങളാകെയും
1: ജനക്കൂട്ടത്തെ കളി മൈതാനത്തേക്ക് ആകർഷിക്കുന്നതിനായി വളരെ നേരത്തെ തന്നെ പാട്ടുകൾ വെച്ചു തുടങ്ങും. അതിലെപ്പോഴും കേൾക്കുന്നത് ഏക് ദോ ടീം എന്ന പാട്ടാണ്. സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ എല്ലാ ആവേശങ്ങൾക്കും മുകളിലും ഈ പാട്ട് ഉയർന്നു കേൾക്കും. ആർക്കും തടുത്തു നിർത്താൻ പറ്റാത്ത സ്ട്രൈക്കറെ പോലെ പാട്ടിന്റെ പന്തുമായി അൽക്കാ യാജ്ഞിക് എല്ലാ പ്രതിരോധ കോട്ടകളിലും ട്രബിൾ ചെയ്ത് തകർത്ത് മുന്നേറുകയായിരുന്നു. ആ മസ്മരിക സംഗീതം ഫുട്ബോൾ മത്സരങ്ങളുടെ ഹൃദയ സംഗീതമായി മാറുകയായിരുന്നു. ഉത്സവ പറമ്പുകളിലെ പ്രദർശനങ്ങളിലും മരണക്കിണറുകളിലും ചന്തകളിലും അൽക്കാ യാജ്ഞിക്കിന്റെ മാന്ത്രിക ശബ്ദം ഉയർന്നു കേട്ടു. ഏതു കളിയാട്ടത്തിലും പെരുങ്കളിയാട്ടത്തിലും ഈ ഒരു പാട്ട് അനിവാര്യമായിരുന്നു. ആൾക്കാർ ഒത്തുകൂടുന്ന ഇടങ്ങളിലൊക്കെ അതിന്റെ എല്ലാ ആവേശലഹരിയുമായി ഈ പാട്ട് തൃക്കരിപ്പൂരിൽ അലയടിച്ചു കൊണ്ടിരുന്നു. അന്ന് തുറന്ന മൈതാനങ്ങളിൽ നാടോടി സംഘങ്ങൾ സൈക്കിളോട്ടം നടത്തുമായിരുന്നു. എല്ലാ സൈക്കിളോട്ട വേദികളെയും കീഴടക്കിയത് അൽക്കയുടെ മസ്മരിക സംഗീതമായിരുന്നു. അക്കാലത്ത് പുതിയ വീട് കെട്ടിയാൽ പാട്ട് വെച്ച് കുടികൂടി നടത്തുമായിരുന്നു. അങ്ങനെയുള്ള ചായ സൽക്കാരങ്ങളിലും അൽക്കാ യാജ്ഞിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായിരുന്നു. തൃക്കരിപ്പൂരിലെയും പയ്യന്നൂരിലെയും ദേശത്ത് കടകളിലും പാട്ട് റെക്കോർഡ് ചെയ്യുന്ന ഷോപ്പുകളിലും ഏക് ദോ ടീം വേണ്ടി ആൾക്കാർ തിരക്ക് കൂട്ടി ആവശ്യക്കാർ കൂടിക്കൊണ്ടേയിരുന്നു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നീട്ടഴിഞ്ഞ കാസറ്റുകളിൽ ഒന്നായിരുന്നു അത്. എന്തായിരിക്കാം ഈയൊരു പാട്ട് സാധാരണക്കാരായ ജനങ്ങളെ ഇത്രയധികം സ്വാധീനിക്കാനുണ്ടായ കാരണം. ഹിന്ദി സിനിമാ പാട്ടുകൾ മലയാളികൾ വലിയ രീതിയിൽ ആസ്വദിച്ചു തുടങ്ങുന്ന കാലമായിരുന്നു അത്. അന്നും വളരെ ഗൗരവത്തോടുകൂടി ആസ്വദിച്ചിരുന്ന സംഗീതാസ്വാദകർ മുഹമ്മദ് റഫിയുടെയും കിഷോർ കുമാറിന്റെയും ലതാജിയുടെയും പാട്ടുകൾ കേൾക്കുമായിരുന്നു. പക്ഷേ അതൊക്കെ കേവലം സ്വകാര്യ ആസ്വാദനം എന്നതിനപ്പുറം അത്രമേൽ ജനപ്രിയമായിരുന്നില്ല. ഹിന്ദി സിനിമാ ഗാനത്തിന് വലിയ ജനപ്രിയ അടിത്തറ ഒരുക്കിയത് തേസാസ് എന്ന സിനിമയിലെ പാട്ടുകളാണ്.

ഞങ്ങൾ പട്ടുകൾ കേൾക്കാൻ വേണ്ടിയായിരുന്നില്ല പന്തുകളി കാണാൻ പോയത്. അൽക്കയുടെ ആകർഷകമായ ശബ്ദം തേടിയല്ല തെയ്യം കാണാൻ പോയത്. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ, ഞങ്ങൾ അറിയാതെ ഞങ്ങൾ സംഗീതപ്പെടുകയായിരുന്നു. കളിയിലും കളിയാട്ടത്തിലും മാന്ത്രികമായ ഒരു സംഗീത അനുഭവം ഞങ്ങളോടൊപ്പം ചേരുകയായിരുന്നു. ഞങ്ങളുടെ പാട്ടുകേൾക്ക് അങ്ങനെയായിരുന്നു.

മലപ്പുറത്തെ ഗാനമേളകളിൽ അടിമുടി ജനങ്ങളെ ആവേശത്തിൽ ഇളക്കിമറിച്ചത് ഏക് ദോ തീൻ എന്ന പാട്ടായിരുന്നു. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ പാട്ട് പാടുമ്പോൾ ഡാൻസും അതിനോടൊപ്പം ചെറിയ അടിപിടിയും സർവ്വസാധാരണമായിരുന്നു.

അൽക്ക യാത്രി എന്ന പാട്ടുകാരിയെ കേരളക്കാർ കൂടുതൽ അറിയുന്നതും അവർ ഏറ്റവും കൂടുതൽ ജനകീയമാകുന്നതും ഏക് ദോ തീൻ എന്ന ഹിന്ദി സിനിമാ പാട്ടിലൂടെയാണ്. പശ്ചിമബംഗാളിൽ ജനിച്ചു വളർന്ന അൽക്ക അറിയുന്നുണ്ടാകുമോ താൻ പാടിയ ഒരു പാട്ട് ഉത്തര കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ പോലെയുള്ള ഒരു പ്രദേശത്തെ അത്രമാത്രം വൈകാരികമായി സ്വാധീനിച്ചിരുന്നു എന്ന്. തൃക്കരിപ്പൂര് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരമ്പിയാർത്ത ഒരു പാട്ടായിരുന്നു ഏക് ദോ തീൻ. താൻ അറിയാത്ത ഏതോ ദേശത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ആവേശ

0: ദേശങ്ങളിലും തന്റെ ശബ്ദം അലയടിച്ചിരുന്നു എന്ന് പാട്ടുകാരി അറിഞ്ഞിട്ടുണ്ടാകുമോ?
1: और मैं गा तो रही थी लगातार, लेकिन कुछ 5-6 साल बाद फिर कुछ मेरे गाने और पॉपुलर हुए। अब तेजाब का 1-2-3 जो कि बहुत मशहूर हो गया।
0: പാട്ട് നമ്മുടെ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ലഹരിയായി ജനങ്ങളെ ബാധിക്കുന്ന കാഴ്ച എത്രയോ തവണ കണ്ടിട്ടുണ്ട്. കലയുടെ ഏറ്റവും ഉദാത്തമായ ആസ്വാദനം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ദേശാധിപാദനം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ദേശാധിപതികൾ താണ്ടിയുള്ള പ്രയാണവും അതിന്റെ പ്രചാരണവുമാണ് ഒരു പാട്ടിനെ മറ്റു ദേശക്കാർ ഏറ്റെടുക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. കല ഏറ്റവും മഹത്താകുന്നതും ദേശങ്ങൾക്കും ഭാഷകൾക്കും അതീതമായി അതിന്റെ സൗന്ദര്യം ജനഹൃദയങ്ങളെ വൈകാരികമായി സ്വാധീനിക്കുമ്പോഴാണ്. അവരുടെ എല്ലാ സന്തോഷങ്ങളിലും കല സമുജ്വല സാന്നിധ്യമായി തീരുമ്പോഴാണ്. പാട്ട് ആസ്വാദനത്തിലൊന്നും അന്നത്തെ ജീവിതത്തിൽ വലിയ സ്ഥാനമില്ല. എങ്കിലും ഞങ്ങളുടെ സംഗീത സാക്ഷരതയിൽ ഇങ്ങനെയും ചില വേറിട്ട സരണികളുണ്ട്. എല്ലാ സങ്കടങ്ങളിലും ആകുലതകളിലും പാട്ടുകൾ കലങ്ങിച്ചേർന്നിരുന്നു ഞങ്ങളുടെ ബാല്യ കൗമാരങ്ങളിലെ ആത്മസംഘർഷങ്ങളിൽ ഏകാന്ത നോവുകളിൽ. ഇത്തിരി മാധുര്യം പുരട്ടിയത് അൽക യാഗ്നിക്കിനെ പോലുള്ള പാട്ടുകാരാണ്. അല്ലെങ്കിൽ ജീവിതം അങ്ങേയറ്റം കാലുഷ്യം നിറഞ്ഞതായിരിക്കും. ഇങ്ങേയറ്റത്തു നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതറിയുന്നത്. ആ തിരിച്ചറിവ് പകരുന്ന ആർദ്രാനുഭൂതികളെ ഏത് സംഗീതം കൊണ്ടാണ് ആവിഷ്കരിക്കാനാവുക?

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പ്രായം 18 മുതൽ 40 വരെ. അഭിമുഖം ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0497-2784-625. നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ മുത്തത്തി, മൈതാനപ്പള്ളി, കൊളശ്ശേരി, പാനൂർ UPHSCകളിലെ 5 സപ്പോർട്ട് സ്റ്റാഫ് ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത SSLC. പ്രായം 40 വയസ്സിൽ താഴെ.

0: താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 28 രാവിലെ 10:30 മുമ്പ് പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം കണ്ണൂർ NHM ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497-2709920. കാസർഗോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ VHSC വിഭാഗത്തിൽ NVT ജൂനിയർ കെമിസ്ട്രി അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 രാവിലെ 10:30.
1: കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ആനന്ദ തീർത്ഥ ക്യാമ്പസിലെ ജ്യോഗ്രഫി പഠനവകുപ്പിൽ മണിക്കൂർ വേതന അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനായി വിരമിച്ച അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 22 രാവിലെ 11 പഠനവകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447-08-5046. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 രാവിലെ 11 പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2 DMLT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18 മുതൽ 40 വരെ. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ കന്നഡ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 22 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടിട്ട് നിർബന്ധം. ഫോൺ നമ്പർ 8547-18-52. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആന്റ് കറക്ഷണൽ ഹോമിലെ ലോണാറ്റിക് തടവുകാരെ നിരീക്ഷിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ നിയമിക്കുന്നു. 5 താൽക്കാലിക ഒഴിവുകളാണ് ഉള്ളത്. 55 വയസ്സിൽ താഴെയുള്ള SSLC പാസ്സായതും മെഡിക്കൽ കാറ്റഗറി ഷേപ്പ് 1 ആയതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്ത എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്തഭട ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പും സഹിതം ഈ മാസം 24 മുമ്പായി കണ്ണൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497-2700-69.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ ഉണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കല്പ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കുക.
4: ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണ മുന്നറിയിപ്പ്. 20th ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം എന്ന സുപ്രധാന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്കാർ മേളയിൽ നിയമന ഉത്തരവ് നേടിയവരെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: एक ऐसे समय में भारत सरकार से जुड़े हैं जब देश एक बहुत बड़े लक्ष्य की ओर आगे बढ़ रहा है और ये लक्ष्य है 2047 तक विकसित भारत बनाने का.
4: 20th റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000 നിയമന ഉത്തരവുകളാണ് വിതരണം ചെയ്തത്. ഇതോടെ

0: വന ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആയി. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കാർ മേള സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ മുൻനിര സെമി കണ്ടക്ടർ സമ്മേളനത്തിന്റെ 5-ാം പതിപ്പായ സെമികോൺ ഇന്ത്യ 2026 ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച 3 ദിവസത്തെ സമ്മേളനത്തിൽ 300-ഓളം അന്താരാഷ്ട്ര പങ്കാളികൾ ഉൾപ്പെടെ 600-ലധികം പ്രദർശകർ പങ്കെടുത്തു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവ ചിപ്പ് ഡിസൈനർമാരുമായും വിദ്യാർത്ഥികളുമായും സംവദിച്ചു. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. എല്ലാ തലങ്ങളിലും വലിയ പരിശ്രമം ആവശ്യമുള്ള ഒരു മേഖലയാണ് ഇതെന്നും അതിനാൽ വ്യവസായ മേഖലയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഏകീകൃതമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
1: There are many challenges. It's a very difficult industry. Such a difficult industry requires lots and lots of efforts on every front. Both the industry and the government and the state governments, they have to work in tandem. We have to continuously be watchful of the potential geopolitical risks which will arise because India is now emerging as a country which can design and manufacture chips.
0: സബ്സിഡിയുള്ള ഗാർഹിക എൽപിജി സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സബ്സിഡി അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ധനസഹായം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സാമ്പത്തിക കാഴ്ചപ്പാട്, കാർഷിക ഊർജ്ജ മേഖലയ്ക്കുള്ള ധനസഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വികസിത ഭാരതം എന്ന പൊതുവായ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ടീം ഇന്ത്യയായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രിയസ്വാമി കുമാരൻ പ്രഭുസഭ യുകെ പാർലമെന്റ് അംഗം ക്രിഷ് റാവലുമായി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യം, മൂലധന നിക്ഷേപം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യ യുകെ ഉഭയകക്ഷി ബന്ധം വിപുലീകരിക്കാൻ ചർച്ചയിൽ ധാരണയായി. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. കഴിഞ്ഞ 12 വർഷത്തിനിടെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദർശ് ഗ്രാമം, ഗ്രാന്റ് ഇൻ എയ്ഡ്, ഹോസ്റ്റൽ എന്നീ 3 ഘടകങ്ങളിലൂടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
0: വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈ ഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവ് നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ സേവ ആൻഡ് സുശാസൻ എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയതിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗിക നടപടികളായി മാറി എന്നതാണ് പരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികളിൽ നികുതിക്ക് മേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 ജി എസ് ടി നടപ്പിലാക്കിയത്. ജി എസ് ടിക്ക് മുൻപ് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ചരക്ക് നീക്കത്തിന് പലതവണയുള്ള നികുതി പരിശോധനകളും നീണ്ട കാത്തിരിപ്പും ആവശ്യമായി വന്നിരുന്നു. എന്നാൽ ജി എസ് ടിയിലൂടെ 17 നികുതികളെയും 13 സെസുകളെയും ഒരു പൊതു ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നത് യാഥാർത്ഥ്യമായി മാറി. ജി എസ് ടി നിരക്കുകളിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളെ വ്യവസായ മേഖലയും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. നികുതി നിരക്കുകൾ യുക്തിസഹമാക്കിയത് സാധാരണ ജനങ്ങൾക്ക് സൌകര്യപ്രദമായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മെഡൽ ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങും. വെങ്കല മെഡലിനായുള്ള പോരാട്ടത്തിൽ ടെക്ബോൾ താരം ക്വിൻസി ഡിസൂസ ജപ്പാന്റെ യുയിന സകാമോട്ടോയെ നേരിടും. വനിതകൾ

0: എലവേനിൽ വാലറിവൻ, സോനം മസ്കർ, വിദർസ വിനോദ് എന്നിവർ മത്സരിക്കും. വനിതാ ഹോക്കിയിൽ ഉസ്ബെക്കിസ്ഥാനും പുരുഷ ഹോക്കിയിൽ ഇന്തോനേഷ്യയുമാണ് എതിരാളികൾ. ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, വനിതാ ക്രിക്കറ്റ് തുടങ്ങിയ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. ചെസ് ഒളിമ്പ്യാഡിൽ സമർഖണ്ഡിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. അലക്സി ഷിറോവിനെയാണ് ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഡേവിഡ് ആന്റൺ ക്യുജാരോയുമായുള്ള മത്സരം ആർ പ്രജ്ഞാനന്ദയും ജെയ്മെ സാന്റോസ് ലാറ്റാസയ്ക്കെതിരെ നിഹാൽ സരിനും സമനിലയിൽ പിരിഞ്ഞു. വനിതാ വിഭാഗത്തിൽ മംഗോളിയയ്ക്കെതിരെ ഇന്ത്യ 3-1 വിജയം നേടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നടക്കും. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യ മഹാരാഷ്ട്ര, ഒഡീഷ, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഴക്കമുള്ള നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായ ടൂറിസം ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി TC സിദ്ദിഖ് ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ ഉണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് പരിപാടി സംഘടിപ്പിക്കും. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണ മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ. ക്ഷണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 35:23.
2: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തെന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനെ. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനെ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: യുവത്വം, ദീർഘായുസ്, ആരോഗ്യം. കണ്ണൂരിൽ ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
4: 105 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോഴിക്കോട് ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയുടെ വിശ്വാസവും ചികിത്സാനുഭവമുള്ള സ്ഥാപനം
3: ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ, കണ്ണൂർ. ഫോൺ 9074-41-9074.
5: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും ഒക്ടോബർ 9 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 വർഷങ്ങൾ പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025057778.
6: FM ഡയറി തുടർന്ന് കേൾക്കാം.
7: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്ത.

ഒരു ഗായകൻ എന്നതിലപ്പുറം ശ്രീ യേശുദാസ് മലയാള ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്തായിരിക്കും? രവീന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ. അദ്ദേഹത്തിലുള്ള ഒരു ടാലന്റ് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കൃത്യമായി ഗൈഡ് ചെയ്ത് നിനക്ക് സംഗീത സംവിധാനമാണ് നല്ലത് എന്ന് പറഞ്ഞ് ശശികുമാർ എന്ന ഡയറക്ടറെ പരിചയപ്പെടുത്തി ഇങ്ങനെ ഈ വഴിക്ക് തിരിച്ചുവിട്ടത് ശ്രീ യേശുദാസാണ്. അതിനൊരു നന്ദി എന്ന വണ്ണമായിരിക്കണം ഏതാണ്ട് എല്ലാ സിനിമകളിലും രവീന്ദ്ര മാസ്റ്റർ ദാസാറിനെ കൊണ്ട് പാടിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം ഏറ്റവും ഭംഗിയായി യൂട്ടിലൈസ് ചെയ്തിട്ടുമുണ്ട്. രവീന്ദ്രൻ മാസ്റ്റർ ഭരതം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ശങ്കരാഭരണം എന്ന രാഗത്തിൽ ഒരു കൃതിയോളം മികച്ച ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. രഘുവംശപത്തെ ഗീതത്തിലെ അദ്ദേഹത്തിന്റെ നൈപുണ്യം അറിയിക്കാനും അദ്ദേഹത്തിനെ മനസ്സുകൊണ്ട് ആരാധിക്കാനും

0: നിങ്ങൾക്കറിയാമോ? സസ്യങ്ങളുടെ വളർച്ച അളക്കുന്നതിനുള്ള ഉപകരണമായ ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ?
1: ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനും സസ്യശാസ്ത്രജ്ഞനുമായ ജഗദീഷ് ചന്ദ്രബോസ് എന്ന ജെ സി ബോസ് ആണ് ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
4: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
3: പിന്നെ
4: ഇതാണ് ട്രെഡി മിക്സിന്റെ തേങ്ങാ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൺ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങാ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
5: ട്രെഡി മിക്സ് കറി പൗഡർ.

0: தர்ப்பணம். ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
1: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
2: ദർപ്പണത്തിലേക്ക് സ്നേഹപൂർവം എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
1: അതെ,
2: ഇന്ന് ആദ്യം കത്തുകൾ നോക്കാം നമുക്ക്.
1: ഓക്കെ.
2: അത് വേണ്ട.
1: എന്ത്
2: ചേട്ടന്, ഈ ഓക്കെ പറച്ചിൽ ഇത്തിരി കൂടുതലാണെന്ന് ചിലരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് കുറച്ചോട്ടാ.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: കുറക്കാൻ പറഞ്ഞപ്പോ ഡോസ് കൂട്ടിയ.
1: അയ്യോ സോറി. ഓക്കെ ചേച്ചി, കുറക്കാം.
2: എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശ്രോതാക്കളെ, എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശ്രോതാക്കളെ, ദർപ്പണം വായിക്കാനിരിക്കുമ്പോ ഇപ്പോഴും ഈ ചേട്ടൻ അത്രക്കങ്ങട്ട് ഓക്കെ അല്ലാത്തത് കൊണ്ടുള്ള പ്രത്യേക മാനസിക അവസ്ഥയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ഈ നാഴികക്ക് 40 വട്ടമുള്ള ഓക്കെ പറച്ചിൽ എന്ന് വിചാരിച്ച് സദയം ക്ഷമിക്കുക.
1: എന്താ എന്താ ചേച്ചി, എന്താ പറഞ്ഞത്?
2: അത് ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾക്ക് കത്ത് നോക്കാം. ചേട്ടൻ ഓക്കെ മതിയാക്കി ഇപ്പൊ മൂളലായി അല്ലേ? നോക്ക് എത്ര കത്തുകളാണെന്ന്. ഇന്നത്തെ കാലത്ത് ഇത്രയും കത്തുകൾ കിട്ടുക എന്നുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല അല്ലേ? പറഞ്ഞിട്ടെന്താ, ചേട്ടന് വായിക്കാൻ നേരമില്ല. കലി കാലം, അല്ലാണ്ടെന്താ പറയാ
1: ചേച്ചി. അല്ലെങ്കിൽ തന്നെ കത്തുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് ഒരു പരാതിയുണ്ട്. അന്നേരാണ് ചേച്ചിയുടെ ഒരു എരിതിയിൽ എന്നെ ഒളിക്കൽ.
2: എന്നാ പിന്നെ ഈ കത്തുകളൊക്കെ വായിച്ചുകൊണ്ട് നമുക്ക് ആ തീ അങ്ങ് കെടുത്തിയാലോ?
1: ആവാം.
2: പല കത്തുകളും വൈകിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ദാ നോക്കൂ, എന്ത് ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്.
1: ശരിയാ, ഇത് കാണുമ്പോ എനിക്ക് എന്റെ പഴയ കയ്യക്ഷരം ഓർമ്മ വരുന്നു.
2: നല്ലത് കാണുമ്പോ നമുക്ക് ചിലപ്പോ മോശം ഓർമ്മ വരും
1: ചേച്ചി.
2: അപ്പോ നമുക്ക് ഈ കത്ത് വായിക്കാം. വായിക്കാന്ന് പറഞ്ഞെങ്കിലും ഇത് മുഴുവനായി വായിക്കൽ നടക്കുന്നു തോന്നുന്നില്ല. അത്രയും നീണ്ടു നീണ്ടു പോകുന്ന കത്ത്.
3: അദ്ദേഹം തന്റെ റേഡിയോ സ്മരണകളാണ് പങ്കുവച്ചിരിക്കുന്നത്. പഴയകാല പരിപാടികൾ മുതൽ ഇപ്പോഴത്തെ പരിപാടികൾ വരെ, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികൾ ഗാനലോക വീഥികളിൽ ട്യൂണിങ് സ്റ്റാർസ്, അത് രണ്ടും പഴയ തലമുറയെയും പുതിയ തലമുറയെയും ആകർഷിക്കാൻ ഉതകുന്നു. പിന്നെ ഓലച്ചൂട്ടിനെ കുറിച്ചും പറയാൻ ഏറെയുണ്ട്. പിന്നെ അടുത്തിടെ തുടങ്ങിയ ശ്രീതിലകം, വടക്കൻ വിശേഷങ്ങൾ ഒക്കെ നല്ല ആശയമാണ്. അങ്ങനെ പോകുന്നു കത്ത്. അപ്പോ ഒരു കെട്ട് കത്തുകള് നമ്മളുടെ മുമ്പിലുണ്ട്. ഇതില് മുക്കാഭാഗവും കക്കംപാറയിൽ നിന്നും വന്ന കത്തുകളാണ്. മോഹനൻ തമ്പാൻ, രാജൻ വിജയശമ്പാടി, ഇവര് കൊറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരൊരു കാര്യം പറയുന്നത്, നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആദ്യം കത്തുകൾ വായിക്കണം എന്നാണ്. എന്തായാലും നമ്മൾ ഇത്തവണ
1: കത്തുകൾ ആദ്യം വായിച്ചു.
3: അതെ ചേട്ടനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ കക്കംപാറക്കാരുടെ കത്ത് ഞാൻ തന്നെ വായിക്കാം. ആഴ്ചയിൽ ദർപ്പണം രണ്ടെണ്ണം വേണമെന്നാണ് ഒരു അഭിപ്രായം. പിന്നെ കുറച്ച് പരാതികളാണ്. അവര് ഒരുപാട് കത്തയച്ചിട്ട് നമ്മൾ വായിക്കുന്നില്ല. നമ്മുടെ സമയത്തിന്റെ പരിമിതി അവർക്ക് അറിയാലോ അല്ലേ? പിന്നെന്താ, കോൽക്കളി, കഥാപ്രസംഗം എന്നിവയൊക്കെ ഇടക്കിടക്ക് കേൾപ്പിക്കണം എന്നാണ് ഒരാവശ്യം. ഇവർക്ക് കത്ത് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. മെസ്സേജ് അയക്കാൻ ഫോണൊന്നും ഇല്ല. അതുമാത്രമല്ല, ഫോണിന് റേഞ്ചും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സ്ഥലമാണ്, അതിൽ നിന്നാണ് ഒരു കത്തിലുള്ളത്. എന്തായാലും അവരുടെ എല്ലാ കത്തുകളും ഇതാ നമ്മളെ നോക്കിക്കഴിഞ്ഞു. ഇനി എന്തായാലും പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി എഴുതണം അല്ലേ?
1: ഇനി അടുത്ത കത്ത് നോക്കാം.
3: ആരുടേതാണ്?
1: സുരേഷ് ബാബു അവേറ. 14 തീയതി സുകുമാരൻ പെരിയച്ചൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം വിനായക ചതുർത്ഥിയെ കുറിച്ചുള്ളത് ഏറെ അറിവ് പകർന്നു.
3: നമ്മുടെ പ്രഭാകരൻ തെക്കേക്കര മാസ്റ്ററുടെ കത്ത്.
2: 14 14 തീയതി വൈകിട്ട് എ കെ വേണുഗോപാലൻ സംഘവും അവതരിപ്പിച്ച ചരടുകുത്തിപ്പാട്ട് ഹൃദയസ്പർശിയായ എന്നാണ്. പിന്നെ നഴുപൂവിന്റെ
1: ചിത്രം
2: ചിത്രമുണ്ട്. പൂവിന്റെയും തുമ്പിയുടെയും, തുമ്പാറ്റയാണോ തുമ്പിയാണോ അറിയില്ല, തുമ്പിയാണല്ലേ. ഓക്കെ, ഇത് ഒരു പുതിയ ശ്രോതാവാണ് തോന്നുന്നു. രേഷ്മ സനേഷ് കക്കാടാണ്. 4 തീയതി രാവിലെ ശ്രീതിരകം പരിപാടിയിൽ കാസർഗോഡ് എരിക്കുളം എന്ന സ്ഥലത്തെ കളിമൺ പാത്ര നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു വരുന്ന സ്ത്രീകളുടെ ജീവിത കഥ കേട്ടപ്പോൾ വളരെ മനപ്രയാസം തോന്നിയെന്നാണ് രേഷ്മ എഴുതിയിട്ടുള്ളത്.
1: അടുത്തത് അങ്കുരാജൻ മാസ്റ്റർ ആട്ടടപ്പയുടെ കത്താണ്. 7 തീയതി സജീവ് ഒദയോത് അവതരിപ്പിച്ച സുഭാഷിതം സാമൂഹ്യ ജീവിതത്തിന്റെ അടിസ്ഥാനവും പ്രേരക ശക്തിയുമാണ് പ്രതീക്ഷ എന്ന ആശയം സോദാകരണം വിശദമാക്കി തന്നു.
2: പയ്യന്നൂർ മമ്പലത്തെ വിജയന്റെ കത്ത്. 6 തീയതി 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഓർമ്മകളുടെ സംഗീതം പരിപാടിയിൽ സലിൽ ചൌധരി സംഗീതം ചെയ്ത ഗാനങ്ങളും അദ്ദേഹത്തെക്കുറിച്ചും ഒക്കെ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എന്നാണ്. അപ്പോ നമുക്കിനി മെസ്സേജ് നോക്കാല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഈ പഴയ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്ക് നല്ല രസമുള്ള ഒരു അനുഭവമാണല്ലേ.
1: ഏത് പഴയ ഓർമ്മ?
2: ഇപ്പോ പണ്ടത്തെ ആ സ്കൂൾ കാലം.
1: വേണ്ട, അതെന്നെ ഓർമ്മിപ്പിക്കണ്ട.
2: ഓ, കുരുത്തക്കേട് കളിച്ചതിന് ടീച്ചർമാര് തന്ന ചൂരൽ കഷായ ഓർക്കുമല്ലേ? എനിക്കൊന്നും അടിയൊന്നും കിട്ടിയിട്ടേ.

0: അത് പോട്ടെ, പൂക്കളോടും കിളികളോടും കുശലം പറഞ്ഞ് സ്കൂളിലേക്കുള്ള ആ യാത്ര, അത് ഓർമ്മയുണ്ടോ?
1: ഓ പിന്നെ 4-5 കിലോമീറ്റർ സൈക്കിളും ചവിട്ടി സ്കൂളിൽ എത്തുമ്പോഴേക്കും ഒരു വിധമാകും. അന്നേരാണ് പൂക്കളും കിളികളും.
0: ഓ അതും പോട്ടെ. ചേട്ടന് റേഷൻ കടയിൽ പോകുന്ന ഓർമ്മയുണ്ടോ? തമിഴ്നാട്ടിൽ ഈ റേഷൻ കടക്ക്
1: പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ?
0: ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് റേഷൻ കട എന്ന് തന്നെയാണോ പറയുക?
1: ഇല്ല, ന്യായവിലക്കട.
0: ന്യായവിലക്കട,
1: ന്യായം ന്യായമായിട്ടുള്ള വില.
0: മനസ്സിലായി മനസ്സിലായി. ആ ന്യായവിലക്കടയിൽ പോകുമ്പോ ഈ അരിയുടെയും മണ്ണെണ്ണയുടെയും ഒരു മണം ഒക്കെ ശ്വസിച്ച് ക്യൂ നിന്ന് അരി വാങ്ങിയതൊക്കെ ഓർമ്മയില്ലേ? അടുത്തുള്ള കടയിൽ നിന്ന് മുട്ടായി വാങ്ങി നുണഞ്ഞ് തിരിച്ചു പോയിരുന്ന കാലം.
1: അതിനെ ഓർമ്മിപ്പിക്കല്ലേ, എന്ന് റേഷൻ കടയിൽ പോയിട്ടുണ്ടോ? അന്നൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്.
0: കിട്ടുമല്ലോ, പോണ വഴിക്ക് ഏതെങ്കിലും പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്ന കാണും. കാട്ടും സഞ്ചിയും മണ്ണെണ്ണ കന്നാസും എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് ചേട്ടൻ അവരുടെ കൂടെ കളിക്കും. പിന്നെ റേഷൻ കട പൂട്ടിയാലും ചേട്ടൻ വീട്ടിലെത്തില്ല. കറക്റ്റാണല്ലേ? അപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്ക് ഒട്ടും ആശാസ്യമല്ല. പക്ഷേ ഇത്തവണ വി കെ അനിൽകുമാർ ഓലച്ചൂട്ടിനൊപ്പം ഒരു വീടിയും കത്തിച്ചു കൂട്ടിക്കൊണ്ടുപോയി കാട്ടിത്തന്ന ഓർമ്മകൾ വളരെ ഹൃദ്യമായിരുന്നു എന്ന് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ പാനുണ്ടയുടെ മെസ്സേജ്: 80s ഓർമ്മകളോടെ ദർപ്പണത്തിന്. കാലം 1980s. അന്നൊക്കെ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടു വന്നാൽ റേഷൻ കടയിൽ പോകുന്നത് പതിവായിരുന്നു. എത്ര വേഗത്തിൽ നടന്നാലും പന്തക്കപ്പാറയിലെ റേഷൻ കടയിലെത്തുമ്പോൾ കാർഡിന്റെ അട്ടികൾ ഫ്ളാറ്റുകൾ പോലെ ഉയർന്നിരിക്കും. പിന്നെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ് പക്ഷേ ആ കാത്തിരിപ്പ് എനിക്കൊരു രസമായിരുന്നു. കാരണം റേഷൻ കടയോട് ചേർന്ന് ഒരു ദിനേശ് ബീഡി കമ്പനിയുണ്ട്. അവിടെ തൊഴിലാളികളുടെ സൗഹൃദം നിറഞ്ഞ നാട്ടുവർത്തമാനങ്ങളും രാഷ്ട്രീയവും ചിരിയും തമാശയും കേട്ടിരിക്കും. അതിലും രസം സുരേന്ദ്രാട്ടന്റെ പത്രവായനയും സിലോൺ റേഡിയോവിലെ ചലച്ചിത്ര ഗാനങ്ങളുമാണ്. ചിലപ്പോൾ ഈ രസങ്ങൾക്കിടയിൽ റേഷൻ കാർഡ് വിളിച്ചാൽ ഞാൻ അറിയില്ല. അപ്പോൾ റേഷൻ കടക്കാരൻ ദിവാകരേട്ടന്റെ ചെപ്പലും ശകാരവും കേട്ട് അരിയും മണ്ണെണ്ണയും തൂക്കി വീട്ടിലെത്തുമ്പോ സന്ധ്യ മയങ്ങും. എന്തായാലും രാധാകൃഷ്ണൻ അരി കിട്ടിയിട്ടുണ്ട്, ചേട്ടനെ പോലെയല്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ബീഡി തെറുപ്പിന്റെ ഗൃഹാതുരമായ 80s ഓർമ്മകളുമായി എത്തിയ ഓലച്ചൂട്ട് കേട്ടപ്പോൾ പഞ്ഞകാലത്തെ അടുപ്പിലെ പുകഞ്ഞ ഓർമ്മകളാണ് മനസ്സിൽ ഓടിയെത്തിയത് എന്നാണ് രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ളത്. നല്ല രസമുള്ള മെസ്സേജ് അല്ലേ.
2: വടക്കേ മലബാറിൽ അഭിമാനത്തിന്റെ അടയാളമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ബീഡി തൊഴിലാളികൾ. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നേടാനാവാതെ ചെറുപ്രായത്തിൽ തന്നെ ബീഡി തൊഴിൽ പഠിക്കാൻ നിർബന്ധിതരായ കുട്ടികൾ ബീഡി കമ്പനികളിൽ നിന്നുള്ള കൂട്ടായ്മയിൽ നിന്നും വായനകളിൽ നിന്നും തുറന്ന ചർച്ചകൾ വഴിയും അവർ ലോക വിവരങ്ങൾ മനസ്സിലാക്കി
1: ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിലെ ഓളച്ചുട്ട് അതിമനോഹരമായിരുന്നു എന്ന് ബാലനാരായണൻ കതിരൂർ.
0: സജീവൻ സി ചേലക്കാട് ഇങ്ങനെയാണ് എഴുതുന്നത്: ഒരു കാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ടു പോയിരുന്ന ഒരു വ്യവസായത്തിന്റെ ഇന്നത്തെ അവസ്ഥ പരിപാടിയിലൂടെ ശരിക്കും മനസ്സിലാക്കി തന്നു. അതിൽ പലതരം ബീഡികളുടെ പേര് പറഞ്ഞെങ്കിലും പഴയ കാലത്തെ വാദ്യാർ ബീഡിയെ കുറിച്ച് പറയുന്നത് കേട്ടില്ല. കുട്ടിക്കാലത്ത് ഈ ബീഡി ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിന്റെ കവറിന് മുകളിലെ മൊട്ടത്തലയും വട്ടക്കണ്ണടയും ഇട്ടുകൊണ്ടുള്ള ഒരാളുടെ ചിത്രം ഇന്നും മനസ്സിലുണ്ട്.
1: പുതുതലമുറയ്ക്ക് അന്യമായതും പഴയ തലമുറയിൽ പലരുടെയും ജീവിത മാർഗവുമായ ബീഡി തെറുപ്പ് തൊഴിലുമായി ഇഴുകി ചേർന്ന ജീവിത രീതി വരച്ചു കാട്ടിയ ഓലച്ചൂട്ട് വളരെ മികവുട്ടതായിരുന്നു എന്ന് അച്ചാം തുർത്തി കെ കെ വിശ്വനാഥൻ. ആ പരിപാടി വടക്കൻ കേരളത്തിലെ ബീഡി തൊഴിലാളികളുടെ ചിത്രം മനോഹരമായി വരച്ചിട്ടു എന്ന് പുരുഷോത്തമൻ കാട്ടാമ്പള്ളി.
0: ആ ഓലച്ചൂട്ട് വളരെ ശ്രദ്ധേയവും ജീവിത സ്പർശിയുമായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ ബീഡി തൊഴിലാളിയായി ജീവിതം തുടങ്ങിയ എന്നെ പോലുള്ളവർക്ക് കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം തന്നെയായി പ്രസ്തുത പരിപാടി. ബീഡി ബ്രാഞ്ചിലെ തൊഴിലിടത്തിൽ പത്രപുസ്തക വായനകളിൽ പങ്കാളിയായ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ഓലച്ചൂട്ടിന്റെ വെളിച്ചം തെളിച്ചു തന്ന അനിൽകുമാറിനും കെ വി ശരത്ചന്ദ്രനും ആകാശവാണിക്കും നന്ദിയെന്ന് ഒ പി കൃഷ്ണൻ ആറ്റടപ്പ.
1: ശരി, അടുത്ത മെസ്സേജ് ബീന എം മണ്ണൂർ പറമ്പ്, വൈഗ ഉണ്ണി, ഓലയമ്പലം എന്നിവർ എഴുതിയതാണ്. മാലിന്യത്തിൽ നിന്നും മാണിക്യം വിളയിക്കുന്നവർ, ചപ്പാറപ്പടവ് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച് 16-ാം തീയതിയിലെ ജാലകം ഏറെ ഇഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ നമ്മുടെ നാട്ടിലും ഹരിതകർമ്മ സേനയിൽ ചേരാൻ സ്ത്രീകൾ മടിച്ചിരുന്നു. ഇന്ന് ചപ്പാറപ്പടവ് ഹരിതസേന എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്! അവരുടെ ഈ നല്ല പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും മാതൃക ആവട്ടെ.
0: ടി ഗംഗാധരൻ മാസ്റ്റർ അടൂർ എഴുതുന്നു: ആ ജാലകം നമ്മുടെ ശുചിത്വ സേവകരായ സഹോദരിമാർക്കുള്ള ആദരവായി ഹൃദയം സ്വീകരിച്ചു. വീടും വീട്ടു പരിസരവും മാത്രമല്ല നമ്മുടെ പൊതുസ്ഥലങ്ങളെല്ലാം പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമായതിൽ ആ സഹോദരിമാരുടെ

0: നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അവരുടെ നവീന പദ്ധതികളെല്ലാം സമൂഹത്തിന് മാതൃകയായി മുന്നേറട്ടെയെന്ന് ആശംസിക്കുന്നു. പിന്നെ ബുധനാഴ്ചയിലെ ജാലകം പരിപാടി കേട്ടപ്പോൾ മനസ്സിൽ ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും അലയടികൾ ഉടലെടുത്തു എന്ന് ഹരിദാസ് കൊട്ടക്കാനും കൂവേരിയും എഴുതിയിട്ടുണ്ട്. മാരകമായ രോഗത്താൽ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ചില ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അവരിൽ പ്രായഭേദമില്ല. അത്തരക്കാർ ശാരീരിക വേദന സഹിച്ച് ജീവിതം തള്ളിനീക്കും. ഇത്തരം ആളുകളെ കേൾക്കാനും സാന്ത്വനിപ്പിക്കാനും നമ്മൾ തയ്യാറാകണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ സെപ്റ്റംബർ 10 ആരോഗ്യദീപ്തിയിലൂടെ കേട്ട പ്രഭാഷണം അവസരോചിതമായി ഇത്തരം ഇടപെടലുകളിലൂടെ ആകാശവാണി ജനകീയവാണിയായി മാറുന്നു എന്ന് ബിന്ദു സുന്ദർ പരശ്ശിനിക്കടവ്.
1: ഓക്കെ. ഒരു കാലത്ത് കാൽപന്തിന്റെ മികവ് തെളിയിച്ച ഐവൻ ഡിക്രൂസിന്റെ കായിക ഓർമ്മകൾ സ്പോർട്സ് ടൈം പരിപാടിയിൽ പങ്കുവച്ചത് ശ്രദ്ധേയമായി എന്ന് സതീശൻ മുമ്പള്ളി കൊട്ടാളി.
0: ഇറാനിൽ സ്ത്രീകൾക്ക് സ്റ്റേഡിയത്തിൽ കയറി പുരുഷന്മാരുടെ ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിന് നിയമപരമായി വിലക്കുണ്ടായിരിക്കെ ആൺകുട്ടികളുടെ വേഷം ധരിച്ച് ടെഹ്റാനിലെ ആസാദി സ്റ്റേഡിയത്തിലേക്ക് ഒളിച്ചു കടക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളുടെ കഥ പറയുന്ന ജാഫർ പനാഹിയുടെ ഓഫ് സൈഡിനെ കുറിച്ച് 15-ാം തീയതി സിനിമ പാരഡൈസോയിൽ അനൂപ് കെ ഇ വിലയിരുത്തിയത് ആസ്വാദ്യകരമായിരുന്നു എന്നാണ്.
2: ആലിയ എൻ സന്തോഷിന്റെ മെസ്സേജ് കണ്ടോ? മുമ്പ് മംഗ്ലീഷിൽ എഴുതിയിരുന്ന ആലിയ ഇപ്പോൾ നല്ല ക്ലിയർ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കാം. 12-ാം തീയതി തബലിസ്റ്റ് കെ പി പ്രമോദ് അവതരിപ്പിച്ച പ്രിയം പ്രിയതരം പരിപാടി ഏറെ ഇഷ്ടമായി. ഓരോ പാട്ടും അവതരിപ്പിക്കുമ്പോൾ അതിനു പിന്നിലെ അനുഭവ കഥകൾ കൂടി ചേർത്തപ്പോൾ പരിപാടിക്ക് ഏറെ മികവ് തോന്നി. അതുപോലെ അതിൽ ഉൾപ്പെടുത്തിയ ചില പഴയ പാട്ടുകൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
3: ഗാനലോക വീഥികളിൽ എന്ന പരിപാടി ഞാൻ സ്ഥിരമായി കേൾക്കാറുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ചന്ദ്രശേഖരൻ നായർ, പട്ടർക്കണ്ടം, പുല്ലൂർ, കാഞ്ഞങ്ങാട്.
2: രാഗാപുവത്തൂരിന്റെ മെസ്സേജ്. ശ്രീകുമാരൻ തമ്പിയുടെ കാവ്യഭാവനാ വഴിയിലൂടെ കണ്ണൂർ രാജന്റെ ഈണവിരൽ പിടിച്ച് ചലച്ചിത്ര ഗാനവേദിയിലേക്ക് നടന്നുവന്ന് ആലാപനത്തിൽ അരങ്ങേറ്റം കുറിച്ച് ആസ്വാദകരുടെ അഭിനന്ദനം കൈക്കലാക്കിയ ഗായിക ലതിക ജാലകത്തോടൊപ്പം കൂട്ടുചേർന്ന് മനസ്സു തുറന്നപ്പോൾ 14-15 തീയതികളിലെ ഈ പരിപാടി പ്രഭാത പ്രസാദം പോൽ മധുരിതം എന്നാണ് രാഗാപുവത്തൂർ എഴുതിയിട്ടുള്ളത്. ഗിരിജ പെരുവെമ്പ് പാലക്കാട് ടെലിക്വിസിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. 16-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ടെലിക്വിസ് കേട്ടു. ആദ്യമായാണ് ഞാൻ ഈ പരിപാടി കേൾക്കുന്നത്. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്റെ ബാല്യ കൌമാര യൗവനകാലത്ത് ആകാശവാണിയുടെ എല്ലാ ക്വിസ് പരിപാടികളും കേൾക്കുകയും കിട്ടുന്ന അറിവുകളൊക്കെയും ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു. PSC പരീക്ഷ എഴുതുമ്പോൾ ഈ ഡയറി കുറിപ്പുകൾ എനിക്ക് വളരെ പ്രയോജനമായിരുന്നു. നല്ല മാർക്ക് വാങ്ങി PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് സർക്കാർ ജോലി നേടുകയും ചെയ്തു. വായിച്ച് പഠിക്കുന്നതിനേക്കാൾ എഫക്റ്റീവാണ് ഈ കേട്ടറിവ് എന്നത് എന്റെ അനുഭവ സാക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ആകാശവാണിയുടെ ഈ ടെലിക്വിസ് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് ഗിരിജ എഴുതിയിട്ടുള്ളത്.
3: ശരി. സോബാണും ഷാജി മുളക്കുണ്ണ് ജാലകത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. 12-ാം തീയതി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫോക്ലോർ മ്യൂസിയത്തെ കുറിച്ചുള്ള
1: പരിപാടി ശ്രദ്ധേയമായി. തെയ്യത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ആ മ്യൂസിയം സന്ദർശിച്ചാൽ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ കഴിയും.
0: കുറ്റേരിയിൽ നിന്നുള്ള വിമലയുടെ മെസ്സേജ് ശ്രീതിലകം പരിപാടിയെ കുറിച്ചാണ്. എരികുളം ഗ്രാമത്തിലെ മൺപാത്ര നിർമ്മാണത്തെ കുറിച്ചുള്ള കഥ കേട്ടപ്പോ പഴയകാല ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോയി. നമ്മുടെ നാട്ടിൽ വിഷുക്കാലമായാൽ തൃച്ചംബരത്ത് നിന്നും ഇരിങ്ങൽ നിന്നും കലം വരാറുണ്ട്. ഇരിങ്ങൽ നിന്നും വരുമ്പോൾ കടവ് കടന്നു വേണം ഇക്കര വരാൻ. തോണിയിൽ കലത്തിന്റെ കെട്ടും ആളും കയറിയ തോണി മുങ്ങുന്നത് പോലെ തോന്നും. അത്രയും പ്രയാസപ്പെട്ടാണ് അവർ അന്ന് ജീവിച്ചിരുന്നത്. അന്ന് നമ്മൾ ചെറുതായതുകൊണ്ട് അതിന്റെ വിഷമങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് ആ ചരിത്രം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. നമ്മുടെ വീട്ടിലൊക്കെ 3 കലം വാങ്ങുമായിരുന്നു. പൈസ കൊടുക്കാറുണ്ടായിരുന്നില്ല. നെല്ലായിരുന്നു കൊടുത്തത്. മടങ്ങിപ്പോകുമ്പോൾ ബാക്കിയുള്ള കലവും നെല്ലും കൊണ്ട് കടവ് കടക്കണം. ആ പരിപാടി കേട്ടപ്പോ ആ ഓർമ്മകളിലൂടെയൊക്കെ വിമല കടന്നുപോയി.
1: മലയാള സിനിമ സംഗീത പ്രേമികൾക്കിടയിൽ ഹമ്മിങ് കൊണ്ട് ശ്രദ്ധേയയായ ലതിക ടീച്ചറുടെ സംഗീത സംഭാവനകൾ അനാവരണം ചെയ്ത 14-15 തീയതികളിലെ ജാലകം മനോഹരമായി. അവർ പാടിയ ഒരുപാട് പാട്ടുകളെ കുറിച്ചും ആ പരിപാടിയിലൂടെ അറിയാൻ സാധിച്ചു എന്ന് ചന്ദ്രൻ വട്ടോളി, ചിറ്റാരിപ്പറമ്പ്.
0: പ്രിയ ദർപ്പണമേ, ചിങ്ങവും കഴിഞ്ഞു, കന്നിയും പിറന്നു. എന്റെ റേഡിയോയുടെ പണിമുടക്കും കഴിഞ്ഞു. ഓൺലൈൻ റേഡിയോ എന്നെ വഞ്ചിച്ചു. സ്റ്റേഷൻ ഇടക്ക് മിണ്ടില്ല. ഏതായാലും 2 ദിവസമായി അനുസ്യൂതമുള്ള ആ അനർഗളനാദം വീണ്ടും സജീവം. അപ്പോഴല്ലേ പാട്ട്
2: കേൾവിക്ക് ഇമ്പമാർന്ന അഭിമുഖം തയ്യാറാക്കിയ കണ്ണൂർ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ എന്ന് എഴുതിയിട്ടുള്ളത് TP മായാമണി, കളിപ്പറമ്പ്.

0: പരിപാടി പിന്നണി ഗായിക ലതികയുടെ ജീവിതത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും അറിയാൻ സഹായകമായി എന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കെ വി കോറോ അദ്ദേഹവും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ തീരുകയാണ്.
1: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
0: തുടർന്നും എഴുതുക. എഴുതേണ്ട വിലാസം
1: ദർപ്പണം ആകാശവാണി കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: നല്ല അസൽ ചിക്കൻ കറി, ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
4: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
5: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
6: ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി.
7: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാറാകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
5: ട്രെഡിമിക്സ്.
8: ആകാശവാണി കണ്ണൂർ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
10: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: for Mongolia. B. Savitashree continued her impressive run with a fourth consecutive win, defeating seasoned player Bakht Kuyag. The 20th Asian Games 2026 will see several Indian athletes begin their medal hunt across multiple disciplines today. In today's cricket event, Indian women team will face Bangladesh in the semi-final. The knockout match will start at 10:30 a.m. Indian time. And now for a look at today's newspapers, it's over to Renu Kataria.
1: Thank you, Saira. ABVP sweeps 3 of 4 JUSU seats. NSUI rebel wins VP post, writes in the Tan Times. While the Sunday Tribune headlines, ABVP sweeps JUSU poll again. Independence VP post win stuns rivals.
2: Government Avenues for Youth, says Prime Minister, writes Sunday Pioneer. The Hindu also quotes the Prime Minister in its headline, Developing Nations Wrongly Blamed for Emissions. The Sunday Statesman reports, Bengal bipole drama, Mamta's Rajinagar candidate does U-turn after pull-out decision. The Asian Age headlines, India rejects new US tariffs pressure. And finally, Sunday Pioneer writes, End of an era, 1965 war hero Cook passes away. The legendary Indian Air Force fighter pilot, Flight Lieutenant Alfred Cook, played a crucial role in defending Kalaikunda in the 1965 Indo-Pak War and was awarded the Veer Chakra for the classic dogfight. And with that, it's back to you, Saira.
0: Thanks, Renu. And now, before we end the bulletin, the headlines once again. Government makes Aadhaar biometric authentication mandatory for subsidized refills of LPG cylinders from 1st of next month. Rashtriya Sankalp Samaroh being organized at 1,067 locations across the country today as part of 100-week Nasha Mukt Yuva Abhiyan. Election Commission to hold special camps in all polling stations in Delhi today to assist citizens regarding inclusion and deletion of names in electoral rolls. IMD forecasts heavy rainfall in coastal Andhra, Telangana, Tamil Nadu, Keralam, Karnataka and Andaman Nicobar. And Indian men score resounding 3-1 victory over Spain at Chess Olympiad in Samarkand. Women's team beat Mongolia 3-1. And with that, we end the morning news. Have a great day.
3: ആകാശവാണി കണ്ണൂർ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 10 സെക്കൻഡ്.
4: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
5: യുവത്വം, ദീർഘായുസ്, ആരോഗ്യം. കണ്ണൂരിൽ ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
6: 105 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോഴിക്കോട് ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയുടെ വിശ്വാസവും ചികിത്സാനുഭവമുള്ള സ്ഥാപനം.
5: ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ, കണ്ണൂർ. ഫോൺ 9074419074.
7: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
8: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും
10: ഹൃദയപക്ഷത്ത്.
11: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ഭക്തിഗാനങ്ങളിൽ ഇനി മധു ബാലകൃഷ്ണൻ പാടിയത്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഭക്തിഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം പാടിയത് സുജാതയും സംഘവും.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഭക്തിഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്.

0: ഭക്തിഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. മിന്നൽ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന നേപ്പാളിനെ സഹായിക്കാൻ ഇന്ത്യ 11 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ കൂടി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിനെ വീണ്ടെടുക്കുന്നതിന് ഇന്ത്യ നൽകുന്ന 9-ാമത്തെ സഹായ വസ്തുക്കളാണ് ഇത്. രാജ്യത്ത് കോർഫ്ബോളിനോട് ആവേശം വർദ്ധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച കോർഫ്ബോൾ പ്രീമിയർ ലീഗ് 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. മിഡ്ലാൻഡ് കോൺട്രാക്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നൽകിയതിലുൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന കോഴിക്കോട് നോർത്ത് എംഎൽഎ കെ ജയന്തിന്റെ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. ശ്രീനാരായണഗുരു വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ സാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കാപ്പാട് ബ്ലൂ ഫ്ളാഗ് ബീച്ചിൽ മെഗാ തീര ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കെ പ്രവീൺകുമാർ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട്ടെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കായി ഒരു പെണ്ണിടം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പി കെ റോസി ഫിലിം സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനവും ഏകദിന ചലച്ചിത്രോത്സവവും ഇന്ന് കോഴിക്കോട് കൈരളി ശ്രീവേദി ഓഡിറ്റോറിയത്തിൽ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജപ്പാനിലെ നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടെക് ബോൾ താരം ക്വിൻസി ഡിസൂസിനെ തോൽവി. ജപ്പാന്റെ യുയിന സകാമോട്ടോയോടെ 2-0 തോറ്റതോടെ ഈ ഇനത്തിൽ ഇന്ത്യയുടെ വെങ്കല മെഡൽ പ്രതീക്ഷ അസ്തമിച്ചു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം.

ഇത് ഒരു നാടക കലാകാരന്റെ ജീവിത ചിത്രമാണ്. പാടിയും നടിച്ചും എത്രയോ ദശകങ്ങൾ, എത്രയോ നാടക സമിതികൾക്കായി, എത്രയോ നാടകങ്ങൾക്കായി സ്വയം ഒഴിഞ്ഞുവെച്ച സമർപ്പിത ജീവിതങ്ങളുടെ പ്രതിനിധിയാണിയാൾ. ഈ കലാകാരൻ

ഈ കലാകാരന്റെ പാട്ടിൽ ഊരിന്റെ മുദ്രകളുമുണ്ട്. ഇദ്ദേഹം പാടിയ ഒരു പാട്ടിന്റെ തോണി തുഴഞ്ഞു തുഴഞ്ഞ് നമ്മൾ ഈ പാട്ടുകാരനിലെത്തും.

0: തൃപ്പൂണിത്തുറയിൽ വളർന്ന ജോസഫ് മരട് എന്ന എറണാകുളം ജില്ലയിലെ തന്നെ ഗ്രാമത്തിലെത്തുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കാലം കഴിയുമ്പോൾ നാം മരട് എന്ന ഗ്രാമത്തെക്കുറിച്ച് അറിയുന്നത് മരട് ജോസഫ് എന്ന് പേരുള്ള ഈ നാടക കലാകാരനിലൂടെയാണ്.
1: പള്ളി സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് പള്ളി നാടകങ്ങൾ പാട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ പള്ളികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്കൂളില് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പള്ളി സ്കൂളില് ഉള്ള കൊച്ചു കൊച്ചു നാടകങ്ങളിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ അതിന് അമൃത പുള്ളിനാം എന്നൊരു സ്വാമി ബ്രഹ്മവർദ്ധനം ആരെഴുതിയ ആ നാടകങ്ങളിൽ ഒരു സന്യാസിയുടെ വേഷം കെട്ടി പാട്ടും പാടി സംഭാവന ലഭിക്കുന്ന കഥാപാത്രമാണ് തുടക്കം. അതാണ് അത് കഴിഞ്ഞതിനു ശേഷം പള്ളികളെ ഉൾപ്പെട്ടുള്ള സ്കൂളിലുള്ള നാടകങ്ങളൊക്കെ ബന്ധപ്പെട്ട്
0: പള്ളി നാടകങ്ങളിലൂടെ തന്റെ ആദ്യകാല അഭിനയ തൃഷ്ണ ശമിപ്പിച്ച ജോസഫ് കേരളം കണ്ട വലിയ ഒരു നാടക കലാകാരനെ സവിധത്തിലെത്തിപ്പെടുന്നത് യാദൃശ്ചികമായാണ്. പി ജെ ആന്റണി എന്നു പേരുള്ള നാടക സർവകലാശാലയിൽ വെച്ചാണ് മരട് ജോസഫ് ഒരു സമ്പൂർണ്ണ കലാകാരൻ എന്താവണം എന്നതിനെ കുറിച്ച് പഠിക്കുന്നത്. മരട് ജോസഫ് തുടരുന്നു.
1: കൂടാതെ ആ സമയത്ത് 50-ല് എറണാകുളത്ത് ഒരു പി ജെ ആന്റണിയായിട്ട് കണ്ടുമുട്ടുന്ന എന്റെ ഗുരുനാഥനാണ്. എറണാകുളത്തേക്ക് വൈറസ് എല്ലാം പേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആനി ചരനെ ബന്ധപ്പെടുന്നത്. അപ്പൊ ഞാൻ നേരെ കണ്ടു കിട്ടിക്കഴിഞ്ഞാട്ട് നാടകത്തിൽ സൈഡിൽ പാട്ട് പാടാൻ വേണ്ടിട്ട് തന്നെ സഹകരിപ്പിച്ചു അതോടുകൂടി തന്നെയാണ് വാസ്തവം പറഞ്ഞത് നാടകത്തിലേക്കുള്ള ഒരു കാൽവയ്പ് തന്നെ പറയാം. അങ്ങയുടെ ചാരിതാർത്ഥ്യം കഴിഞ്ഞതിന് ശേഷം ഗ്രാൻഡ് കളിച്ചു. ആ സമയത്ത് അനുചേട്ടൻ പ്രതിഭാസ് ക്ലബ്ബിൽ നിന്ന് വിട്ട് വേറെ സൗദിയിലേക്ക് സ്വന്തമായിട്ടുണ്ടാക്കിയിരുന്നപ്പോൾ പകരം എഴുതാനായിട്ട് തോപ്പിൽ ബാസിയാണ് പിന്നെ വന്നത്. അത് വിശക്കുന്ന കരിങ്കാലി എന്ന ഒരു നാടകം. ആ നാടകം അപ്പോൾ KPSCയുടെ ഒരു സഹോദര ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്കാണ് പ്രതിഭാസ് ക്ലബ്ബ് വളർന്ന് വന്നിരുന്നത്. അതൊന്ന് ശങ്കരാടി മുതലും മണവാളൻ ജോസഫൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എഡി മാസ്റ്റർ
0: ശങ്കരാടിയുടെ നിർദ്ദേശപ്രകാരം പ്രതിഭ ആർട്സിൽ തന്നെ തുടർന്നത് ഭാഗ്യമായി. മരട് ജോസഫ് എന്ന ഗായകനെ ആസ്വാദക ലോകം തിരിച്ചറിയുന്നത് അക്കാലത്താണ്.
1: അപ്പൊ ആ കൂട്ടത്തില് ഞാൻ ആനച്ചന്റെ കൂടെ പോകാനെ തയ്യാറെടുപ്പാണിത്. അപ്പൊ ശങ്കരാടി പറഞ്ഞു തൽക്കാലം താൻ ഈ കൊല്ലം പോകേണ്ടിടത്തോളം പോയാൽ മതി. അത് കാരണം ഒരു ഗുണം കിട്ടിയത് തോപ്പിൽ ഭാഷയായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. നല്ലൊരു നാടകത്തിൽ അഭിനയിച്ചു. ആ നാടകത്തിൽ തന്നെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചു. ദേവരാമകൃഷ്ണായിരുന്നു എന്റെ മ്യൂസിക്. ONV യുടെ കവിത കുരകൾക്കുള്ളിൽ ഒരു അവതരണ ഗാനമായിരുന്നു.

0: ആദ്യ ഗാനത്തിന്റെ ജനപ്രീതിയൊന്നും ഈ ഗായകനെ തുണച്ചില്ല. തുടക്കത്തിലെ കരിന്തിരി കത്തിപ്പോയ സ്വന്തം കരിയറിനെ കുറിച്ച് മരട് ജോസഫ് പറയുന്നത് ഇങ്ങനെ.
1: അത് ജീവിതത്തിൽ ഒരു കരിന്തിരി കത്തിലായി പോയെന്ന് ഞാൻ വിശ്വസിക്കാൻ ഇപ്പോഴും അതെ. കാരണം ആ തുടക്കം ആ കരിന്തിരി കത്ത് ആ കവിതയിലും ഉണ്ടായിരുന്നു, ലൈഫിലും വന്നു അത്. കാരണം ഒരു തലയിൽ എപ്പോഴും ഏത് കാര്യത്തിന്
0: താൻ പാടിയ പാട്ട് വേറൊരു പ്രശസ്ത ഗായകന്റെ പേരിൽ അറിയപ്പെടുന്നതിന് ഖേദപൂർവ്വം സാക്ഷി നിൽക്കേണ്ടി വന്ന അനുഭവം പങ്കിടുകയാണ് മരട് ജോസഫ്.
1: റെക്കോർഡ് വന്നിട്ട് കേസോന്ന് പാടുകയെന്ന് പറഞ്ഞ ആളുകൾ കേട്ടുകൊണ്ടിരുന്നത് അതുവരെ. കാരണം റെക്കോർഡ് വെച്ച് വരുന്ന പി എസ് അങ്കുണ്ടി എന്ന് പറഞ്ഞ സൗണ്ട് സർവീസുകാരൻ ഈ പാട്ട് ഞാനൊരു ബിൽഡിംഗ് കോൺട്രാക്ടറിന്റെ കൂടെ കമ്പിപ്പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നത്, റെക്കോർഡ് കഴിഞ്ഞ് വന്നിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് കോട്ടയത്ത് വെച്ച്. അവിടെ നിന്ന് ഇറങ്ങി ഓടി ഞാൻ ഇവിടെ വന്നു ഈ നട നടത്തുന്ന സ്ഥലത്ത് വന്ന് ഞാൻ പറഞ്ഞു ആ പാട്ടെന്ന് വെച്ച് തരാന്ന് വെച്ചു. അപ്പൊ വെച്ച് തരാന്ന് വെച്ച് കിട്ടും. അപ്പൊ എന്റെ കൂടെ അവരാണ് പയാള് ചോദിച്ചത് ഈ പാട്ട് പാടിയാണെന്ന് ഈ നിൽക്കുന്ന ആളാണ് പാടിയത്. പിന്നെ കേസറോട് പാടി പാട്ടില്ല ഇയാളോട് ഞാൻ എന്നെ പാടോട് താൻ കാര്യം നോക്കി പോകുന്നു. ഞങ്ങളുടെ വഴക്കോടെ വിളിച്ചു.

0: അന്നത്തെ നാടകകാലത്ത് ഗായകർക്ക് നാടകാവതരണ സന്ദർഭത്തിൽ തന്നെ പാട്ട് പാടേണ്ടിയിരുന്നു.
1: അന്ന് ലൈവാണ്, രംഗത്ത് പാടി അഭിനയിക്കുക. അങ്ങനെ അപ്പൊ പാട്ടുകാരനുണ്ടെങ്കിൽ ആ പാട്ടുകാരന്റെ അവിടെ ഒരു കഥാപാത്രം അതിനുവേണ്ടി ഉണ്ടാക്കി രംഗത്ത് അവതരിക്കും. അഭിനയിച്ചോട് പാടണം നമ്മള്. വെറുതെ കയറി ഒരു പാട്ട് സൈഡിൽ നിന്ന് പാടിട്ട് പോകുന്നതല്ല, അഭിനയിച്ച് ആളുടെ മുമ്പിൽ പാട്ട് പാടി അവതരിപ്പിക്കണം. റിഹേഴ്സൽ ആ സമയത്ത് നമ്മൾ റിഹേഴ്സൽ അഭിനയിക്കണം. അന്ന് ഒരു മാസമൊക്കെ റിഹേഴ്സൽ നടക്കുന്നത്. ഇന്ന് അഞ്ചു ദിവസം കൊണ്ട് നാടകം തട്ടേക്കാണ്. പക്ഷെ അത് ഒരു പ്രത്യേക രീതിയായിരുന്നു, ഒരു ഒരു ഗുരുകുലം പോയി തന്നെയായിരുന്നു. ആശാൻ ശിഷ്യൻ എന്നുള്ള രീതിയിൽ ആ ഗുരുവിനെ തൊട്ട് വന്നിട്ടൊക്കെ ഞങ്ങള് നാടകത്തിന്റെ രംഗത്തേക്ക് കയറുന്നില്ല. ഹാർമോണിയം, തബല, വയലിൻ, ഗിറ്റാർ, ക്ലാറിനെറ്റ് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ അവിടെ ഉണ്ടാവും, സൈഡിലുണ്ടാവും. അവിടെ നിന്നൊരു ശ്രുതിയാണ് നമ്മളെ രംഗത്ത് നിന്ന് കേട്ടിട്ടാണ് പാടുന്നത്. അതുപോലെ ശ്രുതി കറക്റ്റ് ആയിരിക്കും, അത് ഇതുണ്ടാവില്ല, താളം ഇല്ല.
0: ഗ്രാമഫോൺ ഡിസ്കുകളിലേക്ക് ആലേഖനം ചെയ്തതുകൊണ്ട് മാത്രം വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകാതിരുന്ന മറ്റൊരു ഗാനത്തെ കുറിച്ച് ആ പാട്ട് പാടിയ പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു. മരട് ജോസഫ്.
1: അമ്പത്തിരണ്ടിലോ 54 റെക്കോർഡ് ചെയ്തതാണ്.

0: സമ്പന്ന ഭൂതകാലഘട്ടത്തിൽ ആദ്യാവതരണത്തിന് തട്ടിലേക്ക് എത്തുന്നതിന് മുൻപേ നാടകപ്രവർത്തകർക്ക് ത്യാഗപൂർണമായ കുറെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണമായിരുന്നു.
1: പരിപാടികൾ എനിക്ക് പോകുള്ളൂ, അത് മുക്കാളുകൾ. കാരണം അന്ന് റിഹേഴ്സൽ തുടങ്ങി കഴിഞ്ഞാൽ 10 ദിവസം റിഹേഴ്സൽ ചെയ്യുമ്പോൾ ബ്രേക്ക് വരും, അത് 5 ദിവസം കഴിയുമ്പോൾ ബ്രേക്ക് വരും. അതുപോലെ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് റിഹേഴ്സലിന് വ്യത്യാസം വരും. ആദ്യം 5 ദിവസം ചൊല്ലിപ്പാടാന്ന് പറയുന്നത് എന്റെ ചുറ്റുപേരും വെറുതെ ഇരുന്ന് ബുക്ക് വെച്ച് വായിച്ച് ചൊല്ലിപ്പാടം നടത്തി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളായി തീരും. സുകുമാരൻ എന്നൊരു കഥാപാത്രം മാറി ദിവസപ്പെടുക്കട്ടെ എന്ന് പറയും. അപ്പൊ ആ സുമാരനായിട്ട് എന്താ പറയുക, എനിക്കറിയാൻ പറ്റില്ല. അപ്പൊ അത് വെച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അവിടെ നിന്ന് ചെറിയ ഡയലോഗ്സ് പറയും. ആദ്യം ഈ ചുല്ലിപ്പാടത്തിൽ പറയുമ്പോഴത്തേക്ക് അതിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു. ചുല്ലിപ്പാടം കഴിഞ്ഞ ശേഷം 5 ദിവസം ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ റിഹേഴ്സലിൽ നിന്ന് ചെയ്യാന്ന് പറയുന്നത്. ആരും പോയില്ല, ക്യാമ്പിൽ തന്നെ. കാരണം പറഞ്ഞ പോയി കഴിഞ്ഞാൽ ടച്ച് പോകുന്നതാണ്. ടച്ച് പോയാൽ ഞങ്ങളെ ക്യാമ്പിൽ തന്നെ എഴുതി കൊടുക്കും. അത് റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസം പിന്നെ നോ ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഒന്നുമില്ലാതെ തന്നെ തന്നെ നോ ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഒന്നുമില്ലാതെ തന്നെ തന്നെ നമ്മുടെ കഴിവനുസരിച്ച് ചെയ്യുക, തിരുത്തുക, ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യുക. ഒരു കഥാപാത്രമായി തീരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരും. കാരണം ചിലപ്പോൾ ഒരു മുക്കലിനോ മൂളനോ എന്ത് കേട്ട് അത് ചെയ്ത് കഴിയുമ്പോഴത്തേ അത് വേണ്ടെങ്കിൽ അവർ പറയും വേണ്ടെന്ന് പറയും. നാടകത്തിൻ്റെ ഡയലോഗ്സിനും താളമുണ്ട്. അതിൽ വർത്തമാനം പറയുമ്പോൾ തന്നെ താളമുണ്ട്. താളമില്ലേ പിന്നെ ഒന്നിനും പറ്റില്ല. അത് മിക്ക ആളുകൾക്കും അത് ശ്രദ്ധിക്കില്ല ആളുകൾ. ആ താളത്തിൽ നിന്ന് ഔട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചേ അയ്യേ ഓ എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം കൂട്ടിച്ചേർത്താൽ ഒന്ന് ആരിയ ആ താളം മുഴുവിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇയാൾ ഡയറക്ടർ ആ മുകളിൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും നമ്മൾ ആ മുകളിലൂടെ വേണം. അത് നമ്മുടെ കഴിവാണ്. അതായത് ഒരു കഥാപാത്രം ആയിത്തീരുക എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഇഫ് ടു ബിക്കം, ഇതാണ് എൻ്റെ തിയറി. എങ്കിൽ ആയിത്തീരുക, അത് ആയിത്തീരുക. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു മുക്കലോ മൂളലോ വല്ല എന്തെങ്കിലും ഒരു ഗോഷ്ഠി കാണിക്കലോ ചിലപ്പോൾ ആംഗ്യങ്ങളായിരിക്കും, ഇങ്ങനെയൊക്കെ വരും. നമ്മളെ മാനറിസം എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ കേട്ടിട്ടില്ലേ. ചിലപ്പോൾ ഒരു കഥാപാത്രത്തിന് അത് ചിലപ്പോൾ ചിരിയതായിരിക്കും, ചിലപ്പോൾ ഒരു ചേഷ്ട. അതാണ് നാടകത്തിലെ പ്രധാനപ്പെട്ട ബേസ്മെന്റാണ് സത്യത്തിൽ. കഥാപാത്രം ആയില്ല എങ്കിൽ പിന്നെ നമ്മള് നാടകം
2: ആവരുതല്ലോ. അതിനാണ് കഥാപാത്രത്തിന്റെ പേര് സുകുമാരൻ. ആ സുകുമാരൻ ആവണത് വലിയൊരു അനുഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള അത് ആയിത്തീരുന്ന രീതി കൊണ്ടാണ് അത് അംഗീകരിക്കപ്പെടുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അരങ്ങേറ്റം വരുന്നത്. അരങ്ങേറ്റത്തിന് വലിയ ദിവസം മുമ്പ് ഫൈനൽ റിഹേഴ്സൽ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ പൊസിഷൻസ് ഒക്കെ നമ്മൾ അവര് പറഞ്ഞു തരും. ഓരോ ആളിനെ ഉയർത്തുന്നു, ഒരാളിനെ എടുത്തുനിന്ന് ഒരാള് എടുത്തുനിന്ന് ചെയ്യുക. പക്ഷെ അതല്ലാതെ നമ്മൾ സ്വയം ചെയ്തു പോകും. ചിലപ്പോ ഒരു കഥാപാത്രം ഓടിച്ചെന്നിട്ട് ഒരു കാര്യം ചെയ്യാണെങ്കിൽ പലരും മുമ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. ശരിയല്ല, നാടിന്റെ കാര്യം തന്നെ ഉണ്ടാവില്ല. അതുകൂടി ആഡ് ചെയ്ത് ഇതിനോട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിട്ടുന്നത് പൊന്നുകുന്നുവർക്കി സാറാണ്. പൊന്നുകുന്നുവർക്കി സാറിന്റെ സ്വർഗം നാണിക്കുന്ന കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ പാട്ടുകാരൻ ഒരു പാട്ടുകാരൻ കിട്ടും. പിന്നെ നമ്മളത് മോഡിഫൈ ചെയ്ത് അത് അതിന്റെ വ്യക്തിത്വം കൊടുക്കും. അത് നമ്മുടെ കഴിവ്, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. ഒരു നാളെ

0: വിട്ടതെന്ന് പറയും.
1: നമ്മൾ വിടാതിരിക്കുന്ന പാട്ട് മാത്രം പോരാ, അത് വേണമല്ലോ. നമ്മൾ അഭിനയിക്കാനായിട്ട് എന്തെങ്കിലും ശേഷി ഉണ്ടെന്നല്ല മനസ്സിലായില്ല എങ്കിൽ നമ്മൾ ഔട്ടായി പോകും. പറയാതെ തന്നെ അവർ നമ്മളെ തന്നെ നമ്മളെ തന്നെ വിൽക്കണേ.

0: പ്രതിഭ ആർട്സ് വിട്ട് ഈ കലാകാരൻ പിന്നീട് പോകുന്നത് സിംഹതുല്യനായ ഒരു നാടക പ്രതിഭയുടെ മുന്നിലേക്കാണ്. എൻ എൻ പിള്ള.
1: അത് കഴിഞ്ഞതിനു ശേഷം
0: പത്ത് വർഷത്തോളം എൻ എൻ പിള്ളയോടൊപ്പം സഹവസിച്ച ആ നാളുകൾ ഓർത്തെടുക്കുന്നു മരട് ജോസഫ്.
1: പിള്ള സാറാണ് ശരിക്കു പറഞ്ഞാല് നാടകം കംപ്ലീറ്റ് തിയറി പഠിപ്പിച്ചിരുന്നത്. എങ്ങനെ നിൽക്കണം, എങ്ങനെ നോക്കണം, ഏത് തരത്തിൽ മുഴിയണം, ഓരോ കഥാപാത്രവും മണന്നു വരുന്നാൽ മറയാതെ എങ്ങനെ ചെയ്യണം, ആ തിയറി വെച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കുകയുള്ളൂ. സ്റ്റേജിൽ നിൽക്കുക, നടക്കുക, ഇരിക്കുക, നോക്കുക, ഇതെല്ലാ കാര്യങ്ങളും. അത് ഇല്ലെങ്കിൽ അയ്യേ എന്നെ ചള്ള കാട്ടോ കൊള്ളുകയല്ലേ, അയ്യേ പോമനെ ആ വിട്ടേക്ക്, അങ്ങനെ ഒരു ഇതായിരുന്നു. പിള്ളേച്ച അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ്. പക്ഷെ എന്നിട്ട് വിടൂല്ല, പഠിച്ചു വരുക. എന്നെ അവരച്ചോ ഇങ്ങ വാ, ഒന്ന് നോക്കി ഒന്നുകൂടെ നോക്ക ചെല്ല്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. തുടർച്ചയായിട്ട് 9 കൊല്ലം നിന്നു അവിടെ തന്നെ. ഒരു നാട് കഴിഞ്ഞ പോരെ നമുക്ക് തോന്നൂല്ല. ക്രോസ് ബെൽറ്റിൽ എനിക്ക് ക്യാരക്ടറില്ല, ഒന്നുമില്ല, പാട്ടുമില്ല, ഒന്നുമില്ല. എന്നിട്ടും ഞാൻ കുറെ നാളെ അവിടെ കൂടെ നിന്നേ. കാരണം കാശം തരൂല്ല, വേണ്ട, എന്നെ കൊണ്ട് ആവശ്യമില്ല. അവിടെ പിന്നെ കൂടെ പോകുവായിരുന്നു. ആ നാട് തന്നെ തുടർച്ചയായിട്ട് കൂടെ പോയിരുന്നു. ഒരു സീസണിൽ കംപ്ലീറ്റ് വരും. 365 ദിവസം എങ്ങനെ പോയാലും 1200 ദിവസം ഈ നാടകത്തിന് വരും. അന്ന് ഏറ്റവും കൂടുതൽ പൈസ എന്ന് പറഞ്ഞാൽ പിള്ളേർ അന്ന് 20 രൂപ നാടകത്തിന് 15 രൂപ പാട്ടിനും, അങ്ങനെ 25 രൂപയായിരുന്നു. ആളുകൾ തിയേറ്ററിലാണ്. പിന്നെ പ്രധാനപ്പെട്ട കവാലയാണ് തുടർച്ചയായിട്ട് കുറെ അധികം കളിച്ചു പോയത്. അന്ന് ഞാനൊരു വയസ്സായിട്ട് അഭിനയിച്ചിരുന്നത്. അത് 68 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ 30 ജനിച്ചത്. കല്യാണം 58 ഞങ്ങൾ കല്യാണം കഴിച്ചു. എനിക്ക് വേറെ ജോലിക്ക് പോയിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, കോട്ടയത്ത് വെച്ച് ഒരു കള കേട്ട ആ സമയത്ത് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോയില്ല. കമ്മിപ്പണി, നമ്മുടെ വാർക്ക പണി.
0: എൻ എൻ പിള്ളയുടെ ഗ്രൂപ്പ് വിട്ട് മരട് ജോസഫ് പിന്നീട് എത്തുന്നത് നാടകരംഗത്തെ മറ്റൊരു കുലപതിയുടെ അടുക്കൽ, കെ ടി മുഹമ്മദ് എന്ന അനുഗ്രഹീത നാടക പ്രതിഭയുടെ മുന്നിൽ.
1: പിന്നെ കോഴിക്കോട് പോയി. കോഴിക്കോട് കെ ടി ആയിട്ട് കൂടി കഴിഞ്ഞപ്പോ അതുപോലെ തന്നെ 7, 8, 9 കൊല്ലത്തിലുള്ള അത് നിന്നു കേട്ടി മാറി വരെ പിള്ളേർ സാറിന് വീട്ടിലേക്ക് പോയി. കാരണം ഒരു ചേഞ്ച് വേണമല്ലോ. 9 കൊല്ലം കേൾക്കുമ്പോൾ 9 കൊല്ലം കൊണ്ട് നമ്മള് എത്രയോ കഥാപാത്രങ്ങൾ, ഒരുപാട് കഥാപാത്രങ്ങൾ മാറി മാറി മാറി ചെയ്യാൻ സാധിച്ചില്ല. അംഗീകരിക്കുകയും ചെയ്തു. അവർ അംഗീകരിച്ചില്ല, പിന്നെ നമ്മളെ ചെയ്യാൻ പറ്റില്ലല്ലോ. അംഗീകരിക്കുകയും ചെയ്തു. അതുപോലെ ഞാനത് വിട്ടിട്ട് വേറെ ഒന്ന് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് വിട്ടിട്ട് പോയത്. അത് അതിൽ നല്ലൊരു ബാച്ചിലേക്ക് സാധിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ സാക്ഷാത്കാരം നാടകത്തിന് എന്നെ വിളിപ്പിക്കുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരം, സാക്ഷാത്കാരം 4-ാമത്തെ നാടകത്തിന് എന്നെ വിളിപ്പിക്കുന്ന ഞാൻ പോകുന്നു. ഞാൻ അങ്ങോട്ട് എഴുതി ചോദിക്കായിരുന്നു, എന്റെ കയ്യിൽ കളിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്, നിർത്താവോ എന്ന് ചോദിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാനുണ്ട്, വൈക്കം സുമാരനാരുണ്ട് അന്ന് കൂടെ, പിള്ളച്ചന്റെ കൂടെ ഞങ്ങൾ 2 എണ്ണം കൂടെ ചാടിയത്. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ നിർത്തൂല. ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റുന്ന തന്നെ ചെയ്യാം. അപ്പൊ തന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവാംഗം രോഗമുള്ള ഒരു രോഗിയായിട്ടാണ് നാടകത്തിൽ അഭിനയിക്കുന്ന കഥാപാത്രം. അതിന്റെ പ്രധാന ഡയലോഗ് എന്ന് പറയുന്നത് അയ്യോ, വേദന എടുക്കുമ്പോൾ അയ്യോ. അത് ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ അതിൽ വരണം. എനിക്ക് സത്യത്തിൽ അത് കേട്ടപ്പോ എന്ത് ബോറടോടാണ് ഇതാണ് മനസ്സിൽ തോന്നിയത്. എനിക്ക് ആ പടി ഇട്ടിട്ട് പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ച് വന്നിട്ട് അയ്യേ എന്നാണ് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ കേട്ടി ചാടി എഴുന്നേറ്റ് പൊട്ടി ചിരിച്ചിട്ട് മതലെല്ലാം ചോദിച്ചു. ഓഹോ ഭയങ്കര ചെയ്യും. അപ്പൊ എന്നോട് ഞാൻ ഒരു എടാ പോടാൻ പറ്റില്ല, അർത്ഥത്തിലാണ് ഞാൻ സത്യത്തിൽ ഞാൻ ചെയ്തത്. പക്ഷെ അത് എന്താണ് പറയാ, ശരിക്കും ഒരു വെടികൊണ്ട പരിച്ചു പോയത്. ഏതെങ്കിലും ഒരെണ്ണം അയ്യോ എന്ന് അവരുടെ പ്രദേശ തരത്തിൽ അയ്യോ എന്നുള്ള വീട് കിട്ടിയാൽ പിന്നെ ബാക്കി ചെയ്യും എന്നുള്ളത് നമ്മൾ ഇവിടെ ഒരു കഴിവില്ലാത്ത ആളുകളായിട്ടല്ലോ അവിടെ ചെല്ലുന്നത്. എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ദേഷ്യം എന്നാലും പറഞ്ഞു അയ്യോ, അതിന്റെ ഒരു ഭാവം വേണ്ടേ. അതുകൂടാതെ പിന്നെ കരച്ചിൽ വരും അയ്യോ പറയും, സന്തോഷം വരും അയ്യോ പറയും. ഇതെല്ലാം പറയണമെങ്കിൽ ഒരു എന്തായാലും പറയാ ഒരു ഭാവനയിലേക്ക് പറയാൻ പറ്റില്ല. വേദന വരുമ്പോ അയ്യോ ഒന്ന് എങ്ങനെ പറയുന്നാണോ ആലോചിക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ശരിയാക്കി പറഞ്ഞിരിക്കട്ടെ. അവരെ ചിരിച്ചുകൊണ്ട് പറയണോ അയ്യോ. അപ്പൊ ഒരു അയ്യോ ചെല്ലുന്നു നിന്നൊന്നും വരില്ല. അയ്യോ അയ്യോ ആ തരത്തിലേക്ക് പോകും. അങ്ങനെ കുറെ കഴിഞ്ഞ പിന്നെ അങ്ങനെ അത് ഡയലോഗ്സ് എഴുതി തരുമ്പോൾ ആ ഡയലോഗ്സ് പഠിക്കുമല്ലോ. ആ ഡയലോഗ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർക്കാവുന്ന ചേർക്കും. അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പേര് ചിലപ്പോൾ കുറവ് വരും. ചിലപ്പോൾ നമുക്ക് അഭിനയത്തിൽ കൊള്ളാത്ത തരത്തിൽ ഡയലോഗ്സ് വന്നിട്ടുണ്ടെങ്കിൽ മുറിച്ചുകളും. പ്രത്യേക രീതി എന്ന് പറയാനായിട്ട് താളം ശ്രുതി, ഞാൻ പറയുന്ന ശ്രുതിയില് നമ്മൾ സ്വയം ജീവിതത്തിനെ സംസാരിക്കുമ്പോൾ നമുക്ക് ശ്രുതിയുണ്ട്, താളമുണ്ട്, ഇതിലേക്ക് ബേസ്മെന്റില്ല. പക്ഷെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടു മൂന്ന് ആളുകളിൽ നിന്നാണ് എനിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിച്ചത്.

0: പി ജെ ആന്റണി, എൻ എൻ പിള്ള, കെ ടി മുഹമ്മദ് എന്നീ പ്രതിഭകൾക്കൊപ്പം സ്വന്തം കലാജീവിതം ധന്യമാക്കിയ മരട് ജോസഫിനെ മറ്റൊരു ദൗത്യം കാത്തിരിപ്പുണ്ടായിരുന്നു. കലയുടെ വിഭിന്ന മേഖലകളിൽ സർഗസാന്നിധ്യമായിരുന്ന എം ടി വാസുദേവൻ നായരായിരുന്നു ആ ദൗത്യം മരട് ജോസഫിനെ ഏൽപ്പിച്ചത്.
1: സൃഷ്ടി സ്ഥിതി സംഹാരം സഹകരണം സമന്വയം സനാതനം സന്നാഹം ഏഴാട ആ ഏഴാടകൾ അസൻ കലിംഗ തേജസ്സുണ്ടാക്കി നാൾക്കവലയായിട്ട് പോയി പോയി എന്നോട് വിഷ്ണു സ്വാമിയുടെ ഒരു വയലിസ്റ്റുണ്ട്, അയാൾ അതിൻ്റെ ഒരു ഉടമസ്ഥന്റെ ഭാഗം കൂടെയുള്ളതാണ്. കേട്ട് അവിടുന്ന് പോരാടിയെടുക്കൽ കാരണം കേട്ടി ഇപ്പോൾ നാളെ കൊടുക്കുന്നില്ല, പിന്നെ ആരാ നാളെ കൊടുക്കുന്നത് അറിയാൻ പാടില്ല. അപ്പൊ സീസൺ തീർന്നു അടുത്ത് തന്നെ. അപ്പൊ ഞാൻ ഒരു എറണാകുളത്തെ ഒരു സമിതിയായിട്ട് ബന്ധപ്പെടാനുള്ള പരിപാടിയായിട്ട് നിൽക്കുകയാണ്. എറണാകുളത്തെ ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്താണ് എം ടി ആണ് നാളെ കൊടുക്കുന്നത്. അതുകൊണ്ട് ജോസ് ബട്ടൻ അതിനകത്ത് വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജോസ് ബട്ടൻ അതിനകത്ത് വേണം എന്ന് പറഞ്ഞു. ഗോപുരനടയിൽ നിന്ന് പറഞ്ഞ നടം ഉണ്ടായിരുന്നു. അതിനകത്തൊരു കുഷ്ഠരോഗിയുടെ കഥാപാത്രം, കാരണം ക്രിസ്തു സുഖപ്പെടുത്തിയ ഒരു കുഷ്ഠരോഗിയുണ്ട്. ആ കുഷ്ഠരോഗിയാണ്, അതാണ് കഥാപാത്രം. അതായത് ഗോപുരനടയിൽ എന്ന് പറഞ്ഞത് ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുന്ന കുറെ ആളുകളുടെ ഒരു. അപ്പൊ അങ്ങനെ റിഹേഴ്സലിന് ചെന്ന് വരുമ്പോ എം ടിയുടെ എന്ന് പറഞ്ഞത് കണ്ണടച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ നാടകം റിഹേഴ്സൽ ചെയ്യുമ്പോൾ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഒരു ചെറിയ ചലനം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ തിരുത്ത് എന്തെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് റിഹേഴ്സൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് മരേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാനും കൂടി ചെന്നു. ചെന്നപ്പോൾ ഒരു ഡയലോഗ് ഞാൻ ഉദ്ദേശിച്ച അർത്ഥം കിട്ടിയില്ല. അത് എന്ത് ഭാവം വെച്ചെന്നാണ് പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ അതൊന്നും പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡയലോഗ് എന്ന് പറയുന്നത് രോഗം മാറാൻ വേണ്ടി നേർച്ച നേർന്നു, സകല ദൈവത്തെയും വിളിച്ചു, സകല അമ്പലങ്ങളിലും പള്ളികളിലും എല്ലായിടത്തും പോയി, സകല നേർച്ചക്കാരുടെ അടുത്തും പോയി. അർത്ഥത്തിലാണ് ഈ പറഞ്ഞത്. ഞാനിങ്ങനെ പറഞ്ഞിരുന്നത് രോഗം മാറി ആ പറഞ്ഞ അത് വേണ്ട, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, അതിനെ പുച്ഛിക്കുകയല്ല, ആത്മാർത്ഥമായിട്ട് തന്നെ പറയണം രോഗം മാറി, രോഗം മാറി. പക്ഷേ അതുകൊണ്ട് എനിക്കൊരു ഗുണവുമില്ല, അതുകൊണ്ട് എന്റെ രോഗം തിരിച്ചുക. ഇതാണ് ചോദിക്കുന്നതാണ് കഥാപാത്രം. ചെയ്യിച്ചു അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോളിഷ് ചെയ്യണം, അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ടു പറയാറില്ല, ആരോടും പറയില്ല. പക്ഷെ ഇതെന്തോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ അന്ന് വിക്രമനാരായണൻ അവിടുത്തെ പ്രധാന നാട് പ്രധാന കഥാപാത്രം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അന്ന് രാത്രി റിഹേഴ്സലായിരുന്നു ഞങ്ങൾ ബ്രേക്ക് ടൈമിന് എന്നുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ. അപ്പോൾ വിക്രമനാരായണനെ പേര് കൂട്ടി വിളിക്കും, ആശൻ കൂട്ടി വിളിക്കും, മരടാശൻ നിങ്ങൾ വിളിക്കും, മരടാശനെ കയ്യിലെടുത്ത് കേട്ടോ എന്നുവെച്ചാൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, വിളിക്കാൻ കൊളുത്തിക്കഴിക്കുന്ന കേട്ടോ. അപ്പൊ ആ സീസൺ തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ ഈ എറണാകുളത്തെ സമിതിയായിട്ട് പറഞ്ഞില്ലേ ദൃശ്യകലാഞ്ജലി എന്നാണ് സമിതിയുടെ പേര്, അവിടെയായിട്ട് കണ്ട് ഞാൻ അനുഭവം ചെയ്തത്. നാല് നാടകം ബാക്കിയുള്ളപ്പോ ഗോപുരം നാല് നാടകം കളിച്ച സീസൺ തീരും.

പിന്നെ ആലപ്പി തിയേറ്റേഴ്സ് ഒരു കൊല്ലങ്ങൾ. ഈ ആലപ്പി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞത് കൂടുതൽ സെറ്റാണ്, അവരുടെ സെറ്റ് കൊണ്ടുള്ള പണിയാണ്. സുജാ മാത്രമല്ല, വേറെ ഒരു ഒരു ത്യാഗരാജൻ പറഞ്ഞിട്ടുണ്ട്, കലാനിലയം കഴിഞ്ഞിട്ട് പിന്നെയുള്ള ആലപ്പി തിയേറ്റേഴ്സാണ്. കടൽ വരിക, വിമാനം.

0: ഇറങ്ങുക, കപ്പൽ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ നടന്മാരിലെ കൊണ്ടുള്ള കളിയല്ല. ഏണ്ട അഞ്ചാറ് കൊല്ലത്തോളം ഞാൻ നിന്ന്. അപ്പൊ അങ്ങനെ അത് അതും അതെന്താണെന്നുള്ള കൂടെ അറിയണമല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായിട്ടാണ് ഞാൻ ജോസ്ഫിനെ ചെന്ന് പറഞ്ഞു. താൻ പാടുവാനിപ്പോ നമുക്ക് ഇടപാട് താൻ വന്ന് നിന്നു. നമുക്ക് കൊച്ചുപിള്ളേരിലൊന്നുമല്ല, കളിക്കാൻ അറിയാവുന്ന ആളുകളല്ലേ, നമുക്ക് കളിക്കാൻ ഒരു കൊല്ലം കളിക്കാറു. താൻ നിന്നു. അങ്ങനെ 5 രൂപ അവിടെ കൂടി 30 രൂപയ്ക്ക്. പക്ഷെ അത് പിന്നെ നമുക്ക് ഒരു നാടകം എന്താ പറയുക, ഒരു പോവുക ഒരു പണി നാടകം കളിക്കാൻ പോവുക. നമ്മുടെ നാടകം കളിച്ചത് നാടകം കൊണ്ട് നമ്മൾ വേറെ നാടകത്തിന് വേണ്ടാണെന്നോ അല്ല, അങ്ങനെ ഒരു രീതി വന്നു. ഒരുപാട് ആളുകളിൽ കൂടെ പിന്നെ പോയെങ്കിൽ ലിസ്റ്റ് നോക്കിയാലോ എല്ലാം ഒരേപോലെ അത് എന്തോ എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ അത് ഈ 70 കൊല്ലം കഴിഞ്ഞു പോയത് പിന്നെയൊക്കെ എല്ലാം പോകുന്നു. നാടകത്തിന്റെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കൊരു ജീവന്മാരുടെ പോരാട്ടം തന്നെയായിരുന്നു. അതിനിടയ്ക്ക് അപകടങ്ങൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി. സംഘവിദേശന്റെ തന്നെ വേണ്ടി 2 പ്രാവശ്യം മാറി, ആയുർവേദേശന്റെ ഭരണം മാറി.
1: വിശ്വനാടകവേദിയെ കുറിച്ച് ആഴത്തിൽ അറിവുള്ള സി ജെ തോമസിന്റെ കൂടെ നാടകങ്ങളിൽ സഹകരിച്ച കാലത്തെ ഓർത്തെടുക്കുകയാണ് മരട് ജോസഫ്.
0: സി ജെ തോമസ് എന്ന് പറഞ്ഞത് നാടകത്തിന്റെ ആചാര്യന്റെ ആചാര്യന്മാരുടെ ഗുരുവാണ്. ഇത്രയും അറിവുള്ള മനുഷ്യനാണ്. ആരുടെ നാടകം കളിക്കാൻ വേണ്ടി തന്നല്ല, ഏഴാമത്തെ അനുചരണങ്ങളിൽ കൂടി സിനിമ മേളമൊക്കെ ആയിട്ട് അടിച്ചങ്ങ് കൂടി കൂടുതൽ ദിവസം സി ജെ ആയിട്ട് കണ്ടുകൂട്ടി. അപ്പൊ സി ജെ പറഞ്ഞു, അപ്പൊ നോർത്ത് ഇന്ത്യ തന്നെ താമസിക്കുന്നു, മാസത്തിനെ അപ്പൊ പറഞ്ഞു വരട്ടാ ഒന്ന് വീട്ടിലേക്ക് പോയി ഒരു കാര്യം പറയാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി വരാം. ചെന്നപ്പോ ഒരു കൊല്ലം എന്റെ കൂടെ നിൽക്കാവൂ, ഞാൻ ആ പിശുക്കന്റെ കല്യാണം എന്ന് പറഞ്ഞൊരു നാടകം ശരിയാക്കുന്നുണ്ട്, അതിനകത്ത് പാട്ട് ഒരുപാടുണ്ട്. അപ്പൊ അത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നല്ലതാണെന്ന് പറഞ്ഞു. ഇതാ പറഞ്ഞ വാലാം, നമുക്ക് രണ്ടുപേർക്കും നല്ലതാണെന്ന് പറഞ്ഞു. ഇതാ പറഞ്ഞ വാലാം, നമുക്ക് രണ്ടുപേർക്കും നല്ലതാണ്, ഞാൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ അനുചരന്റെ നാടകം എഴുതാൻ തുടങ്ങിക്കുന്ന അപ്പൊ ആളെ കണ്ടേ എഴുതുള്ളെങ്കിൽ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരു കഥാപാത്രം എഴുതിയിട്ടിരിക്കും. ഞാൻ ചെന്ന് പറഞ്ഞു, അനുചേട്ടാ അടുത്ത വർത്തേക്ക് ഞാനുണ്ടാവില്ല കേട്ടോ. ആ അത് മനസ്സിലായി, നിന്നെ വിളിച്ച് അവിടെ പോയപ്പോഴേ മനസ്സിലായി. എത്ര കാശ് വന്നു? ഇപ്പൊ കാശ് എത്ര വന്നു? അത് പറ, കാശെന്തോ എന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഒരു കൊല്ലം കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പോയിക്കാം, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ കേട്ടോ, പോയിക്കാം, നല്ല കാര്യമാണ്. പാർട്ടിയൊന്നും നോക്കണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി നോക്കും. ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടകക്കാരും സി ജെ തോമസ് കോൺഗ്രസ്സുകാരുടെ നാടകക്കാരനും ഒക്കെ ഇട്ട് നിൽക്കാൻ സമയമാണ്. പാർട്ടി ഒന്നും നോക്കണ്ട, നീ പോയിക്കോ. അവിടെയൊക്കെ പോയി അത് നിന്നുണ്ടെങ്കിൽ അതൊക്കെ കാര്യമുണ്ട്, ഗുണമുണ്ട്, പോയിക്കോ, സന്തോഷമുണ്ട്, നീ പോയിക്കോ. എന്നിട്ട് ഇവിടെ വരാതിരിക്കരുത് കേട്ടാ. ഞാൻ ശരി വരാതെ ആ കൊല്ലം പിശുക്കിന്റെ കല്യാണം നാടകം കളിക്കുന്ന കാശിന്റെ പ്രശ്നത്തിനല്ല, നമ്മളെപ്പോ ചെന്നാൽ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കൈതാറി കാശുണ്ടാവും. അത് ഒന്നെങ്കിൽ റോസി തോമസ് കൊണ്ട് വൈഫ് അല്ലെങ്കിൽ തോമസ് പോക്കറ്റിൽ കൊണ്ടു പൈസ കിട്ടി. അത് 100 രൂപ കൊണ്ട് പോക്കറ്റിൽ വെക്കാന്ന് നിസ്സാര കാര്യം വരാം. നോക്കാൻ 100 രൂപ കൊണ്ട് ഒരു മാസം കഴിഞ്ഞു കൂടാം അതിനകത്ത് കണക്ക് വെച്ച്. പക്ഷെ അത് കൂടുതലും നാളെ നീണ്ടു പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു പോയി മരിച്ചു പോയി. വഴിക്ക് പോകുന്ന വഴിക്ക് എനിക്ക് ചെയ്തത് മേശപ്പുറത്ത് ഒരു ബുക്ക് എടുത്ത് എനിക്ക് ഒന്ന് തരാൻ ഇത് കയ്യിൽ വെച്ചു. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഡയറക്ഷൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ സീനിന്റെയും ബാക്കില് ഡയറക്ഷൻ നോട്ട്സ് കൊടുത്തിട്ടായിരുന്നു.
1: പ്രഗത്ഭരായ എത്രയോ സംഗീത സംവിധായകർക്കൊപ്പം എത്രയോ ഗാനങ്ങൾ.

അത് എത്രയോ നേരമാഷ്, പി ജാനണി, എൽ പി ആർ വർമ്മ, ദക്ഷിണാമൂർത്തി സാറ്, ഇവരൊക്കെ നാടകത്തിന് മ്യൂസിക് അവരാണ്. അവർ വരുമ്പോഴത്തേക്ക് അവർ നമ്മളെ ഇരുത്തി ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച പാട്ട് പഠിപ്പിച്ചിട്ടാണ് അവർക്ക് കൂടെ താമസിക്കും. നല്ലത് വൃത്തിയില്ല, പഠിക്കണ്ടേ? ഇന്നത്തെ അനുഭവം അവരൊക്കെ ഉണ്ടെങ്കിൽ ദക്ഷിണാമൂർത്തി സാറിൻ്റെ കൂടെ പോയി ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചവച്ചോടൊക്കെ നമ്മൾ ശ്വാസം കഴിക്കുന്നതിന് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതേസമയത്ത് അവർ വളരെ ഫ്രീ ആയിരിക്കും നമ്മളോട്. പക്ഷെ നമുക്ക് അവർ എല്ലാം ഒരു ഭയഭക്തി എന്നാണ് പറയുക. അത് ഇല്ലെങ്കിൽ അവർ ഗുരുനാഥൻ എന്നുള്ളതെല്ലാം കിട്ടില്ല. നേരെ മറിച്ചായിരുന്നു എൽ പി ആറിടാൻ വന്ന സമയത്ത് ദേഷ്യപ്പെടും. ദക്ഷിണാമൂർത്തി സാറും അതെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്നോടാ ജോസഫ്, ഒരു പ്രത്യേക രീതിയായിരുന്നു.

കേവലം ഉപജീവന മാർഗം മാത്രമായിരുന്നില്ല മരട് ജോസഫിനെ പോലെയുള്ള കലാകാരന്മാർക്ക് നാടകം. ആത്മസമർപ്പണത്തിന്റെയും ആത്മാന്വേഷണത്തിന്റെയും സഹനപാതയിലൂടെ പ്രതിഫലേച്ഛയില്ലാതെ അവർ മുന്നേറിയത് ആത്മാവിഷ്കാരത്തിന്റെ ആത്മാവ് തേടിയാണ്. പാടിയും അഭിനയിച്ചും ആറോ ഏഴോ പതിറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ അതിനിടയിൽ കാലയവനിക പലവട്ടം ഉയർന്നും താണും കൊണ്ടിരുന്നത് അവരറിഞ്ഞതേയില്ല. ഇപ്പോൾ അവരറിയുന്നു. തിരയടങ്ങിയ കടല് പോലെ ജീവിതം നിശബ്ദതയിലേക്ക് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അവസാന രംഗവും തീർത്ത് യവനിയെ നിലം പതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്.

നടനായും പാട്ടുകാരനായും പ്രശസ്തി നേടിയ നാടക കലാകാരൻ മരട് ജോസഫിന്റെ ഓർമ്മകളെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രീകരണം സമാപിക്കുന്നു. വിവരണം വിനീത സുമം, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: ഓണം കഴിഞ്ഞിട്ട് മാവേലി മൈജിയിൽ തന്നെ ഉണ്ടല്ലോ.
1: മൈജിയുടെ ഓഫർ തീർന്നിട്ടില്ലല്ലോ. മുൻ വർഷങ്ങളിലേതുപോലെ വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കുന്നതാ മൈജിയുടെ ചരിത്രം.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: Senior Takis, San Jerikyam, Cinemakeup. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകൻ. നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: കാര്യം ശരിയായി.
4: ഏത് കാര്യം?
3: മോളുടെ ഫീസേ
4: കാണട്ടെ. നേടു ഉടനടി 20,000 ലോൺ. ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി, ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
5: RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: ഓണം കഴിഞ്ഞിട്ടും മൈജിയുടെ ഓഫറുകൾ ഇപ്പോഴും തുടരുന്നു.
8: ഏറ്റവും പുതിയ 2026 മോഡലുകളുടെ വലിയ കളക്ഷൻ,
7: വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നു.
8: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
12: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
13: എനിക്കൊരു പുതിയ ഫോണ് വേണം.
14: ഈ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒറിജിനൽ ബ്രാൻഡ് ആണോ, 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
13: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
8: മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
15: ഹലോ പ്രിയ ഗീതം.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
16: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
17: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
18: ഓണം വന്നപ്പോ വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുന്നവർ ഒരുപാടുണ്ട്.
19: പക്ഷേ ശരിക്കും വിലക്കുറവിൽ വാങ്ങാൻ മൈജി മാത്രം.
18: വാങ്ങുന്നത് എന്തിലും യഥാർത്ഥ വിലക്കുറവാണ്, മൈജിയിലേക്ക് വരാം.
8: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
8: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
6: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
8: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
6: ഇപ്പോൾ തന്നെ. മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ.
0: സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
12: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

കഴിഞ്ഞാലും എന്റർടൈൻമെന്റിൽ നൽകാം അപ്ഗ്രേഡ്.

വെട്ടൂരി സുന്ദര രാമമൂർത്തിയുടെ വരികൾക്ക് കെ വി മഹാദേവനെ ഇണം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ശങ്കരാഭരണം.

അടുത്ത ഗാനം അമ്പിളി പാടിയത്. ഗാനശില്പികൾ ONV ഗ്രൂപ്പ്, ദക്ഷിണാമൂർത്തി. ചിത്രം ശ്രീ ഗുരുവായൂരപ്പൻ.

പി ഭാസ്കരന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ശ്രീമദ് ഭഗവത്ഗീത

അനുഭവിക്കുന്ന നേപ്പാളിനെ സഹായിക്കാൻ ഇന്ത്യ 11 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ കൂടി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിനെ വീണ്ടെടുക്കുന്നതിന് ഇന്ത്യ നൽകുന്ന 9-ാമത്തെ സഹായ വസ്തുക്കളാണ് ഇത്. രാജ്യത്ത് കോർഫ്ബോളിനോട് ആവേശം വർദ്ധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച കോർഫ്ബോൾ പ്രീമിയർ ലീഗ് 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മാനാത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. മിഡ്ലാൻഡ് കോൺട്രാക്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നൽകിയതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് കോഴിക്കോട് നോർത്ത് എംഎൽഎ കെ ജയന്തിന്റെ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കാപ്പാട് ബ്ലൂ ഫ്ളാഗ് ബീച്ചിൽ മെഗാ തീര ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കെ പ്രവീൺകുമാർ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട്ടെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കായി ഒരു പെണ്ണിടം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പി കെ റോസി ഫിലിം സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനവും ഏകദിന ചലച്ചിത്രോത്സവവും ഇന്ന് കോഴിക്കോട് കൈരളി ശ്രീ വേദി ഓഡിറ്റോറിയത്തിൽ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജപ്പാനിലെ നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടെക്ബോൾ താരം ക്വിൻസി ഡിസൂസിനെ തോൽവി. ജപ്പാന്റെ യുയിന സകാമോട്ടോയോട് 2-0 തോറ്റതോടെ ഈ ഇനത്തിൽ ഇന്ത്യയുടെ വെങ്കല മെഡൽ പ്രതീക്ഷ അസ്തമിച്ചു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്, ചിത്രം ഭരതം.

0: 5G സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. 5G തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: EMI പർച്ചേസിന് നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
0: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: Panortakis, Sanjerikyam, Sanamikyopo. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ, ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അബ്ദുൽ കബീർ. മിന്നൽ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന നേപ്പാളിനെ സഹായിക്കാൻ ഇന്ത്യ 11 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ കൂടി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, കൂടാരങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ അടങ്ങുന്ന ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാൾ അധികൃതർക്ക് കൈമാറിയത്. നേപ്പാളിനെ വീണ്ടെടുക്കുന്നതിന് ഇന്ത്യ നൽകുന്ന 9-ാമത്തെ സഹായമാണിത്. നേപ്പാളിന് പിന്തുണ നൽകുന്നത് ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അറിയിച്ചു. AI ഫോഴ്സ് രൂപീകരിക്കുകയാണെന്നും വൈകാതെ ഇതിനൊരു മേധാവിയെ പ്രഖ്യാപിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. നിർമ്മിത ബുദ്ധിയുടെ തകർച്ചയോ നാശമോ നോക്കി നിൽക്കാൻ താൻ തയ്യാറല്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ അക്കൌണ്ടിലെ കുറിപ്പിൽ വ്യക്തമാക്കി. AIയെ അടുത്ത വ്യാവസായിക വിപ്ലവമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് US മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 25% വരെ ഇതിൽ നിന്ന് ലഭിച്ചേക്കാമെന്നും വ്യക്തമാക്കി. യമനിലെ ഹൂതി വിമതർ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തലസ്ഥാനം ആക്രമിക്കാൻ ശ്രമിച്ചതായി സൌദി അറേബ്യ സ്ഥിരീകരിച്ചു. ശ്രമം സഖ്യസേന തടഞ്ഞതായും സൌദി അറിയിച്ചു. ഇറാൻ പിന്തുണ നൽകുന്ന ഹൂതികളും സൌദി പിന്തുണയ്ക്കുന്ന യമൻ ഗവൺമെന്റ് സേനയും തമ്മിലെ പോരാട്ടം വർദ്ധിച്ചതിനുശേഷം റിയാദിനെ ലക്ഷ്യമിട്ട ആദ്യ ആക്രമണമാണിത്. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയ്ക്ക് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് പറഞ്ഞു. 16,000-ൽ ഗ്രാമങ്ങളെ ആദർശ് ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചതായും ഗ്രാൻഡ് ഇൻഡ് പദ്ധതികൾ വഴി 34,000-ൽ ആളുകൾക്ക് പ്രയോജനം ലഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. മാധ്യമപ്രവർത്തക പായൽ മേത്തയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അനുശോചനം അറിയിച്ചു. ദേശീയ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ റിപ്പോർട്ടിംഗ് നടത്തിയിരുന്ന കഠിനാധ്വാനിയായ മാധ്യമപ്രവർത്തകയായിരുന്നു പായലെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പായൽ കഠിനാധ്വാനിയായ മാധ്യമപ്രവർത്തകയായിരുന്നുവെന്ന് രാജ്നാഥ് സിംഗും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയ്ക്കും UKയ്ക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രിയസ്വാമി കുമാരൻ ഹൌസ് ഓഫ് ലോർഡ്സ് അംഗം ക്രിസ് റാവലുമായി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യം, മൂലധന ഒഴുക്ക്, വിദ്യാഭ്യാസം എന്നീ മേഖലകൾ ഇരുവരും ചർച്ച ചെയ്തു. ഡൽഹിയിൽ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും പരാതികൾ സമർപ്പിക്കാനും പട്ടികയിലെ വിവരങ്ങൾ തിരുത്താനും ജനങ്ങളെ സഹായിക്കുകയാണ് ക്യാമ്പുകളുടെ ലക്ഷ്യം. പൊതുജനങ്ങൾക്ക് പുതിയ വോട്ടർ രജിസ്ട്രേഷനായി ഫോം 6 പരാതികൾക്കും വിവരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഫോം 7 വോട്ടർ പട്ടികയിലെ വിവരങ്ങളിൽ തിരുത്തലുകളോ പുതുക്കലുകളോ വരുത്തുന്നതിനായി ഫോം 8 സമർപ്പിക്കാം. ഡൽഹി ദ്വാരക ജില്ലാ പരിധിയിൽ അനധികൃതമായി താമസിക്കുന്നവരും കാലാവധി കഴിഞ്ഞിട്ടും തുടരുന്നവരുമായ വിദേശ പൌരന്മാരെ കണ്ടുപിടിക്കാൻ ഡൽഹി പോലീസ് ജില്ലയിലുടനീളം പ്രത്യേക പരിശോധന നടത്തി. അനധികൃതമായി താമസിക്കുന്നവരെയും കാലാവധി കഴിഞ്ഞിട്ടും തുടരുന്നവരെയും കണ്ടെത്തുക, കുടിയേറ്റ രേഖകളുടെ നില പരിശോധിക്കുക തുടങ്ങിയവയാണ് പരിശോധനയുടെ ലക്ഷ്യം. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. 100 ആണ്ടുകളുടെ പഴക്കമേറിയ കൊല്ലം തുറമുഖത്തെ പ്രതാപകാലത്തേക്ക് തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് കൊല്ലം തുറമുഖം സന്ദർശിച്ച മന്ത്രി അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് കണക്ഷൻ സർവീസ് തുടങ്ങി. ബംഗളൂരു വഴിയാണ് സർവീസ്. രാത്രി 8:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 7 വിമാനം ബാങ്കോക്കിലെത്തുക. തിരികെ ഹൈദരാബാദ് വഴിയാണ് സർവീസ്. ബാങ്കോക്കിൽ നിന്ന് രാവിലെ 11:55 പുറപ്പെട്ട് വൈകിട്ട് 6 കണ്ണൂരിലെത്തും. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാം സമാധി ദിനം

ആചരണം നാളെ ശിവഗിരിയിൽ നടത്തും. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ചടങ്ങിൽ മന്ത്രി ടി സിദ്ദീഖ് വിശിഷ്ടാതിഥിയാകും. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പിണറായി വിജയനെയും മകളെയും മുഹമ്മദ് റിയാസിനെയും വേട്ടയാടുന്നത് കാഴ്ചക്കാരായി നോക്കി നിൽക്കില്ലെന്ന് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. മഞ്ചേരിയിൽ സി ഐ ടി യു ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരൂർ ജില്ലാ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആലോചിക്കാനും ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ എസ് ഷിനു, കുറുക്കോളി മൊയ്തീൻ എം എൽ എ, മലപ്പുറം ഡി എംഒ ഡോക്ടർ വി വിനോദ് എന്നിവർ ജില്ലാ ആശുപത്രിയിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ജില്ലാ ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമൊരുക്കാൻ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ആശുപത്രിയിലെത്തിയത്. വന്യജീവി ആക്രമണത്തിൽ നിന്ന് കർഷകരെയും കൃഷിയെയും രക്ഷിക്കാൻ ഇടപെടണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. ഇതിന് 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായി മാറ്റം വരുത്തണമെന്നും കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വൈകിട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടത്തും. ആലപ്പുഴ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിൽ ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. പല്ലന പാനൂർ സ്വദേശികളായ പ്രകാശൻ, സുരേഷ് എന്നിവരാണ് ഇന്നലെ വൈകിട്ട് കരുവാറ്റ വള്ളംകളി കണ്ട് മടങ്ങിവരുമ്പോൾ അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികൾ സാധ്യതകളെ കരുത്താക്കി ലോകത്തിനൊപ്പമോ ഒരുപടി മുന്നിലോ സഞ്ചരിക്കാൻ പഠിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷ് പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും തലശ്ശേരി എൻ ടി ടി എഫും സഹകരിച്ച് നടപ്പാക്കിയ നൈപുണ്യ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യുകയായിരുന്നു ജില്ലാ കലക്ടർ. കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യാമ്പസിൽ ഒക്ടോബർ 1 മുതൽ 4 വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. ബൊട്ടാണിക്കൽ ഗാർഡനിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സിമ്പോസിയത്തിന്റെ ഭാഗമായാണ് പ്രവേശനത്തിന് നിയന്ത്രണം. അടുത്ത മാസം 5 മുതൽ ഗാർഡൻ സാധാരണ പോലെ പ്രവർത്തിക്കും. എൻ ഐ ടി കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് അല്പസമയത്തിനകം കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ എം ഡി വത്സമ്മ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ഇന്ത്യൻ പരമ്പരാഗത പ്രകടന കലകളുടെയും സിനിമകളുടെയും വൈവിധ്യം വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് സമൂഹത്തിനും നേരിട്ട് അനുഭവിക്കാൻ അവസരമൊരുക്കി എൻ ഐ ടി കാലിക്കറ്റും സ്പിക് മാക്കയും സംയുക്തമായി സംഘടിപ്പിച്ച സമന്വയം സാംസ്കാരിക കൺവെൻഷൻ ഇന്ന് സമാപിക്കും. കൺവെൻഷന്റെ ഭാഗമായി ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ നിഴൽക്കുത്ത് എന്ന സിനിമയുടെ പ്രദർശനവും അദ്ദേഹവുമായി സംവാദവും സംഘടിപ്പിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഗർഡർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 9 മുതൽ ഈ മാസം 26 വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ചരക്ക്, കണ്ടെയ്നർ, മൾട്ടി ആക്സിൽ വാഹനങ്ങൾ നിർബന്ധമായും വെങ്ങളം രാമനാട്ടുകര ദേശീയപാത 66 വഴി പോകണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. അല്പസമയത്തിനകം ജപ്പാനിലെ നിഷിനിലാണ് മത്സരം. ജപ്പാനിലെ നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടെക് ബോൾ താരം ക്വിൻസി ഡിസൂസിന് തോൽവി. ജപ്പാന്റെ യുയിന സകാമോട്ടോയോട് 2-0 തോറ്റതോടെ ഈ ഇനത്തിൽ ഇന്ത്യയുടെ വെങ്കല മെഡൽ പ്രതീക്ഷ അസ്തമിച്ചു. ഡേവിസ് കപ്പ് ടെന്നീസിൽ ഇന്ത്യൻ ടീം പുറത്തായി. ദക്ഷിണ കൊറിയയോട് 1-3 സെറ്റുകൾക്ക് പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യൻ ടീം മത്സരത്തിൽ നിന്ന് പുറത്തായത്. ഡബിൾസിൽ ദക്ഷിണ കൊറിയൻ ജോഡിയെ വീഴ്ത്തി ദക്ഷിണേശ്വർ സുരേഷ്, എൻ ശ്രീരാം ബാലാജി സഖ്യം ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും നിർണായക സിംഗിൾസിൽ സുമിത് നാഗൽ പരാജയപ്പെട്ടതോടെ ഇന്ത്യയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ അവസാനിക്കുകയായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ ചെസ് ഒളിമ്പ്യാഡിൽ ഡി ഗുഗേഷിന്റെ നേതൃത്വത്തിലെ ഇന്ത്യൻ പുരുഷ സംഘം സ്പെയിനിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ മംഗോളിയയെ തോൽപ്പിച്ചു. ആർ പ്രജ്ഞാനന്ദ, നിഹാൽ സരിൻ, ആർ വൈശാലി, കൊനേരു ഹംപി എന്നിവരുടെ മത്സരങ്ങൾ സമനിലയിലായി. ചെസ് ഒളിമ്പ്യാഡിന്റെ 5ാം റൌണ്ട് മത്സരങ്ങൾ ഇന്ന് വൈകിട്ട് 3:30 ആരംഭിക്കും. ഈ വർഷത്തെ ചാമ്പ്യൻസ് ബോർഡ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. ആലപ്പുഴ കരുവാറ്റിൽ നടന്ന വള്ളംകളിയിൽ മേൽപ്പാടം ചുണ്ടനാണ് 2ാം സ്ഥാനം. 41ാമത് ജില്ലാ ജൂനിയർ ആന്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളുമായി കാസർകോട് നീലേശ്വരം ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടത്തും. 40ഓളം യൂണിറ്റുകളിൽ നിന്ന് 1200 പുരുഷ വനിതാ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കൊതുകുകളുടെ വളർച്ചാഘട്ടങ്ങളും പ്രജനന രീതികളും പൊതുജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാനും കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്താനും കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ എൻറ്റമോളജി എക്സിബിഷൻ സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്.
വിദ്യാർത്ഥികളെ ലഹരി

0: നിന്ന് സംരക്ഷിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാക്കാനും ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി സുപഥം പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. വിദ്യാർത്ഥികളുടെ കഴിവുകളും താൽപര്യങ്ങളും പ്രയോജനപ്പെടുത്തി ലഹരി വിരുദ്ധ സന്ദേശം സമൂഹത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. IMA വനിതാ വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട് ചേരും. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വനിതാ ഡോക്ടർമാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഉണ്ടാകും. കോഴിക്കോട്ടെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കായി ഒരു പെണ്ണിടം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച PK റോസി ഫിലിം സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനവും ഏകദിന ചലച്ചിത്രോത്സവവും ഇന്ന് കോഴിക്കോട് കൈരളി ശ്രീവേദി ഓഡിറ്റോറിയത്തിൽ നടത്തും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചലച്ചിത്ര രംഗത്തും സാംസ്കാരിക രംഗത്തും ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മുതിർന്ന വനിതാ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ.

ഇനി ഒ എൻ വി കുറുപ്പിന്റെ കിളിത്തൂവൽ എന്ന കവിതയിലെ ഏതാനും വരികൾ. അവതരിപ്പിക്കുന്നു ആലിയ ഉമേഷ്.

0: അഞ്ചാം പീടിക അമൃത കലാകൂടത്തിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
3: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ
2: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
3: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.
1: ബി ആർ പ്രസാദിന്റെ രചനയ്ക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത് ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

വി ആർ പ്രസാദിന്റെ രചനയ്ക്ക് വിദ്യാസാഗർ ഇണം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. ആകാശവാണി കണ്ണൂർ. എഫ് എം പ്രധാന വാർത്തകൾ. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അർഹരായ 3,640 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ചിലതിന് പ്രദർശന അനുമതി നിഷേധിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. 31 ചിത്രങ്ങൾക്കാണ് മന്ത്രാലയം പ്രദർശന അനുമതി നിഷേധിച്ചത്. എഐ ഫോഴ്സ് രൂപീകരിക്കുകയാണെന്നും വൈകാതെ തന്നെ ഇതിനെ ഒരു മേധാവിയെ പ്രഖ്യാപിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിർമ്മിത ബുദ്ധിയുടെ തകർച്ചയോ നാശമോ നോക്കി നിൽക്കാൻ തയ്യാറല്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ അക്കൌണ്ടിലെ കുറിപ്പിൽ വ്യക്തമാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് കണക്ഷൻ സർവീസ് തുടങ്ങി. ബംഗളൂരു വഴിയാണ് സർവീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി 4 പേർ അറസ്റ്റിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി രജിത്, ഫയാസ് എന്നിവരെ കസബ പോലീസും തളിപ്പറമ്പ് മയ്യൽ സ്വദേശി പ്രഷിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫും ചേവായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ധർമ്മശാല മാതൃക അന്ധവിദ്യാലയത്തിൽ കാഴ്ച പരിമിതരുടെ സംസ്ഥാനതല ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ പാലക്കാട് സ്വദേശികളായ ടി മഹേഷും എൻ കെ വിഷ്ണുവും ജേതാക്കൾ. മലപ്പുറം സ്വദേശികളായ പി രതീഷും എ കെ മാഹിൻ ബഷീറും 2-ാം സ്ഥാനം നേടി. ഈ വർഷത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ അരോമ ചുണ്ടൻ ജേതാവ്. ആലപ്പുഴ കരുവാറ്റയിലെ വള്ളംകളിയിൽ മേൽപ്പാടം ചുണ്ടനാണ് 2-ാം സ്ഥാനം. എഫ് എം പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ.
1: ടൂൺ ഇൻസ്റ്റാസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ചില പാട്ടുകൾക്ക് മാധുര്യമേറുന്നത് കാലങ്ങൾ കഴിഞ്ഞാലും അതിന്റെ മൂല്യം തിളക്കം മങ്ങാതെ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ. ആ സിനിമാ ഗാനം പണ്ട് റിലീസായ സമയത്ത് ഒരു പക്ഷെ അത്ര ഹിറ്റായി കാണണമെന്നില്ല. പക്ഷെ പിന്നീട് വീര്യത്തോടെ പുതുശോഭയോടെ ജനിക്കുന്നു. ഇത്തരത്തിൽ കാലങ്ങളോളം നിലനിൽക്കുന്ന പുതുമ നഷ്ടപ്പെടാത്ത ഗാനങ്ങൾ ഒരുക്കിയ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഔസേപ്പ് അച്ഛൻ. പ്രിയരെ, ഔസേപ്പ് അച്ഛൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി ട്യൂണിൻ സ്റ്റാർസിൽ ഇന്ന് നമ്മളോടുകൂടെ ശ്രീചന്ദ്ര, കൂടെ കീബോർഡിൽ ജോബി കൊട്ടിയൂർ. ഔസേപ്പച്ചന് ഒരു നിർബന്ധമുണ്ടത്ര. താൻ എൻജോയ് ചെയ്യുന്ന സംഗീതം എന്നും പുതുമ വേണം. അതുകൊണ്ട് തന്നെ താൻ കമ്പോസ് ചെയ്യുന്ന സംഗീതത്തിനും വേണം ആ പുതുമ എന്ന നിർബന്ധം. മികച്ചൊരു വയലിനിസ്റ്റ് കൂടിയാണ് ഔസേപ്പച്ചൻ. തൃശൂരിലെ അന്നത്തെ പ്രമുഖ സംഗീത കൂട്ടായ്മയായിരുന്ന വോയിസ് ഓഫ് തൃശൂരിൽ ഔസേപ്പച്ചൻ വയലിനിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പശ്ചാത്തല സംഗീതമൊരുക്കിയായിരുന്നു സിനിമയിലെ ആദ്യത്തെ ചുവടുവയ്പ്. പിന്നീട് 1985 ഭരതന്റെ കാതോടു കാതോരം എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി. പിന്നീട് ഇങ്ങോട്ട് മിക്ക വർഷങ്ങളിലും അദ്ദേഹം നമ്മൾക്ക് പാടി നടക്കാൻ പാട്ടുകൾ തന്നു. 1998 പുറത്തിറങ്ങിയ സുന്ദര കില്ലാടിയിലെ പാട്ട് കേൾക്കാം ആദ്യം ട്യൂൺ ഇൻ സ്റ്റാർസിൽ.

മനോഹരമായ വരികൾ കിട്ടിയാൽ ഏറ്റവും നല്ല ഈണങ്ങൾ തനിക്ക് നൽകാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമുള്ള ഒരു സംഗീത സംവിധായകൻ ഔസേപ് ബച്ചൻ. 80s തൊണ്ണൂറുകളിലെയും ഒട്ടുമിക്ക ഗാനരചയിതാക്കളോടൊപ്പവും ഔസേപ് ബച്ചൻ സഹകരിച്ചിട്ടുണ്ട്. ഇന്ന് പാട്ടുപാടുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ ഇല്ല എന്ന കാര്യം ഔസേപ് ബച്ചൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. 1988 പുറത്തിറങ്ങിയ ചിത്രം പ്രിയദർശന്റെ വിഷ്വലൈസേഷൻ, ഷിബു ചക്രവർത്തി തയ്യാറാക്കിയ വരികൾക്ക് ഔസേപ് ബച്ചൻ നൽകിയ ഈണം. സിനിമ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഗാനം ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ. കേൾക്കാം ഇനി ട്യൂണിങ് സ്റ്റാർസിൽ.

വെസ്റ്റേൺ ക്ലാസിക്കൽ സോങ്സിനോട് വല്ലാത്ത ഇഷ്ടം പുലർത്തുന്ന ഒരാളാണ് ഔസേപ്പച്ചൻ. ഇദ്ദേഹം ഒരുക്കിയ ചില ഗാനങ്ങളാണ് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1998 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമ, മലയാളത്തിന്റെ പ്രതിഭകൾ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച സിനിമ ഹരികൃഷ്ണൻസ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ പകർന്ന ഈണം ഇന്നും നമ്മുടെ ചുണ്ടുകളിലുണ്ട്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ പൂജാബിംബം മെഴുതുറന്നു, മിന്നൽ കൈവള ചാർത്തി, ആ എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകൾ. മിന്നൽ കൈവള ചാർത്തി എന്ന ഗാനമാണ് ഇനി നമ്മൾ ട്യൂണിംഗ് സ്റ്റാർസിൽ കേൾക്കാൻ പോകുന്നത്.

വർഷം 1997, സിനിമ അനിയത്തിപ്രാവ്. അതുണ്ടാക്കിയൊരു വൈബ് അതെന്തായിരുന്നു അല്ലേ? പുതിയൊരു നായകൻ കുഞ്ചാക്കോ ബോബൻ, നായിക ശാലിനി. സുധിയുടെയും മിനിയുടെയും കഥ പറഞ്ഞ ഈ സിനിമയിലെ പാട്ടുകൾ ഉണ്ടാക്കിയ ഓളമോ ഒരു രാജമല്ലി വിടരുന്ന ഓ പ്രിയെ. അനിയത്തിപ്രാവിന് റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ള ഈ പാട്ടുകൾ സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായിരുന്നു. ഇതിൽ ഓ പ്രിയ എന്ന ഗാനം അത് ആദ്യം ഇല്ലായിരുന്നു അത്രേ. വേറൊരു പാട്ട് ദാസേട്ടനും ചിത്രാമ്മയും സുജാത മാഡവും അരുന്ധതി മാം ഒക്കെ പാടിവച്ചിരുന്നു. പിന്നീട് ആ പാട്ട് സിനിമയിൽ ഉണ്ടായില്ല, ഓ പ്രിയ എന്ന ഗാനം ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇനി ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്നും നിന്നെ പൂജിക്കാം എന്ന പാട്ടാണ്.

ഒളിമ്പ്യൻ അന്തോണി ആദം. ഇതിൽ നായിക ഒരു ടീച്ചറാണ്. എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളിലിട്ട് നടക്കുന്ന ടീച്ചർ. കുട്ടികളെ അടിക്കുന്നു, ചീത്ത പറയുന്നു. കുട്ടികളെ വിരട്ടി നടക്കുന്ന നായികയെ കുട്ടികളോടൊത്ത് ഒന്ന് മയപ്പെടുത്താൻ നോക്കുന്ന നായകൻ പാടുന്ന പാട്ടാണ് കൊക്കിക്കൂങ്കിയും എന്ന് തുടങ്ങുന്നത്. ഇനി ഈ പാട്ടാണ് ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്.

താമരനൂലിനാൽ മെല്ലയൻ മേനിയിൽ പ്രണയവും ആർദ്രതയുമൊക്കെ കൂട്ടിയൊരുക്കിയ ഒരു മെലഡി. ഇടയിൽ വരുന്ന ഹമ്മിങ് ഏത് സംഗീത പ്രേമിയെയും ഒന്ന് ആകർഷിക്കും. വി കെ പ്രകാശാണ് സിനിമ സംവിധാനം ചെയ്തത്. ഗായത്രിയും ജി വേണുഗോപാലും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഒരുപക്ഷെ മുല്ലവള്ളിയും തേന്മാവും എന്ന ഈ ചിത്രം അത്ര ഹിറ്റായില്ലെങ്കിലും ഇതിലെ പാട്ടുകൾ അത്രയേറെ മികച്ചതായിരുന്നു. ദർബാറി കാനഡയിൽ ഔസേപ്പച്ചൻ ഒരുക്കിയ പാട്ടിന് വരികൾ പുത്തഞ്ചേരിയുടേത്.

പറയാം, പുടമുറി കല്യാണം. ഉണ്ണികളെ ഒരു കഥ പറയാം, കണ്ണാൻ തുമ്പി പോരാമോ. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്നു, കവിളിണയിൽ കുങ്കുമമോ. മാനത്തേപ്പാൽ കടവിൽ പിച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം ഏതോ വാർമുകിലിൽ മൗനം സ്വരമായി രാപ്പാടി കേഴുന്നുവോ. ഇന്നല്ലോ പൂത്തിരുന്നാൾ, പഞ്ചവർണ്ണ കിളിയെ പാലാഴിക്കടവിൽ, മാർഗഴിയെ മല്ലികയെ, ഇനി എന്തു നൽകണം ഞാൻ? പറക്കും തളിക, ദാ ആ ലിസ്റ്റ് അങ്ങനെ നീളാണ്. എന്തൊക്കെ ഏതൊക്കെ വികാരങ്ങൾ! മാർഗഴിയെ മല്ലികയെ എന്ന പാട്ട് കേട്ടാൽ തന്നെ ഒരു സന്തോഷമാണ്. എന്നാൽ രാപ്പാടി കേഴുന്നുവോ എന്ന പാട്ട് കേട്ടാലോ അതാണ് ഔസേപ്പച്ചൻ എന്ന പ്രതിഭ. പ്രിയെ, ഇവരുടെയൊക്കെ പാട്ടുകളെ പറ്റി പറഞ്ഞാൽ തീരുമോ? ഏതായാലും ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിന്റെ സമയം ദാ ഇവിടെ തീർന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഒരുക്കിയ ചില ഗാനങ്ങളുമായി ഇന്ന് ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മളോടൊപ്പം ചേർന്നത് ശ്രീചന്ദ്ര, കൂടെ കീബോർഡിൽ ജോബി കൊട്ടിയൂർ. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ആതിര രാജൻ, നീല.

0: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈലിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസ് നേടാം. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫിഷ് ഷോറൂമിൽ എത്തു.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസ് നേടാം, ഒരു EMI ഓഫ്.
1: നീട്ടി വെക്കണം, ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അത് എത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ നിറങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
1: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജി ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
5: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. എന്നെന്നും ഈ ആൽബത്തിലെ ഗാനങ്ങളാണ് ഇന്ന്. രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം വിജയ് കരുൺ. ആദ്യഗാനം അരികിലുമില്ല നീ അകലെയുമില്ല നീ. ഈ ഗാനം പാടിയത് ശ്രേയ ഘോഷാൽ.

ഈസ്റ്റ് കോസ്റ്റ് വിജയം രചിച്ച് വിജയ് കരുൺ ഈണം പകർന്ന എന്നെന്നും ഈ ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എം ജി ശ്രീകുമാർ പാടിയത് ഒരു ചെറു പുഞ്ചിരി മേഴികളിൽ തൂകി വന്നെന്നൊഴുകിയ താരുണ്യമി.

0: ഈസ്റ്റ് കോസ്റ്റ് വിജയം രചിച്ച് വിജയ് കരുൺ സംഗീതം പകർന്ന എന്നെന്നും എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
4: ഓണം വന്നപ്പോ വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുമ്പോൾ ഒരുപാട്
5: പക്ഷേ ശരിക്കും വിലക്കുറവിൽ വാങ്ങാൻ മൈജി
4: മാത്രം
5: വാങ്ങുന്നത് എന്തിനും യഥാർത്ഥ വിലക്കുറവാണ്.
6: കേന്ദ്ര സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബബർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബബർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഇഷ്ടപ്പെട്ട
8: സ്മാർട്ട് ഫോൺ കൂടുതൽ ലാഭത്തിൽ
6: ഷോറൂമുകളിൽ എത്തും.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം ഈ നമ്പറുകളിൽ: 0497295607, മറ്റൊരു നമ്പർ 9495991015. വിളിക്കാം 1 മണി മുതൽ 2 മണി വരെ.

ഇന്ന് 12:10 സേവന വാർത്തകൾ. 12:15 ചരട് പിന്നി കളിപ്പാട്ട് ആദരണം ടി ബിന്ദു ഗംഗാധരനും സംഘവും. 12:40 നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ചലച്ചിത്രഗാനങ്ങൾ. 2:30 പി കെ നീലകണ്ഠനും സംഘവും അവതരിപ്പിച്ച കുറത്തിയാട്ടം. 3 മണിക്ക് ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്.

0: 5 മണിക്ക് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പി സുനിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ച മലയം കേട്ട്, 5:45 ലളിത ഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Abhishek Mukhopadhyay.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സേവനവാർത്തകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പ്രായം 12-നും 40-നും മധ്യേ. അഭിമുഖം 22-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മാങ്ങാട്ടുപറമ്പ ക്യാമ്പസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0979-7-7-8-4-6-2-5 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ മുത്തത്തി, മൈതാനപ്പള്ളി, കൊളശ്ശേരി, പാനൂർ UPSCകളിലെ 5 സപ്പോർട്ട് സ്റ്റാഫ് ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത SSLC, പ്രായം 40 വയസ്സിൽ താഴെ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 28-ന് രാവിലെ 10:30 മുൻപ്, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം കണ്ണൂർ NHM ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0479-7-7-0-9-9-2 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാസർഗോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ VHSC വിഭാഗത്തിൽ NVT ജൂനിയർ കെമിസ്ട്രി അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23-ന് രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 81-56-87-50-46. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ചെറുവത്തൂർ ഗവൺമെന്റ് ITI പ്ലംബർ ട്രേഡിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അപ്രന്റീസ് ട്രെയിനിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 6 ഒക്ടോബർ രാവിലെ 11 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 80-75-29-0-19. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ആനന്ദ തീർത്ഥ ക്യാമ്പസിലെ ജോഗ്രഫി പഠന വകുപ്പിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനായി വിരമിച്ച അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 22-ന് രാവിലെ 11 മണിക്ക് പഠന വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-47-08-5-46. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23-ന് രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2, DMLT, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18-നും 40-നും മധ്യേ. കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ പഠനമുറി നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള രക്ഷിതാക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 29. ഫോൺ നമ്പർ 85-47-63-01-73. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ ട്രെയിനിംഗ് സെന്ററിൽ ഒക്ടോബർ ആദ്യവാരം ആരംഭിക്കുന്ന 4 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സിംഗ് പരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അഭിമുഖം 30-ന് രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത SSLC, നഴ്സിംഗ് ഹോമുകളിലോ പാലിയേറ്റീവ് ഹോം കെയറിലോ 1.5 വർഷത്തെ പ്രവൃത്തി പരിചയം. ഫോൺ നമ്പർ 94-47-48-96-63. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കായിക മേഖലയുടെ ശക്തികേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. കെഎസ്ആർടിസിയിൽ കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നാളെ ശ്രീനാരായണ ഗുരുദേവന്റെ 99-ാം സമാധി ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കായിക മേഖലയുടെ ശക്തികേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ പറഞ്ഞു. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. PT ഉഷ, അഞ്ജു, ബോബി ജോർജ്, MD വത്സമ്മ, TC യോഹന്നാൻ, PR ശ്രീജേഷ് തുടങ്ങിയവർ കേരളത്തിന്റെ യശസ് ഉയർത്തിയ താരങ്ങളാണെന്നും കേന്ദ്രസഹമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് കായികരംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നും സുഗാന്ത മജുംദാർ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് സ്വർണമെഡൽ ജേതാവും ഒളിമ്പ്യനുമായ MD വത്സമ്മ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. NIT ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ മലയാളിയായ വിദർശ വിനോദ് ഉൾപ്പെട്ട സംഘം ഇന്ത്യക്കായി വെള്ളിമെഡൽ നേടി. ഇലവേനിൽ വലാരിവൻ, സോനം മസ്കർ എന്നിവരാണ് മറ്റ് ടീമംഗങ്ങൾ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത എന്ന നേട്ടവും ഇതോടെ വിദർശ സ്വന്തമാക്കി. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സ്വദേശിനിയാണ് വിദർശ വിനോദ്. മലയാളികളുടെ അഭിമാനമായ വിദർശയുടെ നേട്ടത്തെക്കുറിച്ച് അച്ഛൻ വിനോദിന്റെ പ്രതികരണം.
1: എയർ റൈഫിളിലേക്ക് മോള് പ്രാക്ടീസ് തുടങ്ങിയിട്ട് ആദ്യം കാലം ആയില്ല. എയർ റൈഫിൾ 3 പൊസിഷൻ ആണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ എയറിലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിലിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ 4-ാം സ്ഥാനത്തായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി ആണ് ഇങ്ങനൊരു എന്താ അതിൽ സന്തോഷം പങ്കുവെക്കാൻ പെട്ടെന്ന് ചോദിക്കും പറയാൻ വാക്കുകൾ. ഏകദേശം ഒരു 7-8 വർഷത്തോളമായി ഇതിന്റെ പ്രാക്ടീസ് പരിപാടി ആയത്. മോള് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന ആ കാലത്താണ് ഇങ്ങനെ ഒരു കഴിവ് മോളിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിയുന്നതും. അതിനുശേഷം കോഴിക്കോട് തൊണ്ടയാട് റൈഫിൾ ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്ത് അവിടുന്ന് തുടർച്ചയായി മോള് മുന്നോട്ട് മുന്നോട്ട് ഓരോ മത്സരങ്ങളിലും മികവുറ്റ കഴിവുകൾ തെളിയിച്ചു.
0: ഏഷ്യൻ ഗെയിംസിൽ എയർ റൈഫിൾ ടീമിനത്തിൽ വെള്ളിമെഡൽ നേടിയ താരങ്ങളെ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. വിജയികൾക്കും മുഴുവൻ ഇന്ത്യൻ സംഘത്തിനും ഇനിയും നിരവധി അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ ആശംസിച്ചു. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടി ചരിത്രമെഴുതിയ വിദർശ കെ വിനോദിനെ മുഖ്യമന്ത്രി VD സതീശനും അഭിനന്ദിച്ചു. ഫോണിൽ വിളിച്ചാണ് മുഖ്യമന്ത്രി അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നത്. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ ഇലവേനിൽ വലാരിവൻ വെള്ളിമെഡൽ നേടി. നേരത്തെ ടീം ഇനത്തിൽ നേടിയ വെള്ളിമെഡലിന് പുറമെയാണ് ഇവർ നേട്ടം സ്വന്തമാക്കിയത്. 2025 ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലമെഡൽ ജേതാവായ ഇലവേനിൽ ഫൈനലിൽ 252.4 പോയിന്റാണ് നേടിയത്. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് ഹോക്കി പൂൾ ബി മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളുകൾക്ക് തോൽപ്പിച്ചു. 8 ഗോളുകൾ നേടിയ ദീപിക സഹ്രാവത്താണ് കളിയിലെ താരം. ഇഷിക ചൌധരി 3ഉം ലാൽതൻ ലുവാങ്കി 2 ഗോളുകൾ നേടി. നാളെ ഇന്ത്യ ഇന്തോനേഷ്യയെ നേരിടും. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് 2-ാം സെമിയിൽ ബംഗ്ലാദേശിന് 196 റൺസ് വിജയലക്ഷ്യം. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 4 വിക്കറ്റിന് 195 റൺസ് എടുത്തു. ചൊവ്വാഴ്ച കലാശപ്പോരാട്ടത്തിൽ ഇന്നത്തെ വിജയികൾ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. KSRTC ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ഇതിന്റെ ആദ്യഘട്ടമായി 7 മുതൽ 8 ടൺ വരെ ഭാരവാഹക ശേഷിയോടുകൂടിയ 5 വാഹനങ്ങൾ ലീസ് വ്യവസ്ഥയിൽ ലഭ്യമാക്കുന്നതിന് KSRTC ടെൻഡർ ക്ഷണിച്ചതായി മന്ത്രി പറഞ്ഞു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ കാർഗോ സംവിധാനത്തിലൂടെ മികച്ച വരുമാനം നേടുന്നുണ്ട്. ശബരിമല തീർത്ഥാടന കാലത്ത് റോഡ് യാത്രകൾ സുരക്ഷിതമാക്കാൻ 13.88 കോടി രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. പൊതുമരാമത്ത് വഴിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുകയെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 13.19 കോടി രൂപ റോഡ്സ് വിഭാഗം ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച പ്രവൃത്തികൾക്കും 69,79,000 രൂപ പത്തനംതിട്ട ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിൽ സമർപ്പിച്ച പ്രത്യേക പദ്ധതികൾക്കുമായാണ് ഭരണാനുമതി ലഭിച്ചത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കലക്ടർ A. നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങൾ

0: ിലെ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല മുന്നൊരുക്ക അവലോകന യോഗത്തിലെ തീരുമാനങ്ങളുടെ തുടർനടപടികൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായിരുന്നു വിലയിരുത്തൽ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ കൊല്ലം തുറമുഖത്തെ പ്രതാപകാലത്തേക്ക് തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായ ഹ്യൂമൺ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് കോൺക്ലേവ് ഈ മാസം 29 തിരുവമ്പാടിയിൽ സംഘടിപ്പിക്കും. പരിപാടിയുടെ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ഭീഷണിയിൽ നിന്ന് കർഷകരെയും കൃഷിയെയും രക്ഷിക്കാൻ ഇടപെടണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. ഇതിന് 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായി മാറ്റം വരുത്തണമെന്നും കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ 99th സമാധി ദിനാചരണം നാളെ ശിവഗിരിയിൽ നടത്തും. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ചടങ്ങിൽ മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നവംബർ 7 മുതൽ 17 വരെയാണ് രഥോത്സവം. നേതൃത്വം നൽകുന്ന അഗ്രഹാര ക്ഷേത്ര ഭാരവാഹികൾ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: നേരത്തെ കൃഷിയിറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്.
0: ഇതിനിടയിൽ ഇടുക്കി പാൽക്കുളമേട്ടിലെ പാറക്കെട്ടിൽ നിന്ന് കാൽവഴുതി വീണ് യുവാവ് മരിച്ചു. കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി വെട്ടിക്കൽ ആൽബിൻ ദേവസയാണ് മരിച്ചത്. 41st ജില്ലാ ജൂനിയർ ആൻഡ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളുമായി കാസർകോട് നീലേശ്വരം ഇ സ്റ്റേഡിയത്തിൽ നടത്തും. 40 യൂണിറ്റുകളിൽ നിന്ന് 1200 പുരുഷ വനിതാ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായ ഗേർഡർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 9 മുതൽ ഈ മാസം 26 വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ചരക്ക് കണ്ടെയ്നർ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ നിർബന്ധമായും വെങ്ങളം രാമനാട്ടുകര ദേശീയപാത 66 വഴി പോകണം. കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യാമ്പസിൽ 1 മുതൽ 4 വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. ബൊട്ടാണിക്കൽ ഗാർഡനിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സിംബോസിയത്തിന്റെ ഭാഗമായാണ് പ്രവേശനത്തിന് നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ വിൽപ്പന ഭക്ഷിച്ച കഞ്ചാവുമായി 4 പേരെ അറസ്റ്റ് ചെയ്തു. മാവൂർ റോഡിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് വടിവാളും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും സഹിതം തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി രജിത്ത്, കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി ഫയാസ് എന്നിവരെ കസബ പോലീസും, തളിപ്പറമ്പ് മയ്യിൽ സ്വദേശി പ്രഷിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസ് ആഫും ചേവായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കൂടാളിയിൽ MDMA യുവാവ് അറസ്റ്റിലായി. ചാലോട് കൊളോളം സ്വദേശി സിദ്ദിഖ് VP 1.5 ഗ്രാമോളം MDMA പിടിയിലായത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പിണറായി വിജയനെയും മകളെയും മുഹമ്മദ് റിയാസിനെയും വേട്ടയാടുന്നത് കാഴ്ചക്കാരായി നോക്കി നിൽക്കില്ലെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ പറഞ്ഞു. മഞ്ചേരിയിൽ CITU ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരൂർ ജില്ലാ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആലോചിക്കാനും ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KS ഷിനു ആശുപത്രിയിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ജില്ലാ ആശുപത്രി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമൊരുക്കാൻ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ആശുപത്രിയിൽ എത്തിയത്. മിന്നൽ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന നേപ്പാളിനെ സഹായിക്കാൻ ഇന്ത്യ 11 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ കൂടി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, കൂടാരങ്ങൾ, മറ്റവശ്യവസ്തുക്കൾ എന്നിവ അടങ്ങുന്ന ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാൾ അധികൃതർക്ക് കൈമാറിയത്. രാജ്യത്തെ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്ര സഹമന്ത്രി സുഗാന്ത മജുംദാർ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. KSRTCയിൽ കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നാളെ ശ്രീനാരായണ ഗുരുദേവന്റെ 99th സമാധി ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12.

0: 2:50.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ. അധികാനം സിഒ ആൻഡോ പാടിയത്, നാടകം കടൽപാലം.

ഇനി മച്ചാട്ട് വാസന്തി പാടിയത്. നാടകം കറുത്ത പെണ്ണ്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ വിശദമായി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി മനോഹർലാൽ, സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് BV നാഗരത്ന, NGT ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത എന്നിവർ പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ പരിസ്ഥിതി കാലാവസ്ഥാ വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഒരു കുടുംബത്തിന് പോലും പാചകവാതകം നിഷേധിക്കാനല്ല ഈ നീക്കമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
1: സബ്സിഡി നിരക്കിലുള്ള പാചകവാതകം അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിലവിൽ ഒതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതക വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈ ഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവ് നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുടെയും ധനകാര്യ സെക്രട്ടറിമാരുടെയും സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ധനസഹായം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സാമ്പത്തിക കാഴ്ചപ്പാട്, കാർഷിക ഊർജ്ജ മേഖലയ്ക്കുള്ള ധനസഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വികസിത ഭാരതം എന്ന പൊതുവായ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ടീം ഇന്ത്യയായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗിക നടപടികളായി മാറി എന്നതാണ് പരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പിലാക്കിയത്. GST നിരക്കുകളിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളെ വ്യവസായ മേഖലയും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. കഴിഞ്ഞ 12 വർഷത്തിനിടെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദർശ് ഗ്രാമം, ഗ്രാന്റ് ഇൻ എയ്ഡ്, ഹോസ്റ്റൽ എന്നീ 3 ഘടകങ്ങളിലൂടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് വ്യക്തമാക്കി. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. PT ഉഷ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ, TC യോഹനാൻ, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൻ ഐ ടി കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേണിൽ വാളറിവൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേണിൽ വാളറിവന് വെള്ളിമെഡൽ ലഭിച്ചു. ഹോക്കിയിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെ 19-0 എന്ന കൂറ്റൻ സ്കോറിന് പരാജയപ്പെടുത്തി. 8 ഗോളുകൾ നേടിയ ദീപിക സെഹ്റാവത്താണ് ഇന്ത്യയുടെ വിജയശില്പി. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തിലെ വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. ഡൽഹിയിലായിരുന്നു പരിശീലനം. 8 വർഷത്തെ കഠിനാധ്വാനവും സ്വപ്നവുമാണ് മെഡൽ നേട്ടത്തിലൂടെ സഫലമായതെന്ന് വിദർശ പ്രതികരിച്ചു.
2: This experience is like I cannot explain in words. This is amazing. So even before coming to Asian Games, everybody was saying this is a luck that you got. As a double starter, you can play as a double starter, and I can't say that's a luck, because it behind this I have worked really hard for 8 years. So this is kind of my dream comes true.
0: ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മുഴുവൻ ഇന്ത്യൻ സംഘത്തിന് ഒട്ടേറെ അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വെള്ളിമെഡൽ നേടി ചരിത്രമെഴുതിയ വിദർശ കെ വിനോദിനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പശ്ചിമേഷ്യയിൽ പ്രാദേശിക സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയ്ക്ക് നേരെ യമനിലെ ഹൂതി വിമതർ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നീക്കം. വിമാന റദ്ദാക്കൽ, വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ, മറ്റ് യാത്രാ തടസ്സങ്ങൾ എന്നിവ ഉണ്ടായേക്കാമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും US നിർദ്ദേശിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ സമർഖണ്ഡിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. മുൻ ലോക ചാമ്പ്യൻഷിപ്പ് മത്സരാർത്ഥിയായ അലക്സി ഷിറോവിനെയാണ് ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഡേവിഡ് ആന്റൺ ഗിജ്വാരയുമായുള്ള മത്സരം ആർ പ്രജ്ഞാനന്ദയും ജെയ്മി സാന്റോസ് ലെറ്റാസയ്ക്കെതിരായ മത്സരത്തിൽ നിഹാൽ സരിനും സമനിലയിൽ പിരിഞ്ഞു. മാധ്യമപ്രവർത്തക പായൽ മെഹത്തയുടെ നിര്യാണത്തിൽ അനുശോചിച്ച പ്രമുഖർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആഴത്തിലുള്ള വാർത്തകളാണ് പായൽ മെഹത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മാധ്യമപ്രവർത്തന രംഗത്ത് പായൽ മെഹത്ത മികച്ച സംഭാവനകളാണ് നൽകിയിരുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അനുസ്മരിച്ചു. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തെരഞ്ഞെടുത്ത ചിത്രങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശന അനുമതി നിഷേധിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 347 സിനിമകളുടെ പട്ടിക ഇളവിനായി ചലച്ചിത്ര അക്കാദമി മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിൽ 31 ചിത്രങ്ങൾക്കാണ് പ്രദർശന അനുമതി നിഷേധിച്ചത്. തിരുവനന്തപുരത്ത് ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളം

0: മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളി മെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ, സമയം 1:00.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരവും തളിരും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിക്കാം ഈ നമ്പറുകളിൽ 0479725607, മറ്റൊരു നമ്പർ 9495991015. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രേഗീതം, സ്വാഗതം. ഇതാരാണ്? മാനന്തേരിയിൽ നിന്ന് രാമചന്ദ്രൻ. നമ്മുടെ സ്ഥിരം കോളർ ആണല്ലേ?
1: ഓ അതെ അതെ
0: അതെ. എന്തൊക്കെയുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല.
0: കഴിച്ചിട്ടില്ല.
1: എനിക്ക് കോളേജി ഗേൾ എന്ന സിനിമയിലെ യേശുദാസും ജാനകിയും കൂടി ആലപിച്ച അഞ്ചനങ്ങിഴികളിൽ ആയിരം ആയിരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് വരുന്നത്.
0: ഓക്കെ, സംഗീതം ചെയ്തത് ആരാണെന്ന് അറിയത്?
1: ഇതേ സംഗീതം ചെയ്തത് ആരാന്നറിയില്ല.
0: അതെ അതെ, വരികള് ഡോക്ടർ ബാലകൃഷ്ണൻ സംഗീതം നൽകിയത്.
1: പിന്നെ
0: പഴയ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമാണെന്ന് തോന്നുന്നു.
1: ഓ അതെ അതെ, പഴയ പാട്ടിന്റെ ജാനകി,
0: ജാനകിയും യേശുദാസും കൂടി ചേർന്ന് പാടിയതാണ്.
1: പാടിയ പാട്ടാണ്.
0: അതെ അതെ. സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഓ സിനിമ കണ്ടിട്ടുണ്ട്.
0: അതെ അല്ലെ. പിന്നെ വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ധ്യാനം ഉള്ളത്.
0: അതെ. ഓക്കെ,
1: ആ ജാനകിയെ പറ്റി പറയട്ടെ.
0: പറഞ്ഞോളൂ.
1: ജാനകി ആ പേര് പോലെ തന്നെ, ആ സ്വരം പോലെ തന്നെ സുന്ദരമായ പേര്.
0: എന്തായാലും ജാനകി അമ്മയുടെ പാട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് മനസ്സിലായി.
1: അവരുടെ ആരാധനത്തെ കുറിച്ച് തൊഴിൽ ഒഴുകുന്നത് പോലെ എന്നാണ് അറിവുള്ളവർ പറയുന്നത്. അതായത് എന്തുതന്നെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും വളരെ ലാഘവത്തോടെ അതെല്ലാം മറികടന്ന് അനായാസമായി ഒഴുകി കടലിലെത്തി കടലായി മാറുന്നു. അങ്ങനെയൊരു ഗാനസാഗരമാണ് ജാനകി എന്ന് ഞാൻ പറയും.
0: അപ്പൊ വളരെ കടലിനെ കുറിച്ചുള്ള നല്ലൊരു ഗാനമൊക്കെ പാടിയിട്ടുണ്ടല്ലോ ജാനകി അമ്മ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: ഈ പാട്ട് അധികം അങ്ങനെ റേഡിയോയിൽ വെക്കുന്ന കാണലില്ല.
0: എന്തായാലും ആ പാട്ട് നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഓക്കെ,
1: ഓക്കെ.
0: താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: हेलो हेलो
1: ഹലോ,
0: ഹലോ, നമസ്കാരം. സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ,
1: നമസ്കാരം.
0: പ്രിയഗീതം. ആരാണ്?
1: നമസ്കാരം. ഇത് നായാട്ടുപാറ നിന്നാണ്, സത്യൻ.
0: നായാട്ടുപാറ സത്യൻ.
1: ആ ആ
0: എന്താ ചെയ്യുന്നത്?
1: നായാട്ടല്ലേ, ഞാൻ

0: ഇടപെടുന്നാളാണോ?
1: അല്ല, പാടുന്ന ആളല്ല.
0: അല്ല. അപ്പോ എന്താ, ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്
1: വീട്ടിൽ? അമ്മ, ഏട്ടൻ, എന്റെ വൈഫ്, മോള്.
0: അപ്പോ മകൾ എന്താ ചെയ്യുന്നേ? പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വെയിലാണ് അല്ലേ? മഴ പെയ്തു? അതെയോ, ഓക്കെ. ഏതായാലും ഒരു കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ടാവല്ലേ മഴ പെയ്തപ്പോ. പിന്നെ അപ്പോ ഈ പാട്ടിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഈ സിനിമ കണ്ടിട്ടുണ്ട്? ഈ പാട്ട് കേൾക്കും. അപ്പൊ ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വിളിച്ചത്. അപ്പൊ നമുക്ക് കേട്ടാലോ. അപ്പൊ ഇത്ര ഇഷ്ടമുള്ള ആ ഒരു ഗാനം ആരെഴുതിയതാണെന്ന് അറിയോ? ആരാ സംഗീതം ചെയ്തതെന്ന് അറിയോ? അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ ഈണമിട്ട ഗാനാണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.
1: ഓക്കെ.

0: എനിക്കൊരു പുതിയ ഫോൺ വേണം, പിന്നെ ഇവിടുത്തെ റെഫ്രിജറേറ്റർ മാറ്റണം.
1: ഈ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി,
0: എന്താ
1: ഒറിജിനൽ ബ്രാൻഡ് ആണോ 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
0: ചേട്ടാ ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈ ജി.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: താഴ്ന്നും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഹലോ
4: ഹലോ
3: ഹലോ, സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രേകിതം, ആരാണ്?
4: പ്രഭാകരൻ.
3: എവിടെ നിന്നാ, ഏത് സ്ഥലത്തു നിന്നാ വിളിക്കുന്നത്? കാസർഗോഡ്. കാസർഗോഡ് നിന്ന് എവിടെയാ? കുറ്റിക്കോലിൽ. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഇന്ന് പോയില്ലേ ജോലിക്ക്? ലീവാണ്. പിന്നെ ഏത് പാട്ടിനാണ് ഇപ്പൊ വിളിച്ചത്? എങ്ങോട്ടാണെങ്ങോട്ടാണേ ആ പാട്ടാണല്ലോ. അപ്പോ പ്രഭാകരൻ ഏട്ടാ പാടോ? ചുമയുണ്ട്, ഇപ്പൊ ചുമ വന്നതായിരിക്കും അല്ലേ? എല്ലാവർക്കും ഉണ്ട് ചുമ. പിന്നെ എന്ത് പറ്റി? ഓ, കൊറച്ചു കാലായിട്ടുണ്ട്. ഇടയിലായത്. ഓക്കെ, പിന്നെ ഈ കലാഭവൻ മണിയുടെ പാട്ടുകൾ ഇഷ്ടാണോ കൂടുതല്? എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, നാടൻ പാട്ടുകൾ അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറ്റിക്കോലില്? നല്ല വിശേഷം. സ്ഥിരമായിട്ട് നാടൻ പണിക്കാണ് പോകുന്നത്? എങ്ങനെയുള്ള ജോലിയൊക്കെയാണ് ചെയ്യാറ്? കൃഷിപ്പണിയാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഉണ്ടാവും അല്ലേ? കൂടെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ പോകാറ്? ഹലോ, കൂടെ ആരെങ്കിലും ഉണ്ടോ ജോലിക്ക് പോകുമ്പോ, ഒറ്റയ്ക്കാണോ പോകാറ്? ആളുണ്ട്. അപ്പോ രണ്ടുപേരൊക്കെ ആവുമ്പോ നല്ല രസമായിരിക്കും അല്ലെ, ഒരുമിച്ച് വർത്തമാനൊക്കെ പറഞ്ഞ്?
4: അതെ.
3: അപ്പൊ ജോലി എളുപ്പമാകും. പിന്നെ അതുപോലെ തന്നെ പാട്ടുകളൊക്കെ കേൾക്കാന്ന് വെച്ചാല് കുറച്ചും കൂടെ എളുപ്പമാകും അല്ലേ? നമ്മുടെ റേഡിയോ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്? എപ്പോഴും കേൾക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ. ഈ പാട്ടിന്റെ രചന ബാബുരാജ് തൃപ്പുണിത്തറ, അതേപോലെ സംഗീതം ചെയ്തത് നാദർശിയാണ്. ചിത്രം കബഡി കബഡി. ഓക്കെ, അപ്പൊ ഈ പാട്ട് പാടിയിരിക്കുന്നത് കലാഭവൻ മണിയാണ്, നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു.

0: ഓരോരുത്തരുടെയും ഓണം ഓഫറിൽ എന്തോ ഒരു സമ്മാനങ്ങളാ. ഇതൊക്കെ കിട്ടാൻ ഇനി അടുത്ത ഓണം വരെ കാത്തിരിക്കണോ?
1: മൈജിയുടെ സമ്മാനങ്ങൾക്ക് അത്രയും കാത്തിരിക്കണ്ട.
0: പിന്നെ
1: വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിലെത്തും. അതാണ് മൈജിയുടെ പ്രത്യേകത.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
8: താഴ്ന്നും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മ

0: हेलो हेलो हेलो
1: हेलो
0: हेलो सेंचुरी वेडिंग सेंटर। हेलो प्रियगीतम, ആരാണ്?
1: हेलो ബാബുവാണ്, അഞ്ചരക്കണ്ടി
0: ബാബു അഞ്ചരക്കണ്ടി.
1: അഞ്ചരക്കണ്ടിയാണ്.
0: എന്താ ചെയ്യുന്നത്?
1: തൊഴിലേ തൊഴിലാളിയാണ്.
0: വീട് തൊഴിലാളിയാണ്. കുറെ വർഷമായോ?
1: 30 വർഷമായി.
0: 30 വർഷം. പിന്നെ ഏത് പാട്ടിന് വേണ്ടിയാ വിളിച്ചത്?
1: സീതാന്ന് സിനിമയിലെ പാട്ടുപാടി ഉറക്കാം പാട്ടില്ലേ?
0: സീത എന്ന ചിത്രത്തിലെ പാട്ടുപാടി.

0: എന്താ ബാബു ഏട്ടാ ഈ ഉച്ചക്ക് ഒരു താരാട്ട് പാട്ടുമായിട്ട്?
1: എന്റെ അമ്മേന്റെ ഒരു ഓർമ്മയാണത്.
0: അമ്മയുടെ ഓർമ്മയുണ്ട്?
1: അമ്മ ഒരു മൂന്നാല് കൊല്ലായിട്ട് കടത്തിലേ, അപ്പൊ ഇപ്പൊ 4 മാസമായി വന്നപ്പെട്ടു.
0: ഓ,
1: നമുക്ക് അടുത്തൊന്നും സംസാരിക്കൊന്നുമില്ല. അപ്പൊ ഭക്ഷണമെല്ലാം കൊടുത്തു, കിടക്കാൻ ഉറക്കാൻ വേണ്ടിട്ട് നമുക്ക് നമ്മുടെ ഒരു പാട്ട് പാട്ട് പാടിക്കൊടു. അമ്മ താളം പിടിക്കുക കൈയുണ്ട്, അതൊന്നും കഴിയില്ല.
0: അതെയോ? ഓക്കെ, അപ്പൊ നല്ലൊരു ഓർമ്മയുള്ള ഒരു ഗാനാണത്.
1: ആ പിന്നെ അത് കേട്ടാ നമുക്ക് സമാധാനം.
0: സമാധാനാണല്ലേ,
1: അറിയാണ്ട് നിക്കും. അത്രയേറെ നമ്മള് ഒന്നും കൊച്ചോ ആക്കോ ഒന്നും ചെയ്യുന്നുണ്ട് തന്നെ, വർത്തമാനം പറയാൻ പറ്റില്ല. അപ്പൊ ഇവർ കൈ കൈയോട് താളം പിടിച്ചിട്ട് അങ്ങനെ പാട്ട് കേട്ടിട്ട് അങ്ങനെ ഉറങ്ങുന്ന ഒരു ഗാനം. രാവിലെ എല്ലാം ചായയെല്ലാം കൊടുത്തിട്ട് നമ്മള് കളിച്ചിട്ടാകുമ്പോ അതൊരു പ്രത്യേക ഒരു ഗാനം കാണുന്നുണ്ട്.
0: അപ്പൊ ആ ഓർമ്മയിലാണ് ഈ ഗാനം. സുശീല പാടിയ സുശീല പാടിയ ഗാനാണ്.
1: നമുക്ക് ഞാൻ ചായയിലും കൊടുത്തിട്ടാണ് നമുക്ക് ആ പാട്ട് പാടിക്കൊടുക്കുമ്പോ തന്നെ തന്നെ ഉറങ്ങുമോ? കൈയോട് താളം പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങും.
0: അപ്പൊ പാടുന്നത് ബാബേട്ടനല്ലേ?
1: അതൊന്നേരം നമുക്ക് പാടിക്കൊടുക്കുവാണ് ഇരുന്നിട്ട്.
0: അപ്പൊ ഒന്നാ രണ്ടുപേര് പാടിയെ നോക്കട്ടെ.
1: ഈ പാട്ടെന്നെ പാടാ,
0: പാടിക്കോളൂ.
1: പാട്ടുപാടിയുറക്കാം ഞാൻ താമര പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങ് കരയിന്നേ കാതലേ, കരയിന്നേ കാതലേ.
0: എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട് നമുക്ക്. അപ്പോ ആ പാട്ട് നമുക്ക് ഒറിജിനൽ ആയിട്ട് പി സുശീലയുടെ വോയിസിൽ കേൾക്കാം അല്ലേ? ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഹലോ
1: ഹലോ, ഇതൊരു പുതിയ ഇതുവരെ കേൾക്കാതെ ശബ്ദോ?
0: ആ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഉണ്ടായിരുന്നു. പേര് രമ്യ രാജു. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം.
1: ഓക്കെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബബ്ബർ 1st സമാനം 30 കോടി രൂപ, 2nd സമാനം

0: ഒഴിയുക.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: തളിരും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ഹലോ
1: ഹലോ ഹലോ സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, ആരാണ്?
0: ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ നിന്നാണ്. എന്റെ പേര് അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളി.
1: അൻസാർ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്.
0: മേഡത്തിന്റെ പേര് വേവി സ്മിതയാണല്ലേ?
1: അല്ല, ഞാനിത് രമ്യ രാജു.
0: എന്താണ്?
1: രമ്യ രാജു. അപ്പൊ ഏത് പാട്ടിന് വേണ്ടി ഇപ്പൊ വിളിച്ചത്?
0: എനിക്ക്
1: ഒന്നാം മനം പൂമാനം എണിപ്പടികളല്ലേ?
0: അറിയ കണ്ണൂർ ആകാശവാണിയെ പറ്റി എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. നല്ല അഭിപ്രായമാ. ഹലോ, കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്.
0: കണ്ണൂർ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ നാടകവും ഒന്നിനൊന്നിന് നിലവാരമുള്ള നാടകമാണ് കേട്ടോ. ഞാൻ കേട്ടു അത്. ഈ പിന്നെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഒന്നാമത്തെ ഏഴാമത്തെ ആത്മകഥ കണ്ണൂർ പിന്നെ അവതരിപ്പിച്ച് തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത നാടകം, അത് നല്ല നാടകമായിരുന്നു കേട്ടോ.
1: ഫുള്ളായിട്ട് കേട്ടു അല്ലേ? നാടകം കേട്ടു?
0: ഞാൻ കേട്ടു. നല്ല കഥയാണ്.
1: ഏതായാലും നല്ലത്, നല്ല അഭിപ്രായം പറഞ്ഞതിന്. അപ്പോ കരുനാഗപ്പള്ളിയിൽ എങ്ങനെയാണ്, മഴയുണ്ടോ ഇവിടെ? അവിടെ
0: ഇല്ല, കരുനാഗപ്പള്ളി രാവിലെ ഒരു മഴ ഉണ്ടായിരുന്നു.
1: ഉണ്ടായിരുന്നു അല്ലേ? അല്ല, പൊതുവെ മഴയാണ് എന്ന് പറഞ്ഞു, പക്ഷെ ഭയങ്കര ചൂടാണ് ഇവിടെയൊക്കെ.
0: ഇവിടെ ചൂട്, ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു.
1: ഓക്കെ,
0: ഇടയ്ക്കിടക്കൊക്കെ ഒരു മഴ വേണമല്ലോ.
1: അതെ, വേണം.
0: എനിക്ക് കാഴ്ചയില്ലാത്തതാ, ഞാൻ ബ്ലൈൻഡാണ്.
1: ഓക്കെ ഓക്കെ, ഓ ശരി. അപ്പൊ എല്ലാ പാട്ടുകളും വളരെ കൃത്യമായിട്ട് കേൾക്കുവായിരിക്കും അല്ലേ?
0: കണ്ണൂര് പിന്നെ കണ്ണൂർ ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്. കണ്ണൂര് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്,
1: ഒരുപാട് ആൾക്കാരുണ്ട് സുഹൃത്തുക്കളായിട്ട് കണ്ണൂര്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമുക്ക് എണിപ്പടികൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടി ഗാനം കൊടുക്കാം.
0: അതെ, രണ്ടുപേരുടെ പേര്
1: പറഞ്ഞോളൂ.
0: ദീനേശൻ ചാലോട് കൊള്ളാളം കണ്ണൂർ, പിന്നെ ആനന്ദൻ തിരാനൂര്.
1: ആനന്ദൻ
0: തിരാനൂര്, പിന്നെ ആകാശവാണി കേൾക്കുന്ന, കണ്ണൂർ ആകാശവാണി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യും.
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കൊടുക്കാം. അപ്പൊ കേട്ടോളൂ, വിളിച്ചതിൽ സന്തോഷം.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.

0: ഷോപ്പിംഗ് മിസ്സായോ?
1: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
0: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
1: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താഴ്ന്നും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്ര വിസ്മയം.
4: വിളികളിൽ നിറയും നിറമായി കസവിൻ നിഴകൾ നെയ്യും പെണ്ണേ നിന്നിൽ.
5: ഹലോ
6: ഹലോ ഹലോ
5: ഹലോ, നമസ്കാരം. സെഞ്ചുറി വെഡിംഗ് സെന്റർ.
6: ആ നമസ്കാരം,
5: ആരാണ്?
6: ആ ഇത് നാരായണൻ തലവിൽ.
5: നാരായണൻ തലവിൽ?
6: ആ
5: ഏത് പാട്ടിന് വേണ്ടിയാണ് നാരായണട്ട ഇപ്പൊ വിളിച്ചത്?
6: എനിക്ക് ഭക്തപൂജയുടെ കമകര പുരുഷോത്തമം പാടിയ ഒരു പാട്ടുണ്ട്. നാളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാണാനിത്ത എന്നുള്ള പാട്ട്.
5: ആ പാട്ടാണ് വേണ്ടത്.
6: ആ
5: ഇങ്ങനെയുള്ള ഭക്തിഗാനങ്ങളോടാണോ കൂടുതൽ ഇഷ്ടം?
6: അതെ അതെ, പഴയ പാട്ടുകളാണ് ഹൃദയസ്പർശിയായത്.
5: ഭക്തി ഒരുപാട് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടല്ലോ അല്ലെ?
6: അതെ അതെ അതെ.
5: പിന്നെ ഈ പണ്ട് ഈ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലെ?
6: ആ മുമ്പ് കണ്ടിട്ടുണ്ട്, എത്ര വർഷം മുമ്പ്, 10-40 വർഷം മുമ്പ് കണ്ടല്ലേ.
5: എന്താ ഇപ്പൊ ചെയ്യുന്നത് നാരായണേട്ടൻ?
6: ഇപ്പോ ഞാൻ നേരത്തെ പത്രത്തിന്റെ ഏജൻസി ഒക്കെ ആയിട്ട് കഴിഞ്ഞായിരുന്നു. ഇപ്പം കുറച്ച് വിശ്രമ ജീവിതത്തിലാണ്.
5: പിന്നെ
6: അതെ അതെ, റേഡിയോ തന്നെ നമ്മളെ ഞാൻ ചെറുതായി കവിതയൊക്കെ എഴുതുന്നതാണ്, അവതരിപ്പിക്കാറുണ്ട്. 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകത്തിന്റെ മണിക്കൂറിലാണ് ഇപ്പോൾ. ആയിക്കോട്ടെ, രണ്ടു വരി കവിത ചൊല്ലട്ടെ?
5: കവിതയോ?
6: അത് ഈ പട്ടുവം മങ്ങനച്ചേരി അവിടെ ഒരു വള്ളംകളി നടക്കുന്നുണ്ട് അടുത്ത മാസം. അതിനെപ്പറ്റി ഒരു സുവനീർ ഇറക്കുന്നുണ്ട്. അതിൽ എനിക്കൊരു കവിത എഴുതാ ക്ഷണം കിട്ടിയിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായി ഇറങ്ങി എഴുതിയ 4 വരി. പുന്നമടക്കായിൽ നീലും പട്ടുവത്തിൻ പുഴയിലും ഒത്തുകൂടി വള്ളംകളി ഉത്സവമായി. മഞ്ഞു പെയ്യും വല്ല നാട്ടിൽ ഇന്നു തന്നെ നമ്മളെല്ലാം ഉല്ലാസത്തിൻ പൊൻവെളിച്ചം പകർന്നു നൽകും. ആവാലത്തിൻ ജനം തിങ്ങി ആറ്റോമത്തിൽ തുഞ്ചിരിയാൽ ആകാംക്ഷയിലായു ആഘോഷത്തിൽ പങ്കുകൊള്ളും.
5: നരേനേട്ടാ, അപ്പൊ നന്നായിട്ടുണ്ട് കവിത. എല്ലാവിധ ആശംസകൾ നേരുകയാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
6: ആയിക്കോട്ടെ. ഈ വള്ളംകളി സംഘടിപ്പിക്കുന്ന PP രതീഷൻ മാസ്റ്റർക്ക് ആശംസയായി കൊടുക്കണം.
5: ഓക്കെ, അപ്പൊ രതീഷൻ മാസ്റ്റർക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക് കൊടുക്കാം.
6: ആയിക്കോട്ടെ, മങ്ങനെ ശരിയില്ല.
5: ഓക്കെ,
6: മങ്ങനെ ശരിയില്ല.
5: ആയിക്കോട്ടെ, ശരി.
6: ഓക്കെ.

0: എനിക്കൊരു പുതിയ ഫോണ് വേണം.
1: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒറിജിനൽ ബ്രാൻഡ് ആണോ 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
0: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിന് ഒരു ഉത്തരം മാത്രം. മൈജി
2: മൈജി മാസ് ഓണർ ഓഫർ തുടരുന്നു.
3: കൊഞ്ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താഴ്ന്നും തളിരിടും വേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ഹലോ
1: ഹലോ,
0: ഹലോ, സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, സ്വാഗതം. ഇതാരാണ്?
1: ഇത് മോഹനൻ, കല്യാശ്ശേരി.
0: മോഹനൻ, കല്യാശ്ശേരി. ഏത് പാട്ടിന് വേണ്ടിട്ടാ ഇപ്പൊ വിളിച്ചത്?
1: ഇപ്പൊ അടുത്ത മാസം നവമി അല്ലേ? അപ്പോ നവരാത്രിയുടെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങിയില്ലേ?
0: അതെ, നവരാത്രിയുടെ ഒരു പാട്ടായിട്ട് പെട്ടെന്ന്
1: നക്ഷത്രദീപങ്ങൾ
0: തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. ഈ ആരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്?
1: അതെ അതെ അതെ, നവമിക്ക് വിളിച്ചാൽ കിട്ടൂല. അന്നേരം ഇപ്പം വിളിച്ചാൽ കിട്ടിയതുകൊണ്ട് പറഞ്ഞാണ്. അന്നേരം വിളിക്കുമ്പോ കിട്ടൂല,
0: പാട്ട് കൊടുത്തു
1: അഡ്വാൻസ് ആയിട്ട്. അതെ, പിന്നെ ഞാനൊരു കൃത്യകാര്യം പറഞ്ഞോട്ടെ മാഡം. കൃത്യകാര്യം ഞാൻ ഇന്നൊരു സൈക്കിൾ റൈഡിന് പോയിന്, കണ്ണൂര്, കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ഫാൻ്റെ, ഫുട്ബോൾ ഫാൻ്റെ. ഞാൻ ഈ എയർപോർട്ടിലേക്ക്, പിന്നെ ഈ എയർപോർട്ട് ഉദ്ഘാടനത്തില്ലേ, കണ്ണൂർ മട്ടന്നൂർ എയർപോർട്ട്, അതിന്റെ ഫ്ലാഗ് കൊണ്ടുപോയത് കണ്ണൂർ കേനന്നൂർ സൈക്കിൾ ക്ലബ്ബാണ്. അതിൽ ഞാൻ 6 വർഷം തുടർച്ചയായിട്ട് ലേഡി വേർഡ് എടുത്തിട്ട് ഇവിടുന്ന് കരിയാശേരിന് ലേഡി വേർഡ് സൈക്കിൾ എടുത്തിട്ട് മട്ടന്നൂര് വരെ ചവിട്ടും.
0: ഓക്കെ, അപ്പൊ നല്ലൊരു സൈക്കിൾ യാത്രികനാണ്. ഓക്കെ മോഹനേട്ടാ, നമുക്ക് പാട്ട് കൊടുക്കാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഈ പാട്ട് കേട്ടിട്ട് വരാം. ഓക്കെ,
1: പ്രക്ഷേപണം ചെയ്യാൻ സഹായിക്കണേ.
0: ഇത് കൊടുക്കുന്നു കേട്ടോ. ഓക്കെ.
1: ഓക്കെ ഓക്കെ ഓക്കെ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം സമാപിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇതുവരെ നിങ്ങളോടൊപ്പം രമ്യ രാജു, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, കൂടെ ജന്യ മുരളി.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. താഴ്ന്നും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ടീം അംഗങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഈ മികച്ച നേട്ടം ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് തുടക്കം കുറിച്ചുവെന്നും രാജ്യത്തിന് അഭിമാനകരമാണെന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ മിക്സഡ് മാർഷൽ ആർട്സിൽ വെങ്കല മെഡൽ നേടുന്ന രാജ്യത്തെ ആദ്യ കായിക താരമെന്ന ചരിത്ര നേട്ടം സൂചികാ തരിയലിന് സ്വന്തം. മംഗോളിയയുടെ അൽതാൻ ചിമെങ് ബൈഗൽമായെ പരാജയപ്പെടുത്തിയാണ് സൂചികയുടെ നേട്ടം. ശബരിമല തീർത്ഥാടന കാലത്ത് റോഡ് യാത്രകൾ സുരക്ഷിതമാക്കാൻ 13,88,00,000 രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി മന്ത്രി CP ജോൺ. പൊതുമരാമത്ത് വഴിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുകയെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. നവംബർ 7 മുതൽ 17 വരെയാണ് രഥോത്സവം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon, this is Akashvani and I am Abhishek Mukhopadhyay with the Midday News. The headlines. President Draupadi Murmu prepares valedictory session of International Conference on the Future of Environment and Climate Dynamics in New Delhi this evening. Rashtriya Sankalp Samarao has been organized at various locations across the country to eradicate drug abuse among youth. Tensions escalate in West Asia as Houthis launch missile and drone attacks at Saudi Arabia. Indian shooters sign at Asian Games with 2 silver medals in Nagoya, Japan. India storms into finals of the Asian Games.

ലിറ്റിൽ ഹാർട്സ് എന്ന പടത്തിൽ കപിൽ കപിലനും സന മൊയ്തുട്ടിയും ചേർന്ന് പാടിയതാണ് അടുത്ത ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം കൈലാസ് മേനോൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പി കെ നീലകണ്ഠനും സംഘവും അവതരിപ്പിച്ച കുറത്തിയാട്ടമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ബൊഗെയ്ൻവില്ല. പാടിയത് മധുവന്തി നാരായണൻ. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം സുഷീൻ ശ്യാം.

ഇന്ന് 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്, 5 മണിക്ക് വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ, 5:30 പി സുനിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ച മലയൻ കെട്ട്, 5:45 ലളിതഗാനങ്ങൾ, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം ഇടുക്കി, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 7:15 7:55 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, 7:10 8:40 സേവന വാർത്തകൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 ദേശീയ നാടക പരിപാടി, നാടകം കള്ള കടന്നുവരും, മൂല ഹിന്ദി രചന ബസന്ത് സബനിസ്, മലയാള പരിഭാഷ ഡോക്ടർ പ്രമോദ് കോവപ്പുറത്ത്, സംവിധാനം സി കൃഷ്ണകുമാർ. പങ്കെടുക്കുന്നവർ വിജയൻ കാരന്തൂർ, എൻ വി ബിജു, അജിത നമ്പ്യാർ, ഇ ബവിത്ലാൽ.

0: ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 101.5 MHz FM കണ്ണൂർ ആകാശവാണിയുടെ ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോൺ പ്രശ്നോത്തരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു ശ്രീ സുനിൽ മന്യത്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്വിസിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം 2 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടി

0: യുടെ ആദ്യഘട്ട വിജയായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപ്പോ സർ, നമുക്ക് താമസിയാതെ പ്രവേശന ചോദ്യത്തിലേക്ക് പോകാം.
1: അതെ, നമ്മുടെ മത്സരാർത്ഥികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആദ്യ പ്രവേശന ചോദ്യം ഇതാണ്. വളരെ എളുപ്പമുള്ള ചോദ്യത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. 2026 18th ബ്രിക്സ് ഉച്ചകോടി ഈയിടെ സമാപിക്കുകയുണ്ടായി. ഏത് നഗരത്തിൽ വെച്ചാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത്?
0: 178 അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം.
2: നമസ്കാരം.
0: ഇതാരാണ്?
2: കാസർഗോഡ്.
0: പ്രഭാകരൻ. ഓക്കെ, കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? കാസർഗോഡ് എവിടെയാണ്? കുറ്റിക്കോൽ. ഓക്കെ. പ്രഭാകരൻ ചേട്ടൻ മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ? ഒരു തവണയും കണ്ട്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ ഓക്കെ ചേട്ടാ, സന്തോഷം. അപ്പോ എന്താ, ജോലി ചെയ്യുന്നുണ്ടോ? എന്തിലാണ്? സാധാരണ പണിയാണ്. അപ്പൊ ഇന്ന് പണിക്ക് പോയിട്ടില്ലേ? ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വീട്ടിലുണ്ട്. അങ്ങനെ റേഡിയോ കേൾക്കുന്ന സമയത്താണ് വിളിക്കാൻ തോന്നി. അപ്പൊ വിളിച്ചപ്പൊ കിട്ടി അല്ലേ? ആദ്യമായിട്ടാണോ ശ്രമിക്കുന്നത് പരിപാടി? അതെ, ആദ്യമായിട്ടാണോ പരിപാടി കേൾക്കുന്നത്? കേൾക്കാറുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ ഉത്തരത്തിലേക്ക് പോയാലോ?
1: പറഞ്ഞോളൂ.
2: അയ്യോ
1: ചേട്ടാ, നമ്മുടെ ചോദ്യം
0: നമ്മളെ. അതെ, നമുക്കൊരു നിബന്ധനയുണ്ട് ചേട്ടാ. പരിപാടി പ്രവേശന ചോദ്യം കേട്ടതിന് ശേഷം മാത്രം പരിപാടിയിലേക്ക് വിളിക്കുക എന്നതാണ് ആ ഒരു നിബന്ധനയിൽ ഒന്നാണത്. ഓക്കെ ഓക്കെ. അപ്പോ ചോദ്യം കേട്ടിട്ട് വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നമസ്കാരം.
3: ഹലോ.
0: ഹലോ, ഇതാരാണ്?
3: സാവിത്രി.
0: സാവിത്രി ആരാണെന്ന് ചോദിക്കാൻ പാടില്ല അല്ലേ? സാവിത്രി ചേച്ചി വിളിക്കുമ്പോ എന്ത് പറ്റി? കുറച്ച് ദിവസമായല്ലോ ശബ്ദം കേട്ടിട്ട്.
3: അത് പെൻഷൻകാരുടെ ഒരു പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതില് പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു. കവിതാലാപനം, സിനിമാ പാട്ട്. അതിന് സിനിമാ ഫസ്റ്റ് കിട്ടി. സൂര്യകാന്തി ചൊല്ലിട്ട്
0: ഫസ്റ്റ് കിട്ടിയോ? അപ്പോ ഏതായാലും ഫസ്റ്റ് കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടുപേരും നമുക്ക് വേണ്ടി ഒന്ന് പാടിക്കൂടെ, മൂളിക്കൂടെ?
3: ഹലോ
0: ഹലോ, പാടിക്കോളൂ.

0: प्रेम पूजा पुष्पहुमा
1: അടിപൊളിയായിട്ടുണ്ട് ചേച്ചി,
2: നന്നായിട്ടുണ്ട് ചേച്ചി,
1: നന്നായിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കൈയടിക്കാണ് കേട്ടോ.
3: അതെയോ?
1: പിന്നെ നമ്മുടെ ടീമൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൈയടിക്കാണ് ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട്. ഓക്കെ, കൈവയ്ക്കാത്ത മേഖലകൾ ഇല്ല എന്നുള്ളതാണ് ചുരുക്കം അല്ലേ?
3: ചെറുതായിട്ട്
1: ഇപ്പോ
3: കായിക മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ
1: അതിന്റെ പ്രാക്ടീസിലായിരിക്കും അല്ലേ?
3: അല്ല, ഇപ്പൊ ഒപ്പനക്ക് പേര് കൊടുത്തിട്ടുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യണം.
1: ഒപ്പന, അപ്പൊ അതെപ്പോഴാണ് അത് പെർഫോമൻസ്?
3: പെരിന്തൽമണ്ണയെ വെച്ചാണ് അതിന്റെ എന്താ പരിപാടി നടത്തുക. അപ്പോഴേക്കും നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാണേ.
1: ആ, അത് മനസ്സിലായി. ഏത് ലെവലിലുള്ളതാണ്? ജില്ലയാണോ?
3: ആ, ജില്ല പെരിന്തൽമണ്ണ വെച്ചിട്ട്.
1: ഓക്കെ, അപ്പോ അപ്പൊ ഇനി ഒപ്പനയാണ് ബാക്കിയുള്ള. ഇനിയിപ്പം സൂര്യകാന്തി പാടാൻ വേണ്ടിട്ട് സ്റ്റേറ്റിലോട്ട് പോകണ്ടേ?
3: അത് ജില്ലയില് പോകും.
1: ജില്ലയിലേക്ക്
3: പോകും. ഇത് യൂണിറ്റ് സ്ഥലത്തില്, ഇനി നമ്മുടെ ബ്ലോക്ക് ലെവലില്, ബ്ലോക്കില് പോയി
1: ചൊല്ലും.
3: ഞാൻ പാടും
1: പിന്നെ അല്ലാതെ പിന്നെ പാടണം, പാടിയിരിക്കണം. നമ്മൾ എത്ര പേർക്ക് മാതൃകയാവേണ്ടതാണ് അല്ലേ ചേച്ചി?
3: പ്രാർത്ഥിക്കണം കേട്ടോ.
1: പിന്നെ എന്താ, അത് പറഞ്ഞില്ലല്ലോ, പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ ഒക്കെ കേട്ടോ. ഓക്കെ ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ഇനി ഉത്തരത്തിലേക്ക് പോകാം.
3: അതെ
2: അതെ, ചോദ്യം പറഞ്ഞില്ലല്ലോ.
3: ഡൽഹിയിലെ ഭാരത് മാതാ മണ്ഡപം.
2: ഓക്കെ, ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് ന്യൂഡൽഹിയില് സെപ്റ്റംബർ 12-13 തീയതികളില് ബ്രിക്സ് സമ്മിറ്റ് നടന്നത്. ഓക്കെ ചേച്ചി, ഉത്തരം ശരിയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം.

0: ത്തിലേക്ക് പോകല്ലേ.
1: ബാലേട്ടൻ പറഞ്ഞ എന്താണ്, നീ ഇത് മുറിയും പറഞ്ഞോ?
2: പക്ഷോ ബാലേട്ടൻ കഞ്ഞിയാണോ അല്ലേ, എങ്കിലേ നമുക്ക് ഉത്തരം ഇങ്ങോട്ടേക്ക് വരുള്ളൂ.
0: അപ്പൊ ചേച്ചി രണ്ട് അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഇതാ, 2026 ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഇന്ത്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ 2026.
1: ബാലേട്ടാ പറഞ്ഞു, ഇന്ത്യൻ ഫുട്ബോളർ, ഇന്ത്യൻ ഫുട്ബോളറുടെ പേര് പറഞ്ഞു.
0: പെട്ടെന്ന് രണ്ടാമത്തെ ചോദ്യമാണ്.
1: രണ്ടാമത്തെ ചോദ്യമാണ്.
0: ബെല്ലടിച്ചു ചേച്ചി, സൗദർ ചേച്ചി ബെല്ലടിച്ചു.
1: ബാലേട്ടൻ
0: ഹെൽപ്പ് ചെയ്തില്ല,
2: ബാലേട്ടൻ ഹെൽപ്പ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അതെ അതെ തീർച്ചയായിട്ടും.
1: അപ്പൊ ബാലേട്ടന്റെ കൂടെ ആരാ?
2: സുനിൽ സാറാണ്.
1: സുനിൽ
2: സാറാണ്.
0: സുനിൽ,
2: ഓക്കെ. ഏതായാലും ഇനി ചേച്ചിക്ക് ഈ ഒരു വിജയമാണ് ഇനി നേടാനുള്ളത് അല്ലേ. പാട്ട്, ഡാൻസ്, പിന്നെ എന്താ അഭിനയം, പിന്നെ സ്പോർട്സ് തൊട്ടതൊക്കെ പൊന്നാക്കോ എന്നൊക്കെ പറയുന്ന പോലെയാണ് ചേച്ചിയുടെ കാര്യം എനിക്ക് തോന്നാറ്. അപ്പോ ഓക്കെ, ആ ഒരു സഹായം എന്തായാലും ഒരു എപ്പിസോഡിൽ ചേച്ചിക്ക് ഉണ്ടാവും കേട്ടോ. അവിടെ അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അയ്യോ അങ്ങനെ പാടില്ല,
1: കാരണം മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരം പറയണം. അതില് എന്തൊന്നും നമ്മളെ പറ്റിട്ട് പോകും?
2: അതില്ല, നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അങ്ങനെയൊക്കെ എത്ര എത്ര വിന്നേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നറിയോ?
1: അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർക്ക് വരണ്ടേ?
2: അതൊരു ബുദ്ധിമുട്ടായിട്ടാണോ തോന്നുന്നത് ചേച്ചിക്ക്? അതെല്ലാം നമ്മൾക്കും ചേച്ചിനൊക്കെ ഒന്ന് കാണണ്ടേ?
1: അല്ല അത് വേണം വേണം. അയ്യോ ഈ ശബ്ദം വെച്ചിട്ട് ആളെങ്ങനെ കണ്ടോണ്ടിരിക്കാണ്, നല്ലൊരു മുഖം ഒക്കെ കണ്ടോണ്ടിരിക്കാണ്.
2: ഏതായാലും അതൊക്കെ ഒന്ന് മാച്ചു കളഞ്ഞു കേട്ടോ.
1: അയ്യോ അത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഈ ഒരു രണ്ട് വരി പറയച്ചാ, സ്റ്റേഷനുകളിൽ വെച്ച് കണ്ണൂർ സ്റ്റേഷൻ, വേടങ്ങാരിൽ വെച്ച് ദീപാ മേടം, അങ്ങനെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ കൊണ്ടിറക്കുകയാണ്.
2: ഏതായാലും ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്കൊരു ആത്മഹർഷമൊക്കെ ഉണ്ട്. അപ്പോ ശരി ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. ഓക്കെ, താങ്ക്
0: യു. പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം നിലനിൽക്കുകയാണ്. 2026 ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്?
3: നമസ്കാരം, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയൂ. ഹലോ.
2: പവിത്രൻ ചേട്ടനാണ്. അപ്പൊ ഞങ്ങൾ ഒന്നും ഇനി അങ്ങോട്ടേക്ക് ചോദിക്കുന്നില്ല.
0: ശരിയാണ് പവിത്രൻ ചേട്ടാ, ലാലിയൻ സുബാല ചാങ്തെ മിസോറാമിന്റെ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന്റെ പ്ലെയറാണ്. ഫുട്ബോൾ പ്ലെയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് പുരസ്കാരം നൽകുന്നത്. ലാലിയൻ സുബാല ചാങ്തെ 2026 മികച്ച ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ പവിത്രൻ ചേട്ടാ, കൺഗ്രാറ്റ്സ്. ആദ്യത്തെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്.
2: ചേട്ടനോട് എന്തോ വേറെ ഏതോ ശ്രോതാവാണ്, ക്ഷമാന്വേഷണം നടത്താൻ ഇങ്ങനെ ഇരിക്കുന്നു.
4: ഓക്കെ
2: ഓക്കെ, നന്നായിട്ടുണ്ട്, നല്ല നിർദ്ദേശം.
0: ശരി, ഓക്കെ ചേട്ടാ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകല്ലേ. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അത് ശരി. അപ്പൊ ചേട്ടാ, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 2026 ഓഗസ്റ്റിൽ 10 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഏതാണ്? 2026 ഓഗസ്റ്റിൽ 10 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഏതാണ്? ചോദ്യം അല്പം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടായിരിക്കും ചേട്ടോ. ചോദ്യം വ്യക്തമാണല്ലോ.
4: ഡിജിറ്റൽ പേയ്മെന്റ്.
0: അതെ, പോയി. കുഴപ്പമില്ല, പോയത്തും ചേട്ടാ വീണ്ടും വിളിക്കണം.
4: ഓക്കെ ഓക്കെ.

0: ഇനി ചേട്ടന് വേണ്ടി നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ കരുതി വെക്കാം അല്ലേ. പതിറ്റാം ചേട്ടൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടഫായിരിക്കും.
1: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി.

0: ആകാശവാണി ടെലിക്വിസ് 178-ാമത്തെ അധ്യായമാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: കാസർഗോഡ് അല്ലേ? ഓക്കെ. ചേച്ചി ഉത്തരം പറഞ്ഞോ.
2: പറഞ്ഞോളൂ ചേച്ചി.
1: യു പി ഐ
2: ഉത്തരം ശരിയാണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI ആണ്. 10 വർഷം ഓഗസ്റ്റ് 25 പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ. തയ്യാറാണല്ലേ?
0: വെൽ പ്രിപ്പയർഡ് ആണല്ലേ ചേച്ചി. ചേച്ചിയും പഠിച്ചു, മക്കളെയും പഠിപ്പിച്ചു, അങ്ങനെയല്ലേ? മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിക്കും ആ ഒരു അറിവ് കിട്ടുന്നു.
2: നമ്മുടെ സ്ഥിരം മത്സരാർത്ഥിയാണ്.
0: മത്സരാർത്ഥിയാണ് സുഷമ ചേച്ചി. അപ്പം എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കത്തെ എല്ലാ പണികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വിളിക്കാൻ തോന്നുന്നു അല്ലേ?
2: തീർച്ചയായിട്ടും.
0: ആരെങ്കിലും സഹായിക്കാനുണ്ടോ അവിടെ? മോളുണ്ടല്ലേ.
2: ഓക്കെ, മോള് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യല്ലേ. ചോദ്യം
0: നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം പറയണം കേട്ടോ.
2: നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ജീവിത ശൈലി രോഗങ്ങളെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച സമഗ്ര പൊതുജനാരോഗ്യ ക്യാമ്പയിൻ ഏതാണ്? ആ ഒരു ക്യാമ്പയിന്റെ പേരെന്താണ്? ചോദ്യം വ്യക്തമാണല്ലോ. പത്രത്തിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു ചോദ്യമായിട്ട് വന്നത്.
1: അല്പം ശ്രദ്ധ ആരോഗ്യം
2: അല്ല. ഉത്തരം തെറ്റാണ്. ഏതായാലും നമ്മുടെ സമയവും കഴിഞ്ഞിരിക്കുകയാണ്.
0: അലാറം വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി, കേട്ടില്ലാന്ന് തോന്നുന്നു.
2: ചേച്ചി വീണ്ടും അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും വിളിക്കണം.
0: ചേച്ചിയെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല അല്ലേ, കാരണം അത്ര പാഷൻ കൊണ്ട് വിളിക്കുന്നതാണ്. ഇനി നോട്ട് ചെയ്ത് വെക്കാം. ശരി ചേച്ചി, താങ്ക് യു.
2: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം നിലനിൽക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങളെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച സമഗ്ര പൊതുജനാരോഗ്യ ക്യാമ്പയിൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഹലോ, രേഷ്മയാണ്.
2: രേഷ്മ എവിടെന്നാ?
0: മുള്ളേരിയ. കാസർഗോഡ്
3: അല്ലേ?
2: നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലേ. രേഷ്മ എന്താ ചെയ്യുന്നത്? എന്താ?
3: ഞാൻ ഹൗസ് വൈഫ് ആണ്.
2: ഓക്കെ,
0: PSC പരീക്ഷകളൊക്കെ എഴുതിയ ഒരു ഹൗസ് വൈഫ് ആണല്ലേ.
2: എക്സാം എഴുതിക്കൊണ്ടുണ്ടല്ലേ.
0: ഇപ്പം ടൈം കഴിഞ്ഞോ?
3: ഇല്ല, കഴിഞ്ഞിട്ടില്ല.
2: തീർച്ചയായിട്ടും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മികച്ചൊരു റാങ്കിലോട്ട് വരും ഒരു ദിവസം, ഉറപ്പാണ്.
0: ഇനി ഏത് ടെസ്റ്റ് ആണ് ഉള്ളത്? ഏത് പരീക്ഷയാണ് മുമ്പിലുള്ളത്?
3: ഇനിയിപ്പോ മെയിൻസ് എക്സാം ഉണ്ട്, VSA ഉണ്ട്.
0: ഓ, അതിനൊക്കെ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
2: പ്രിലിമിനറി കടമ്പ കടന്നു,
3: വന്നിട്ടില്ല.
0: എങ്ങനെയാണ്, ഓൺലൈൻ കോച്ചിങ്ങോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ?
3: ഇല്ല, ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നില്ല.
0: ഓക്കെ, വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. ഓക്കെ, നൈസ്. അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ രേഷ്മ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി കിട്ടട്ടെ.
2: ഓക്കെ രേഷ്മ, ഉത്തരം പറഞ്ഞോളൂ.
3: ഹൃദയരാഗം.
2: ഹൃദയരാഗം നല്ല ചോദ്യമാണ്, നല്ല ഉത്തരമാണ്, അതിൽ മികച്ച ഉത്തരമാണ്. ഓക്കെ, ഹൃദയരാഗം രേഷ്മ ഉത്തരം ശരിയാണ്. ജീവിതശൈലി രോഗങ്ങളെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഒരു പൊതുജനാരോഗ്യ ക്യാമ്പയിനാണ് ഹൃദയരാഗം. ഇത് തുടക്കത്തിൽ വട്ടിയൂർക്കാവ്, ഇടുക്കി, നിലമ്പൂർ എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒരു പൈലറ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ ഇത് നടപ്പിലാക്കുന്നത്. ഓക്കെ രേഷ്മ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകണല്ലേ. രണ്ടാമത്തെ ചോദ്യം അല്പം ബുദ്ധിമുട്ടുള്ളതാണോന്ന് അറിയില്ല. രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഒരു ഗ്രാഫിന്റെ അനുസരിച്ചാണ് പോവുക കേട്ടോ. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി, ഏത് ദിവസമാണ് ആചരിക്കുന്നത്?
3: സെപ്റ്റംബർ 15.
2: ഉത്തരം ശരിയാണ് രേഷ്മ. ഞങ്ങളെ കരുതിയോ, വളരെ ടഫായിട്ടുള്ള ചോദ്യമാണോ എന്ന് കരുതി. ഓക്കെ,
3: എപ്പോഴാണത്
2: ആ ഒരു ഇത് മനസ്സിലാക്കിയത്? ഈ ഒരു വാർത്ത

0: എങ്ങനെയാണ് മനസ്സിലാക്കി? ഇന്നത്തെ പത്രമൊക്കെ വായിച്ചിട്ടാണ് തയ്യാറെടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലേ.
1: അതുകൊണ്ടാണല്ലോ രേഷ്മ അത്രയും പെട്ടെന്ന് ഉത്തരം പറഞ്ഞത് അല്ലേ. അതിന്റേതായ പ്രാരാബ്ദമുണ്ട്, അത്ര സമയം കിട്ടില്ല എന്നൊക്കെ ആയിരിക്കാം അല്ലേ. പക്ഷെ എന്നാലും കിട്ടുന്ന സമയത്ത് രേഷ്മ ട്രെയിൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പത്രങ്ങളൊക്കെ വായിച്ച് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടോന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും മുൻപിൽ പരീക്ഷ കിടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം ഏതായാലും നന്നായി തയ്യാറെടുക്കുന്നുണ്ട്. ഇനി എത്ര ചോദ്യമാണ് മുമ്പിലുള്ളത്?
2: ഒരേ ഒരു ചോദ്യം. നമുക്ക് നമ്മുടെ ആദ്യത്തെ വിജയ് രേഷ്മയാകുമോ?
1: രേഷ്മയാണോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു മുൻവിധിയൊന്നും വേണ്ട കേട്ടോ. ഏതായാലും തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, പിന്നെ ടെൻഷൻ ആവരുത്. നിശ്ചിത സമയം മാത്രമേ നമ്മൾ അനുവദിക്കുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏതാനും സെക്കൻഡ്സ് കൊണ്ട് ഉത്തരം പറയണം.
3: ഓക്കെ,
1: അപ്പൊ റെഡിയാണല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
2: ഓക്കെ രേഷ്മ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. 2026 ഏഷ്യൻ ഗെയിംസ് സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജാപ്പാനിൽ വെച്ച് നടക്കുകയാണ്, അതിന്റെ മുദ്രാവാക്യം എന്താണ്? പെട്ടെന്ന് പറയണം. അറിയാമായിരുന്നോ?
1: മറന്നുപോയി.
2: ജപ്പാനിൽ വെച്ചാണ് നടക്കുന്നത് അറിയാല്ലേ. ഓക്കെ, ആദ്യം ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ട് അതാണോ ചോദ്യം എന്ന് പ്രതീക്ഷിച്ചല്ലേ.
1: പക്ഷെ എനിക്ക് തോന്നുന്നു അല്പം ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, കാരണം നേരത്തെ പറഞ്ഞല്ലോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഔട്ടാവുന്നതാണ്.
2: ഓക്കെ,
1: കുഴപ്പമില്ല.
2: ഓക്കെ രേഷ്മ, എന്നിരുന്നാലും നന്നായിട്ട് മത്സരിച്ചു കേട്ടോ.
1: ഓക്കെ രേഷ്മ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
2: പ്രിയ മത്സരാർത്ഥികളെ, ഹലോ, ആകാശവാണി ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ആ കോള് കട്ടായെന്ന് തോന്നുന്നു സാർ. ആകാശവാണി ടെലിക്വിസ് 178-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം.
4: സനീഷ് മാഷാണ്.
1: ഓ, സനീഷ് മാഷാണ്. ഓക്കെ, സനീഷ് മാഷെ ഒന്നും പരിചയപ്പെടുന്നില്ല.
2: പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ മാഷെ, പറഞ്ഞോളൂ. ഇമാജിൻ വൺ ഏഷ്യ 2026 ഏഷ്യൻ ഗെയിംസിന്റെ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യമായിട്ട് വരുന്നത് ഇമാജിൻ വൺ ഏഷ്യയാണ്. ഈ മാസം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഐച്ചി നഗോയ ജപ്പാനിൽ വെച്ചിട്ട് ഏഷ്യൻ ഗെയിംസ് മത്സരം നടക്കുന്നത്. ഓക്കെ, പക്ഷേ അപ്പൊ രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ.
1: ഇന്ന് കുറച്ചും കൂടി പ്രിപ്പയർഡ് ആണോ സനീഷ് മാഷെ?
4: ഓക്കെ,
1: അത്ര മാത്രം അല്ലേ. ഒരു പുസ്തകം ഉണ്ടാവൂലേ മുമ്പിൽ, ഇങ്ങനെ കുറെ രേഖപ്പെടുത്തി വെച്ച പുസ്തകങ്ങളൊക്കെ മുമ്പിൽ എടുത്തു വെച്ചിട്ടുണ്ടാവൂലേ.
4: അത്യാവശ്യം നോട്ട് ചെയ്യാറുണ്ട്,
1: അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാണ്.
4: പക്ഷെ
1: നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഏത് ബുക്കിലാണെങ്കിലും ഏത് പേജിലാണെന്നും ഓർമ്മ വരില്ലല്ലോ അല്ലെ, പെട്ടെന്നൊന്നും. അതിലൊന്നല്ല, നമ്മൾ ഓർമ്മയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ്.
2: അപ്പോ മാഷെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കല്ലേ. ചോദ്യം ഇതാണ്, ലോക ഇലക്ട്രിക് വാഹന ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? പെട്ടെന്ന് പറയണം എന്ന് പറയണം. രണ്ടാമത്തെ ചോദ്യമാണ്,
4: സെപ്റ്റംബർ 9.
2: ഉത്തരം ശരിയാണ് മാഷെ.
4: താങ്ക് യു.
2: ഓക്കെ, പെട്ടെന്ന് പറയുന്നത്, ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടായിരുന്നോ?
1: അമ്മ സഹായിച്ചോ?
4: ഇല്ല,
1: അമ്മ വീട്ടിലില്ലേ?
4: അമ്മ ഉണ്ട്, വിളിക്കുമായിരിക്കും.
1: ഞാൻ ചോദിക്കുന്നതിന്റെ മുമ്പേ ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ. ഇല്ല, ഞാൻ ചോദിക്കും, സനീഷ് മാഷേ അമ്മ വിളിക്കില്ലേ എന്ന് ചോദിക്കുമല്ലോ.
4: എന്താ,
1: അപ്പൊ അതിന്റെ മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ആ ചോദ്യം കേൾക്കണ്ടല്ലോ അല്ലേ. അപ്പൊ അമ്മയും മോനുമായിട്ട് ഇങ്ങനെ പരസ്പരം സഹായിക്കില്ലേ?
4: അമ്മ പേപ്പർ വായിച്ചിട്ട് ഓർമ്മയെന്ന് പറയുന്നതാണ് കൂടുതലും.
1: ഓ ഓക്കെ, അപ്പൊ അമ്മയെ സഹായിക്കാൻ മോനെ അടുത്തുണ്ടാവുമല്ലോ ഇവിടെ. അങ്ങനെ സഹായിക്കാറുണ്ടാവുമായിരിക്കും അല്ലേ. എങ്ങനെയാണേലും പ്രശ്നമില്ല, നമുക്ക് ആ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം കിട്ടിയാ മതിയല്ലോ.
2: ഓക്കെ മാഷെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് പറയണം. കേരളത്തിലെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകിയ പുതിയ പേരെന്താണ്?
4: അഭയ.
2: അഭയ ഉത്തരം തെറ്റാണ്.

0: ഓക്കെ,
1: തെറ്റിപ്പോയി
0: മാഷേ ഇനി വീണ്ടും പറയണ്ട, ഉത്തരം തെറ്റാണ്. ഏതായാലും രണ്ട് ചോദ്യങ്ങളൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും അടുത്ത ആഴ്ച വിളിക്കണം.
1: ഇത് ഇതൊരു പതിവ് പരിപാടി തന്നെയാണല്ലോ അല്ലെ സനീഷ് മാഷേ? രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി പറയും, പെട്ടെന്ന് പറയുകയും ചെയ്യും അല്ലെ? രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പക്ഷെ മൂന്നാമത്തെ ചോദ്യത്തിലാണ് നമ്മള് ആകെ പാളിപ്പോകുന്നത്. സാരമില്ല, നമുക്ക് എന്തായാലും ഒരു ദിവസം ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ മാഷേ, താങ്ക് യു.
0: ഓക്കെ പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം നിലനിൽക്കുകയാണ്. കേരളത്തിലെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകിയ പുതിയ പേര് എന്താണ്? ഹലോ, ആകാശവാണി ടെലിവിസിലേക്ക് സ്വാഗതം. ആരാണ്?
2: അഞ്ജന.
1: അഞ്ജന, അഞ്ജന എവിടുന്നാണ് വിളിക്കുന്നത്? വെള്ളരിക്കുണ്ട്. അപ്പൊ കാസർഗോഡ് ജില്ലയാണല്ലോ അല്ലേ?
2: അതെ,
1: കാസർഗോഡ് ജില്ലയിൽ നിന്ന് നാലാമത്തെ ആളാണ് കേട്ട് കാണുമല്ലോ അല്ലെ അഞ്ജന. അഞ്ജന എന്ത് ചെയ്യണം, പഠിക്കുകയാണോ?
2: ഞാൻ ഡിഗ്രി കഴിഞ്ഞ.
1: ഡിഗ്രി ഏതാണ് സബ്ജക്ട്?
2: എക്കണോമിക്സ്.
1: എക്കണോമിക്സ്. അഞ്ജന മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ?
2: ഇല്ല ഇല്ല,
1: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: അതെ.
1: അപ്പോ ഓക്കെ
0: ഓക്കെ, അഞ്ജന പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
2: ഹാപ്പിനെസ് ആൻഡ് വെൽനെസ് സെന്റർ.
0: ഹാപ്പിനെസ് ആൻഡ് വെൽനെസ് സെന്റേഴ്സ്, ഉത്തരം ശരിയാണ് അഞ്ജന. കേരളത്തിലെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകിയ പുതിയ പേരാണ് ഹാപ്പിനെസ് ആൻഡ് വെൽനെസ് സെന്റർ. ഓക്കെ, അത് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട മുൻവിധി കുറയ്ക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ കൗൺസിലിംഗ്, മാനസികാരോഗ്യ ബോധവൽക്കരണം, സ്ട്രെസ് മാനേജ്മെന്റ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുവാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, അഞ്ജന നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ. അഞ്ജന മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നതാണോ? എഴുതാൻ തുടങ്ങിയോ? എഴുതാറുണ്ട് അല്ലേ.
1: അഞ്ജന ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ചായോ? എപ്പോഴാണ് കഴിഞ്ഞ, ഏത് വർഷം കഴിഞ്ഞാണ്? ഒരു വർഷം. ഒരു വർഷമായിട്ടേ ഉള്ളൂ അല്ലേ. ഇനി എന്താ പരിപാടി? അത് തന്നെയാണ് അല്ലേ. ഇക്കണോമിക്സ് ആയിരുന്നു അല്ലേ ഡിഗ്രി?
2: അതെ.
0: ഓക്കെ അഞ്ജന, നമുക്ക് രണ്ടാമത്തെ ചോദ്യം. ഈ ഒരു വനിത, ഒരു ധീരവനിത തന്നെയാണെന്ന് പറയാം തീർച്ചയായിട്ടും. വളരെ റീസെന്റ് ആയിട്ട് പത്രത്തിലൊക്കെ വാർത്ത പ്രാധാന്യം നേടിയിരുന്നു. നേപ്പാളിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ ക്യാപ്റ്റൻ ആണ്, ഇദ്ദേഹം ആരാണ് എന്നാണ് ചോദ്യം. ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം പിന്നീട് പറയാം. നേപ്പാളിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ ക്യാപ്റ്റൻ, പെട്ടെന്ന് പറയണം. പ്രിയ അധികാരി.
1: ആദ്യം അഞ്ജന ഉത്തരം പറഞ്ഞു, അല്ലെങ്കിൽ അലാറം പോയി, ഏതാണ്ടായത്?
0: രണ്ടും സെയിം ടൈം ആണോ?
1: അഞ്ജന കേട്ടോ, അലാറം കേട്ടോ അഞ്ജന? ഹലോ,
0: കേട്ടില്ല
1: കേട്ടില്ല. സെയിം ടൈം ആണോ എന്ന് ഞങ്ങൾ അങ്ങനെ സംശയിക്കുവാണ്.
2: സെയിം
1: ടൈം ആണല്ലേ.
0: ഓക്കെ, ഏതായാലും നമുക്ക് അഞ്ജന ബസർമാൻ എന്താണ് പറയുന്നത് നോക്കാം. അഞ്ജനക്ക് അനുകൂലമായിട്ടാണ്, അഞ്ജനയാണ് ജസ്റ്റ് സെക്കൻഡിലുള്ള വ്യത്യാസത്തിൽ അഞ്ജനയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്കൊരു ബസർമാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഉത്തരം ശരിയാണ്, അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കെ പ്രിയ അധികാരി, ഉത്തരം ശരിയാണ്, നേപ്പാളിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ ക്യാപ്റ്റനാണ്. 2026 പ്രളയത്തിനും അതുപോലെ ഉരുൾപൊട്ടലിലും ഒക്കെ 6 ദിവസത്തിനിടെ ഏകദേശം 100 രക്ഷാദൌത്യങ്ങൾ പ്രിയ അധികാരിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി.
1: അപ്പോ അഞ്ജന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്നത്, അനിശ്ചിത സമയത്തിനുള്ളിൽ പറയണം കേട്ടോ. അഞ്ജന ആദ്യമായിട്ടാണോ പരിപാടി കേൾക്കുന്നത്? പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ നിബന്ധനകളൊക്കെ അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിശ്ചിത സെക്കൻഡിനുള്ളിൽ പറയണം കേട്ടോ.
0: അഞ്ജന ചോദ്യം ഇതാണ്, പെട്ടെന്ന് പറയുക. റോഡിലെ അപകട സാധ്യതകൾ തിരിച്ചറിയാനും ഡ്രൈവറുടെ പ്രതികരണ ശേഷി പരിശോധിക്കാനും കേരള മോട്ടോർ വാഹന വകുപ്പ് ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച പുതിയ ഒരു പരീക്ഷ ഏതാണ്? അഞ്ജന ഇവിടെ ബസർമാൻ സമ്മതിക്കില്ല, നമ്മുടെ ബെൽ മുഴങ്ങി.
1: അതിനുശേഷമാണ് അഞ്ജന ഉത്തരം പറയുന്നത്.
0: ഉത്തരം ശരിയാണ്, പക്ഷെ നമ്മുടെ ഒരു ടൈം, നമ്മുടെ ഒരു മത്സരമാണല്ലോ ഇത്. അപ്പോ ഇവിടെ നിബന്ധനകൾ പാലിക്കേണ്ടത്
1: വിധേയമായിക്കൊണ്ട് തന്നെ ഉത്തരം പറയേണ്ടതാണ്.
0: പക്ഷേ മൂന്നാമത്തെ ചോദ്യമായതുകൊണ്ട് ചെറിയൊരു സെക്കൻഡുകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ടൈം എന്ന് പറയുന്നത് പല സെർച്ച് എഞ്ചിനുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനൊക്കെ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ
1: ഉണ്ടല്ലോ, ആൻസേഴ്സ് സെർച്ച് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്താൻ.
0: ഓക്കെ, ഉത്തരം ശരിയാണ്, ഏതായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല,
1: കാരണം അലാറം അടിച്ചതിന് ശേഷമാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി ആ ഉത്തരം ചേട്ടൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതൊരു പ്രവേശന ചോദ്യമായിട്ട് ചോദിക്കാമായിരുന്നു, അതിന് സാധ്യമല്ല.
0: ഓക്കെ, ഉത്തരം ഇത് തന്നെയാണ്. ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഒരു പുതിയ പരീക്ഷയാണ്. ഒരു വീഡിയോ കാണിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റാണിത്. ഓക്കെ, താങ്ക് യു അഞ്ജന, വീണ്ടും വിളിക്കണം.
2: ഓക്കെ,
0: അപ്പൊ നമുക്ക് അടുത്ത പുതിയൊരു പ്രവേശന ചോദ്യവുമായിട്ട് പോകാം അല്ലേ. പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഇതാണ്. 2026 സെപ്റ്റംബർ 1 ആപ്പിളിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആയി ചുമതലയേറ്റത് ആരാണ്?
1: നമസ്കാരം.
3: നമസ്കാരം.
1: തമ്പമാഷ് ആണല്ലേ?
0: തമ്പമാഷ് പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ മാഷ്. ഹലോ, ജോൺ ടെർണസ്. ഉത്തരം ശരിയാണ്. 2026 സെപ്റ്റംബർ 1 ആപ്പിളിന്റെ പുതിയ CEO ആയിട്ട് ജോൺ ടെർണസ് ചുമതലയേൽക്കുകയുണ്ടായി അല്ലേ. ഓക്കെ, തമ്പമാഷ് ആവുമ്പോ ഒരു ഈസി ആയിട്ടാണ് ഉത്തരം
1: പറയുക.
0: അതായത് സമ്മാനം വേണ്ട എന്നുള്ളൊരു വാശിയുടെ ആൾറെഡി അല്ലേ.
1: എന്ത് സമ്മാനം അല്ലേ തമ്പമാഷ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: ഈ ഒരു ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അല്ലേ, അത് ശരി. അപ്പൊ മാഷെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 2026 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? എളുപ്പമുള്ള ചോദ്യമല്ലേ.
1: അല്ല, തമ്പമാഷ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുന്നു, കാരണം നമുക്കെന്നൊരു വിഷയമല്ല, സമ്മാനം പ്രശ്നമല്ലല്ലോ അല്ലേ തമ്പമാഷെ. നമ്മൾ അതൊക്കെ നേടിക്കഴിഞ്ഞതാണ് എന്നൊരു തോന്നൽ.
0: കൺക്ലൂഡ് ആയി, അടുത്താണ് അവസാനിച്ചത് അല്ലേ. ഓക്കെ, കുഴപ്പമില്ല മാഷ്, ഒരു മാഷുടെ ആവേശം തന്നെ നമുക്കൊരു ആവേശമാണ് അല്ലേ.
1: അതാണ് ആ ആവേശം, നമുക്ക് ആവേശം.
0: അതെ,
1: അപ്പൊ എങ്ങും ആവേശം നമ്മുടെ ശ്രോതാക്കൾക്ക്.
0: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. 2026 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്?
1: ആകാശവാണി ടെലിക്യൂസ് 178 അധ്യായമാണ്. സ്വാഗതം.
4: സുജാത.
1: സുജാത ചേച്ചിയാണ്, നമ്മുടെ സനീഷ് മാഷയുടെ അമ്മയാണ്. ഓക്കെ, ഇനി കൂടുതലൊന്നും പറയണ്ട അല്ലേ.
0: അതെ,
1: ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ സനീഷ് മാഷ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അമ്മ വിളിക്കുമെന്ന്, ഞാൻ ചോദിക്കുന്നതിന് മുമ്പായി തന്നെ പറഞ്ഞു. ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
0: അലക്സാണ്ടർ സൊരേവ. ഉത്തരം ശരിയാണ് സുജാത ചേച്ചി. 2026 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് അലക്സാണ്ടർ സൊരേവ് ജർമ്മനിയുടെ. ഓക്കെ, ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ ചേച്ചി, നമ്മുടെ US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ആ ഒരു ചോദ്യം അവസാനിച്ചിരിക്കുകയാണ്. ആകാംക്ഷയുടെ രണ്ടാമത്തെ ചോദ്യത്തിന് കാത്തിരിക്കുകയാണ് അല്ലേ. ഇത്തവണ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലേ. സാധാരണ നമ്മൾ രണ്ട് ചോദ്യത്തിലാണ് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറുണ്ട് ചേച്ചി അല്ലേ.
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? പറഞ്ഞു, അപ്പോഴേക്കും കട്ടായി.
4: ഓക്കെ,
1: സാരമില്ല, നമുക്ക് തിരിച്ചു പിടിക്കാം.
0: ഓക്കെ, അപ്പൊ ചേച്ചി ചോദ്യം ഇതാണ്, രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ കെ എസ് ആർ ടി സിയുടെ പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് വീണ്ടും നിരത്തിലിറക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?

0: അറിയില്ല സാറേ.
1: അറിയില്ല, ഒന്ന് ശ്രമിക്കുന്നില്ല അല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല, അറിയില്ല. തീർച്ചയായിട്ടും
0: പുതിയ പേരാണോ? പുതിയ പേരാണോ
1: അല്ല? ഇനി ഏതായാലും ചേച്ചി ട്രൈ
2: ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഞങ്ങള് ക്ലൂസിലൂടെ ഒക്കെ ചേച്ചി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് ചോദ്യം നമുക്ക് പ്രവേശന ചോദ്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
1: ഓക്കെ ചേച്ചി, നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും വിളിക്കണം. പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. KSRTCയുടെ പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് വീണ്ടും നിരത്തിലിറക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
2: ആകാശവാണി ടെലിക്യൂസ് 178-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം. നവാസ് എവിടെയായിരുന്നു? ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, കിട്ടിയില്ല അല്ലേ? ഞങ്ങളൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ, അല്ല ഈ വള്ളിയായിലുള്ള നവാസ് എവിടെ പോയി, വിളിക്കുന്നില്ലല്ലോ എന്ന്. ഓക്കെ, പക്ഷെ കിട്ടിയില്ല അല്ലേ? അപ്പൊ ഇന്ന് ഏട്ടന്റെ മോള് അടുത്ത് തന്നെ ഉണ്ടോ ഉത്തരം പറഞ്ഞു തരാൻ? ഇന്ന് തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചു അല്ലേ?
1: പ്രൊജക്ട് സൂര്യ. ഉത്തരം ശരിയാണ് നവാസ്. നവാസ് ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്? നോട്ട് ചെയ്ത്
0: വെക്കാറുണ്ട്?
1: പത്രത്തിൽ കാണുന്നത് നോട്ട് ചെയ്ത് വെക്കോ?
2: നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ?
1: അത് ശരി, ഓക്കെ അത് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, വെരി ഗുഡ്.
2: അതൊരു എന്താ പറയാ, ജീവിതചര്യ എന്നൊക്കെ പറഞ്ഞു ഹാബിറ്റ് ആക്കി.
1: വെരി ഗുഡ്. പഴയ ബസ്സുകൾ നവീകരിച്ച് വീണ്ടും ഉപയോഗപ്പെടുത്തുകയാണ് ഈ ഒരു പ്രൊജക്ട് സൂര്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ റെഡി. അപ്പൊ നവാസ് നമുക്ക് ഇനി എത്ര ചോദ്യങ്ങൾ കൂടി ഉണ്ട്?
2: നവാസ് ഇനി എത്ര ചോദ്യമാണുള്ളത്?
0: രണ്ട്
2: ചോദ്യം അല്ലേ? ഇതൊക്കെ എന്ത് ചോദിക്കാനാണല്ലേ? നമ്മളിത് എത്ര പങ്കെടുത്ത ആളാണ്? ഇന്ന് ജോലിക്ക് പോയില്ലേ? ആ ബസ്സിൽ പിന്നെ അതെന്താ വെച്ചാൽ നമ്മളെ നിബന്ധനകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മത്സരിക്കാൻ. അതാണ് നിശ്ചയ 10 സെക്കൻഡാണ് ആക്ച്വലി നമ്മൾ അനുവദിക്കുന്നത്. അത് അതിനെ ഉള്ളിൽ പറഞ്ഞില്ലെങ്കിൽ ബസ്സുകാരൻ അനുവദിക്കില്ല. ഞങ്ങള് ബസ്സുകാരനെ ഒന്ന് തടയാനൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷെ അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹം സമ്മതിക്കില്ല, അതാണ് പ്രശ്നം.
1: അതുകൊണ്ടാണ് ടൈം ലിമിറ്റ്, ചെറിയ സെക്കൻഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിനൊക്കെ.
2: ആ സമയത്തിനുള്ളിൽ പറഞ്ഞ് വിജയാകണം.
1: ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ 25-ാം വാർഷികം 2026 ഈ സെപ്റ്റംബർ 11 ആചരിച്ചു. എന്റെ ചോദ്യം ഇതാണ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ആ ഒരു സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ആ ആ ഒരു സമയത്ത് ഈ ഒരു ആക്രമണം നടക്കുമ്പോഴും. ബൈഡൻ അല്ല, ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റാണ് നവാസ്, ഇത്ര തെറ്റാണ്. വീണ്ടും വിളിക്കണം നവാസ്.
0: ഓക്കെ
2: ഓക്കെ നവാസ്, താങ്ക് യു.
1: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ 25-ാം വാർഷികം 2026 സെപ്റ്റംബർ 11 ആചരിച്ചു. ചോദ്യം ഇതാണ്, ഈ ഒരു ഭീകരാക്രമണ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു?
2: നമസ്കാരം.
3: നമസ്കാരം മാഡം, സജിയാണേ, കൊല്ലം
2: മിശേരിയാവും. ഉത്തരം പറഞ്ഞോളൂ.
3: ജോർജ് ബുഷ് അല്ലേ മാഡം?
1: ഹലോ സജി ചേട്ടാ, നമുക്ക് അല്ലേ എന്നുള്ള ചോദ്യം ഇല്ല, യെസ് ഓർ നോ.
3: രണ്ടില് ജോർജ് ബുഷ്,
1: ജോർജ് ഡബ്ല്യു ബുഷ്. ജോർജ് ബുഷ് ഉത്തരം ശരിയാണ്. 2001 സെപ്റ്റംബർ 11 ആ ഒരു ഭീകരാക്രമണ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ്. ഉത്തരം ശരിയാണ് സജി ചേട്ടൻ.
2: എങ്ങനെ ഉത്തരം കിട്ടി?
3: ഓർമ്മയിലുണ്ടായിരുന്നു
2: അല്ലേ? പഠിത്തമാണല്ലോ ആചരിച്ചത് അല്ലേ സെപ്റ്റംബർ.
1: ഓക്കെ, അന്നത്തെ പത്രങ്ങളൊക്കെ ആ ഒരു ടൈമിലൊക്കെ കാര്യങ്ങളൊക്കെ പത്രത്തില് വാർത്തയായിട്ട്
2: പ്രതീക്ഷിച്ചു.

0: പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ അടുത്ത പ്രാവശ്യത്തെ ആകാശവാണി ടെലികസ്റ്റിൽ തീർച്ചയായിട്ടും ചോദിക്കുമെന്ന്?
1: ഇല്ല, ആ പ്രതീക്ഷയില്ല,
0: പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെയാണ്.
1: അതെ അതെ.
0: പിന്നെ പൊതുവായിട്ടുള്ള ഉണ്ടാവാറുണ്ട്, പക്ഷെ കൂടുതലായിട്ട് കറന്റ്
2: തന്നെയാണ്. വീട് എവിടെയാ പറഞ്ഞത്?
1: കൊല്ലാണ്, കൊയിലാണ്ടി കൊല്ലം.
0: കൊയിലാണ്ടി
2: കൊല്ലം. അപ്പോ സജി ചേട്ടാ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ?
1: ഓ ആയിക്കോട്ടെ, അറിയുന്നുണ്ട് പറയാ.
2: സ്വന്തമായി സോളാർ പ്ലാന്റ് ഉള്ള കേരളത്തിലെ ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? ഒരു പഞ്ചായത്താണ്. സ്വന്തമായി സോളാർ പ്ലാന്റ് ഉള്ള കേരളത്തിലെ ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ആ ഒരു പഞ്ചായത്തിന്റെ പേരാണ് വേണ്ടത്.
1: ഓർമ്മ കിട്ടുന്നില്ല.
2: എവിടെയെങ്കിലും വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? വായിച്ചിട്ടുണ്ടല്ലേ. തൃശൂർ ജില്ല അല്ല ഉത്തരം. തൃശൂർ ജില്ലയിൽ വരുന്ന പഞ്ചായത്തല്ല. അതൊരു ക്ലൂ ആയാലും കുഴപ്പമില്ല. ഏതായാലും ഇനിയിപ്പോ ആൻസർ പറയേണ്ട സമയം നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്.
0: അലാറം കേട്ട് കാണും സജി ചേട്ടൻ.
2: ഓക്കെ ചേട്ടാ, വീണ്ടും വിളിക്കണം.
0: ചേട്ടന്റെ അടുത്ത് ഞാൻ സ്ഥലനാമ ചരിത്രമൊക്കെ ചോദിക്കാനിരിക്കുകയായിരുന്നു, പക്ഷെ ഏതായാലും നമുക്കത് അടുത്ത എപ്പിസോഡിലാകാം അല്ലേ. കൊല്ലം, കൊല്ലമാണ്, പിഷാരികാവാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഓക്കെ, സാരമില്ല, അടുത്ത എപ്പിസോഡിലാവാം. ഓക്കെ ചേട്ടാ, താങ്ക്
2: യു. പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. സ്വന്തമായി സോളാർ പ്ലാന്റ് ഉള്ള കേരളത്തിലെ ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? ഏത് പഞ്ചായത്തിലാണ് സ്വന്തമായി സോളാർ പ്ലാന്റ് ഉള്ളത്?
0: സ്വാഗതം.
3: നമസ്കാരം, എന്റെ പേര് ഉഷ.
0: ഉഷ, എവിടെയാണ് സ്ഥലം?
3: പുതിയതിരു.
0: ഓക്കെ, നമ്മുടെ സ്ഥിരം മത്സരാർത്ഥിയാണ്, മനസ്സിലായി. ഓക്കെ, ഇന്ന് ജോലിക്ക് പോയില്ലേ ചേച്ചി? ആണോ? എന്തോ ട്യൂഷൻ ടീച്ചർ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നില്ലേ? അത് മറ്റേതോ ഉഷ ചേച്ചിയാണ് അല്ലേ? ഓക്കെ, ഈ ചേച്ചി വീട്ടമ്മയാണ്, ഉഷ ചേച്ചി അല്ലേ. അപ്പോ അന്നൊക്കെ എപ്പോഴാണ് ഔട്ടായത്?
3: ഔട്ടായത് ഞാൻ ആദ്യ കാലത്ത് വിന്നർ ആയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഒരു മാസം മുമ്പെല്ലാം വിളിച്ചിട്ടുണ്ട്.
0: ഓൾറെഡി വിന്നർ ആണ് അല്ലേ? അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഓൾറെഡി വിന്നർ ആയവർക്ക് വിളിക്കാവുന്നതാണ്. അല്ല, വിളിക്കാവുന്നതാണ്, പക്ഷെ സമ്മാനം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
3: അതൊന്നും കേൾക്കുമ്പോ
0: അതാണ് ആ പാഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് അറിവുകൾ നേടുന്നുണ്ട് ചേച്ചിക്ക്. അത് എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടണം അല്ലേ, അവതരിപ്പിക്കാൻ. നല്ല കാര്യമാണ്.
3: കുറെ മുമ്പിലെല്ലാം ഞങ്ങൾ പോക്കുണ്ടായിരുന്നു, ഞാനും എന്റെ സുഹൃത്തും കൂടിയിട്ട്. എവിടെയെങ്കിലും ക്രിസ്മസ് ഉണ്ടാവുമ്പോ
0: പോകാറുണ്ട് അല്ലേ?
3: ആ പൊതുവായിട്ടെല്ലാം ഉണ്ടാവുമ്പോ പോയിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുള്ളവരുടെ നമ്മൾ രണ്ടുപേരും. അപ്പൊ അവർക്ക് ക്രിസ്മസ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണോ, നമ്മൾ അത്രേ ഉണ്ടായില്ലോ, ഒരു വീട്ടമ്മമാറായിട്ട്. ബാക്കിയെല്ലാം
2: ഇങ്ങനെയുള്ള വേദികളിലോ, അതെ, ഇങ്ങനെയുള്ള വേദികളിൽ അറ്റൻഡ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം.
0: സാധാരണ ഇങ്ങനെ വീട്ടമ്മവർക്ക് ഇനി എന്തിനാണ് ഇതൊക്കെ ഇല്ലേ, അങ്ങനെ പറയുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട് പലർക്കും.
3: നമ്മൾ ചോദിച്ചിട്ടുണ്ട് അവര്, നമ്മള് ഇങ്ങനെ പോയി പോകുന്നതിന്റെ നമുക്ക് സന്തോഷമാണ്, സമയം കിട്ടാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയും
0: പോകും. അപ്പം ഇനി നിർത്തരുത്, തീർച്ചയായിട്ടും ഇനിയും പങ്കെടുക്കണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സമൂഹത്തിന് തന്നെ ഒരു സന്ദേശമാണ് അതൊക്കെ. കാരണം അല്ലെങ്കിലും ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരില്ലേ, ആ അവർക്കൊക്കെ ഒരു വഴികാട്ടിയാകണം. ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് തന്നെ ഒരു മാതൃകയാണ് ചേച്ചി. ഓക്കെ
2: ഓക്കെ ചേച്ചി, പറഞ്ഞോളൂ ഉത്തരം. പറഞ്ഞോളൂ
3: ഉത്തരം. പെർളശ്ശേരി പഞ്ചായത്താണോ?
2: പെർളശ്ശേരി പഞ്ചായത്ത് ആണോ
0: ചോദ്യമാണ്.
2: കേട്ടിട്ടുണ്ട്. അതെ ചേച്ചി, ഉത്തരം ശരിയാണ്. പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത്
3: കണ്ണൂർ. അതിനെ പറ്റിയിട്ടും കുറെ പറയുന്നത് പെർളശ്ശേരി, മറ്റേ നമ്മള് അവിടെയും കുറെ സ്ഥലത്തിനാക്കി അംഗനവാടികളിലാക്കി വിളിച്ചതാണ്.
0: ഓക്കെ, മനസ്സിലായി. പരിപാടികളും വാർത്തകളൊക്കെ സശ്രദ്ധം കേൾക്കുന്ന ഒരാളാണ്, ശ്രോതാവാണ് എന്ന് മനസ്സിലായി.
3: നമ്മൾ അടുക്കളയിൽ ജോലിക്കാണെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ നമ്മളെ മനസ്സിലങ്ങോട്ട് പോകും.
0: അതെ അതെ. അപ്പോ അതായത് അടുക്കള പണിയുടെ ഇടയിൽ ഇത് ഓൺ ചെയ്തിട്ടാലേ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരേപോലെ നടക്കും അല്ലേ?
3: അതെ, നടക്കും നടക്കും.
0: ചിലപ്പോഴെങ്ങാനാണ് ഈ പാട്ടിൽ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകളിൽ ശ്രദ്ധിച്ച് നമ്മുടെ കറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കൈ അബദ്ധങ്ങളൊക്കെ പറ്റി പോകൂല്ലേ?
2: ചേച്ചി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ചോദ്യം ഇതാണ്, കേരളത്തിലെ ജില്ലാ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സായി ഉയർത്താനാണ് ഈയിടെ തീരുമാനമെടുത്തിരിക്കുന്നത്? ചോദ്യം വ്യക്തമാണല്ലോ. 65 ഉത്തരം തെറ്റാണ്. ഒന്ന് ഗസ് ചെയ്തതാണല്ലേ? ഗസ് ചെയ്തല്ലോ, അതൊക്കെ നല്ല കാര്യമാണ്.
0: പക്ഷെ ആദ്യത്തെ ഉത്തരം ശരിക്കറിയാതെ പറഞ്ഞതാണ്, അത് കേട്ടതിന്റെ പുറത്തല്ലേ. കേട്ടല്ലോ, ഇനി ഞാൻ പറഞ്ഞാൽ ശരിയാവോ അല്ലയോ എന്നൊക്കെ ഒരു മനസ്സായിരുന്നു അല്ലേ.
3: പിന്നെ കേരളത്തിലെ ഏക പഞ്ചായത്ത് എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം ആയിരിക്കും.
0: ഏക
3: പഞ്ചായത്ത് എന്ന് പറഞ്ഞല്ലോ.
2: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. കേരളത്തിലെ ജില്ലാ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സായി ഉയർത്താനാണ് ഈയിടെ തീരുമാനിച്ചിരിക്കുന്നത്? ഹലോ
0: ഹലോ ഹലോ ചേച്ചി. ആരാണ്, പേര് പറയൂ. ആയിഷ. ആയിഷ എവിടെയാണ് സ്ഥലം? കടമേരി. കോഴിക്കോട് ജില്ലയല്ലേ? ഏതാ പഞ്ചായത്ത് എന്ന് പറഞ്ഞു? പുറമേരി പഞ്ചായത്ത്. ഓക്കെ, കടമേരി. എപ്പോഴും വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നത്? പക്ഷെ ഇന്ന് വിളിച്ചു കിട്ടിയില്ലേ. ഓക്കെ, പരിപാടി കേൾക്കുന്നുണ്ടോ? പരിപാടി ജോലി ചെയ്യാണോ? അല്ലെങ്കിൽ ഓ അത് ശരി. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
2: ഉത്തരം പറഞ്ഞോളൂ ചേച്ചി. 61 ഉത്തരം തെറ്റാണ്. തെറ്റാണ് ചേച്ചി.
0: സാരമില്ല ചേച്ചി,
2: സാരമില്ല.
0: ശ്രമം നടത്തി അല്ലേ.
2: അതെ, പങ്കെടുക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം.
0: അതാണ് പരിപാടി കേൾക്കുക. അപ്പൊ കൂടെ നമുക്ക് പരിപാടി കേൾക്കുക, വിളിക്കാൻ ശ്രമിക്കുക. നമുക്ക് പരിപാടി, ഇങ്ങനെയുള്ള പരിപാടികൾ കേൾക്കുമ്പോൾ ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാൻ കഴിയും. ഓക്കെ,
2: താങ്ക് യു.
0: അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
2: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം നിലനിൽക്കുകയാണ് ഒരിക്കൽ കൂടി. കേരളത്തിലെ ജില്ലാ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സായി ഉയർത്താനാണ് ഈയിടെ തീരുമാനമെടുത്തിരിക്കുന്നത്? ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
0: LIC ഏജന്റ് ആണ് അല്ലേ?
2: ഓക്കെ ഓക്കെ. അപ്പോ തോമസ് ചേട്ടാ പറഞ്ഞോളൂ, ഉത്തരം
4: പറഞ്ഞോളൂ.
2: 62. ചേട്ടാ ഉത്തരം ശരിയാണ്, 62 വയസ്സ്. കേരളത്തിലെ ജില്ലാ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം നേരത്തെ 60 ആയിരുന്നു. 60 നിന്നും 62 ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ.
0: വ്യവസ്ഥകളൊക്കെ നന്നായിട്ട് അറിയാലേ നമ്മുടെ പരിപാടിയുടെ.
2: സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടല്ലേ?
0: വിളിക്കുന്ന ആളാ. ഇന്ന് ജോലിക്ക് പോയില്ലേ? ഓ, വണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ.
2: വണ്ടി ഡ്രൈവ് ചെയ്യുകയല്ലോ, സൈഡ് ആക്കിട്ടല്ലേ.
0: അത് ഉറപ്പ് വരുത്തണം.
2: അതെ, അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ.
0: ഓക്കെ, എപ്പോഴും നമ്മൾ സുരക്ഷിതരാവുക എന്നതാണ് ചേട്ടാ.
2: അപ്പൊ ചേട്ടാ, നമുക്ക് ഈ ഒരു ചോദ്യം സ്പോർട്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 2026 കേരള ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാർ ആയ ടീം ഏതാണ്? KCL, കേരള ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാർ 2026. പെട്ടെന്ന് വലിയ വശമില്ല അല്ലേ, പക്ഷെ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം ഇതായിരുന്നു അടുത്തതായിട്ട് വരുന്നത്. ഓക്കെ, സമസേട്ടന് വീണ്ടും വിളിക്കണം.
0: അവസരങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. താങ്ക് യു. സ്വാഗതം. ആരാണ്? എവിടെയാ? കൂത്തുപറമ്പ് അല്ലേ. ഓക്കെ ചേട്ടാ, വേഗം തന്നെ ഉത്തരം പറഞ്ഞോളൂ, നമ്മുടെ സമയം കഴിയാറായി.
2: തൃശൂർ ടൈറ്റൻസ്. KCL കിരീടം നേടിയത് 2026. ഉത്തരം ശരിയാണ്, ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ തോൽപ്പിക്കുകയുണ്ടായി. ഓക്കെ, നമുക്ക് സമയം അവസാനിക്കാനായി, പെട്ടെന്ന് ഉത്തരം പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. മെഡിക്കൽ ഇതര വിഭാഗത്തിൽ നിന്ന് എയർ വൈസ് മാർഷൽ പദവിയിലെത്തിയ ആദ്യ വനിതാ ഓഫീസർ ആരാണ്? അത്ര ഓർക്കുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ, നമ്മുടെ സമയവും കഴിഞ്ഞു, ഈ ഒരു പ്രോഗ്രാമിന്റെ സമയം തീരാൻ പോവുകയാണ്. ഓക്കെ,
0: സമയം കഴിഞ്ഞു.
2: ഓക്കെ ചേട്ടാ, താങ്ക് യു.
0: അപ്പോ ഓക്കെ, സോനു ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
2: നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ സമയം ഏതാണ്ട് അവസാനിക്കാറായി. ഓക്കെ, താങ്ക് യു. പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഇതായിരുന്നു. മെഡിക്കൽ ഇതര വിഭാഗത്തിൽ നിന്ന് എയർ വൈസ് മാർഷൽ പദവിയിലെത്തിയ ആദ്യ വനിതാ ഓഫീസർ ആര് എന്നതാണ് ആയിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം ഇതാണ്, ശക്തി ശർമ്മ.
0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്വിസ് 178 അധ്യായം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ക്വിസ് മാസ്റ്റർ എത്തിയ ശ്രീ സുനിൽ മന്യത്തിന് ആകാശവാണി ടെലിക്വിസിന്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റു ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം പി വി രമേശൻ, ഒപ്പം അതുൽ. നിർവഹണ സഹായം ശ്രീജ കെ കെ. ഇതുവരെ നിങ്ങൾക്കൊപ്പം കെ ദീപ. ആകാശവാണി ടെലിക്വിസ്റ്റ്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പടക്കളം എന്ന ചിത്രത്തിനുവേണ്ടി ഷാൻ റഹ്മാനും സുലൂർ മുസ്തഫയും ചേർന്ന് പാടിയത്. ഗാനരചന വിനായക ശശികുമാർ, സംഗീതം രാജേഷ് മുരുകേശൻ.

ഈ ഗാനം പാടിയത് അതീഫ് മുഹമ്മദ്. ചിത്രം മ്യാവ്. ഗാനരചന സുഹേൽ കോയ. സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ
2: ടാക്കീസിലൂടെ.
0: പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. സിനിമയിൽ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയ്ക്ക് ഓരോന്നിനും വ്യക്തമായ ചുമതലകളും പ്രാധാന്യവുമുണ്ട്. സിനിമയുടെ അടിസ്ഥാന ആശയം എന്താണ്, എന്താണ് പ്രമേയം, കഥാപാത്രങ്ങൾ ആരാണ്, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാന വികാസങ്ങൾ എന്ത് എന്നതിന്റെ ചുരുക്കരൂപമാണ് കഥ.

കഥയെ ദൃശ്യാവിഷ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെഴുതുന്ന പ്രക്രിയയാണ് തിരക്കഥ. ഓരോ രംഗവും എവിടെ എങ്ങനെ ചിത്രീകരിക്കണം, ക്യാമറയുടെ കാഴ്ചപ്പാട്, കഥാപാത്രങ്ങളുടെ ചലനങ്ങൾ എന്നിവ തിരക്കഥയിൽ വ്യക്തമായി വിവരിക്കുന്നു. കഥാപാത്രങ്ങൾ തമ്മിൽ പറയുന്ന വാചകങ്ങൾ, കഥാപാത്രത്തിന്റെ സ്വഭാവം, സംസാരശൈലി, പശ്ചാത്തലം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് സംഭാഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി പതിവ് പോലെ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതായിരുന്നു.

0: നിങ്ങൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കച്ചിൽ നിന്നാണ്. രേഷ്മ പ്രകാശ് അല്ലേ?
2: രേഷ്മ,
1: ഈ ആഴ്ചയിലെ വിജയിയാണ്. കണ്ണൂർ ടാക്കീസിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ ആഴ്ച ആദ്യത്തെ മെസ്സേജ് തന്നെ വന്നത് രേഷ്മയുടേതാണ്. അപ്പോ ഈ ആഴ്ചയിലെ വിജയിയാണ് രേഷ്മ. എന്തായിരുന്നു രേഷ്മ ഉത്തരം?
2: ഉത്തരം ദേവരാജൻ മാസ്റ്റർ.
1: ഏത് പാട്ടായിരുന്നു?
2: തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന ധർമാസൂത്രം വിൽപ്പന. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്.
1: അതെ, നമ്മളൊക്കെ കേട്ട് കേട്ട് നമ്മളൊക്കെ മനസ്സിൽ പതിഞ്ഞുപോയൊരു പാട്ടാല്ലേ?
2: അതെ അതെ, വയനാട് ദേവരാജൻ കൂട്ടുകെട്ടിട്ട്.
1: രേഷ്മ പാട്ട് പാടും തോന്നുന്നല്ലോ.
2: അങ്ങനെ പാടാറുണ്ട്, ഇതല്ലാതെ വേറൊരു പാട്ട് പാടാം.
1: രേഷ്മക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ.

Oh,

0: ഹലോ,
1: ഹലോ
0: നന്നായിട്ട് പാടിയല്ലോ
2: നമ്മൾ
0: രേഷ്മ.
2: ഒഴുകിപ്പോയി തോന്നുന്നു അല്ലേ? ഇത് ഏത് സിനിമയിലെ പാട്ടായിരുന്നു രേഷ്മ?
1: ഇത് ദൃക്സാക്ഷി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി സ്വാമിന്റെ കൂടുതലുള്ള പാട്ട്.
0: അത് രേഷ്മ എന്തായാലും പറയുന്ന ഉറപ്പായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ രേഷ്മ പ്രകാശനായാട്ട് പറ ആ ഒരു പേര് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. നമ്മുടെ എല്ലാ പ്രോഗ്രാമിലേക്കും പ്രത്യേകിച്ച് പാട്ടിന്റെയൊക്കെ പ്രോഗ്രാമുകളിലേക്കൊക്കെ എപ്പോഴും വിളിക്കുകയും അതുപോലെ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് രേഷ്മ. അപ്പൊ ഇതിന്റെ ഗാനരചനയും സംഗീതമൊക്കെ ആരാണെന്നുള്ള വ്യക്തമായ ധാരണ എല്ലാത്തിനെ കുറിച്ചും രേഷ്മയ്ക്കുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
2: അതൊരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ തങ്കത്തളികയിൽ പാട്ട് ഏത് സിനിമയിലേത് ആണെന്നറിയാം?
1: ഗായത്രി എന്ന് പറഞ്ഞ സിനിമ.
2: ഗായത്രിയാണ്, അത് 1973 തോന്നുന്നു അല്ലേ ചിത്രം റിലീസായത്.
1: രാഘവൻ,
2: സോമൻ, ശുഭ, അതൊക്കെയായിരുന്നു. സോമൻ ആദ്യമായിട്ട്, അതായത് സിനിമ അരങ്ങേറ്റം കുറിച്ച ഒരു സിനിമയായിരുന്നു ഗായത്രി.
1: അതെ, ഒരുപാട് ഓർമ്മകളുണ്ട് ഈ പാട്ടില്. അതാണ് നിനക്ക് അത്രയോ ഈ തങ്കത്തളി എന്നുള്ള പാട്ടില്, അതായത് ആ പഴയ ഒരു ഓടും ഓലയും മിക്സഡ് ആയിട്ടുള്ള ഒരു വീടുണ്ടല്ലോ. അപ്പൊ ആ വീട്ടിൽ അങ്ങനെ താമസിക്കുന്ന സമയത്ത് അമ്മയുടെ അമ്മൂമ്മയും പിന്നെ അമ്മൂമ്മയുടെ ഏച്ചി ഇവരെല്ലാരും കൂടി നമ്മളൊരു സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെ ഓല വരികയാറുണ്ടായിരുന്നു. അതായത് ആ സമയത്ത് അമ്മ കപ്പയും കാന്താരിയും കട്ടൻചായും ഒക്കെ എടുത്തു വെച്ച്, അപ്പൊ ആ മുറ്റത്ത് അച്ഛൻ ഇങ്ങനെ റേഡിയോയിൽ ഇങ്ങനെ ബെഞ്ചിൽ കിടന്നുകൊണ്ട് ആ പാടുന്ന ആ ഒരു റേഡിയോ വെച്ച് അതിലൂടെ ഇങ്ങനെ പാടുമ്പോ അച്ഛനും
0: പാടും. ഇപ്പോഴും ഉണ്ട്
1: ആ ഒരു ഓർമ്മ ഭയങ്കര.
2: അതൊരു സിനിമയിലേത് എന്ന പോലെ അല്ലേ ഒരു ചിത്രം മനസ്സിൽ?
1: അതെ, ആ ചിത്രം മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വരും. അതെ,
2: ഇവിടെ നിന്നായാലും ഈ പാട്ട് കേൾക്കുമ്പോഴും

0: അച്ഛന്റെ ഒരു ഓർമ്മയും അതൊക്കെ വരുമല്ലേ.
1: അതെ അതെ, അതുകൊണ്ട് തന്നെ ഓർമ്മ എഴുതി ഗാനം എന്നുള്ള പരിപാടി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: ആ അത് ശരിയാ. ആ
1: പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ആ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മകൾ പങ്കുവെച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ ഈ ഒരു പാട്ടിന്റെ കൂട്ടുകെട്ട് വയലാർ ദേവരാജൻ മാഷ് അല്ലേ.
1: അതെ അതെ,
0: ആ ഒരു കാലഘട്ടം, അവരുടെയൊക്കെ ഒരു കാലഘട്ടം, സുവർണ കാലഘട്ടം അല്ലേ.
1: സുവർണ കാലഘട്ടം, അതായത് ഒരു വ്യത്യസ്തമായ, അത്രയും മനോഹരമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ
0: വാക്കുകൾ കൊണ്ട് വസന്തം തീർത്ത കവി എന്ന് പറയാം.
2: ഏത് പാട്ടെടുത്ത് നോക്കിയാലും നമുക്ക് ഓരോ പാട്ടും ഒന്നിൽ നിന്ന് മെച്ചപ്പെട്ടതായിട്ട് തോന്നും. ഒന്നും ഒരു മോശം എന്ന് പറയാനുള്ള ഒരു ഗാനം നമുക്കില്ല.
1: അതെ അതെ, ഈ പാട്ടിന്റെ അകത്തൊക്കെ പറഞ്ഞു ബെൻചന്ദ്രനിലേക്ക് ഒരു
0: അപ്പം. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു വേറെയും നല്ല പാട്ടുകള്, പത്മതീർത്ഥമേ ഉണരു,
1: പത്മതീർത്ഥമേ ഉണരു. അതെ അതെ
2: അതെ. രേഷ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കള്.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: KSRTCയിലെ മെക്കാനിക്കാണ്.
0: മക്കളോ?
1: മക്കള് പിന്നെ മൂത്താള് മോനാണ് പിന്നെ പോളിടെക്നിക്കില് നടുവിലാണ് പോളിടെക്നിക്കിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ ആള് മോളാണ് പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു, KPC ഹയർ സെക്കൻഡറി സ്കൂൾ നായാട്ടുപറ.
0: ഇനി പറയൂ ആകാശവാണിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ കുറിച്ച്.
1: ആകാശവാണിയുമായിട്ട് ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഈ അത്രയേറെ അടുപ്പുള്ളയാണ്. എന്താ പറയാ, ഞാൻ എല്ലാ പരിപാടികളും പാട്ടിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ചെറുപ്പത്തെ എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ളയാണ്. എന്റെ എല്ലാ ചില നോവും നൊമ്പരങ്ങളും എല്ലാം പറയാറില്ല നമ്മള്, അതെല്ലാം നമ്മള് ഈ പാട്ടിനെ കേട്ടിട്ട് ഇങ്ങനെ എല്ലാം മറക്കുക. അപ്പോ എല്ലാ പരിപാടി കേൾക്കും.
0: പിന്നെ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: കണ്ണൂർ ടാക്കീസ് നന്നായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു പരിപാടിയാണ്.
0: എല്ലാ എപ്പിസോഡും കേട്ടിട്ടുണ്ടായിരുന്നു?
1: എപ്പിസോഡ് ഗ്രൂപ്പിന്ന് എടുത്ത് കേൾക്കാറുണ്ട്.
2: അതിലെ ക്ലിപ്പിംഗ്സ് ഒക്കെ കേൾക്കുമ്പോഴ എന്താ തോന്നല്?
1: അത്
2: ഉത്തരപ്പത്തന്നെ കിട്ടുമോ? അല്ല,
1: ആ ഉത്തരപ്പത്തന്നെ കിട്ടാറുണ്ട്.
2: അപ്പൊ അത് കേൾക്കുമ്പോഴ് നമ്മള് കണ്ട സിനിമയാണോ രംഗങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ടോ കേൾക്കുമ്പോഴ്?
1: അതെ അതെ, ചിലതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. നമ്മൾ ആ സമയത്തൊക്കെ കണ്ട സിനിമ ആയിരിക്കുമല്ലോ ചിലപ്പോത്തിലെ. അപ്പൊ നമ്മള് ചിലപ്പോ തിയേറ്ററിൽ പോയി കണ്ടതായിരിക്കും, അല്ലെങ്കിൽ നമ്മള് പറ്റാത്ത സമയത്ത് ചിലപ്പോ ടിവിയിൽ കണ്ടതായിരിക്കും. പിന്നെ മുമ്പ് നമ്മള് ഇല്ലാത്ത സമയത്തൊക്കെ നമ്മള് ശബ്ദരേഖ കേട്ടുകൊണ്ടാണല്ലോ. അപ്പൊ അതിന്റെ 3 മണിക്കുള്ള ശബ്ദരേഖ കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാലോട്ടിരിക്കുന്നു. അതെല്ലാം മറക്കാനാവാത്തൊരു അനുഭവമാണ്.
2: ഇപ്പഴെങ്ങനെ സിനിമ കാണാൻ പോകാറുണ്ടോ?
1: ഇപ്പൊ സിനിമ കാണാൻ പോക്ക് കുറവാണ്, വളരെ കുറവാണ്.
2: ടിവി കാണാറ്
1: ടിവിയില് വല്ലപ്പോഴും കാണും, പക്ഷെ റേഡിയോ തന്നെയാണ് കൂടുതൽ.
0: റേഡിയോ കേൾക്കുന്നത് കൊണ്ട് ടിവി കാണാറില്ല എന്നുള്ളതാണ് ചുരുക്കം.
1: ചുരുക്കം, കാരണം ഇത് എന്റെ പണിയും നടക്കും ഇങ്ങനെ റേഡിയോ കേൾക്കുമ്പോ. ടിവി നമ്മള് വല്ലപ്പോഴും.
0: രേഷ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഞാൻ തയ്യലുണ്ട്.
0: ഇങ്ങനെ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുന്നതാണോ? ഇങ്ങനെയാ
1: പുറത്ത് അത്യാവശ്യം അങ്ങനെ ചെറുതായിട്ട്, ചിലപ്പോ ഷോപ്പിൽ നിന്ന് അവരെന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബാഗിന്റെ ചെറിയ പേഴ്സ് മാതിരി അങ്ങനത്തെ അങ്ങനത്തെ ചെയ്തു
0: കൊടുക്കുന്നുണ്ട്.
2: തയ്യല് ഏതൊക്കെ ചെയ്യല്? അതായത് ചുരിദാർ, ബ്ലൗസ്?
1: ചുരിദാർ, പിന്നെ നൈറ്റി, പിന്നെ അങ്ങനെ പിന്നെ ഷേപ്പ് ആക്കി കൊടുത്തത് അങ്ങനെയൊക്കെ ഉള്ള കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം.
0: ഇപ്പോ സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ?
1: കണ്ടത് അവസാനമായിട്ട് കണ്ടത് ബാഹുബലി ആണോന്ന് സംശയം. ബാഹുബലി അങ്ങനെ പോയിട്ടില്ല നമ്മള്.
0: രാവിലെ എപ്പോഴാ റേഡിയോ കേൾക്കാൻ തുടങ്ങുക?
1: സുഭാഷിതം
0: തൊട്ട്. സന്തോഷം രേഷ്മ.
2: ഏതായാലും രേഷ്മയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ നമുക്ക് ഒത്തിരി സന്തോഷം.
0: വിജയായതിലുള്ള ആകാശവാണിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
2: വീട്ടിലെല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയുക, വീണ്ടും വീണ്ടും ഞങ്ങളുടെ പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ,
1: താങ്ക് യു മാഡം.
3: സിനിമ ക്ലിപ്പ് ചലഞ്ച്.
4: ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
4: പേരെന്താ?
5: പേര് പുഷ്പവല്ലി.
4: എന്താ പുഷ്പേച്ചി ചെയ്യണേ?
5: ഞാനൊരു ഡെക്കറേഷൻ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു.
4: കല്യാണത്തിന്റെ സാധനങ്ങളുടെ വാടക കല്യാണത്തിന്റെ സാധനങ്ങൾ പൊതുവെ ഓഡിറ്റോറിയത്തിലേക്ക് മാറിയില്ലേ?
5: ഓഡിറ്റോറിയത്തിലാകുമ്പോ നമ്മള് കസേല മേശ അതൊന്നും കൊടുക്കൂല. മറ്റേ നമ്മള് ഈ കാറ്ററിംഗിന്റെ സംഭവം ഇല്ലതുകൊണ്ട് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കും.
4: ഓ, കാറ്ററിംഗ് സർവീസ് കൂടെ ഇതിനോട് ചെയ്യുന്നുണ്ട്
5: അല്ലേ? ഇവന്റ് മാനേജ്മെന്റ് ആണ്. ഡെക്കറേഷൻ ആൻഡ് ഇവന്റ്
4: മാനേജ്മെന്റ്
5: രണ്ടും കൂടിയാണ്.
4: ഇവന്റ് മാനേജ്മെന്റ് നല്ല സ്കോപ്പുള്ള സമയമല്ലേ ഇപ്പം. ചെറിയ ചെറിയ പരിപാടികളായാലും എല്ലാം ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്ന ഒരു ഇതല്ലേ ഉള്ളത്.

0: ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ
1: കൃത്യസമയത്ത്
0: ആളുകളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഭക്ഷണങ്ങൾ
1: ചെയ്യാറുണ്ട്.
0: അതുകൊണ്ട് നല്ല ഓർഡർ കിട്ടിണ്ടാവും. ഇപ്പൊ ഏകദേശം സീസൺ തന്നെയല്ലേ, കല്യാണ സീസൺ തന്നെ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ പ്രാക്ടീസ് എന്ന പരിപാടി ആണ്. പുഷ്പിച്ച് റേഡിയോ ഒക്കെ കേൾക്കുന്ന ആളാണോ, ആകാശവാണി പരിപാടി കേൾക്കുന്ന ആളാണോ?
1: ഫോണ്ടാത്ത് അങ്ങനെ കേൾക്കലുണ്ട്, റേഡിയോയില് ഫോണ്ടാത്ത് റേഡിയോ പരിപാടി കേൾക്കാറുണ്ട്.
0: അങ്ങനെ കേൾക്കലുണ്ട്. കണ്ണൂർ പ്രാക്ടീസ് എന്നൊരു സിനിമേന്റെ പരിപാടിയാണ്. പിന്നെ ഈ ഡെക്കറേഷന്റെ എല്ലാ ദിവസവും ഉണ്ടോ, വർക്ക് എല്ലാ ദിവസവും ഉണ്ടോ?
1: അധിക ദിവസങ്ങളിൽ ഉണ്ടാവില്ല.
0: ഏത് ദിവസം? ഞായറാഴ്ച ആണോ ലീവ്?
1: ഞായറാഴ്ച ലീവ്.
0: കല്യാണം ഉണ്ടെങ്കിലും ഞായറാഴ്ച ഓഫീസിന് ലീവ് ഞായറാഴ്ച അല്ലെ? ഓക്കെ. അപ്പൊ ഞായറാഴ്ച ആവുമ്പോ നിങ്ങൾ തലേന്ന് എല്ലാം റെഡിയാക്കിട്ട് കൊടുക്കണം
1: അല്ലെ.
0: പിന്നെ ഒഴിവ് സമയത്ത് എന്താ ചെയ്യാ പുഷ്പിച്ചി?
1: ഇങ്ങനെ ഫോണ് നോക്കിയിരിക്കും, അല്ലെങ്കിൽ അടുത്ത ഷോപ്പിലുള്ളവരായിട്ട് സംസാരിച്ച് അങ്ങനെ ഇരിക്കും.
0: അതെ അല്ലെ. പിന്നെ സിനിമ കാണാൻ പോവാ, അങ്ങനെ അടുത്ത ഷോപ്പിലെ ആളുകളെല്ലാം ഒരുമിച്ചിട്ട് സിനിമ കാണാൻ പോവാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അങ്ങനെയില്ല.
0: അങ്ങനെയൊന്നും പോലെ സിനിമ കാണാനേ പോയില്ലേ? സിനിമകളെ കാണാൻ പോലെ
1: കോമഡി, അധികം കോമഡി കാണാൻ.
0: കോമഡി സിനിമയാണ് ഇഷ്ടം അല്ലെ, ചിരിക്കാനാ കൂടുതൽ ഇഷ്ടം അല്ലെ. പറയുമ്പോ തന്നെ പുഷ്പിക്ക് ചിരിവരുത്. പിന്നെ ഞാനൊരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം, അത് ഏതാ സിനിമ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. പക്ഷെ പഴയ സിനിമയാണ്, പറ്റുമോ നോക്ക്. ഓക്കെ, റെഡിയല്ലേ?
1: റെഡി.
2: ഞാൻ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, നീ എവിടെയും കൊണ്ട് അങ്ങോട്ട് മാറണം.
3: എവിടെ?
2: ഇടേ, അലക്കാരൊക്കെ അടിച്ചേണിക്കുന്ന സ്ഥലമില്ലേ, ആ ഡോബിഖാല, അവിടെ ഒരു വീട് ഒഴിഞ്ഞു കിടക്കുന്നത്. വിവരമില്ലാത്ത കുറച്ച് കഞ്ഞികളാണ് ചുറ്റുന്ന താമസം. നേരം വെളുക്കും അലക്കാരൊക്കെ അടിച്ചേണിക്കാനായിട്ട് പോകും. അവൻ മരണ പത്രവും വായിക്കില്ല. നീ ഒരു 10-20 ദിവസം ആ ഏരിയയിൽ എവിടെ പോറ്റിയാൽ നിന്നെ എവിടെ ആരും അറിയേയില്ല. റേറ്റ് കൂടിക്കൂടി വരികയും ചെയ്യും. നമുക്ക്
3: കച്ചവടം 10-20 ദിവസം ഈ സാധനത്തിനെ കൊണ്ട് ഞാൻ അവിടെ കിടന്ന് കറങ്ങ, നീ ഇവിടെ സുഖമായിട്ട് കഴിയ.
2: നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ.
1: ജഗതി മോഹൻലാൽ പറഞ്ഞു, ദേവതിക്ക് സുഖമില്ലാതെ നിന്റെ പേരപ്പ കിൽക്കോ. അതെ, കിൽക്കാണ് ദേവതിയല്ലേ,
0: സുഖമില്ലാത്തായിട്ട് അഭിനയിക്കുന്നേ.
1: അതെ,
0: അത് ഭയങ്കര ഒരു സിനിമയല്ലേ അല്ലെ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. പുഷ്പേച്ചി ഉത്തരം പറഞ്ഞു. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
4: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
5: ഹലോ, നമസ്കാരം. പറയൂ.
0: പേര്?
5: വത്സരാജ്.
0: വത്സേട്ടൻ എവിടെയാ? സ്ഥലം എവിടെയാ?
5: മുറഴ.
0: എന്താ ചെയ്യണ വത്സേട്ട?
5: ഞാൻ ഫോട്ടോഗ്രാഫറാണ്.
0: ഇന്ന് വർക്കില്ലേ? എങ്ങനെയാ?
5: ഇന്ന് ഫ്രീ ആണ്, സ്റ്റുഡിയോ.
0: അതെയല്ലേ. ഈ സ്റ്റുഡിയോ വർക്ക് തന്നെ ഫോട്ടോ എടുക്കുന്നത് അല്ലാതെ നിങ്ങൾ പുറത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ടോ?
5: ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എടുക്കും.
0: ഇപ്പൊ എങ്ങനെയാ ആൽബത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാ വരുന്നത്? പുതിയ ട്രെൻഡ് എങ്ങനെയാ?
5: ആൽബം ഡിജിറ്റൽ ആൽബം തന്നെ.
0: അതേപോലെ തന്നെ ഇപ്പോഴത്തെ വീഡിയോസ് നമ്മൾ പറയുമ്പോൾ ഈ സിനിമേനെ വെല്ലുന്ന വീഡിയോസ് ആണ് ഇപ്പൊ അല്ലേ. നമ്മുടെ കല്യാണത്തിന്റെ തലേന്നല്ല, പണ്ടൊക്കെ പോലെയല്ല ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ. സിനിമ അത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആൾക്കാർക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടം അല്ലേ.
5: സിനിമാറ്റിക് സ്റ്റൈലിലാണല്ലോ വീഡിയോ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെയാണ്. ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നു.
0: സാധാരണ ഈ മതി എന്ന് പറയുന്ന ആൾക്കാർ വരുന്നുണ്ടോ ഇപ്പോഴും?
5: ഉണ്ട്, അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. രക്ഷിതാക്കള് മുതിർന്ന ആൾക്കാരൊക്കെ ആ രീതിയിൽ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും പഴയ പോലെ തന്നെ മതി എന്ന് പറയുന്ന ആളുണ്ട്.
0: ഏതൊരു ചെറിയ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സും വീഡിയോസിലും ഫോട്ടോസിലും ഇടാൻ വേണ്ടിട്ട് താല്പര്യപ്പെടുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് എന്തായാലും നല്ല ചാൻസ് ഉണ്ട് ഇപ്പോഴും അല്ലെ.
5: അതെ അതെ അതെ, റീൽസ് അങ്ങനെയുള്ള ചെറിയ 30-second കാര്യങ്ങളാണല്ലോ ഇപ്പൊ വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, സമീപിക്കാറുണ്ട്.
0: എത്ര വർഷമായി മത്സരം
5: ഫീൽഡ്? 27 വർഷം.
0: 27 വർഷം. അപ്പൊ പഴയതും പുതിയതുമായി എല്ലാ മാറ്റങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണല്ലേ.
5: ഏതാണ്ട് ഏതാണ്ട്.
0: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടി കേൾക്കുന്ന ആളാണോ ആസ്വദിക്കുന്ന ആളാണോ?
5: ആകാശവാണി പരിപാടി കാലത്തുള്ള പരിപാടികളൊക്കെ മിക്കവാറും കേൾക്കാറുണ്ട്. അതുപോലെ പൊതുവെ നമ്മള് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ ചിലപ്പോഴൊക്കെ കേൾക്കും. അങ്ങനെ സ്ഥിരം ഒരു ശ്രോതാവല്ല എങ്കിലും പരമാവധി പറ്റാവുന്ന സമയത്ത് കേൾക്കാറുണ്ട്.
0: ചില പരിപാടികളും കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം അങ്ങനെയെങ്കിലും തോന്നാറുണ്ടോ?
5: അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ശ്രദ്ധിച്ചു പോവും,
0: അത്രേ ഉള്ളൂ. പാട്ട് പാടുമോ ചേട്ടാ?
5: പാട്ട് അത്യാവശ്യം പാടാൻ ശ്രമിക്കാറുണ്ട്, അങ്ങനെ വിജയിക്കോന്നറിയില്ല.
0: വിജയിക്കോന്നോക്കാളെ
5: ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ

0: അങ്ങനെ ഫോട്ടോഗ്രാഫി ഇപ്പൊ പറഞ്ഞ വീഡിയോഗ്രാഫി അത് അവർക്കൊക്കെ സിനിമ എന്നത് ഒരു ഭയങ്കര ക്രൈസ് ഉള്ളതായിരിക്കും. കാരണം അതിന്റെ ഓരോ മാറ്റങ്ങളും നമ്മള് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മുടെ വീഡിയോയിലേക്ക് വരുത്താനുള്ള ശ്രമിക്കണ്ടല്ലോ. അങ്ങനെ സൂക്ഷ്മമായൊരു സിനിമ നോക്കലുണ്ടോ? എങ്ങനെയാ
1: സിനിമ? നല്ല സിനിമകള് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കും. പൊതുവില് സിനിമ കാണാൻ താല്പര്യമുള്ള കൂടെ തന്നെ, പക്ഷെ എപ്പോഴും സാധിക്കാറില്ല. പറ്റാത്ത സമയത്തൊക്കെ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഇപ്പോഴത്തെ ചില പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടതാണ്.
0: സിനിമ കാണുമ്പോൾ സിനിമയുടെ കഥയും അതുമാണ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡാണ്
1: പൊതുവില് കഥയും അതിന്റെ സംവിധാനമാണ് ശ്രദ്ധിക്കാറ്. അതേപോലെ ടെക്നിക്കലായിട്ടും ക്യാമറയുടെ സൈഡുകൾ ആ ഒരു ഭാവവും കൂടി നമ്മൾ സാധാരണ രീതിയിൽ ശ്രദ്ധിക്കുമല്ലോ, അങ്ങനെ നോക്കാറുണ്ട്.
0: അതെല്ലാം വീഡിയോയിൽ പകർത്താൻ വേണ്ടിയിട്ടും ആ ഒരു ഐഡിയ കിട്ടലുണ്ടോ?
1: അതെ അതെ അതെ, ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓരോ പുത്തൻ ആശയങ്ങൾ കടന്നു വരുള്ളൂ.
0: അത് അവരുടെ മാത്രമല്ല, നമ്മളതായ ഒരു ഐഡിയയും കൂടെ വെച്ചിട്ട് ചെയ്യാനായിട്ട്
1: അത് അങ്ങനെ ചെയ്യായിരുന്നു. നമ്മള് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യും.
0: എങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം?
1: സ്റ്റോറി ബേസ്ഡ് തന്നെ.
0: ഇതിൽ ഒരു സിനിമയുടെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ബീജിയം അത് ഏതെങ്കിലും ഒന്ന് കേൾപ്പിച്ചിട്ട് അത് ഏതാ സിനിമ എന്നാണ് മത്സരം ഐഡന്റിഫൈ ചെയ്യേണ്ടത്.
1: ശ്രമിക്കാം.
0: ഓക്കെ.
2: ഭഗവാനെ, കവിത കുറച്ചു കാലമായിട്ട് അസുഖമില്ലായിരുന്നു. ആകാശച്ചെരുവിലാരോ ഗുരുതി കിണ്ണം തട്ടിമുറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി വട്ടുവട്ട്.
3: ചിട്ടിക്കാരെ ശേഖരപ്പിള്ളയുടെ മോൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പോലീസ് അസോസിയേഷൻ വാർഷികത്തിന് ഞാനിത് വായിക്കുമ്പോ കലാബോധമുള്ള ആളുകള് കൈയടിക്കും. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആകാശച്ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി, പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ടാ പൊന്നിൻ പത്തര മാറ്റും, മർത്യൻ തന്നെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവിക്കിന്നും എന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ.
4: പട്ടച്ചരട് എങ്ങനെയാ അച്ഛാ പൊട്ടിപ്പോയത്?
3: അത് നിന്റെ മുത്തച്ഛൻ ചിട്ടിക്കാരെ ശേഖരപ്പിള്ളയോട് ഞാൻ
4: ചോദിക്കും. ഓഗസ്റ്റ് 15 ചൊല്ലാൻ വേണ്ടി അച്ഛൻ മോന് വേറൊരു കവിത എഴുതുന്ന ഓർമ്മയില്ലേ?
5: അമ്മേ, അത് ചൊല്ലി തീർന്നത് ഹെഡ്മാസ്റ്റർ എന്നെ തല്ലി.
3: ഒരിത്തലും തല്ലിയില്ല.
1: അത് ആയുഷ്കാലം എന്ന് പറയുന്നതാണെന്ന് ഒരു സംശയം.
0: ആയുഷ്കാലം തന്നെയാണ് അതിനകത്ത്. ശ്രീനിവാസന്റെ ആ ഒരു കവിതയില്ലേ, ആകാശച്ചെരുവിൽ ആരോ കുരുതിക്കിണ്ണം തട്ടിമറിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള രസകരമായ ഒരു കവിതയാണ്. മാത്രമല്ല ആ സിനിമ ഒരു നല്ല സിനിമയായിരുന്നു. ബെഞ്ചമിൻ ബ്രൂണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമായിട്ട്
1: മാത്രം
0: നല്ല മെസ്സേജ് പടമായിരുന്നു. പിന്നെ നമ്മുടെ ഈ അവയവദാനത്തിന്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ
1: കൂടിയായിരുന്നു.
0: അതെ അതെ അതെ. കൃത്യമായി പറഞ്ഞിട്ട് ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
6: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
7: ഹലോ, നമസ്കാരം.
0: പേരെന്താ?
7: എന്റെ പേര് സുപ്പത്തായി ആണേ.
0: എന്തായിരുന്നു?
7: സുപ്പത്തായി.
0: സുപ്പത്തായി മലയാളി അല്ലേ?
7: അല്ല, തമിഴത്തിയാണ്.
0: അത് ശരി. സുപ്പത്തായി എന്ന് അങ്ങനെയാ പേര്? അല്ല, വേറെ എന്തെങ്കിലും അറിയുന്നവരുണ്ടോ?
7: അറിയുന്നവര് ഇവിടെ സുബ്ബലക്ഷ്മി എന്നാ എല്ലാരും പറയല്.
0: ഈ സുപ്പത്തായി പേരിന്റെ അർത്ഥം എന്താണെന്നറിയാ?
7: സുബ്രഹ്മണ്യന്റെ പേരാണ്.
0: ഓ, അത് ശരി. വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനത്തെ പേര് തന്നെയാ?
7: അല്ല, എന്റെ മോള് പാർവതി, മുത്തുലക്ഷ്മി, ചാന്ദിനി, പിന്നെ അവരുടെ കുഞ്ഞിയുടെ പേരെല്ലാം ചോദിച്ചാല് എനക്ക് പകുതി പകുതിയേ കിട്ടു. എന്തെല്ലോ പേരാണ്. ആ,
0: അത് ശരി. ഓക്കെ, സുബ്ബലക്ഷ്മി എന്ന് ഞാൻ വിളിക്കാം. സുബ്ബലക്ഷ്മി ചേച്ചി എത്ര കാലമായി ഇവിടെ നാട്ടില് വന്നു?
7: ഞാൻ വന്നിട്ട് ഇപ്പം 57 ആകുമ്പോ 50 കൊല്ലായി.
0: മലയാളി ആയിട്ട് 50 കൊല്ലായി. അപ്പൊ അവിടെ ആരൊക്കെ ഉള്ളത്?
7: നാട്ടില് കുറച്ച് ബന്ധുക്കാർ അടിയുണ്ട് ഈടിയുണ്ട്.
0: ഇവിടെ കല്യാണം കഴിച്ചിട്ട് വന്നതാണോ?
7: അല്ല, ഇവിടുന്ന് തന്നെ തൃക്കരിപ്പൂരുന്ന കല്യാണം കഴിച്ചത്, എന്റെ മക്കള് ജനിച്ചത്, എല്ലാം പഠിപ്പിച്ചത് എല്ലാം അവിടെ നിന്ന് തന്നെ. ഇപ്പോ 2005 ഞാൻ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്.
0: ബക്കളത്തേക്ക്
7: വന്നത്.
0: തൃക്കരിപ്പൂരുകാരനാണോ കല്യാണം
7: കഴിച്ചത്? അല്ല, തമിഴ്നാട്ടുകാരെ.
0: അത് ശരി. പിന്നെ തൃക്കരിപ്പൂര് എത്തിപ്പെട്ടത്?
7: നമ്മളൊക്കെ കൊറേ ആള് വന്ന് നിക്കുന്നുണ്ടല്ലോ. ഇത് അത്ര ദൂരമൊന്നുമില്ല. എന്റെ നാട്ടിൽ നിന്ന് 3 കിലോമീറ്ററിന്റെ അപ്പുറത്തുള്ളതാണ് എന്റെ ഹസ്ബൻഡ്.
0: തമിഴ്നാട്ടിലെ.
7: നമ്മുടെ നാട് അടുത്ത നാട്ടുകാരെ.
0: എന്റെ ജോലി സംബന്ധമായിട്ടാണ് നിങ്ങൾ തൃക്കരിപ്പൂരേക്ക്
7: വന്നത്? വന്നത്
0: 50 വർഷമായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വരുന്ന സമയത്ത് തമിഴിനായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്?
7: തമിഴ് തന്നെ. അതെന്ത് പറഞ്ഞാലും അറിയില്ല. വേഗം പഠിച്ചിനി, പറയുന്ന മനസ്സിലാവും. കുറച്ച് അങ്ങോട്ട് പറയാന് പകുതി തമിഴും പകുതി മലയാളവും ഒക്കെ പറഞ്ഞു പറഞ്ഞ് ഇപ്പോഴും നമ്മള് തമിഴ് വീട്ടിൽ നിന്ന് പറയും, അല്ലെങ്കിൽ തമിഴ് മറക്കല്ല. പിന്നെ നാട്ടിൽ പോയിട്ടെല്ലാം മലയാളം പറഞ്ഞാൽ ഞങ്ങളെ നാട്ടുകാർ തമിഴ് നാട്ടുകാർ ചിരിക്കും ഓടിക്കും. ഞാൻ ഓടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ 6 വയസ്സിലേറെ. അപ്പം നമ്മള് വീട്ടിൽ നിന്ന് പിള്ളേർക്ക് നമ്മളൊക്കെ തമിഴ് തന്നെയാ പറയല്.

0: കണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം.
1: സംശയമില്ല, വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാനല്ലോ. ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾ പറയും ഇത് അസലായിട്ടുണ്ടെന്ന്. ഓക്കെ, ഈ കടൽ ടാക്കീസ് എന്നൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാം.

0: ഇങ്ങനെ പുറത്തു പോയാലും മാത്രം
1: മലയാളം
0: മലയാളം പറയും.
1: ഇപ്പൊ മലയാളം നന്നായിട്ട് സംസാരിക്കാൻ പറ്റും.
0: ഇങ്ങനെ കുറച്ചൊക്കെ ഇടക്കിടക്ക് നമ്മളെ ആ തമിഴിന്റെ ഒരു ഇത് ഉണ്ടാവുമല്ലോ.
1: പിന്നെ നമ്മളെ മലയാളം മലയാളികൾ പറയുന്നത് പോലെ പറയാൻ പറ്റൂല.
0: അതുപോലെ പറയാൻ കിട്ടൂല എന്ന് വെച്ചാല് ഫുള്ള് അത് മറന്നിട്ട് ഇത് തന്നെ ഈയിലേക്ക് കടക്കണം, എന്നാലേ കിട്ടൂ.
1: എന്താ ചെയ്യണേ, ജോലി എന്താ ചെയ്യണേ?
0: ജോലി ഞാൻ ഇങ്ങനെ എന്നാ പറയണ്ട്, ആക്രിക്കട എന്ന് പറയും.
1: അവരുടെ ഫേമസ് അല്ലേ ഇത്?
0: ഫേമസ് ഒന്നുമല്ല, ഇതേ കഷ്ടപ്പെട്ടിട്ട് ഒന്നും അല്ല. വലിയ കച്ചവടമാണെങ്കിൽ വലിയ സ്ഥലവും കിട്ടി, കുറച്ച് ഇടാനെല്ലാം സ്ഥലം കിട്ടി, വലിയ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഇപ്പൊ ഈട് വന്ന പിന്നെ കുറവാ. നാല് അപ്പുറത്തെല്ലാം അടിപൊളി കച്ചവടം ഉണ്ടായിരുന്നു, റോഡ് സൈഡിലുള്ള നല്ല കച്ചവടമാണ്. അവിടെ മുന്നോട്ട് കയറി ഇപ്പോഴും കട തന്നെയാ. കട ആയാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പിടിവാശിക്ക് നിൽക്കുന്നുണ്ട്. തനിച്ച് ഞാൻ ഒറ്റയ്ക്ക് പണിക്ക് പൈസ കൊടുത്തിട്ട് ഞാൻ കച്ചവട പണിക്ക് ഒരാളാക്കൂല. എല്ലാ കോശത്തിലും എന്നെ കഴിയും.
1: ഇതിന്റെ വരുമാനം കൊണ്ട് തന്നെയാണോ മക്കള് പഠിച്ചതും?
0: അല്ല, ഞാൻ അന്നേരം പിന്നെ മക്കളെ വളർത്തിയതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ഇതുപോലെ ആക്രി എടുക്കാൻ പോയിട്ടാണ്.
1: അതുകൂടി ഞാൻ ചോദിക്കാം, പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ വണ്ടിയൊന്നും അല്ലല്ലോ.
0: തലച്ചുമട്ടിൽ
1: വീടുകളിൽ നടന്നു പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ ഇന്ന ആള് വരും, സുബലക്ഷ്മി ചേച്ചി വരുന്നത് കൊണ്ട് എടുത്തു വെക്കണം എന്ന് പറഞ്ഞ അങ്ങനെ എടുത്തു വെക്കുന്ന ഒരു ബന്ധം വീട്ടുകാരായിട്ട്.
0: അങ്ങനെ എനിക്ക് ചെറുപുഴ, പുളിങ്ങം, ചിറ്റാനിക്കാല്, തിരുമേനി, പെരിങ്ങം, ഇങ്ങനെ പയ്യന്നൂര് വരെ, അങ്ങോട്ട് സ്വാമി മുക്ക് വരെ, പിന്നെ ഓണക്കുന്ന് വരെ, ഇങ്ങനെയുള്ള സ്ഥലം മാത്രമേ എനക്ക്. പിന്നെ കുറച്ച് പണ്ടൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, പോറം കുറച്ച് മാത്തില്, അങ്ങനെ കൊണ്ടേങ്കോല്, കാങ്കോല്, അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നെ. അങ്ങനെ ജീവിച്ചോണ്ടിരിക്കുമ്പോ എന്റെ മൂത്ത മോള് കല്യാണം കഴിഞ്ഞാലാണ് ഇങ്ങോട്ട് തളിപ്പുറമ്പിലേക്ക് വരുന്നത്, മക്കളും കുറ്റിക്കോല്.
1: അവിടെ ഭാഗത്തല്ലേ കൊറേ നല്ല ബന്ധങ്ങൾ ഉണ്ടാവും.
0: എന്റെ അമ്മയെ ഇപ്പൊ എല്ലാം എന്നെ പെരുതുന്നുണ്ടാവും. കൊറേ ആള് ഇവിടുന്ന് കണ്ടവര് സന്തോഷം സഹിക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പം ഞാൻ പയ്യന്നൂരെല്ലാം പോയാല് നീ എവിടെയാ താമസിക്കുന്നത്, കൊറേ വണ്ടിക്കാരെല്ലാം കാണുന്നുണ്ടാവും. റോട്ടുമായില്ല കടയുണ്ടായി വണ്ടിക്കാർക്ക്. പിന്നെ അവരായിട്ട് പരിചയമുള്ളവരടത്തെല്ലാം ലക്ഷ്മി, നമ്മളെ ലക്ഷ്മി അങ്ങോട്ടാണ് തർമ്മസാലക്കാന്ന് കച്ചവടം ചെയ്യുന്നതെന്നെല്ലാം പറയും. പിന്നെ നമ്പർ ചോദിക്കും അവര്, ഞാൻ കൊടുക്കല്ല. ഇവിടെ വന്ന പിന്നെ അത് ഫോണേ വാങ്ങിച്ച, അതിന് അവിടെ ഫോൺ ഉണ്ടായിനി, എന്റെ കൈമ ഉണ്ടാവില്ല, പിള്ളേരുടെ കൈമേ ഉണ്ടാവില്ലേ. എന്നിട്ട് ഫോൺ നമ്പറൊന്നും കൊടുക്കൂല, വെറുതെ വിളിച്ചോണ്ട് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെയുള്ള ഇപ്പൊ ഇവിടുന്ന് ഒരു കുഴപ്പമില്ല, 20 കൊല്ലമായി ഞാൻ ഇവിടത്തേക്ക് വന്നിട്ട്, ഒരു കുഴപ്പമില്ല, നല്ല ഡീസന്റ് ആയിട്ട് കഴിയുന്നുണ്ട്.
1: സാധനം എടുക്കാൻ വണ്ടി എടുത്തിട്ട് പോവാണോ ചെയ്യുന്നത്?
0: അത് ആരെങ്കിലും ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് എടുക്കാൻ പോക്കുണ്ട്. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് അപ്പുറമുള്ളവരെ കൊടുത്തവരില്ലേ, അങ്ങോട്ടുള്ളവര് എത്ര ഉണ്ടെങ്കിലും ഞാൻ പോയിട്ട് എടുത്തിട്ട് വരും. എന്നുവെച്ചാല് അവർ ഇത്രയും കാലം 20 കൊല്ലമായിട്ട് എനക്കേ തരുന്നുള്ളൂ. അപ്പൊ ഞാനത് അവരത് ഒഴിവാക്കാൻ, കുറച്ചാണെങ്കിലും ഒഴിവാക്കാൻ കഴിയില്ലല്ലോ, ഞാൻ എന്തായാലും എടുക്കും. പിന്നെ ഇപ്പൊ ഇവിടുത്തെ പുതിയ ടീമുകള് നല്ല സാധനമുള്ള വണ്ടിക്കാർ കൊടുത്തിട്ട് കച്ചറ എന്നെ എടുക്കാൻ വിളിക്കും, ഞാൻ പോലുമില്ല ഈ ഭാഗത്ത്. എന്നോട് പണിയെടുപ്പിച്ചിട്ട് വേറെ കടയിലേക്ക് കൊടുക്കും ചെയ്യും. ഇവിടെ അങ്ങനെ ഒരുപാട് വീട്ടിലും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ആരെ വീട്ടിലും പോകല്ല. അങ്ങനെയാന്ന് ഇപ്പൊ ബിസിനസ് കൊണ്ടുതരുന്നുണ്ട്. ഒരു കുറച്ചാള് കൊണ്ടുതന്ന കുറച്ച് 1 രൂപയെ കൂട്ടി അടിക്കും, ഞാൻ പോയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ 1 രൂപയെ കുറച്ച് മേടിക്കും. അങ്ങനെയുള്ള ബിസിനസ്. ഇന്നൊന്നുമില്ല, ഇന്ന് രണ്ടാള് കൊണ്ടുവന്നിനി 2 കച്ചവടമേ ഉള്ളൂ. സന്തോഷം തന്നെ. ഒരു അതിനൊന്നും ഒന്നും വന്നിട്ടില്ലെങ്കിലും വരുത്തൊന്നും ഉണ്ടാവില്ല. ഒരു വല്ലാത്ത ഒരു സങ്കടം, ചായ പൈസ പോലും കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടത്തിൽ പോവും, പിന്നെ ശരിയാവും. പിന്നെ ഫോണിൽ നോക്കി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഹാപ്പി അത് വിട്ടു. പിന്നെ മക്കളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിലുള്ള സങ്കടമെല്ലാം പോയി.
1: പിന്നെ സന്തോഷം വരുമ്പോ എന്താ ചെയ്യാ? പാട്ടെല്ലാം പാടോ?
0: പാട്ടൊന്നും പാടൂല, വെറുതെ ഇരുന്ന് പാട്ട് കേക്കും. ദൈവത്തിന്റെ പാട്ടാണ് അധികം കേക്കല്.
1: സിനിമ കാണോ?
0: ഫോണ് കാണലുണ്ട്. ഒരു നല്ല പഴയ സിനിമയെല്ലാം, മോഹൻലാലിന്റെ, മമ്മൂട്ടിയുടെ പഴയ സിനിമകളെല്ലാം ഇഷ്ടമാണ്. ഇപ്പോഴത്തതൊന്നും എനിക്ക് ഒരേ പോലത്തെ ലെവലിലുള്ളത് ഇഷ്ടമല്ല. പിന്നെ നല്ല എച്ചിന്റെ പടം, പിന്നെ ചിരിക്കേണ്ട പടം കണ്ടാല് അത് പിന്നെയും നോക്കുമ്പോണെങ്കിൽ ചിരിക്കേണ്ടത് നല്ല ഹാപ്പിയല്ലേ, നമ്മളെ മനസ്സിന് സന്തോഷം കൊടുക്കുന്നതല്ലേ. അങ്ങനത്തെ എല്ലാം കണ്ടാല്, ഒരു പടം കണ്ടാല് അടിച്ചു പൊളിച്ചു കാണും,
1: വീണ്ടും വീണ്ടും കാണും.
0: 12 മണി 1 മണി വരെ ഇരുന്ന് കാണും ചെയ്യും. പിന്നെ രാവിലെ എണീച്ച് ഒന്നും ആക്കാണ്ട് വന്നാ പോരെ, ചായ മാത്രം ആക്കി കുടിച്ചിട്ട് വരും. അങ്ങനെ കാണും, സിനിമ കാണും. കാണൂല എന്ന് പറയില്ല. ഇപ്പൊ തമിഴ് സിനിമ നല്ല പഴയ പടങ്ങളില്ലേ, നല്ല കുടുംബ പടം, അതെല്ലാം അങ്ങ് ഇരുന്ന് തിന്നാണ്ടും കുടിക്കാണ്ട് നോക്കും. അങ്ങനത്തെ ഇഷ്ടമാണ്. അതിന്റെ ഇടക്ക് ഫോണ് വിളിച്ചാൽ തന്നെ കട്ടാക്കി കളയും, ഞങ്ങള് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കാണാറുണ്ട്.
1: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്നൊരു പരിപാടിയാണ്. ആകാശവാണി റേഡിയോയിലും കേട്ടില്ല ശ്രീലക്ഷ്മി ചേച്ചി?
0: ഞാൻ കേക്കും, റേഡിയോ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ടായതുകൊണ്ട് ഓഫാക്കി വെച്ചു.
1: അപ്പൊ കണ്ണൂർ ടാക്കീസ് എന്ന സിനിമയുടെ ഒരു പരിപാടിയാണ് ഞാൻ പറഞ്ഞല്ലോ. സിനിമയുടെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു പാട്ട്, മ്യൂസിക്, അതിൽ ഏതെങ്കിലും ഒന്ന് കേൾപ്പിച്ചിട്ട് ഏതാണ് ആ സിനിമ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത് ശ്രീലക്ഷ്മി ചേച്ചി.
0: സിനിമയുടെ പേര് പറഞ്ഞിട്ടും കുഴപ്പമില്ലല്ലോ.
1: കുഴപ്പമൊന്നുമില്ല.

0: അതെ പതിലെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമെന്നില്ല. ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ.
1: നല്ലൊരു അറിയുന്ന മണിച്ചിത്രത്താലി അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞു.
0: ഓക്കെ, ഞാൻ കേട്ട് കേൾപ്പിക്കാം.
2: ഇതെന്ത് കണ്ടാലാണ് നിനക്ക് പറ്റിയത്? വിശപ്പില്ല, ഉറക്കമില്ല.
3: നാളെ റിസൾട്ട് അറിയേണ്ട ദിവസം.
2: അത് ഉറങ്ങാൻ പാടില്ലേ, പട്ടിണി കിടക്കണം. ഇത്രയും ക്ലാസ് പഠിച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലേ.
3: അതുപോലാണ് ഇത്തവണ. ഇത്തവണ SSLC ചെയ്യാം. തോറ്റു പോകുമെന്നൊരു പേടി.
2: തോറ്റു പോവുക? കണ്ടിട്ടുകളല്ലേ. ആര് പറഞ്ഞു തോറ്റു പോകുന്നു? സിസ്റ്റർ പറഞ്ഞ.
3: ഉച്ചക്ക് ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നം കണ്ടു. എല്ലാ വിഷയത്തിലും വട്ടപൂജ്യം.
2: എന്റെ ഉണയ നമ്പരാനേ, ഞാൻ എന്താണ് ഈ കേക്കണത്? പിന്നെ എന്നാത്തിനാണ് ഞാൻ ഈ തുറയെ ജീവിച്ചിരിക്കുന്നത്? നിനക്ക് എന്നാത്തിന്റെ കുറവാണ്. കാച്ചിന് കാച്ച്, പുത്തകത്തിന് പുത്തകം, കുപ്പായത്തിന് കുപ്പായം. ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കാര്യത്തിന് വല്ല മുടക്കവും വരുത്തിയിട്ടുണ്ടാ? ഒരല്ലലും അറിയിക്കാതെ നിന്നെ ഞാൻ മാറ്റിയത്. എന്നിട്ട് വട്ടപൂജ്യം. കരക്കാരെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും തമ്പുരാനെ?
0: സിനിമ മനസ്സിലായ
1: സിനിമ. ഇത് മമ്മൂട്ടിയുടെ കൊറേ പടമല്ലേ? പക്ഷെ ഇത് ഞാൻ കണ്ടിന് കൊറേ കാലായി. അതിന്റെ തന്നെ പകുതി മറന്നുപോയി. മമ്മൂട്ടിയുടെ സിനിമ അമരം
0: ഇത് കണ്ടിട്ടുണ്ടോ? സിനിമ
1: കൊറേ വട്ടം കണ്ടിട്ടുണ്ടാവും.
0: പക്ഷെ
1: എന്താന്ന് അന്നേരമൊന്നും അറിയാത്ത സമയത്ത് അല്ല, അന്നേരമെല്ലാം അറിയാം. എന്നാലും സിനിമ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ദിവസം 3 സിനിമ എല്ലാം കാണും.
0: അത് ശരി. ഓക്കെ, ഏതായാലും അമരം നല്ല ഉത്തരം കൃത്യമായിട്ട് സുബലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. മലയാളി അല്ലെങ്കിലും മലയാള സിനിമയോടും അല്ലെ മലയാളത്തോടും ഭയങ്കര ഇഷ്ടമാണ്.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും പണ്ടത്തെ പടമാകുമ്പോ ഇരുന്ന് ഇപ്പോഴും നോക്കും. വെള്ളപ്പടാകുമ്പോ നല്ല മനസ്സിലാവുമല്ല എല്ലാം.
0: ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
1: ആ അത് അങ്ങനെ ഇരുന്ന് കാണും. തമിഴ് സിനിമയില് പണ്ടത്തെ MCR അങ്ങനത്തെ കരുണാനിധിയിലെ ഇവരെ പടം എല്ലാം ഇരുന്ന് കാണും. ഈ കളർ പടമാണ് ഒരു അതിന്റെ ഇടക്ക് വന്ന കളറാണ് ഇഷ്ടമല്ല ഉണ്ടായിപ്പോയി. ആദ്യമായിട്ട് വന്ന ഒരു കളറില്ലേ, അത് രസം ഉണ്ടാവില്ല. അത് ഞാൻ ഓപ്പായി കളയും. അതിനെന്തോ ഒരു എല്ലാവരും മാതിരി മങ്ങിയ പോലെ ഉണ്ടാവും. ഇപ്പോഴത്തേത് നല്ല പവറല്ലേ. ഇപ്പോഴത്തേത് അധികം മോഹൻലാലിന്റെ മമ്മൂട്ടിയിലെ കണ്ടാല് അപ്പാട് വെക്കും. പിന്നെ ഇനി മുന്നേ മനോജ് ദേശിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. തമിഴ് പടത്തില് ഏറ്റവും ഇഷ്ടമുള്ളത് ആദ്യം രജനികാന്തിനായിരുന്നു, ഇപ്പൊ വിജയനോടാണ്. പിന്നെ തമാശ നട മറന്ന് എല്ലാരെയും ഭയങ്കരായിരിക്കും. അവരെ പടം മാത്രം ഉണ്ടെങ്കിൽ അവരെ തന്നെ നോക്കി കൊണ്ടുപോകും.
0: പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയ
1: സന്തോഷം.
0: അപ്പൊ സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
4: വെള്ളിത്തിരക്ക് പിന്നിൽ സ്വാഭാവികമായ അഭിനയ ശൈലിയിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന പയ്യന്നൂരുകാരൻ ശ്രീ KU മനോജ്. അമേച്വർ പ്രൊഫഷണൽ നാടകങ്ങളിൽ ദീപസംവിധായകൻ, ദീപ നിയന്ത്രണം എന്നിവയുമായി തുടക്കം. കലാരംഗത്ത് സാമുവൽ ബെക്കറ്റിന്റെ വെയ്റ്റിംഗ് ഫോർ ഗോദേ എന്ന നാടകത്തിൽ എസ്ട്രഗൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നാടകരംഗത്തേക്ക് കടന്നുവന്നു. ആ നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ അവാർഡ് ജേതാവായ പ്രിയനന്ദനന്റെ ആദ്യകാല സിനിമകളായ നെയ്ത്തുകാരൻ, പുലിജന്മം, ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സിനിമാഭിനയത്തിന് തുടക്കമിട്ടു. തുടർന്ന് ഓട്ടോഷ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കപ്പേല തുടങ്ങിയ സിനിമകൾ. തുടർന്ന് സെന്ന ഹെഗ്ഡെയുടെ തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലെ നായകവേഷം. ശ്രീ KU മനോജ് തന്റെ സിനിമ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് കേൾക്കാം.
5: എല്ലാവരും സിനിമയെ സ്വപ്നം കൊണ്ട് നടക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അഭിനയിക്കാൻ സ്ക്രീനിൽ നമ്മളെ കാണാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ ഉണ്ടാവും. അങ്ങനെ സ്ക്രീനിൽ കാണാൻ ഒരു ആഗ്രഹമില്ലാതെ തന്നെയാണ് വളരെ ചെറുപ്പത്തില് ഞാൻ. എനിക്കത് ഓർമ്മ വന്നു കഴിഞ്ഞാൽ പണ്ട് അച്ഛനമ്മ എന്നെ സിനിമ കൂട്ടി പോകുമ്പം ഈ ജയനും നസീറും ഒരു കോമഡിയാണ് കേട്ടോ, അത് തിരിച്ചറിവിന്റെ കാരണം എന്ന് പറയാം. ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ജയനും നസീറും സ്ക്രീനിന്റെ ബാക്കിലേക്ക് കാണാൻ ഓടാറുണ്ട്. ഈ അച്ഛനമ്മയെ കളിയാക്കുന്നതായിരിക്കും ചിലപ്പോ. അവര് അംബാസഡർ, അന്ന് അംബാസഡർ കാർ പറഞ്ഞ വലിയ വണ്ടിയാണ്, എടാ അവര് കാർ കയറി പോയി അംബാസഡറിൽ. ഇതാ ഇപ്പൊ നമ്മളെ മുന്ന് പോയതേ ഉള്ളൂ. ആ സിനിമ വേറെ ആരെയും കൂടാ ഞാൻ വീണ്ടും കണ്ടിട്ടുണ്ട്. ഇവരെ കാണാൻ മതി, പടം കഴിഞ്ഞാൽ അവൻ ബാക്കിലേക്ക് ഓടും. തിരിച്ചറിവിന്റെ കാലത്തിന് മുന്നേ. അപ്പം അത് മുതൽ സിനിമയോട് ഭയങ്കര കമ്പുണ്ടായിരുന്നു. ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് വെള്ളിയാഴ്ച ദിവസം ക്ലാസ് കിട്ടിയിട്ട് സിനിമ കൂടാൻ എന്റെ സ്ഥിരം പരിപാടി. അതിനു വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സിനിമ കാണുക എന്ന് നല്ല ഇഷ്ടമാണ് അന്ന്. പിന്നെ നമുക്ക് സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. എനിക്കും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, മോഹമുണ്ടായിരുന്നു. ഓരോരോ സിനിമ കാണുന്ന സമയത്തും നമ്മളെ പ്രായത്തിൽ ഒരു അഭിനയിക്കുന്ന സമയത്തും, അതായത് ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ നമ്മളെ പ്രായത്തിൽ അഭിനയിക്കുന്ന ബാലനടനായിട്ടൊക്കെ അഭിനയിക്കുന്ന സമയത്തും, അയ്യോ അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ട്. പിന്നീട് എന്താ പറയാ, വന്നു, പിന്നെ നാടകത്തിൽ വന്നു. നാടകത്തിൽ വന്ന ശേഷം ഒരു യാദർശികമായിട്ടാണ്, ഞാൻ മുന്നേ ഉണ്ട് കേട്ടോ സിനിമയിൽ, ഒരു പ്രിയാന്തൻ നമ്മളെ നാടക സുഹൃത്താണ്. പ്രിയാന്തൻ എടുത്ത നെയ്ത്തുകാരൻ എന്ന സിനിമയിലാണ് ഞാൻ, അതിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു തവണ പടം കണ്ടു എന്നെ കാണാൻ വേണ്ടിയിട്ട്, ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ. പിന്നീട് പുലിജന്മത്തിൽ നാടകം ചെറുപ്പത്തിൽ ഇത് താല്പര്യമുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ എന്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു. ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് നമ്മളെ ഗ്രാമസംഘം അന്നൂർ നമ്മളൊരു സമിതിയുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഒരു നാടകം എടുക്കണമെന്ന് തീരുമാനിക്കുകയും ആ നാടകത്തിൽ ഞാൻ ടെക്നീഷ്യനായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ലൈറ്റ് ചെയ്യാറുണ്ട്, ലൈറ്റ് ചെയ്യുമ്പം പോലും അത് അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ചെയ്യാറുള്ളത്. പിൽക്കാലത്ത് സിക്കാ സുലിനോണ സുഹൃത്ത് നിർബന്ധിച്ചിട്ടാണ് ഒരു നാടകത്തിൽ എന്നെ അഭിനയിപ്പിക്കുന്നത്. അപ്പം ഉത്തരമേഖല അമേച്ചോ നാടക മത്സരത്തിന് ആ നാടകം കളിക്കുകയും ഏറ്റവും നല്ല നടന്റെ സമ്മാനം എനിക്ക് കിട്ടുകയും ചെയ്തു. അതിനുശേഷം സുവീരൻ സംവിധാനം ചെയ്ത ആയുസ്സിന്റെ പുസ്തകം, രവിവർമ്മ കലാനിലയം, അത് ആറ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു നാടകമാണത്. പിന്നെ എൻ ശശിധര മാഷ ബാവട്ടം സംവിധാനം ചെയ്ത നാട്ടിലെ പാട്ട് പറഞ്ഞ നാടകത്തിൽ അഭിനയിച്ചു. അങ്ങനെ കുറച്ച് നാടകത്തിൽ അഭിനയിച്ച ശേഷമാണ് ഞാൻ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കുന്നത്. അപ്പം ഖസാക്കിന്റെ ഇതിഹാസത്തിൽ ഈ നമ്മള് ഇതുവരെ വന്ന രീതികളല്ല ഖസാക്കിൽ നമ്മൾ അനുഭവിക്കുന്നത്. അത് എന്റെ ഒരു ഡിഫറൻ്റ് ആണ് അതിന്റെ റിഹേഴ്സൽ ഉണ്ടായത്. ശരിക്കും ദേവശ്രീരാമൻ പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈ നാടകം ഉണ്ടാക്കിയത് എന്ന് പറയണ്ടേ. അങ്ങനെയാണ് അതിൽ മൂന്ന് വേഷം ഞാൻ ചെയ്യുകയും ചെയ്തു. മെയിനായിട്ട് കുട്ടാട് മൂശാരി, രവി മാഷയുടെ ചുമട്ടുകാരൻ, ഒരു റാവുത്തറായിട്ട്. ഒരു വേഷം മാറാൻ ടൈമേ ഉള്ളൂ. അത് ഞാൻ ഒരുപാട് ഓഡിഷന് പോയിട്ടാണ്. ഞാൻ ഓട്ടോഷ എന്നുള്ള സിനിമ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കപ്പേള എന്നുള്ള സിനിമ, ഇതിലൊക്കെ ഞാൻ അഭിനയിച്ച ഒരുപാട് ഓഡിഷന് പോയിട്ടാണ്. തിങ്കളാഴ്ച നിശ്ചയ സിനിമയും ഞാൻ ഓഡിഷന് പോയിട്ടാണ് കിട്ടിയത്. ഈ ഭാഗ്യം എന്നൊക്കെ പറയാറില്ലേ, സെന്ന ഹെഗ്ഡേ എന്ന തിങ്കളാഴ്ച നിശ്ചയം എന്നുള്ള സിനിമയിലേക്ക് കുവൈത്ത് വിജയനായി തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ, രാജേഷ് മാധവന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അപ്പൊ അത് സംഭവിച്ച ആണ്. പിന്നെ മാത്രമല്ല, അതിന് ഞാൻ ഒരു മുഴുന്നോള വേഷമാണ് ചെയ്യുന്നത്.
6: എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങള് ഞാൻ വളരെ നന്നായിട്ടാ നോക്കുന്നത്. അതിൽ എനിക്ക് സംശയമില്ല. ഇവര് സംശയമുണ്ട്, അത് എനിക്ക് ഇപ്പൊ ഞാൻ തീർത്തരാ. മിണ്ടാൻ പാടില്ല, ഇവിടെ ഞാൻ സംസാരിക്കും. ഈ ചെക്കനെ എന്റെ പെണ്ണിന്റെ കൈ പിടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അതനുസരിക്കുന്നവർ മാത്രം
7: കൈപൊട്ടിയാണ്.
6: ശോഭ അളിയോ, ഓ നിയമളരമേ സുരഭി, എനിക്കെന്താണേ അഭിപ്രായമൊന്നുമില്ലേ? നീടാ ഒന്നിച്ചു പിടിക്കേ. ഓക്കറെ, എന്റെ കുടുംബത്തിൽ ഒമ്പതാളാണ് വോട്ടിങ്ങിനുള്ളത്. ഒന്ന് രണ്ട് മൂന്ന് നാല്, നാലാള് കൈപോക്കിയിട്ടുണ്ട്. ഇനി ഞാനല്ലോ ഓടും. എന്തു പറയുന്നത് എന്താണേ?
7: നമ്മളെ മക്കള്
5: തിങ്കളാഴ്ച നിശ്ചയം നടന്ന സിനിമ ഒ ടി ടിയിലാണ് ഇറങ്ങിയത്. ഒ ടി ടിയിൽ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ വേദന ഉണ്ടായിരുന്നു. കാരണം തിയേറ്ററിൽ നമ്മൾ സിനിമ കാണുക, പോസ്റ്ററിൽ നമ്മൾ മുഖം കാണുക, കൊറോണ സമയത്താണ് ആ സിനിമ ഒ ടി ടിയിൽ വന്നത്.

സിനിമ തിയേറ്ററിലേക്ക് വേണ്ടി തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ തന്നെ അത് ഫെസ്റ്റിവലിൽ കളിക്കുകയും സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ആ പടത്തിന് കിട്ടി. സോണി ലീവിലാണ് ആ പടം ഉള്ളത്. ഞാൻ ലൊക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും പടം ചെയ്തിട്ട് ലൊക്കേഷൻ പോയി ആദ്യം എന്നോട് പറയുന്ന നടന്മാരായാലും ഡയറക്ടർമാർ എല്ലാം തിങ്കളാഴ്ച നിശ്ചയം. സിനിമക്ക് ഭയങ്കര സ്വീകാര്യതയായിരുന്നു. അതിൽ രണ്ട് പാട്ടാണ് ഉള്ളത്, ഒരു പ്രണയമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടുണ്ട്. ശരിക്കും കാസർഗോഡിന്റെ ഒരു കൾച്ചറിലത്തെ ഒരു പാട്ടാണ് അത്, മംഗലം കളിപ്പാട്ട് എന്നാണ് പറയുന്നത്.

ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്യുന്ന ആര്യ പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന ചിത്രം ഓട്ടംതുള്ളൽ ജെ കെ എസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മോഹൻ നെല്ലിക്കാടാണ് നിർമ്മിക്കുന്നത്. ഹിരൺ മഹാജൻ, ജി മാർത്താണ്ഡൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്. ഒരു തനിനാടൻ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നത്. ഒരു സാധാരണ ഗ്രാമത്തിലെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നം പിന്നീട് ആ ഗ്രാമത്തിന്റെ തന്നെ പ്രശ്നമായി മാറുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും തികഞ്ഞ നർമ്മ മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിജയരാഘവൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ടീനി ടോം, ഹരിശ്രിയ ചോദൻ, മനോജ് കെ യു, ബിനു ശിവറാം, ജിയോ ബേബി, സിദ്ധാർത്ഥ് ശിവ, കുട്ടി അഖിൽ, ജെറോം, ബിപിൻ ചന്ദ്രൻ, പ്രിയനന്ദൻ, വൈക്കം ഭാസി, ആദിനാട് ശശി, റോയ് തോമസ്, മാസ്റ്റർ ശ്രീപ്രിയ, അനിയപ്പൻ, ശ്രീരാജ്, പൗളി വത്സൻ, സേതുലക്ഷ്മി, ജസ്ന കെ ജയദീപ്, ചിത്ര നായർ, റിയ കോട്ടയം, ബിന്ദു മനീഷ്, ലതാദാസ്, അജീഷ, രാജിമേനോൻ, ബേബി റിഹരാജ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിപിൻ ജോർജ് ചിത്രത്തിൽ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ സ്ക്രീനിൽ എത്തിക്കുന്നുണ്ട്. ബിനു ശശിറാമിന്റേതാണ് ചിത്രത്തിന്റെ തിരക്കഥ. സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ സിനിമയിലെ ഖതര ഖതര എന്നാരംഭിക്കുന്ന പ്രൊമോ സോങ് പുറത്തിറങ്ങി.

പതിനാറ് ചേതാമായ മുത്തു വരികൾ എഴുതി ആരംഭിച്ചിരിക്കുന്ന പാട്ടിന് ഈണം പകർന്നിരിക്കുന്നത് യുവതലമുറയുടെ പ്രിയ സംഗീത സംവിധായകൻ രാഹുൽ രാജാണ്. മുത്തുവിനൊപ്പം അനില രാജീവ്, സോണി മോഹൻ, അജ്മൽ ഫാത്തിമ, പർവീൻ എന്നിവരും ചേർന്നാണ് ആരാധന. മറ്റു ഗാനങ്ങൾക്ക് ബി കെ ഹരിനാരായണൻ, വിനായക് ശശികുമാർ, ധന്യ സുരേഷ്മേനോൻ എന്നിവരാണ് വരികൾ കുറിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം പ്രദീപ് നായരും എഡിറ്റിംഗ് ജോൺ കുട്ടിയും നിർവഹിക്കുന്നു. കലാ സംവിധാനം സുജിത് രാഘവ്, മേക്കപ്പ് അമൽ സി ചന്ദ്രൻ, കോസ്റ്റ്യൂം ഡിസൈൻ സിജി തോമസ് നോബൽ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അജയ് ചന്ദ്രിക, പ്രശാന്ത് ഇളവൻ, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് സജു പൊറ്റേൽക്കട, ഡിഫിൻ ബാനൻ, പ്രൊഡക്ഷൻ സ്റ്റിൽസ് അജി മസ്കറ്റ്, മാനേജേഴ്സ് റഫീഖ് ഖാൻ, മെൽബിൻ ഫെലിക്സ്, പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു കടവു, പി ആർ ഒ വാഴു ജോസ്. ഏതോ പറഞ്ഞു ഏ

0: അല്ല, ഈ പരിസരത്താണെങ്കിൽ പോസ്റ്റിംഗ് കിട്ടുവാ.
1: അതിപ്പോ എങ്ങനെ കേട്ടാ, നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ?
2: രഞ്ജിത് പ്രകാശ് വർമ്മ ചിത്രം ലോ ആൻഡ് ഓർഡർ സെപ്റ്റംബർ 17 തിയേറ്ററുകളിലെത്തി. രഞ്ജിത് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ 2004 പുറത്തിറങ്ങിയ ബ്ലാക്ക് എന്ന സിനിമയിലെ കൾട്ട് കഥാപാത്രമായ കാരിക മുരളി ഷൺമുഖനായി മമ്മൂട്ടി വീണ്ടും ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. അഭിരാമി, ഋതുദേവ് അയ്യപ്പൻ, ഷാനു ഇബ്രാഹിം, ഡോൺ മൈക്കിൾ, സജൽ സുദർശന്, നിജാത് ബാബു തോമസ്, ഷേർഷാ ഷെറീഫ്, റിനോഷ് ജോർജ്, അമൽ ജോസ് ആന്റണി, ബോബി കുര്യൻ, വി കെ പ്രകാശ്, ദേവൻ, സുരേഷ് കൃഷ്ണ, ആനന്ദ് മന്മഥൻ, ജോയ് മാത്യു, ഭീമൻ രഘു, ജെയ്സ്, അസീം ജമാൽ, ജോണി ആന്റണി, അജയ് വാസുദേവ്, അക്ഷയ് രാധാകൃഷ്ണൻ, ശങ്കർ രാമകൃഷ്ണൻ, നന്ദൻ ഉണ്ണി, മോഹൻ ജോസ്, മാധുരി, സാബു മോഹൻ, ഗുണ്ടർകാട് സാബു, നന്ദു, മുരുകൻ, സന്ധ്യ രാജേന്ദ്രൻ, വൈഷ്ണവി, രമാദേവി, അംബിക നായർ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രമുഖ താരങ്ങൾ. സത്യം സിനിമാസ്, മഹാസുബൈർ മൂവി ക്ഷേത്ര എന്നീ ബാനറുകളിൽ പ്രേമചന്ദ്രൻ എജി, മഹാസുബൈർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം പ്രശാന്ത് രവീന്ദ്രൻ നിർവഹിക്കുന്നു. കഥ, തിരക്കഥ, സംഭാഷണം ഉദയകൃഷ്ണ എഴുതുന്നു. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജോ ഡാനിയൽ, കപിൽ കപിലൻ, രോജൻ ടോബി, അനില രാജീവ് എന്നിവരാണ് ഗായകർ. പശ്ചാത്തല സംഗീതം ബിജിപാൽ. എഡിറ്റർ മനോജ് കണോത്. ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അതുൽ പ്രേം, സൈനുദ്ദി. പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണൻ. പ്രൊഡക്ഷൻ ഡിസൈൻ സാമുറ. വസ്ത്രാലങ്കാരം സമീറ സനീഷ്. മേക്കപ്പ് റോഷൻ എം ജി. സ്റ്റിൽസ് പ്രേംലാൽ പട്ടാളി. പോസ്റ്റർ ഡിസൈൻ ആന്റണി സ്റ്റീഫൻ. അസോസിയേറ്റ് ഡയറക്ടർ ബോസ് വി. കാസ്റ്റിംഗ് ഡയറക്ടർ ശാലിനി. ശബ്ദമിശ്രണം വിഷ്ണു സുജാതൻ. സൗണ്ട് ഡിസൈനർ കിഷൻ സപ്ത. നൃത്ത സംവിധാനം ഷെരീഫ് അർച്ചന.

0: വ്യാസമഹർഷിക്കുള്ളിലൊരു ശിഷ്യന് രണ്ട് സൂപ്പർ പവറുണ്ട്. ഒന്ന് ദിവ്യ ദൃഷ്ടി, ഒന്ന് ദിവ്യ ശ്രുതി. ഈ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ കണ്ണനുള്ളത്തെ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും യുദ്ധത്തിന്റെ ലൈവ് അപ്ഡേറ്റ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അതിലൊരു ദിവ്യ ശ്രുതിയാണ് നിനക്ക് കിട്ടിയത്.
1: സംഗീത് പ്രതാപും ഷറഫുദ്ദീനും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന നവാഗതനായ ശ്യാമിൻ ഗിരീഷ് സംവിധാനം ചെയ്ത ചിത്രം ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ സെപ്റ്റംബർ 17 തിയേറ്ററുകളിലെത്തി. ഡോക്ടർ പോൾസ് എന്റർടൈൻമെന്റ്, ഡ്രീം ബിഗ് ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ഡോക്ടർ പോൾ വർഗീസ്, സുജിത് ജെ നായർ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അഖില ഭാർഗവൻ നായികാ വേഷം ചെയ്യുന്ന ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ എഴുതിയത് നടി നീലിൻ സാന്ദ്രയാണ്.
2: അതിനുശേഷം ഞാൻ പുറത്തപ്പോ വന്നത് അവിടെ നിന്ന് ഇൻ്റർവ്യൂ തുടങ്ങി. എനിക്ക് ഇങ്ങനെ മൊത്തം കേൾക്കാം.

ഗ്രാമിലെ കഥാപാത്രത്തിന് അസാധാരണമായ കേൾവി ശക്തി ലഭിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. കേന്ദ്ര കഥാപാത്രത്തിന് ലഭിച്ചിരിക്കുന്ന പ്രത്യേക കഴിവിന് പിന്നിലെ കൗതുകവും അതിലൂടെ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ശബ്ദത്തിന് ഏറെ പ്രാധാന്യമുള്ള പ്രമേയമായതിനാൽ സൗണ്ട് ഡിസൈനിനും സൗണ്ട് മിക്സിംഗിനും ഈ സിനിമയിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. കോട്ടയം നസീർ, ആനന്ദ് മന്മഥൻ, കിരൺ പീതാംബരൻ, പാർവതിയാർ കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഏറെ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ ഈ ചിത്രത്തെ കാത്തിരുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള സാങ്കേതിക പൂർണ്ണതയോടെ ഒരുക്കിയ ചിത്രം ശബ്ദമിശ്രണത്തിലും സൗണ്ട് ഡിസൈനിലുമെല്ലാം പുതിയൊരു നാഴികക്കാര് സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചിത്രത്തിന്റെ മ്യൂസിക് അവകാശം പ്രമുഖ സംഗീത ഓഡിയോ ലേബലായ തിങ്ക് മ്യൂസിക് ആണ് സ്വന്തമാക്കിയത്. ഓവർസീസ് വിതരണാവകാശം ദി പ്ലോട്ട് പിക്ചേഴ്സ് സ്വന്തമാക്കിയിരുന്നു. ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ്.

0: 1, crystal number 1634727.
1: ഇടക്കാലത്ത് മലയാള സിനിമ അന്യഭാഷകളിൽ അറിയപ്പെട്ടത് ഇവിടെ നിർമ്മിക്കപ്പെട്ട ത്രില്ലർ സിനിമകളുടെ പേരിലായിരുന്നു. സാങ്കേതികമായ കേട്ടുകാഴ്ചകളെക്കാൾ തിരക്കഥയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുടെ നിരയിലേക്ക് ഒരു മലയാള ത്രില്ലർ കൂടി ചേർക്കപ്പെടുന്നു. പാർവതി തിരുവോത്ത്, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷഹദ് സംവിധാനം ചെയ്ത പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ, പ്രകാശം പറക്കട്ടെ, അനുരാഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷമുള്ള ഷഹദിന്റെ സംവിധാന സംരംഭമാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ.
2: ഞാൻ ഇങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
1: ത്രില്ലർ പ്രൊസീജിയറൽ ഡ്രാമ ഗണത്തിലുള്ള ചിത്രം അക്ഷരാർത്ഥത്തിൽ ശ്വാസം മടക്കി പിടിച്ച് കാണേണ്ട സിനിമയാണ്. 2:41 ഈ ചിത്രം ഒരു നിമിഷം പോലും പ്രേക്ഷകന്റെ ശ്രദ്ധ ഈ സിനിമയിൽ നിന്നും വിട്ടുപോകാൻ അനുവദിക്കുന്നില്ല. ശക്തമായ തിരക്കഥയ്ക്ക് മുകളിൽ വിജയരാഘവനും പാർവതിയും ഉൾപ്പെടെ അഭിനേതാക്കളുടെ പ്രകടനം കൂടെയാകുമ്പോൾ മികച്ച ഒരു സിനിമാ അനുഭവമാണ് തിയേറ്ററിൽ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്.
2: ഇതിനാണ് അദ്ദേഹം കാണാൻ

0: ഇങ്ങനെയുണ്ട് പ്രകൃതി രമണീയത.
1: മലയാളത്തിലെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ വെള്ളിത്തിരയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച തുടക്കം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ്. ചിത്രത്തിലെ വിസ്മയയുടെ പ്രകടനത്തിനും പ്രമേയത്തിനും മികച്ച പ്രേക്ഷക പ്രശംസയാണ് ലഭിക്കുന്നത്. വിസ്മയ മോഹൻലാലിനൊപ്പം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയും പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം ഇപ്പോൾ ഒടിടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ശാന്തമായ കുടുംബ പശ്ചാത്തലത്തിൽ ആരംഭിച്ച് പിന്നീട് ഉദ്യോഗജനകമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട മീനു എന്ന പെൺകുട്ടിയുടെ കഥയാണ് തുടക്കം പറയുന്നത്. ശാരീരിക പരിമിതികളുള്ള വില്ലേജ് ഓഫീസറായ അച്ഛനൊപ്പം ഒരു മലയോര ഗ്രാമത്തിലാണ് മീനു താമസിക്കുന്നത്. ബാങ്ക് പരീക്ഷയ്ക്കായി എറണാകുളത്തേക്ക് യാത്ര തിരിക്കുന്ന മീനു അപ്രതീക്ഷിതമായി ചില വലിയ അപകടങ്ങളിലും ചതിക്കുഴികളിലും ചെന്നപ്പെടുന്നു. തുടർന്ന് ഭയവും ദുരൂഹതയും നിറഞ്ഞ ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ ചിത്രം സഞ്ചരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ സായികുമാർ, മനോജ് കെ ജയൻ, കെ വി ഗണേഷ് കുമാർ, ജാഫർ ഇടുക്കി, കോട്ടയം രമേശ്, ബോബി കുര്യൻ, ജിബിൻ ഗോപിനാഥ്, അശ്വിൻ, ജയാകുറുപ്പ്, ചിപ്പി, ജിലു ജോസഫ്, ദിനേശ് പ്രഭാകർ തുടങ്ങി വൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ലിനീഷ് നെല്ലിക്കൽ, അഖിൽ കൃഷ്ണ, സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് എന്നിവർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ജെയിംസ് ബിജോയ് സംഗീതവും അഖിൽ ജോർജ്, ജോമോൻ ടി ജോൺ എന്നിവർ ഛായാഗ്രഹണവും ചമനം ചാക്കു ചിത്ര സംയോജനവും നിർവഹിച്ചിരിക്കുന്നു.
2: ഈ ഗാനം ഓട്ടം തുള്ളൽ എന്ന ചിത്രത്തിന് വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയത്. വി കെ ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജന്റെ സംഗീതം.

0: നിങ്ങളിപ്പോൾ കേട്ടഗാനം ഏത് ചിത്രത്തിലേതാണ്? ചോദ്യമിത ഒരിക്കൽ കൂടി, നിങ്ങളിപ്പോൾ കേട്ടഗാനം ഏത് ചിത്രത്തിലേതാണ്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരമറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 80 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആകെ ശരിയുത്തരമയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ

കോൺടാക്ട് ആദ്യ കോളർ നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80. സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ, പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം പി വി രമേശ്, നിർവഹണ സഹായം ബേബി സ്മിത, ഷെനി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യം, ചിത്രം അഭിജിത്ത്.

Así

0: ಶಕ್ತಿ ಸಾಧವಾಗಿ ದೇವಿ ಮತ್ತು ಗಾಂಧೀಜಿಯಿಂದ ಪ್ರೇಮಜೋಕದಲ್ಲಿ ಜೀವ ಸುಲಭವಾದ
1: അരിശു ഈ പടത്തിൽ കാർത്തിക്, ഹരിണി സുധാകർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം.

അടിശുദ്ധിയാ എന്നവാ മുടിശുദ്ധിയാ എന്നവാ ആൽപ്പശുദ്ധിയാ എന്നവാ അടിയുന്നു തൊട്ട് മുടിയോളവും മുടിയുന്നു തൊട്ടടിയോളവും കേശാദിപാദത്തോളവും പാദാദികേശത്തോളവും പീഡിക്കപ്പെട്ടിരിക്കുന്ന

അഥമാതവർക്ക് കോടി കോടി കലശം തരുന്നുണ്ട് ഞാൻ ഇന്ദുവരുടെ വലിയെ കണ്ടു. ഇവിടുന്ന് വാങ്ങി നീങ്ങി നിൽക്കാ നിലമുറക ദേവതമാരെ, നിലമുറക ദേവതമാരെ. പോകുമ്പോൾ പുറം കണ്ണും വരുമ്പോൾ അകം കണ്ണും വട്ടമത്ത ചാലുന്നും ചതുരമത്ത കുളക്കടവെന്നും പൂങ്കാവുന്നും പുഴുകയെന്നും കണ്ണിനാൽ കാണപ്പെട്ടു.

പൊന്മണിയും മൊത്തും പൂവിടുജാന്ന് പുതുക്കലവും ആറുവേഴും ദശമയിൽ നിന്നിട്ടിഷ്ടമായ വലിയെ കൊണ്ടു ഇവരുടെ വിളിയെ തീർത്തു ഇവിടുന്നും വാങ്ങി നീ നിൽക്ക നലമൃഗദേവതമാരെ നലമൃഗദേവതമാരെ. കിഴക്കിലേ ദിക്കു തന്മേൽ പോകുമ്പോൾ പുറം കണ്ണും വരുമ്പോൾ അകം കണ്ണും വട്ടമത്ത ഞാനെന്നും ചതുരമത്ത കുളക്കടവെന്നും പൂങ്കാവുന്നും പൊടികയെന്നും കണ്ണിനാൽ കാണപ്പെട്ടു. മൂക്കിനാൽ ഗന്ധപ്പെട്ട നലമൃഗദേവതമാർക്ക് ഉത്തമത്താൽ തന്നേൻ ബലി അധമത്താൽ തന്നേൻ ബലി അധമാധമത്താൽ തന്നേൻ ബലി.

കിഴക്കിലേ നിക്കുതന്മേൽ കൂട്ടി വെച്ച കുരുസിയെങ്കിലും ഉഴിഞ്ഞ പഴയതിയെങ്കിലും കിഴക്ക് ശ്രീ ആദിത്യന്റെ മുക്കാൽ വട്ടമേ വാങ്ങി നീങ്ങിനിൽ ഗുരുവിനാ. ഓം വടക്കിനേ നിക്കുതന്മേൽ ഞാനിതാ വന്നു നിന്നേൻ കയ്യിലോ പൊരുളുമുണ്ട് കാണിയേ നിന്നെ കാണാൻ വന്നേൻ വന്നേൻ പടിയും പടിയടച്ചിരിക്കുന്നു.

അതിദേവതയാ യുംവസിച്ചിരിപ്പ്. വടക്ക് ശ്രീ ഭദ്രകാളിയും കാരാഗണങ്ങളല്ലോ അതിദേവതയായും വസിച്ചിരിപ്പ്. അവർക്കൊന്തോ ഒരു അണിയാഭരണമായി വസിച്ചിരിപ്പ്, ചെമ്പല്ലോ അണിയാഭരണമായി വസിച്ചിരിപ്പ്. ചെമ്പാലമാടം ചെമ്പാലേ പീഠം ചെമ്പാലചാരുവാതിൽ പോലും.

തീർത്തു. ഇവിടുന്നും വാങ്ങി നിൽക്കാ നലമൃഗദേവതമാരെ, നലമൃഗദേവതമാരെ. വടക്കിനേന്തിക്ക് തന്മേൽ പോകുമ്പോൾ പുറംകണ്ണും വരുമ്പോൾ അകങ്കണ്ണും വട്ടമത്തജാലെന്നും ചതുരമത്തങ്ങളൊക്കെ അവിടെ വന്നും പൂങ്കാവെന്നും പൊഴുകയെന്നും കണ്ണിനാൽ കാണപ്പെട്ടു മൂക്കിനാൽ ഗന്ധപ്പെട്ട നലമൃഗദേവതമാർക്ക് ഉത്തമത്താൽ തന്നേൻ ബലി, അധമത്താൽ തന്നേൻ ബലി, അധമാധമത്താൽ തന്നേൻ ബലി. ഉത്തമർക്ക് നീറും പാലും പഴുക്കാധമർക്ക് ജലഗന്ധ പുഷ്പകോമധൂമ നിവേദ്യം വെച്ചു. അധമാധമർക്ക് കോടി കോടി കലശം തരുന്നുണ്ട്, ഇന്നവരുടെ വലിയ കണ്ടു. ഇവിടൊന്നും വാങ്ങി നീ നിൽക്ക നലമൃഗദേവതമാരെ, നലമൃഗദേവതമാരെ. വടക്കിനെ നിക്കുതന്മേൽ കൂട്ടിവെച്ച ഉരുസിയെങ്കിലും

പടിയും പടിയടച്ചിരിക്കുന്ന ആ പടിഭൂത പിശാചിഗണങ്ങളെ അഖിലമേ ബലിതട്ടി തുറന്നു തരുന്നേൻ. ആകോലും അമൃതകാളിതായേ ഇക്കളം വരിക വന്നേൻ, ഇക്കളം വരിക വന്നേൻ. തെക്കിനേന്ദിക്ക് തന്മേൽ ആരല്ലോ അതിദേവതയായി വസിച്ചിരിപ്പ്? തെക്ക് യമധർമ്മനല്ലോ അതിദേവതയായി വസിച്ചിരിപ്പ്? അവർ

ഭദ്രാക്ഷം. ഇരുമ്പിൻ താവും താക്കോലുമായി ഗരികളെ തട്ടി തുറന്നു വാതിയിലകം കൊണ്ടുമേലിരിക്ക ഉത്തമമാകും മഹാമരുദേവമാരെ. ഇക്കളം വരിക വന്നേ, ഇക്കളം വരിക വന്നേ, ദിക്കു നേ ദിക്കു തന്മേൽ.

വിരിയുത്തമർക്ക് നീറും പാലും പഴുക്ക അധമർക്ക് കോടി കോടി കലശം തരുന്നുണ്ട് ഞാൻ ഇന്ന് ഇവരുടെ വിരിയെ കണ്ടു ഇവിടുന്നും വാങ്ങി നിൽക്ക നലപുറദേവതമാരെ നലപുറദേവതമാരെ ഇവരുടെ ഉള്ളോട് ഇരോട് ജീവോട് ജീവാത്മാവോട് പീഡിക്കപ്പെട്ടിരിക്കുന്ന

0: പി സുനിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ച മലയൻകെട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ഓണം കഴിഞ്ഞു കരുതി ടി വി വാങ്ങാൻ മാറ്റിവെച്ചോ?
5: എങ്കിലാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
4: ടി വി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
5: നേരാ ഒരു EMI ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
4: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ ഫോർ സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർഡ്.
5: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
6: കാര്യം ശരിയായി.
7: ഏത് കാര്യം?
6: മോളുടെ ഫീസേ
7: കാട്ടെ. നേട് ഉടനടി 20,000 ലോൺ. ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
8: RBI പറയുന്നു,
9: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: മൈജിയുടെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
4: EMI പർച്ചേസിന് നേരം ഗംഭീര ഓഫറുകൾ, 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
5: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
4: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു. ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
5: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
4: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
5: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
4: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: മൈജിയുടെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
4: EMI പർച്ചേസിന് നേരം ഗംഭീര ഓഫറുകൾ, 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
5: വഴിയുണ്ടല്ലോ, നേരം ഐജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം. 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
4: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
5: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
6: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: കഴിഞ്ഞാലും മൈ ജി എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
5: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
4: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
5: ഇപ്പോൾ തന്നെ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
8: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
9: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ.
10: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: കഴിഞ്ഞാലും മൈ ജി എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
5: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
4: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
5: ഇപ്പോൾ തന്നെ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
11: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്.
12: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
11: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
12: കണ്ടില്ലേ
11: പപ്പ, നിക്കു, ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
12: ഏയ് മണ്ടത്തരം നിർത്ത്.
11: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
13: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
11: RBI പറയുന്നു,
14: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
15: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആത്മാവിൽ അക്ഷരമെഴുതിയ ഗുരുവര എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് ഷംന പ്രദീപ്.

FM പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ കുറയ്ക്കാൻ കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി കൊട്ടാക്കൊമ്പൂർ മണ്ണിടിച്ചിലിൽ 2 മരണം. ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടിയ ഗതാഗതം തടസ്സപ്പെട്ടു. തിക്കോയ്ക്കും വാഗമണിനും മധ്യേ കാരിക്കാട് ടോപ്പ് ഭാഗത്താണ് സംഭവം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, തെലങ്കാന എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 18-ാമത് അന്താരാഷ്ട്ര ഹ്രസ്വ ചിത്രമേളയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്ത് നൽകി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 വെള്ളി മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ വാളറിനും ടീമിനത്തിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട സംഘവുമാണ് മെഡൽ നേടിയത്. മിക്സഡ് മാർഷൽ ആർട്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ഉറപ്പാക്കി സൂചിക തരിയാൽ. വനിതകളുടെ 60 കിലോ വിഭാഗത്തിൽ സൂചിക സെമിഫൈനലിൽ പ്രവേശിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ഈ പടത്തിൽ യേശുദാസും സംഘവും പാടിയത്. ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം ജോൺസൺ.

0: week's Nasha Mukt Yuva Abhiyan, aimed at building a drug-free youth community for a developed India. In Punjab, the third phase of the BJP's Nasha Mukt Yatras was launched today from the Siddiqui border in Fazilka by Union Law and Justice Minister Arjun Ram Meghwal. Ukraine launched more than 1,000 drones at Russia overnight, including hundreds targeting Moscow. Mayor of Moscow, Sergei Sobyanin, called it the largest ever drone attack on the capital, reporting damage to an oil refinery and a residential building. Mr. Sobyanin said two people were killed and 20 injured in the attacks across wider Moscow region. Russia's Ministry of Defense said its forces shot down 1,100 Ukrainian drones across the country. Ukrainian President Volodymyr Zelensky said Kyiv used a range of missiles and drones in the attack. Pakistani authorities today detained Aleema Khan, the sister of jailed former Prime Minister Imran Khan, ahead of a planned protest by his Pakistan Tehreek-e-Insaf PTI party next week. Aleema Khan was detained in Lahore and transferred to Kot Lakhpat Jail. She was campaigning for the release of her 73-year-old brother, who has been incarcerated since 2023. India has made a strong start to its medal campaign at the 2026 Asian Games in Aichi, Nagoya, Japan, with two silver medals coming from shooting on the opening day. Indian shooter Ella Venil Valarivan won silver in the women's 10-meter air rifle individual event. Earlier, Ella Venil, Sonam Maskar and Vidarsa Kevino 10-meter China won gold. Meanwhile, Indian women's cricket team has entered the final of the Asian Games after defeating Bangladesh by 114 runs in the semi-final. Indian men's hockey team opened their Asian campaign with a 13-win win over Indonesia today. And with that, we end this news bulletin.
1: Agashavani. ജില്ലാ വൃത്താന്തം ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇടുക്കി രാമക്കൽമേടിന് സമീപമുള്ള അണക്കരമിട്ട് പ്രകൃതി ഭംഗിയാൽ സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. കോടമഞ്ഞും കാറ്റാടിപ്പാടങ്ങളും നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകളുടെ ദൃശ്യ സൗന്ദര്യമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയെ തൊട്ടറിഞ്ഞ് സമയം ചെലവഴിക്കാൻ നിരവധി സഞ്ചാരികളാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന അണക്കരയിൽ എത്തുന്നത്. രാമക്കൽമേട്ടിലേക്ക് എത്തുന്നവർക്ക് എളുപ്പത്തിൽ സന്ദർശിക്കാൻ കഴിയുന്ന ഒരിടം കൂടിയാണിത്. വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഈ പ്രദേശത്തെ വികസിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. സഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ അണക്കരമേട്ടിന് കഴിയും. ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്നാണ് നടപടി. നിർമ്മാണത്തിന് ആവശ്യമായ 6.5 ഏക്കർ ഭൂമി വനം വകുപ്പ് നൽകുന്നതിന് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പ് കൈമാറും. വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി ഇവിടെ പണികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. NCC കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായാണ് എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. എയർ സ്ട്രിപ്പ് നിർമ്മാണത്തിനായി കൈമാറിയ 24 കോടി രൂപയിൽ 14 കോടിയോളം ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മണ്ണ് പരിശോധനയ്ക്ക് ടെണ്ടർ ക്ഷണിച്ചു. തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ മലയോര മേഖലയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്കാണ് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്. ഇടുക്കി മൂന്നാറിൽ അപൂർവ ഇനം നീലക്കുടുക്ക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവയുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികളിൽ വലിയ കൗതുകമാണ് ഉണർത്തിയത്. മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും ഇവ അറിയപ്പെടുന്നു. പ്രതികരണശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക പ്രയാസമാണ്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വനമേഖലകളിൽ നടത്തിയ സർവേയിൽ 54 ഇനം ഉഭയജീവികളെയും 52 ഇനം ഉരകജീവികളെയും കണ്ടെത്തി. വംശനാശ ഭീഷണി നേരിടുന്നതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതുമായ നിരവധി അപൂർവ ജീവിവർഗങ്ങളാണ് സർവേയിൽ അടയാളപ്പെടുത്തപ്പെട്ടത്. ഇരവികുളം ദേശീയോദ്യാനം, ആനമുടി ശോല, പാമ്പാടൻ ശോല, മതികെട്ടാൻ ശോല, കുറിഞ്ഞിമല സങ്കേതം എന്നിവിടങ്ങളിലായിരുന്നു പഠനം.

0: പണം പൂർത്തിയാക്കി. പഞ്ചായത്ത് വികസന പ്ലാനുകൾ കൃത്യസമയത്ത് തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് 16-ാം ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് അനുവദിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പരിശ്രമത്തിലാണ് ഈ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനംപ്രതി 100-ക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3,200 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ എത്തിയാൽ 6 ജില്ലകളുടെ മനോഹരമായ കാഴ്ചകൾ ഒരേ സമയം കാണാം. പുതിയ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായതും KSRTC ബജറ്റ് ടൂറിസം സർവീസുകളും യാത്ര കൂടുതൽ സുഗമമാക്കിയിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് അടക്കമുള്ള വികസന പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ മേഖലയ്ക്ക് കൂടുതൽ ഉണർവുണ്ടാകും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 7:15 7:55 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. 7:10 8:40 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 ദേശീയ നാടക പരിപാടി. നാടകം കള്ള കടന്നുവരൂ, മൂല ഹിന്ദി രചന ബസന്ത് സബനിസ്, മലയാള പരിഭാഷ ഡോക്ടർ പ്രമോദ് കോവപ്പുറത്ത്, സംവിധാനം സി കൃഷ്ണകുമാർ. പങ്കെടുക്കുന്നവർ വിജയൻ കാരാന്തൂർ, എൻ വി ബിജു, അജിത നമ്പ്യാർ, ഇ ബവിത് ലാൽ. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. ഇതിൽ വി ടി വെങ്കശാന്ദ്ര ഗോപാലും സംഘവും അവതരിപ്പിച്ച കർണാട്ടിക് നാദസ്വര കച്ചേരി. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചോർ. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. 6:15 അർച്ചന. ജയവിജയ ആലപിച്ച ശ്രീനാരായണ ഗുരു രചനകൾ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരി. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 കല്യാണപ്പാട്ട്, അവതരണം പി കെ കുഞ്ഞിരാമനും സംഘവും. 12:40 ആരോഗ്യദീപ്തി. സെപ്റ്റംബർ 21 ലോക അൽഷിമേഷ്യസ് ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി രാധിക സംസാരിക്കുന്നു. ആദ്യഭാഗം. 1:00 ചലച്ചിത്ര ഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മി. 5:00 6:00 രാത്രി 7:25 7:55 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 KV ഗോപാലകൃഷ്ണന്റെ ഇടയ്ക്കവാദനം. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്ത മലപ്പുറം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. ചാമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പഴശ്ശിരാജ നഗർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേട്ടങ്ങളും മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങളും. 7:20 കമ്പോള വില നിലവാരം. 8:00 കിളിക്കൂട്ടം. 5:00 അമൃത കലാകൂടത്തിലെ കുട്ടികളുടെ വിവിധ പരിപാടികൾ പുനഃ

പ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: मन्त्रिणस्य दलस्य शौर्यं समर्पणं च भूरिशः प्रशंसितम् येन स्वकीयायां 30-वर्षीयायाम् आनुपूर्विकयात्रायां भारते विदेशेषु च 8-शताधिकेषु गगनप्रदर्शनीषु कौशलं दर्शितमस्ति। जोधपुरे वायुसुरक्षां संवर्धयन्ति भारतीय वायुसेना जापानदेशेन सह वीर गार्डन्स अभ्यासं संचालयति। मंगलवासरे समाप्यमाणे अस्मिन् अभ्यासे तेजस राइफल प्रभृतीनि विमानानि नभसि कौशलं दर्शयन्ति। महिला क्रिकेट क्रीडायां भारतम् एशिया क्रीडानां निर्णायक चक्रे प्रविष्टम्। जापानदेशे अद्य क्रीड्यमाने द्वितीय उपान्त्य चक्रे भारतेन बांग्लादेश दलं 14-100 धावनांकैः पराजितम्। मंगलवासरे सुवर्ण पदकाय आयोजिते निर्णायक चक्रे भारतीय दलं श्रीलंका दलं सम्मुखी करिष्यतः। इति वार्ताः।
1: आकाशवाणी അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: അയ്യോ അതെന്താ,
3: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
2: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
3: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ല?
2: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
4: അത് കൊടുത്തേക്ക്. RBI പറയുന്നു BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
5: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
6: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
5: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ പ്രാദേശിക ആഗോള തലങ്ങളിൽ മികച്ച സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. PT ഉഷ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ, TC യോഹനാൻ, PR ശ്രീജേഷ് തുടങ്ങിയവർ ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.

0: സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാതുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശന അനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്ത് നൽകി. ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾക്കുൾപ്പെടെ പ്രദർശന അനുമതി ലഭിക്കാത്തത് മേളയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. സംസ്ഥാനത്ത് 6 മാസം റേഷൻ വാങ്ങാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. എല്ലാ മാസവും 21-ന് ഇത്തരം കാർഡുകൾ കണ്ടെത്തി അടുത്ത മാസം 1 മുതൽ റേഷൻ വിഹിതം ലഭിക്കാത്തക്ക വിധം ആയിരിക്കും ഡീആക്ടിവേറ്റ് ചെയ്യുക. സമയപരിധിക്കുള്ളിൽ ഇ KYC പൂർത്തിയാക്കാത്ത കാർഡുകൾ അസാധുവാക്കി ഡാറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. കർഷകരുടെ ക്ഷേമത്തിനും സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സോളാർ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന PM സൂര്യഘർ പദ്ധതിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
1: എന്റെ പേര് സുരേഷ് കുമാർ, കോട്ടയം ജില്ല നത്താശ്ശേരിക്കരയിലാണ്. സൂര്യഭവനം പദ്ധതി ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. അതിന്റെ ഗുണം വളരെ വലുതാണ്. കാരണം
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. പൊഴിയൂർ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ഇതിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോൻസ് ജോസഫ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേനിൽ വാളരമൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേനിൽ വാളരമന് വെള്ളി മെഡൽ ലഭിച്ചു. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. 2-ാം സെമിയിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് പരാജയപ്പെടുത്തിയാണ് ടീം ഇന്ത്യ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം അംഗം വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. മകളുടെ മെഡൽ നേട്ടത്തിലെ സന്തോഷം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് വിദർശയുടെ മാതാപിതാക്കൾ.
3: വളരെ സന്തോഷം. എയർ റൈഫിളിലേക്ക് മോളെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ആദ്യ കാലം ആയില്ല. എയർ റൈഫിൾ 3 പൊസിഷൻ ആണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ എയർലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിലിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ 4-ാം സ്ഥാനത്തായിരുന്നു. അപ്രതീക്ഷിതമായതാണ് ഇങ്ങനൊരു
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്ത് കൃഷിസ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. ബാലകൃഷ്ണന്റെ ഭാര്യ മാരിയമ്മയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ തീക്കോയ്ക്കും വാഗമണ്ണിനും ഇടയിൽ കാരിക്കാട് ടോപ്പ് ഭാഗത്ത് വൈകിട്ടോടെയായിരുന്നു സംഭവം. പ്രദേശത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അതേസമയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീഷണിയായ മോഴ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ അവസാനഘട്ടത്തിൽ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മയക്കുവെടിവെച്ച് പിടികൂടുന്ന മോഴയാനയെ വയനാട്ടിലെ മുത്തങ്ങിയിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ നിർമ്മാണമാണ് നടന്നത്.

0: വരുന്നത്. ഇതിനുള്ള യൂക്കാലി മരങ്ങൾ മുറിച്ച് കൂട് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചു തുടങ്ങി. ദൌത്യത്തിനായി വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ ആറളത്തേക്ക് എത്തിക്കും. ആറളത്ത് ഒട്ടേറെ പേരുടെ ജീവനെടുത്ത മോഴയെ മയക്കുവെടിവെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ 1.5 മാസം മുൻപാണ് ഉത്തരവിട്ടത്.
1: പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ വി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 2009 രാജ്യ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. രാത്രി 12:45 വരെ പല സമയങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കുമെന്ന് KCB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാട്ട് യേശുദാസ്, ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ഗാനരചന യൂസഫിലേക്ക് ചേരി, സംഗീതം മോഹൻ ചിത്താരാണ്.

0: സ്നേഹം വെറുമൊരു വികാരമല്ല, അത് മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഒരാളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ അവരുടെ വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് മാപ്പു നൽകാൻ നമുക്ക് സാധിക്കുന്നു. വെറുപ്പിനും വിദ്വേഷത്തിനും മുകളിൽ വിജയം സ്നേഹത്തിനായിരിക്കും. സ്നേഹം കൊണ്ട് മുറിവുകൾ ഉണക്കാം, മനുഷ്യരെ ഒന്നിച്ചു നിർത്താം. കാരണം സ്നേഹമുള്ളിടത്ത് പ്രകാശമുണ്ട്. ആ പ്രകാശത്തിനു മുന്നിൽ ഒരിരുട്ടിനും നിലനിൽപ്പില്ല. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആരോഗ്യത്തിനും ആദായത്തിനും വീട്ടിലെ കൃഷി. മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് വിജയം കൈവരിച്ച ഒരു വീട്ടമ്മയാണ് ഇന്നത്തെ പ്രധാന പരിപാടിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, സൈലേജ് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യവിള ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വീട്ടുവളപ്പിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നവർ ധാരാളമുണ്ട്. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിഷരഹിതമായ രുചികരമായ പച്ചക്കറികൾ കഴിച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാമെന്നുള്ള ചിന്തയാണ് പലരെയും പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നത്. നഗരങ്ങളിൽ മുറ്റമോ പറമ്പോ ഇല്ലാത്തവർ പോലും ടെറസിൽ ഇത്തിരി പോകുന്ന സ്ഥലത്ത് പോലും നല്ലപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ വിളയിക്കുന്നുണ്ട്. മട്ടുപ്പാവിലെ കൃഷി വളരെ വിജയകരമായി തന്നെ ചെയ്യാമെന്ന് പല കർഷകരും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മട്ടുപ്പാവിൽ എങ്ങനെ വീടിന് ദോഷകരമല്ലാത്ത വിധം കൃഷി ചെയ്യാമെന്ന് അറിയാത്തവരുണ്ട്. ഇന്ന് മട്ടുപ്പാവിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം കൃഷി ചെയ്ത് വിജയം വരിച്ച ഒരു വീട്ടമ്മയെ പരിചയപ്പെട്ടാലോ? ശ്രീമതി സുജാകുമാരി. എസ്, സുജാകുമാരി പറയുന്നത് നമുക്ക് കേൾക്കാം.
1: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മേഡം ഒരു വീട്ടമ്മയാണ്.
2: അതെ,
1: വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഈ ഒരു പരിപാടി എപ്പോഴാണ് തുടങ്ങിയത്?
2: ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കൃഷിയോട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴ് വീട്ടില് പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അതിൽ നിന്ന് നമ്മൾക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായതും ബാലൻസ് വരുന്നത് നമ്മൾ പുറത്തു കൊടുത്ത് അതിൽ നിന്നൊരു ചെറിയ വരുമാനം കണ്ടെത്തുന്നു.
1: ഇതായിരുന്നു ഉദ്ദേശം. അപ്പൊ ഇതിനുവേണ്ടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളൊരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു കൃഷി എപ്പോഴാണ് തുടങ്ങിയത്?
2: ഞാൻ ഏകദേശം ഒരു 20 വർഷം

0: ആവശ്യമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുക, അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുക, കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾക്ക് ആധികാരികമായിട്ട് അറിയില്ലായിരുന്നു. പിന്നീട് പല കൃഷി ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ടും അങ്ങനെ ചേർന്നു. ഇപ്പം മണ്ണ് പരിപാലിക്കുക മുതൽ നമ്മളൊരു ചെടി നട്ടാൽ എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ളത്, അതെല്ലാം അതാത് സമയങ്ങളിൽ
1: ചെയ്യേണ്ടതെന്നും
0: അതിൻ്റെ ഉള്ള വളപ്രയോഗങ്ങളും എല്ലാം ചെയ്ത് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഇപ്പം ഉൽപ്പാദിപ്പിക്കുന്നു.
1: ഇത് മട്ടുപ്പാവിലാണ് ചെയ്യുന്നത്. മട്ടുപ്പാവ് അതൊക്കെ ചെയ്തിട്ടുണ്ടോ?
0: 4 വർഷത്തോളം ഒന്നും ഫ്ലോപ്പ് ആയിരുന്നു മട്ടുപ്പാവിൽ ചെയ്യുന്നത്. ഇപ്പൊ ഒരു 5 വർഷമായിട്ട് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് യാതൊരു ദൂഷ്യവും ഉണ്ടായിട്ടില്ല.
1: എത്ര ചെട്ടിയുണ്ട്?
0: എനിക്ക് ഒരു 1500 ചെട്ടികളിലായിട്ട് ചെയ്യുന്നുണ്ട്.
1: ഗ്രോ ബാഗ്സ് ആണോ ചെട്ടി?
0: ഗ്രോ ബാഗും ചെട്ടികളും കൂടുതലും ചെട്ടികളാണ് യൂസ് ചെയ്യുന്നത്.
1: കുറച്ച് നാള്
0: നീണ്ടു നിൽക്കും.
1: ഇപ്പം താങ്കൾ പറഞ്ഞ എല്ലാവിധ പച്ചക്കറികളും അത് ചെട്ടിയിലല്ലായിരിക്കും, വലിയ
0: അത്
1: കണ്ടെയ്നറുകളിലാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇതില് ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഏറ്റവും പ്രധാന ഒരു കാര്യം നമ്മൾ എല്ലാവരുടെ അടുത്തും ചർച്ച ചെയ്യുന്നത് തന്നെയാണ് മണ്ണ് പരിപാലിക്കുക. താങ്കൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: മണ്ണ് ആദ്യമേ നമ്മൾ ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2-3 മെത്തേഡ്സുകൾ ഉണ്ട്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കുമ്മായമാണ്. മണ്ണെടുക്കുക, അത് നമ്മളിപ്പം ഒരു പോട്ടിനേക്ക് ആവശ്യമായത് ഒരു ചട്ടി മണ്ണെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പിടി കുമ്മായം അത് ഇട്ടതിന് ശേഷം അങ്ങനെ നമ്മൾ ഇട്ട് അതിനെ നമ്മൾ ഒരു പുട്ടിന്റെ നനവ് വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് അതിന്റെ മീതെ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് മൂടിയിടുക. മൂടിയിട്ട് അത് ഏകദേശം ഞാൻ ചെയ്യുന്നത് ഒരു 30 ദിവസമാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ആ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേന് തന്നെ ആ മണ്ണിനകത്തെ pH ലെവൽ ഏകദേശം ഒരു 6.5-7 നമ്മുടെ കൃഷി ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം ആ ഒരു pH ലെവൽ എന്ന് പറയുന്നത് 6-7 ഇടയ്ക്കായിട്ടാണ്. അത് ഏകദേശം നമ്മൾക്ക് അപ്പോൾ ഉണ്ടാകും. ആ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന ചാണകപ്പൊടി അത് ഡ്രൈ കോഡർമ വെച്ച് സമ്പുഷ്ടീകരിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തില് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. അതിനുശേഷം തൈകളൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മൾ പോട്ട് 1¾ നിറയ്ക്കുക. നിറച്ചതിന് ശേഷം ഒരു 2-3 ദിവസം ആ മണ്ണിന് ഒരു ഈർപ്പമുള്ളതാക്കും. വെള്ളമൊഴിച്ച് 2-3 ദിവസം വെച്ചതിന് ശേഷം തൈകളാണ് നടുന്നതെങ്കിൽ ആ തൈകളെ നമ്മൾ സുഡോമോണസ് ലൈനിയിൽ ഒന്ന് മുക്കി വെക്കും. വെച്ചതിന് ശേഷം ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുഴിയെടുത്ത് അതിൽ അല്പം വാമം കൂടെ ചേർത്ത് അങ്ങനെയാണ് നടാറുള്ളത്.
1: അപ്പം ട്രൈക്കോഡെർമയും യൂസ് ചെയ്യുന്നുണ്ട്, സുഡോമോണാസും ഉണ്ട്, വാമും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അറിവുകളൊക്കെ എങ്ങനെയാണ് താങ്കൾക്ക് കിട്ടിയത്?
0: ഒരുപാട് സോഴ്സുകളുണ്ട് നമ്മൾക്ക് എന്തറിവുകൾ കിട്ടാൻ. അപ്പം അതിൽ നിന്നെല്ലാം കളക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ജൈവ കൃഷിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, അതിൽ നിന്നൊക്കെയാണ്. പിന്നെ ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, കൃഷിയുടെ ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് നല്ല നല്ല അറിവുകൾ കിട്ടാറുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഞാൻ
1: അനുഭവങ്ങൾ
0: ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏതൊരു കുഞ്ഞു കുട്ടിക്കാണെങ്കിൽ തന്നെയും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അത്രമേൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്
1: അനുഭവ
0: സമ്പന്നരായ
1: സപ്പോർട്ടാണ്.
0: അല്ല, നമ്മള് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ചത് ഏകദേശം ഒരു 15 ദിവസത്തോളം മതി നമ്മൾക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ നമ്മളുടെ കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. നമ്മളുടെ വീട്ടിൽ പറമ്പിലെ കരിയിലകളൊന്നും നമ്മൾ കത്തിച്ചു കളയാറില്ല. കമ്പോസ്റ്റ് കുഴിയുണ്ട്, അതിലിട്ടതിന് ശേഷം ചാണകവും കൂടി ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾക്ക് നല്ലൊരു കമ്പോസ്റ്റ് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും.
1: അപ്പൊ ഈ പച്ചക്കറി പറഞ്ഞ എല്ലാം ഉണ്ട്, ഏതൊക്കെ പച്ചക്കറിയാണ് ഇപ്പോൾ ഉള്ളത്?
0: പച്ചക്കറി ചലഞ്ചുകൾ നടത്തും. അപ്പോഴ് ആ ഗ്രൂപ്പിൽ നമ്മൾക്കൊരു ഏകദേശം അവര് മത്സരത്തിനൊക്കെ ഒരു 50 ആളുകൾ കാണും. അപ്പോഴ് അവർക്ക് ഒരു കർശന നിർദ്ദേശങ്ങൾ ഉണ്ടാകും. അതായത് ഒരു 1-ാം തീയതിയാണ് നമ്മൾ അതിന്റെ എല്ലാവരും ചേർന്ന് വിത്തുകൾ പാകുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു 15 ദിവസം കഴിയുമ്പോൾ അടുത്തൊരു ഫോട്ടോ നമ്മൾ ഇതാ, അതിനെല്ലാം ഒരു നിയമാവലികൾ കാണും. അതേ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തു
1: പോകും. നമുക്ക് തെരഞ്ഞെടുക്കാം,
0: വിത്തുകൾ നമുക്ക് തെരഞ്ഞെടുക്കാം. എങ്കിലും ഒരു 7 പച്ചക്കറിയാണ് ഏറ്റവും കുറവ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പം അത് കൃത്യതയോട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഷെയർ ചേർന്ന് ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും.
1: എത്ര പച്ചക്കറികൾ ഉണ്ടായിരുന്നു?
0: പയറ്, പാവല്, പടവലം, ചുര, കുമ്പളം, മത്തൻ, മുളക്, പല വെറൈറ്റി, അതുപോലെ വെണ്ട പല വെറൈറ്റി, വഴുതനകൾ, അങ്ങനെ ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല.
1: വിത്തൊക്കെ സ്വന്തം നമ്മൾ സൂക്ഷിക്കുവോ അതോ ഹൈബ്രിഡ് വിത്താണോ?
0: ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങാറുണ്ട്. വിത്തുകൾ സൂക്ഷിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോ ഒരു ചെറിയ പാക്കറ്റ് ഒന്നും ചിലപ്പം കിട്ടില്ല പയറിന്റെയൊക്കെ, അത് ഈ നാംതാരി അങ്ങനെയൊക്കെയുള്ളതിന്റെ വിത്തുകൾ വാങ്ങിയ നമ്മളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിന്റെ ഡോറിൽ സൂക്ഷിക്കും. അത് ഏകദേശം ഒരു 2-3 വർഷത്തോളം അങ്ങനെ സൂക്ഷിപ്പുകാലം ഉണ്ട്. പുറത്ത്

0: വെച്ചാൽ പെട്ടെന്ന് കേടായി പോവും, മുള വരാനുള്ള സാധ്യത കുറവാണ്.
1: രണ്ടു മൂന്ന് വർഷം വരെ വെച്ച വിത്തും നിങ്ങൾ യൂസ്
0: ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കും.
1: ഓക്കെ. ഈ പയറും പാവലും ഇതൊക്കെ നടുമ്പോ നമുക്ക് പന്തലും ഇടേണ്ട വരുമല്ലോ?
0: പന്തല് ഇടണം. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡ് പന്തലൊക്കെ ഇട്ട് തരും.
1: അപ്പൊ മോട്ടുപാവല് പന്തലിട്ട് അതിന്റെ താഴെ നമുക്ക് കുറച്ചൊരു ഷെയ്ഡുള്ള വെജിറ്റബിൾസ് ഒക്കെ
0: വെക്കാം.
1: ഈ പച്ചക്കറിയൊക്കെ നടുമ്പം ആദ്യം മണ്ണ് നമ്മൾ തയ്യാറാക്കിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്?
0: രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ അതിനെ പരിപാലിക്കുക, രോഗം വന്നതിന് ശേഷം പരിപാലിക്കാതെ. ഇപ്പോഴും നമ്മൾ സമയാസമയങ്ങളിൽ ഇപ്പൊ ഒരു 10 ദിവസങ്ങളിൽ ഇടവേളകളിൽ വേപ്പെണ്ണ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നിയേക്കുന്നത് മുളകുകളുടെയൊക്കെ ആണെങ്കിലും കീടം നിയന്ത്രണങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, അതായത് മോര്, മോര് കുളിപ്പിച്ച് അത് കുറച്ചെടുത്തിട്ട് അതിൽ നമ്മളുടെ പാൽക്കായം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നല്ല ബെനിഫിറ്റ് ആണ്.
1: എത്ര മടങ്ങ് അതിനകത്ത് വെള്ളം ഒഴിക്കും?
0: ഞാൻ ഒരു 20 ml മറ്റോ എടുത്താൽ അതിൽ 2 ഗ്രാമോളം മതി പാൽക്കായം. അതൊന്ന് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്.
1: എത്ര വെള്ളം ഒഴിക്കും പിന്നെ?
0: അത് 1 ലിറ്ററിന്. പിന്നെ ഗോമൂത്രം നല്ലൊരു കീടനാശിനിയാണ്. അത് തൊട്ടടുത്ത് തന്നെ പശു ഉണ്ട്. അപ്പോഴ് കളക്ട് ചെയ്ത് എന്നും പോയി എടുക്കാറില്ല, ഒരു ടിന്നില് സൂക്ഷിക്കും, ക്യാനില് അടച്ചു വെക്കും. ആവശ്യമുള്ളപ്പം അന്നേരം നമ്മുടെ ഗോമൂത്രം എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം എഫക്റ്റീവ് ആണ്. കാല പഴക്കം ചെല്ലുംതോറും അത് 10 ml എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുക. പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കാറുണ്ട്.
1: അതുപോലെ സ്വന്തം ചെയ്യുന്നതാണ്?
0: അല്ല, സ്വന്തം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന കളകൾ, ഇപ്പം നമ്മുടെ ചട്ടികളിലും എല്ലാം ഉണ്ടാവുമല്ലോ കളകൾ, ആ കളകളെ ഒന്നും പറിച്ച് നമ്മൾ വെറുതെ കളയാറില്ല. അതൊരു ബാരലില് വെള്ളം ഒഴിച്ച് ഇടുക. ഇട്ടതിന് ശേഷം ഒരു 8-10 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെ ചാണകം എങ്ങനെയാണോ ഒഴുകുന്നത്, ചാണകത്തിന്റെ അതേ സ്മെല്ലില് ആ ഒരു കളറിൽ നമുക്ക് കിട്ടും. അതിനെ ഒരു 1/2 കിലോയോളം ശർക്കര, ശർക്കര നല്ല ഒരു എഫക്റ്റീവ് ആണ്, പൊട്ടാസ്യം ഒക്കെ കൂടുതലായിട്ടുള്ള ആ ശർക്കരയും കൂടെ അതിൽ ഡൈലൂട്ട് ചെയ്ത് അതിപ്പം നമ്മൾ 1 ബക്കറ്റ് എടുക്കുവാണെങ്കിൽ അതിനെ ഒരു 10 ബക്കറ്റും ആക്കി നേർപ്പിച്ച് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും.
1: അത് വളമാതിരി ഒഴിച്ചു,
0: വളമാതിരി ഒഴിച്ചു കൊടുക്കും. അത് വളരെ എഫക്റ്റീവാണ്, ചെടികൾക്കൊക്കെ നല്ല ഹെൽത്ത് ആയിട്ട്
1: വരും. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ട്. താങ്കളുടെ ഒരു അനുഭവത്തിൽ ഇതെല്ലാം യൂസ് ചെയ്യുവോ അതോ ഏതെങ്കിലും പ്രത്യേകമായിട്ട് ഇപ്പൊ നമ്മുടെ ഈ മോര് വെച്ചുണ്ടാക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ നമ്മുടെ വേപ്പെണ്ണയാണോ, ഏതാണ് താങ്കൾ യൂസ് ചെയ്യുന്നത്?
0: ഞാൻ ഇത് രണ്ടും ചെയ്യാറുണ്ട്.
1: എല്ലാം ചെയ്യാറുണ്ട്.
0: മാറി മാറി ചെയ്യാറുണ്ട്. ഒന്ന് തന്നെയല്ല ചെയ്യുന്നത്.
1: എഫക്റ്റീവ് ആയിട്ട് തന്നെ കീടങ്ങളെയൊക്കെ നമുക്ക്, കീടങ്ങളെ
0: നമ്മള് വന്നിട്ട് പരിപാലിക്കാതെ വരുന്നതിന് മുമ്പേ തന്നെ ആരംഭത്തിൽ തന്നെ നമ്മള് ചെടികൾക്ക് കീടങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത് ചെയ്തു പോയാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല.
1: ഒരു 10 ദിവസം ഇടവേളകളിൽ ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ വളം പ്രയോഗം പറഞ്ഞ് ഈ പച്ചില ഇങ്ങനെ കമ്പോസ്റ്റ് മാതിരി ചെയ്ത് കൊടുക്കും. ഇതൊഴിച്ച് പിന്നെ ചെടി വളരുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
0: ഒരെണ്ണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറില്ല. ഇത് ഇപ്പം കൊടുത്ത് ഒരു 15-20 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്ന പഴങ്ങളില്ലേ, പഴങ്ങളിൽ നിന്ന് ഒരു മിക്സിയിൽ ഇട്ടെന്നടിക്കുക. അതിനെ നമ്മളുടെ സോഡാപ്പൊടി അല്ലെങ്കിൽ ഈസ്റ്റ് ഒരു 20 ഗ്രാം ഇട്ട്, ഇപ്പം ഒരു 3 കിലോ പഴം ഉണ്ടെങ്കിൽ ഒരു 20 ഗ്രാം ഈസ്റ്റും കൂടെ അതിനകത്തിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അതിനെ ഒരു 15 ദിവസം വെക്കുക, വെച്ച്
1: പുളിക്കാൻ
0: വേണ്ടിട്ട്. അപ്പോഴ് ഒരു 1/2 കിലോ ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് അതിനെ ഒന്ന് അലിയിപ്പിച്ച് ഒരു 2-3 ദിവസം വെച്ച് ഒരു 1/2 കിലോ കടലപ്പിണ്ണാക്കും. പിന്നെ ധാന്യങ്ങൾ വളരെ നല്ലതാണ്. ആ ധാന്യങ്ങൾ 1/2 കിലോയോ ചെറുപയറോ അല്ലെങ്കിൽ എന്തെങ്കിലും പയറുകൾ അതിനെയും കൂടെ ഒന്ന് മുളപ്പിച്ചോ ഒന്ന് അരച്ച് ചേർത്ത ചെടികൾക്ക് നല്ല എഫക്റ്റീവ് ആണ്, നല്ല ഗ്രോത്ത് ആണ്, നല്ല ഫലങ്ങൾ കൂടുതൽ. രാസവളങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യമേ ഇല്ല.
1: ഈ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഏതൊക്കെയുണ്ട് താങ്കളുടെ കയ്യില്?
0: മാവ് ഒരു 8 വെറൈറ്റിയോളം ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പ്ലാവ് വെച്ചിട്ടുണ്ട്, ഇപ്പം കായ്ച്ചു തുടങ്ങുന്നുണ്ട്, പേര ഒരു 4 വെറൈറ്റി ഉണ്ട്.
1: ഇതിനെല്ലാം കായ് വരുന്നുണ്ടോ?
0: എല്ലാത്തിനും കായുണ്ട്. കണ്ടെയ്നറിൽ വെക്കുമ്പോൾ ഒരു കുള്ളൻ മരമായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ഒക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്തുവിടും. പ്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷം നന്നായിട്ട് ഫലങ്ങൾ കിട്ടുന്നുണ്ട്.
1: ഫ്രൂട്ട്സ് ഒക്കെ പറഞ്ഞാൽ നല്ല നമ്പേഴ്സിൽ കിട്ടുമോ അതോ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ?
0: നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട്.
1: താങ്കൾ സൂചിപ്പിച്ചായിരുന്നു കൂൺ കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ, ഇതെപ്പോഴാണ് തുടങ്ങിയത്?
0: വീട്ടാവശ്യത്തിനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, നേരത്തെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കൂൺഗ്രാമം പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബ്ലോക്കിലൊരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റ് ഒരെണ്ണം ചെയ്യുന്നുണ്ട്.
1: ഓക്കെ. അപ്പൊ അതിനുവേണ്ടിയുള്ള റൂമൊക്കെ?
0: അതിനുവേണ്ടിയിട്ടുള്ള ഷെഡ്
1: ചെയ്തിട്ടുണ്ട്. ബാഗ്സിലാണോ ചെയ്യുന്നത്?
0: ബാഗിലാണ്.
1: എത്ര ബാഗ് ഉണ്ട് ഇപ്പൊ?
0: ഒരു 500 ഓളം ബെഡ് ചെയ്യുന്നുണ്ട്.
1: 500 ഓളം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉൽപാദനം ഉണ്ടല്ലോ. ശരാശരി ഒരു ദിവസം എത്ര മഷ്റൂം വരുമായിരിക്കും?
0: അത് കണ്ടിന്യൂസ്.

0: ആയിട്ട് നമ്മൾക്ക് ഇപ്പം ഇന്നൊരു 10 കിലോ കിട്ടിയാൽ അത് നാളെ 10 കിലോ കിട്ടണമെന്നില്ല. പക്ഷേ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉള്ളത് കൊണ്ടും നമ്മളുടെ ഒന്ന് രണ്ട് കടകളിലൊക്കെ സപ്ലൈ ഉണ്ട്, അങ്ങനെ കൊടുക്കുന്നുണ്ട്.
1: ഇതിന്റെ സൂക്ഷിപ്പ് കാലാവധി ഒത്തിരി കുറവാണല്ലോ, നമുക്ക് വിറ്റ് പോയില്ലെങ്കിൽ നമുക്കത്.
0: നമ്മളുടെ ചിപ്പിക്കൂണാണ് ഞാൻ ചെയ്യുന്നത്, HU എന്ന് ഉള്ള ഇനത്തിലുള്ളത്. അത് ഇന്ന് ആവുന്നത് ഇന്ന് തന്നെ വിളവെടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതേസമയം പാൽക്കൂണാണെങ്കിൽ അതിന്റെ ഒരു ലൈഫ് ഒരു 3-4 ദിവസത്തേന് ഉണ്ട്.
1: പാൽക്കൂൺ ട്രൈ ചെയ്തില്ലേ?
0: പാൽക്കൂൺ ട്രൈ ചെയ്തു, അതത്ര ഒരു സക്സസ് ആയില്ല.
1: അതിനൊരു ചെറിയ ടെക്നിക്ക്, കേസിംഗ് ടെക്നിക്ക് ഒക്കെ ഉണ്ട്.
0: കേസിംഗ് ഉണ്ട്, കേസിംഗിൽ വന്നൊരു പോരായ്മയാണെന്ന് തോന്നുന്നു.
1: ഒരു ട്രെയിനിങ് എവിടെന്നെങ്കിലും കിട്ടിയാൽ എനിക്ക് തോന്നുന്നു.
0: ഇനിയിപ്പം അടുത്ത തവണ നമ്മള് ഒരു തുടക്കക്കാരിയല്ലേ, അപ്പോഴ് നമ്മൾ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യുന്നതല്ല ഒരിത്. നമ്മൾ ചെയ്ത് പരിശീലിക്കുക. നമ്മളുടെ പല അനുഭവ സമ്പത്തുകളുണ്ടല്ലോ, അതിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ.
1: അപ്പൊ ഈ 500 ബാഗ് ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം വിപണി ഇപ്പൊ ഉണ്ട്, ചിലപ്പം പ്രതിസന്ധി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ ഒരു നമ്മള് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലോട്ട് മാറ്റാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ?
0: മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളുടെ ഇതുകൊണ്ട് നമ്മൾക്ക് വിജയിക്കൂ.
1: ഈ മട്ടുപ്പാവ് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കൃഷി, സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾ ജൈവ രീതിയിൽ ഉൽപാദിപ്പിച്ചാൽ അത് ബെനിഫിറ്റ് ഉള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു മെസ്സേജ് ആയിട്ട് താങ്കൾ എന്തോ പറയാനാണ് ഉദ്ദേശിക്കുന്നത്?
0: എല്ലാ വീട്ടമ്മമാരെ കൊണ്ടും പറ്റും. നമ്മൾ ആദ്യമേ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട, ഒരു 5 ഗ്രോ ബാഗ് നിറച്ച് അതിൽ 2 മൂട് പച്ചമുളകോ 2 മൂട് വെണ്ടയോ 1 തക്കാളിയോ ഒക്കെ വെച്ച് അതിനെ ഒന്ന് നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എടുത്ത് നമ്മൾ ഉപയോഗിച്ചു നോക്കുക. ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്ത് നമ്മൾ കഴിക്കുന്നതും നമ്മളുടെ കൈകൊണ്ട് നമ്മൾ ജൈവ രീതിയിൽ ചെയ്ത് ഉണ്ടാക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ടേസ്റ്റിൽ പോലും നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം.
1: ഒരു വ്യായാമവുമാണ്, മനസ്സിനൊരു സന്തോഷവും കിട്ടും. എല്ലാ രീതിയിലും ഒരു നല്ല കാര്യം തന്നെ.
0: അപ്പൊ
1: മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവെച്ച് എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണും. വളരെ നന്ദി.
0: താങ്ക് യു.
2: ആരോഗ്യത്തിനും ആദായത്തിനും വീട്ടിലെ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? വളം തയ്യാറാക്കുന്ന വിധം, മണ്ണ് തയ്യാറാക്കുന്ന വിധം, ഈ കാര്യങ്ങളെല്ലാം ഇതുവരെ പറഞ്ഞു തന്നത് ശ്രീമതി സുജാകുമാരി എസ്. സുജാകുമാരിയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
3: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, സൈലേജ് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യവിള ഏതാണ്? ഉത്തരം, മക്കച്ചോളം. കേരളത്തിലെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ കൃഷിരീതിയാണ് മക്കച്ചോളത്തിന്റേത്. വിത്ത് വഴിയാണ് കാലിത്തീറ്റച്ചോളം അഥവാ മക്കച്ചോളത്തിന്

0: പ്രവർത്തനം. ജൂൺ അവസാന വാരം മുതൽ ജൂലൈ രണ്ടാം വാരം വരെയും നടീലിന് അനുയോജ്യമായ കാലയളവാണ്. 1 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന പലതരം മക്കച്ചോള ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. സസ്യത്തിന്റെ ഉയരം, മൂപ്പെത്താൻ ആവശ്യമായ സമയം, ധാന്യത്തിന്റെ നിറവും വലിപ്പവും, അവയിലെ പോഷകാംശത്തിന്റെ അളവ് എന്നിവയെ അടിസ്ഥാനമാക്കി മക്കച്ചോളത്തെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. ആഹാരപദാർത്ഥമായി ഉപയോഗിക്കുന്നതിനു പുറമെ സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് മുതലായവ ഉണ്ടാക്കുന്നതിനും ഇതിന്റെ ധാന്യപ്പൊടി വൻതോതിൽ ഉപയോഗിക്കുന്നു. ഇതിന്റെ വൈക്കോൽ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു. മക്കച്ചോളം ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.
2: ആകാശവാണി കണ്ണൂർ.
3: എനിക്കൊരു പുതിയ ഫോണ് വേണം, പിന്നെ ഇവിടുത്തെ റെഫ്രിജറേറ്ററും മാറ്റണം.
4: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി.
3: എന്താ?
4: ഒറിജിനൽ ബ്രാൻഡ് ആണോ, 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
3: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
5: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണർ ഓഫർ തുടരുന്നു.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഓരോരുത്തരുടെയും ഓണം ഓഫറിൽ എന്തോ ഒരു സമ്മാനങ്ങളാ. ഇതൊക്കെ കിട്ടാൻ ഇനി അടുത്ത ഓണം വരെ കാത്തിരിക്കണോ?
4: മൈജിയുടെ സമ്മാനങ്ങൾക്ക് അത്രയും കാത്തിരിക്കണ്ട.
3: പിന്നെ
4: വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിലെത്തും. അതാണ് മൈജിയുടെ പ്രത്യേകത.
5: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.

സേവന വാർത്തകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പ്രായം 18-നും 40-നും ഇടയിൽ. അഭിമുഖം 22-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മാങ്ങാട്ടുപറമ്പ ക്യാമ്പസ് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0497-2-78-4625. കാസർഗോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ VHSC വിഭാഗത്തിൽ NVT ജൂനിയർ കെമിസ്ട്രി അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23-ന് രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 81-56-87-50-46. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ചെറുവത്തൂർ ഗവൺമെന്റ് ITIയിൽ പ്ലംബർ ട്രേഡിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അപ്രന്റീസ് ട്രെയിനിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 6 October രാവിലെ 10:00 നടക്കും. താൽപര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ ഇതാണ്: 8075-29-02-19. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ആനന്ദതീർത്ഥ ക്യാമ്പസിലെ ജോഗ്രഫി പഠന വകുപ്പിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനായി വിരമിച്ച അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 22-ന് രാവിലെ 11:00 പഠന വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 9447-08-04. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23-ന് രാവിലെ 11:00 പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2 DMLT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18-നും 40-നും ഇടയിൽ. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ കന്നഡ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 22-ന് രാവിലെ 10:00 സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടിട്ട് നിർബന്ധം. ഫോൺ നമ്പർ 8

4 7 1 8 5 2 9 2. കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ പഠനമുറി നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള രക്ഷിതാക്കൾ

അഭിമുഖം 30 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത SSLC നഴ്സിംഗ് ഹോമുകളിലോ പാലിയേറ്റീവ് ഹോം കെയറിലോ 1.5 വർഷത്തെ പ്രവൃത്തി പരിചയം. ഫോൺ നമ്പർ 9447484863. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ശ്രേയാ ഘോഷാൽ, ചിത്രം സാൾട്ട് ആൻഡ് പെപ്പർ. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജുപാൽ.

ശ്രേയ ഘോഷാലും രഞ്ജിത് ഗോവിന്ദും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം സാൾട്ട് ആൻഡ് പെപ്പർ. ഈ ഗാനം ഗായത്രി പാടിയത്. ചിത്രം മുല്ല. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം വിദ്യാസാഗർ.

വിനീത് ശ്രീനിവാസനും അഫ്സലും ചേർന്ന് പാടിയ ഗാനം ചിത്രം വിനോദയാത്ര. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, ഇളയരാജ.

0: 아카시마니 നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം 26-ന് അഭിസംബോധന ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസ്ഥകൾ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴ. ഇടുക്കിയിലും മലപ്പുറത്തുമായി 3 മരണം. കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഉന്നം തെറ്റാതെ ഇന്ത്യ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് 2 വെള്ളി. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ രീതികളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം വലിയ ഭീഷണിയായി മാറിയതായും ജൈവ വൈവിധ്യനാശം, ജലക്ഷാമം എന്നിവ ഇതിന്റെ അടയാളമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: बल्कि स्वयं और स्वनिर्भर इकोसिस्टम को फिर से स्थापित करना, डेवलपमेंट को एडवर्टाइजमेंट का एक रूप मानना भी महत्वपूर्ण स्ट्रेटेजिक प्रिंसिपल है. विकास के लिए मजबूत हेल्थ सिस्टम और क्लाइमेट रेजिलियंस इंफ्रास्ट्रक्चर आवश्यकता है. एक कृषि उत्पादकता बढ़ाने और अकेडेबल तथा विश्वसनीय ऊर्जा की उपलब्धता से भी जुड़ा है.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. മറ്റന്നാൾ കേവഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. 23-ന് വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഇന്ത്യ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. ഈ വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന സംരംഭമാണ് വേപ്പിൻ സത്ത് ചേർത്ത യൂറിയ. മറ്റ് വളങ്ങൾക്കൊപ്പം വേപ്പിൻ സത്ത് ചേർത്ത യൂറിയ ഉപയോഗിക്കുന്നത് കാർഷിക ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് സഹായമാകുന്നു. സൂര്യപ്രകാശം വൈദ്യുതിയാക്കി മാറ്റുന്ന സൌരോർജ്ജ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘാർ പദ്ധതി. പദ്ധതി ഗുണഭോക്താവായ കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
2: സൂര്യഭവനം പദ്ധതി ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. അതിന്റെ ഗുണം വളരെ വലുതാണ്. കാരണം നല്ല കറണ്ട് ബില്ല് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: UN പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26-ന് അദ്ദേഹം UN ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈദരാബാദിൽ ഇന്ന് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. രാജ്യസഭാ MP കെ ലക്ഷ്മൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. BJP പഞ്ചാബ് ഘടകത്തിന്റെ ലഹരി മുക്ത പഞ്ചാബ് യാത്രയുടെ 3-ാം ഘട്ടം ഇന്ന് കേന്ദ്ര

0: സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. നിലവിൽ ഓതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതകം വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാം. വ്യവസ്ഥകൾ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. ഒരേസമയം സൈനിക ശക്തിയും നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിച്ച് പോരാട്ടവും ചർച്ചകളും തുടരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന്റെ കപ്പൽ ഗതാഗതത്തിന്മേലുള്ള അമേരിക്കൻ ഉപരോധം മാറ്റുക എന്നിവയുൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഇറാൻ മുന്നോട്ട് വച്ചത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെയും മറ്റ് മേഖലകളെയും ലക്ഷ്യമിട്ട് യുക്രൈന്റെ വൻ ഡ്രോൺ ആക്രമണം. ഇന്നലെ രാത്രി 1000-ലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും പാർപ്പിട സമുച്ചയത്തിനും കേടുപാട് സംഭവിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVMS ഹാൻഡിലും ലഭ്യമാണ്.
0: 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അക്കാദമി കത്ത് നൽകി. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി. ഷൂട്ടിംഗിലാണ് 2 മെഡലും. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇളവേനിൽ വാളറിവൻ, സോനം മസ്കർ, മലയാളി താരം വിദർശ വിനോദ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ വാളറിവൻ വെള്ളി സ്വന്തമാക്കി. ഇന്ന് നടന്ന മറ്റ് മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: വനിതാ T20 ക്രിക്കറ്റിലെ 2-ാം സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. 49 പന്തിൽ ഷെഫാലി വർമ്മ നേടിയ സെഞ്ചുറിയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. ഷെഫാലിയുടെ അന്താരാഷ്ട്ര T20 കരിയറിലെ ആദ്യ സെഞ്ചുറിയാണിത്. ഏഷ്യൻ ഗെയിംസിലെ ആദ്യ സെഞ്ചുറി എന്ന നേട്ടവും ഷെഫാലി സ്വന്തമാക്കി. 19 പന്തിൽ 37 റൺസ് നേടിയ സ്മൃതി മന്ധാന അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറി. ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ. വനിതാ ഹോക്കിയിൽ പൂൾ ബിയിലെ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ ഇന്ത്യ എതിരില്ലാത്ത 19 ഗോളിന് തോൽപ്പിച്ചു. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ 13-1 ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. മിക്സഡ് മാർഷൽ ആർട്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ഉറപ്പാക്കി സുചിക്കാ തരിയർ ചരിത്ര നേട്ടം കുറിച്ചു. വനിതകളുടെ പരമ്പരാഗത 60 കിലോ വിഭാഗത്തിൽ സെമിഫൈനലിൽ പ്രവേശിച്ചതോടെയാണ് ഈ ഇനത്തിൽ ഏഷ്യൻ ഗെയിംസ് മെഡൽ ഉറപ്പാക്കുന്ന ആദ്യം ഇന്ത്യൻ താരമായി സുചിക്ക മാറിയത്. നീന്തലിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് ഇനത്തിൽ ഇന്ത്യയുടെ ഋഷഭ് ദാസ് ഫൈനലിൽ പ്രവേശിച്ചു. അതേസമയം ടെക് ബോളിലും മുഷുവിലും ഇന്ത്യക്ക് തിരിച്ചടി നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ചരിത്രപരമായി ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് കായിക സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. മലപ്പുറത്ത് ശക്തമായ മഴയിൽ 1 മരണം. കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടു. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യ മഹാരാഷ്ട്ര, ഒഡീഷ, കിഴക്കൻ രാജസ്ഥാൻ, ഝാർഖണ്ഡ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദ്വിമാന രൂപത്തിലുള്ള എക്കോ കാർഡിയോഗ്രാഫ് അവതരിപ്പിക്കുകയും അതുപയോഗിച്ച് ഹൃദ്രോഗ നിർണയം നടത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ഇന്ത്യൻ വ്യോമസേനയും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യോമാഭ്യാസ പ്രകടനം വീർ ഗാർഡിയൻ ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ

0: പുരോഗമിക്കുന്നു. അഭ്യാസ പ്രകടനം ചൊവ്വാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം 26-ന് അഭിസംബോധന ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസ്ഥകൾ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴ. ഇടുക്കിയിലും മലപ്പുറത്തുമായി 3 മരണം. കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഉന്നം തെറ്റാതെ ഇന്ത്യ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് 2 വെള്ളി. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ചിത്രം എങ്ങനെ നീ മറക്കും. ഗാനരചന ചന്ദ്രകരാമൻകുട്ടി, സംഗീതം ശ്യാം.

എം രാജയും ബി വസന്തയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ലോറ നീയെവിടെ. ഗാനശില്പികൾ വയലാർ, എം എസ് ബാബരാജ്.

ചിത്രം കാമം ക്രോധം മോഹം. ഗായകർ യേശുദാസ്, ബേബി സുജാത. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം ശ്യാം.

യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം ലവ് സ്റ്റോറി. ഗാനശില്പികൾ ചുനക്കര രാമൻകുട്ടി, ശ്യാം.

എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം രാജവാഴ്ച. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഇണം പകർന്നത് ജോൺസൺ.

ഇന്ന് 9:30 ദേശീയ നാടക പരിപാടി. നാടകം കള്ള കടന്നുവരൂ. മൂല ഹിന്ദി രചന ബസന്ത് സബനിസ്. മലയാള പരിഭാഷ ഡോക്ടർ പ്രമോദ് കോവപ്പുറത്ത്. സംവിധാനം ശ്രീ കൃഷ്ണകുമാർ. പങ്കെടുക്കുന്നവർ വിജയൻ കാരന്തൂർ, എൻ വി ബിജു, അജിത നമ്പ്യാർ, ഇ ഭവിത് ലാൽ. ഇന്ന് 9:30 നാടകം.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. മറ്റന്നാൾ കേവഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. 23ന് വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് ശക്തമായ നടപടികൾ അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ രീതികളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഇന്ത്യ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ഈ വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന സംരംഭമാണ് വേപ്പിൻ സത്ത് ചേർത്ത യൂറിയ. മറ്റ് വളങ്ങൾക്കൊപ്പം വേപ്പിൻ സത്ത് ചേർത്ത യൂറിയ ഉപയോഗിക്കുന്നത് കാർഷിക ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് സഹായകമാകുന്നു. യു എൻ പൊതുസഭയുടെ 81ാമത് സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26ന് അദ്ദേഹം യു എൻ ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കാൻ 1 ഒക്ടോബർ മുതൽ ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. നിലവിൽ ഒതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതകം വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാം. വ്യവസ്ഥകൾ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. ഒരേ സമയം സൈനിക ശക്തിയും നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിച്ച് പോരാട്ടവും ചർച്ചകളും തുടരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 99ാമത് മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അക്കാദമി കത്ത് നൽകി. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും കൈറ്റ് നടപ്പിലാക്കിയ സ്കൂൾ വിക്കിത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും മന്ത്രി എൻ ഷംസുദ്ദീൻ മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരം കൈ ജില്ലാ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ മറ്റ് 13 ജില്ലകളും ഓൺലൈൻ വഴി പങ്കാളികളാകും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിലാണ് ആദ്യ മെഡൽ. ഇളവേനിൽ വാളറിവൻ, സോന മസ്കർ, മലയാളി താരം വിദർശ വിനോദ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് മെഡൽ നേടിയത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ വാളറിവനും വെള്ളി സ്വന്തമാക്കി. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ എന്നീ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. മലപ്പുറത്ത് ശക്തമായ മഴയിൽ 1 മരണം. കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടു. വാഗമൺ ഈരാറ്റുപേട്ട പാതയിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. തീക്കോയ്ക്കും വാഗമണിനുമിടയിൽ കാരിക്കാട് ടോപ്പ് ഭാഗത്ത് വൈകിട്ടോടെയാണ് സംഭവം. പ്രദേശത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദ്വിമാന രൂപത്തിലുള്ള എക്കോ കാർഡിയോഗ്രാഫ് അവതരിപ്പിക്കുകയും അതുപയോഗിച്ച് ഹൃദ്രോഗ നിർണയം നടത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പ്രായം 18-40 മധ്യേ. അഭിമുഖം 22 ഉച്ചയ്ക്ക് 2 മാങ്ങാട്ടുപറമ്പ ക്യാമ്പസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2784-4625. കാസർഗോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ VHSC വിഭാഗത്തിൽ NVT ജൂനിയർ കെമിസ്ട്രി അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 8156-875046. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ചെറുവത്തൂർ ഗവൺമെന്റ് ITIയിൽ പംബ്ലർ ട്രേഡിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അപ്രന്റീസ് ട്രെയിനിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 6 രാവിലെ 11 നടക്കും. താൽപര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 8075-290219. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ആനന്ദതീർത്ഥ ക്യാമ്പസിലെ ജോഗ്രഫി പഠന വകുപ്പിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനായി വിരമിച്ച അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 22 രാവിലെ 11 പഠനവകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447-08-5046. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23 രാവിലെ 11 പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2 DMLT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18-40 ഇടയിൽ. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ കന്നഡ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 22 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കേഡറ്റ് നിർബന്ധം. ഫോൺ നമ്പർ 8547-18529-2. കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ പഠനമുറി നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 5-12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള രക്ഷിതാക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 29. ഫോൺ നമ്പർ 8547-63-0173. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ ട്രെയിനിംഗ് സെന്ററിൽ 1 ആദ്യവാരം ആരംഭിക്കുന്ന 4 ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിന് കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സിംഗ് പരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അഭിമുഖം 30 രാവിലെ 10 നടക്കും. യോഗ്യത SSLC, നഴ്സിംഗ് ഹോമുകളിലോ പാലിയേറ്റീവ് ഹോം കെയറിലോ 1.5 പ്രവൃത്തി പരിചയം. ഫോൺ നമ്പർ 9447-8963. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: അത് വേണ്ട.
1: എന്ത്
0: ചേട്ടനെ, ഈ ഓക്കെ പറച്ചിൽ ഇത്തിരി കൂടുതലാണെന്ന് ചിലരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് കുറച്ചോട്ടാ.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: കുറക്കാൻ പറഞ്ഞപ്പോ ഡോസ് കൂട്ടിയാ.
1: അയ്യോ സോറി. ഓക്കെ ചേച്ചി, കുറയ്ക്കാം.
0: എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശ്രോതാക്കളെ, ദർപ്പണം വായിക്കാനിരിക്കുമ്പോ ഇപ്പോഴും ഈ ചേട്ടൻ അത്രക്കങ്ങട്ട് ഓക്കെ അല്ലാത്തത് കൊണ്ടുള്ള പ്രത്യേക മാനസിക അവസ്ഥയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ഈ നാഴികക്ക് 40 വട്ടമുള്ള ഓക്കെ പറച്ചിൽ എന്ന് വിചാരിച്ച് സദയം ക്ഷമിക്കുക.
1: എന്താ എന്താ ചേച്ചി എന്താ പറഞ്ഞത്?
0: അത് ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾക്ക് കത്ത് നോക്കാം. ചേട്ടൻ ഓക്കെ മതിയാക്കി, ഇപ്പൊ മൂളില്ലായി അല്ലേ? നോക്ക് എത്ര കത്തുകളാണെന്ന്. ഇന്നത്തെ കാലത്ത് ഇത്രയും കത്തുകൾ കിട്ടുക എന്നുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല അല്ലേ? പറഞ്ഞിട്ടെന്താ, ചേട്ടന് വായിക്കാൻ നേരമില്ല, കലി കാലം. അല്ലാണ്ട് എന്താ പറയാ
1: ചേച്ചി? അല്ലെങ്കിൽ തന്നെ കത്തുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ലാന്ന് ഒരു പരാതിയുണ്ട്. അന്നേരാണ് ചേച്ചിയുടെ ഒരു എരിതിയിൽ എന്നെ ഒളിക്കൽ.
0: എന്നാ പിന്നെ ഈ കത്തുകളൊക്കെ വായിച്ചുകൊണ്ട് നമുക്ക് ആ തീ അങ്ങ് കെടുത്തിയാലോ?
1: ആവാം.
0: പല കത്തുകളും വൈകിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ദാ നോക്കു, എന്ത് ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്.
1: ശരിയാ, ഇത് കാണുമ്പോ എനിക്ക് എന്റെ പഴയ കയ്യക്ഷരം ഓർമ്മ വരുന്നു.
0: നല്ലത് കാണുമ്പോ നമുക്ക് ചിലപ്പോ മോശം ഓർമ്മ വരും.
1: ചേച്ചി,
0: അപ്പോ നമുക്ക് ഈ കത്ത് വായിക്കാം. വായിക്കാന്ന് പറഞ്ഞെങ്കിലും ഇത് മുഴുവനായി വായിക്കൽ നടക്കുന്നു തോന്നുന്നില്ല. അത്രയും നീണ്ടു നീണ്ടു പോകുന്ന കത്താണ് രാമദാസൻ മാസ്റ്റർ ഒളവിലം. അദ്ദേഹം തന്റെ റേഡിയോ സ്മരണകളാണ് പങ്കുവച്ചിരിക്കുന്നത്. പഴയകാല പരിപാടികൾ മുതൽ ഇപ്പോഴത്തെ പരിപാടികൾ വരെ, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികൾ ഗാനലോക വീഥികളിൽ ട്യൂണിൻ സ്റ്റാർസ്, അത് രണ്ടും പഴയ തലമുറയെയും പുതിയ തലമുറയെയും ആകർഷിക്കാൻ ഉതകുന്നു. പിന്നെ ഓലച്ചൂട്ടിനെ കുറിച്ചും പറയാൻ ഏറെയുണ്ട്. പിന്നെ അടുത്തിടെ തുടങ്ങിയ ശ്രീതിലകം, വടക്കൻ വിശേഷങ്ങൾ ഒക്കെ നല്ല ആശയമാണ്. അങ്ങനെ പോകുന്നു കത്ത്. അപ്പോ ഒരു കെട്ട് കത്തുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇതില് മുക്കാഭാഗവും കക്കംപാറയിൽ നിന്നും വന്ന കത്തുകളാണ്. മോഹനൻ തമ്പാൻ, രാജൻ വിജയശമ്പാടി.
1: എന്താണ് വിഷയം?
0: ഇവര് കൊറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരൊരു കാര്യം പറയുന്നത്, നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആദ്യം കത്തുകൾ വായിക്കണം എന്നാണ്. എന്തായാലും നമ്മൾ ഇത്തവണ
1: കത്തുകൾ ആദ്യം വായിച്ചു.
0: അതെ ചേട്ടനെ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ കക്കംപാറക്കാരുടെ കത്ത് ഞാൻ തന്നെ വായിക്കാം. ആഴ്ചയിൽ ദർപ്പണം രണ്ടെണ്ണം വേണമെന്നാണ് ഒരു അഭിപ്രായം. പിന്നെ കുറച്ച് പരാതികളാണ്. അവര് ഒരുപാട് കത്തയച്ചിട്ട് നമ്മൾ വായിക്കുന്നില്ല. നമ്മുടെ സമയത്തിന്റെ പരിമിതി അവർക്ക് അറിയാലോ അല്ലേ? പിന്നെന്താ, കോൽക്കളി, കഥാപ്രസംഗം എന്നിവയൊക്കെ ഇടക്കിടക്ക് കേൾപ്പിക്കണം എന്നാണ് ഒരാവശ്യം. ഇവർക്ക് കത്ത് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ, മെസ്സേജ് അയക്കാൻ ഫോണൊന്നും ഇല്ല. അത് മാത്രമല്ല, ഫോണിന് റേഞ്ചും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സ്ഥലമാണ്, അതിൽ നിന്നാണ് ഒരു കത്തിലുള്ളത്. എന്തായാലും അവരുടെ എല്ലാ കത്തുകളും ഇതാ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി എന്തായാലും പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി എഴുതണം അല്ലേ?
1: ഇനി അടുത്ത കത്ത് നോക്കാം.
0: ആരുടേതാണ്?
1: സുരേഷ് ബാബു അവേറ. 14-ാം തീയതി സുകുമാരൻ പെരിയച്ചൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം വിനായക ചതുർത്ഥിയെ കുറിച്ചുള്ളത് ഏറെ അറിവ് പകർന്നു.
0: നമ്മുടെ പ്രഭാകരൻ തെക്കേക്കര മാസ്റ്ററുടെ കത്ത്. 14-ാം തീയതി വൈകിട്ട് AK വേണുഗോപാലൻ സംഘവും അവതരിപ്പിച്ച ചരട് കുത്തിപ്പാട്ട് ഹൃദയസ്പർശിയ എന്നാണ്. പിന്നെ പൂവിന്റെയും
1: ചിത്രം
0: ചിത്രമുണ്ട്. പൂവിന്റെയും തുമ്പിയുടെയും, തുമ്പാറ്റയാണോ തുമ്പിയാണോ അറിയില്ല, തുമ്പിയാണല്ലേ. ഓക്കെ, ഇത് ഒരു പുതിയ ശ്രോതാവാണ് തോന്നുന്നു. രേഷ്മ സനേഷ് കക്കാടാണ്. 4-ാം തീയതി രാവിലെ ശ്രീതിലകം പരിപാടിയിൽ കാസർഗോഡ് എരിക്കുളം എന്ന സ്ഥലത്തെ കളിമൺ പാത്ര നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു വരുന്ന സ്ത്രീകളുടെ ജീവിത കഥ കേട്ടപ്പോൾ വളരെ മനപ്രയാസം തോന്നിയെന്നാണ് രേഷ്മ എഴുതിയിട്ടുള്ളത്.
1: അടുത്തത് അങ്കുരാജൻ മാസ്റ്റർ ആട്ടടപ്പയുടെ കത്താണ്. 7-ാം തീയതി സജീവ് ഒദയോത് അവതരിപ്പിച്ച സുഭാഷിതം സാമൂഹ്യ ജീവിതത്തിന്റെ അടിസ്ഥാനവും പ്രേരക ശക്തിയുമാണ് പ്രതീക്ഷ എന്ന ആശയം സോദാകരണം വിശദമാക്കി തന്നു.
0: പയ്യന്നൂർ മമ്പലത്തെ വിജയന്റെ കത്ത്. 6-ാം തീയതി 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഓർമ്മകളുടെ സംഗീതം പരിപാടിയിൽ സലിൽ ചൌധരി സംഗീതം ചെയ്ത ഗാനങ്ങളും അദ്ദേഹത്തെ കുറിച്ചും ഒക്കെ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എന്നാണ്. അപ്പൊ നമുക്കിനി മെസ്സേജ് നോക്കാം അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഈ പഴയ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്ക് നല്ല രസമുള്ള ഒരു അനുഭവമാണല്ലേ.
1: ഏത് പഴയ ഓർമ്മ?
0: ഇപ്പോ പണ്ടത്തെ ആ സ്കൂൾ കാലം.
1: വേണ്ട, അതേന്ന് ഓർമ്മിപ്പിക്കണ്ട.
0: ഓ, കുരുത്തക്കേട് കളിച്ചതിന് ടീച്ചർമാര് തന്ന ചൂരൽ കഷായ ഓർക്കും അല്ലേ? എനിക്കൊന്നും അടിയൊന്നും കിട്ടിയിട്ടേയില്ല.
1: ആ കുറവ് നല്ലോണം കാണാനുണ്ട്.
0: അത് പോട്ടെ, പൂക്കളോടും കിളികളോടും കുശലം പറഞ്ഞ് സ്കൂളിലേക്കുള്ള ആ യാത്ര, അത് ഓർമ്മയുണ്ടോ?
1: ഓ, പിന്നെ 4-5 കിലോമീറ്റർ സൈക്കിളും ചവിട്ടി സ്കൂളിൽ എത്തുമ്പോഴേക്കും ഒരു വിധമാകും. അന്നേരാണ് പൂക്കളും കിളികളും.
0: ഓ, അതും പോട്ടെ. ചേട്ടന് റേഷൻ കടയിൽ പോകുന്ന ഓർമ്മയുണ്ടോ? തമിഴ്നാട്ടിൽ ഈ റേഷൻ കടക്ക്.
1: പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ?
0: ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് റേഷൻ കട എന്ന് തന്നെയാണോ പറയുക എന്ന്?
1: ഇല്ല, ന്യായവിലക്കടൈ.
0: ന്യായവിലക്കടൈ,
1: ന്യായം ന്യായമായിട്ടുള്ള വില.

0: മനസ്സിലായി
1: മനസ്സിലായി.
0: ആ ന്യായവിലയിൽ കടയിൽ പോകുമ്പോ ഈ അരിയുടെയും മണ്ണെണ്ണയുടെയും ഒരു മണമൊക്കെ ശ്വസിച്ച് ക്യൂ നിന്ന് അരി വാങ്ങിയതൊക്കെ ഓർമ്മയില്ലേ? അടുത്തുള്ള കടയിൽ നിന്ന് മുട്ടായി വാങ്ങി നുണഞ്ഞ് തിരിച്ചു പോയിരുന്ന കാലം.
1: അതിനെ ഓർമ്മിപ്പിക്കല്ലേ, എന്ന് റേഷൻ കടയിൽ പോയിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്.
0: കിട്ടുമല്ലോ, പോണ വഴിക്ക് ഏതെങ്കിലും പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്ന കാണും. കാട്ടും സഞ്ചിയും മണ്ണെണ്ണ കന്നാസും എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് ചേട്ടൻ അവരുടെ കൂടെ കളിക്കും. പിന്നെ റേഷൻ കട പൂട്ടിയാലും ചേട്ടൻ വീട്ടിലെത്തില്ല. കറക്റ്റാണല്ലേ? അപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്ക് ഒട്ടും ആശാസ്യമല്ല. പക്ഷേ ഇത്തവണ വി കെ അനിൽകുമാർ ഓലച്ചൂട്ടിനൊപ്പം ഒരു വീഡിയും കത്തിച്ചു കൂട്ടിക്കൊണ്ടുപോയി കാട്ടിത്തന്ന ഓർമ്മകൾ വളരെ ഹൃദ്യമായിരുന്നു എന്ന് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ പാനുണ്ടയുടെ മെസ്സേജ്: 80s ഓർമ്മകളോടെ ദർപ്പണത്തിന്. കാലം 1980s. അന്നൊക്കെ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടു വന്നാൽ റേഷൻ കടയിൽ പോകുന്നത് പതിവായിരുന്നു. എത്ര വേഗത്തിൽ നടന്നാലും പന്തക്കപ്പാറയിലെ റേഷൻ കടയിലെത്തുമ്പോൾ കാർഡിന്റെ അട്ടികൾ ഫ്ളാറ്റുകൾ പോലെ ഉയർന്നിരിക്കും. പിന്നെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. പക്ഷെ ആ കാത്തിരിപ്പ് എനിക്കൊരു രസമായിരുന്നു. കാരണം റേഷൻ കടയോട് ചേർന്ന് ഒരു ദിനേശ് ബിഡി കമ്പനിയുണ്ട്. അവിടെ തൊഴിലാളികളുടെ സൗഹൃദം നിറഞ്ഞ നാട്ടുവർത്തമാനങ്ങളും രാഷ്ട്രീയവും ചിരിയും തമാശയും കേട്ടിരിക്കും. അതിലും രസം സുരേന്ദ്രാട്ടന്റെ പത്രവായനയും സിലോൺ റേഡിയോവിലെ ചലച്ചിത്ര ഗാനങ്ങളുമാണ്. ചിലപ്പോൾ ഈ രസങ്ങൾക്കിടയിൽ റേഷൻ കാർഡ് വിളിച്ചാൽ ഞാൻ അറിയില്ല. അപ്പോൾ റേഷൻ കടക്കാരൻ ദിവാകരേട്ടന്റെ ചെപ്പലും ശകാരവും കേട്ട് അരിയും മണ്ണെണ്ണയും തൂക്കി വീട്ടിലെത്തുമ്പോ സന്ധ്യമായിരുന്നു. എന്നാലും രാധാകൃഷ്ണൻ അരി കിട്ടിയിട്ടുണ്ട്, ചേട്ടനെ പോലെയല്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ബീഡി തെറുപ്പിന്റെ ഗൃഹാതുരമായ 80s ഓർമ്മകളുമായി എത്തിയ ഓലച്ചൂട്ട് കേട്ടപ്പോൾ പഞ്ഞകാലത്തെ അടുപ്പിലെ പുകഞ്ഞ ഓർമ്മകളാണ് മനസ്സിൽ ഓടിയെത്തിയത് എന്നാണ് രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ളത്. നല്ല രസമുള്ള മെസ്സേജ് അല്ലേ.
1: വടക്കേ മലബാറിൽ അഭിമാനത്തിന്റെ അടയാളമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ബീഡി തൊഴിലാളികൾ. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നേടാനാവാതെ ചെറുപ്രായത്തിൽ തന്നെ ബീഡി തൊഴിൽ പഠിക്കാൻ നിർബന്ധിതരായ കുട്ടികൾ ബീഡി കമ്പനികളിൽ നിന്നുള്ള കൂട്ടായ്മയിൽ നിന്നും വായനകളിൽ നിന്നും തുറന്ന ചർച്ചകൾ വഴിയും അവർ ലോകവിവരങ്ങൾ മനസ്സിലാക്കി. അവരിൽ പലരും പൊതുരംഗത്ത് നേതൃനിരയിൽ എത്തുകയും ചെയ്തു. കഴിഞ്ഞാഴ്ചയിലെ ഓറച്ചുട്ട് അതിമനോഹരമായിരുന്നു എന്ന് ബാലനാരായണൻ കതിരൂർ.
0: സജീവൻ സി ചേലക്കാട് ഇങ്ങനെയാണ് എഴുതുന്നത്: ഒരു കാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ടു പോയിരുന്ന ഒരു വ്യവസായത്തിന്റെ ഇന്നത്തെ അവസ്ഥ പരിപാടിയിലൂടെ ശരിക്കും മനസ്സിലാക്കി തന്നു. അതിൽ പലതരം ബീഡികളുടെ പേരു പറഞ്ഞെങ്കിലും പഴയ കാലത്തെ വാദ്യാർ ബീഡിയെ കുറിച്ച് പറയുന്നത് കേട്ടില്ല. കുട്ടിക്കാലത്ത് ഈ ബീഡി ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിന്റെ കവറിന് മുകളിലെ മൊട്ടത്തലയും വട്ടക്കണ്ണടയും ഇട്ടുകൊണ്ടുള്ള ഒരാളുടെ ചിത്രം ഇന്നും മനസ്സിലുണ്ട്.
1: പുതുതലമുറയ്ക്ക് അന്യമായതും പഴയ തലമുറയിൽ പലരുടെയും ജീവിത മാർഗവുമായ ബീഡി തെറുപ്പ് തൊഴിലുമായി ഇഴുകി ചേർന്ന ജീവിത രീതി വരച്ചു കാട്ടിയ ഓലച്ചൂട്ട് വളരെ മികവുട്ടതായിരുന്നു എന്ന് അച്ചാം തുർത്തി കെ കെ വിശ്വനാഥൻ. ആ പരിപാടി വടക്കൻ കേരളത്തിലെ ബീഡി തൊഴിലാളികളുടെ ചിത്രം മനോഹരമായി വരച്ചിട്ടു എന്ന് പുരുഷോത്തമൻ കാട്ടാമ്പള്ളി.
0: ആ ഓലച്ചൂട്ട് വളരെ ശ്രദ്ധേയവും ജീവിത സ്പർശിയുമായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ ബീഡി തൊഴിലാളിയായി ജീവിതം തുടങ്ങിയ എന്നെ പോലുള്ളവർക്ക് കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം തന്നെയായി പ്രസ്തുത പരിപാടി. ബീഡി ബ്രാഞ്ചിലെ തൊഴിലിടത്തിൽ പത്രപുസ്തക വായനകളിൽ പങ്കാളിയായ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ഓലച്ചൂട്ടിന്റെ വെളിച്ചം തെളിച്ചു തന്ന അനിൽകുമാറിനും കെ വി ശരത്ചന്ദ്രനും ആകാശവാണിക്കും നന്ദിയെന്ന് ഒ പി കൃഷ്ണൻ നാട്ടടപ്പ.
1: ശരി, അടുത്ത മെസ്സേജ് ബീന എം മണ്ണൂർ പറമ്പ്, വൈഗ ഉണ്ണി, ഓലയമ്പലം എന്നിവർ എഴുതിയതാണ്. മാലിന്യത്തിൽ നിന്നും മാണിക്യം വിളയിക്കുന്നവർ, ചപ്പാറപ്പടവ് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച് 16-ാം തീയതിയിലെ ജാലകം ഏറെ ഇഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ നമ്മുടെ നാട്ടിലും ഹരിതകർമ്മ സേനയിൽ ചേരാൻ സ്ത്രീകൾ മടിച്ചിരുന്നു. ഇന്ന് ചപ്പാറപ്പടവ് ഹരിതസേന എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവരുടെ ഈ നല്ല പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും മാതൃക ആവട്ടെ.
0: ടി ഗംഗാധരൻ മാസ്റ്റർ അടൂർ എഴുതുന്നു: ആ ജാലകം നമ്മുടെ ശുചിത്വ സേവകരായ സഹോദരിമാർക്കുള്ള ആദരവായി ഹൃദയം സ്വീകരിച്ചു. അവരുടെ നവീന പദ്ധതികളെല്ലാം സമൂഹത്തിന് മാതൃകയായി മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ബുധനാഴ്ചയിലെ ജാലകം പരിപാടി കേട്ടപ്പോൾ മനസ്സിൽ ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും അലയടികൾ ഉടലെടുത്തു എന്ന് ഹരിദാസ് കൊട്ടക്കാനം കൂവേരിയും എഴുതിയിട്ടുണ്ട്. മാരകമായ രോഗത്താൽ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ചില ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അവരിൽ പ്രായഭേദമില്ല. അത്തരക്കാർ ശാരീരിക വേദന സഹിച്ച് ജീവിതം തള്ളിനീക്കും. ഇത്തരം ആളുകളെ കേൾക്കാനും സാന്ത്വനിപ്പിക്കാനും നമ്മൾ തയ്യാറാകണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ സെപ്റ്റംബർ 10 ആരോഗ്യദീപ്തിയിലൂടെ കേട്ട പ്രഭാഷണം അവസരോചിതമായി. ഇത്തരം ഇടപെടലുകളിലൂടെ ആകാശവാണി ജനകീയവാണിയായി മാറുന്നു എന്ന് ബിന്ദു സുന്ദർ പറശ്ശിനിക്കടവ്.
1: ഓക്കെ, ഒരു കാലത്ത് കാൽപന്തിന്റെ മികവ് തെളിയിച്ച ഐവൻ ഡിക്രൂസിന്റെ കായിക ഓർമ്മകൾ സ്പോർട്സ് ടൈം പരിപാടിയിൽ പങ്കുവച്ചത് ശ്രദ്ധേയമായി എന്ന് സതീശൻ മുമ്പള്ളി കൊട്ടാരി.
0: നമ്മുടെ ആലിയ എൻ സന്തോഷിന്റെ മെസ്സേജ് കണ്ടോ? മുമ്പ് മംഗ്ലീഷിൽ എഴുതിയിരുന്ന ആലിയ ഇപ്പോൾ നല്ല ക്ലിയർ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കാം. 12-ാം തീയതി തബലിസ്റ്റ് കെ പി പ്രമോദ് അവതരിപ്പിച്ച പ്രിയം പ്രിയതരം പരിപാടി ഏറെ ഇഷ്ടമായി. ഓരോ പാട്ടും അവതരിപ്പിക്കുമ്പോൾ അതിനു പിന്നിലെ അനുഭവ കഥകൾ കൂടി ചേർത്തപ്പോൾ പരിപാടിക്ക് ഏറെ മികവ് തോന്നി. അതുപോലെ അതിൽ ഉൾപ്പെടുത്തിയ ചില പഴയ പാട്ടുകൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
1: ഗാനലോക വീഥികളിൽ എന്ന പരിപാടി ഞാൻ സ്ഥിരമായി കേൾക്കാറുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ചന്ദ്രശേഖരൻ നായർ, പട്ടർകണ്ടം, പുല്ലൂർ, കാഞ്ഞങ്ങാട്.
0: രാഘാപുവത്തൂരിന്റെ മെസ്സേജ്, ശ്രീകുമാരൻ തമ്പിയുടെ കാവ്യഭാവനാ വഴിയിലൂടെ കണ്ണൂർ രാജന്റെ ഈണവിരൽ പിടിച്ച് ചലച്ചിത്ര ഗാനവേദിയിലേക്ക് നടന്നുവന്ന് ആലാപനത്തിൽ അരങ്ങേറ്റം കുറിച്ച് ആസ്വാദകരുടെ അഭിനന്ദനം കൈക്കലാക്കിയ ഗായിക ലതിക ജാലകത്തോടൊപ്പം കൂട്ടുചേർന്ന് മനസ്സ് തുറന്നപ്പോൾ 14-15 തീയതികളിലെ ഈ പരിപാടി പ്രഭാത പ്രസാദം പോൽ മധുരിതം എന്നാണ് രാഘാപുവത്തൂർ എഴുതിയിട്ടുള്ളത്. ഗിരിജ പെരുവെമ്പ് പാലക്കാട് ടെലിക്വിസിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. 16-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ടെലിക്വിസ് കേട്ടു. ആദ്യമായാണ് ഞാൻ ഈ പരിപാടി കേൾക്കുന്നത്. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്റെ ബാല്യകൌമാര യൗവനകാലത്ത് ആകാശവാണിയുടെ എല്ലാ ക്വിസ് പരിപാടികളും കേൾക്കുകയും കിട്ടുന്ന അറിവുകളൊക്കെയും ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു. PSC പരീക്ഷ എഴുതുമ്പോൾ ഈ ഡയറി കുറിപ്പുകൾ എനിക്ക് വളരെ പ്രയോജനമായിരുന്നു. നല്ല മാർക്ക് വാങ്ങി PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് സർക്കാർ ജോലി നേടുകയും ചെയ്തു എന്നാണ് ഗിരിജ എഴുതിയിട്ടുള്ളത്.
1: ശരി, സോപാനും ഷാജി മുളക്കുണ്ണ് ജാലകത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. 12-ാം തീയതി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫോക്ലോർ മ്യൂസിയത്തെ കുറിച്ചുള്ള പരിപാടി ശ്രദ്ധേയമായി. തെയ്യത്തെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ആ മ്യൂസിയം സന്ദർശിച്ചാൽ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ കഴിയും.
0: കുറ്റേരിയിൽ നിന്നുള്ള വിമലയുടെ മെസ്സേജ് ശ്രീതിലകം പരിപാടിയെ കുറിച്ചാണ്. എരികുളം ഗ്രാമത്തിലെ മൺപാത്ര നിർമ്മാണത്തെ കുറിച്ചുള്ള കഥ കേട്ടപ്പോ പഴയകാല ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോയി. നമ്മുടെ നാട്ടിൽ വിഷുക്കാലമായാൽ തൃച്ചമ്പലത്ത് നിന്നും ഇരിങ്ങൽ നിന്നും കലം വരാറുണ്ട്. ഇരിങ്ങൽ നിന്നും വരുമ്പോൾ കടവ് കടന്നു വേണം ഇക്കര വരാൻ. തോണിയിൽ കലത്തിന്റെ കെട്ടും ആളും കയറിയ തോണി മുങ്ങുന്നത് പോലെ തോന്നും. അത്രയും പ്രയാസപ്പെട്ടാണ് അവർ അന്ന് ജീവിച്ചിരുന്നത്. അന്ന് നമ്മൾ ചെറുതായതുകൊണ്ട് അതിന്റെ വിഷമങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് ആ ചരിത്രം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. നമ്മുടെ വീട്ടിലൊക്കെ 3 കലം വാങ്ങുമായിരുന്നു. പൈസ കൊടുക്കാറുണ്ടായിരുന്നില്ല. നെല്ലായിരുന്നു കൊടുത്തത്. മടങ്ങി പോകുമ്പോൾ ബാക്കിയുള്ള കലവും നെല്ലും കൊണ്ട് കടവ് കടക്കണം. ആ പരിപാടി കേട്ടപ്പോ ആ ഓർമ്മകളിലൂടെയൊക്കെ വിമല കടന്നുപോയി.
1: മലയാള സിനിമാ സംഗീത പ്രേമികൾക്കിടയിൽ ഹമ്മിംഗ് കൊണ്ട് ശ്രദ്ധേയയായ ലതിക ടീച്ചറുടെ സംഗീത സംഭാവനകൾ അനാവരണം ചെയ്ത 16-15 തീയതികളിലെ ജാലകം മനോഹരമായി. അവർ പാടിയ ഒരുപാട് പാട്ടുകളെ കുറിച്ചും ആ പരിപാടിയിലൂടെ അറിയാൻ സാധിച്ചു എന്ന് ചന്ദ്രൻ വട്ടോളി ചിറ്റാരി പറമ്പ്.
0: പ്രിയ ദർപ്പണമേ, ചിങ്ങവും കഴിഞ്ഞു, കന്നിയും പിറന്നു, എന്റെ റേഡിയോയുടെ പണിമുടക്കും കഴിഞ്ഞു. ഓൺലൈൻ റേഡിയോ എന്നെ വഞ്ചിച്ചു. സ്റ്റേഷൻ ഇടക്ക് മിണ്ടില്ല. ഏതായാലും 2 ദിവസമായി അനുസ്യൂതമുള്ള ആ അനർഗളനാദം വീണ്ടും സജീവം. അപ്പോഴല്ലേ പാട്ടിന്റെ മധുരം. ലതിക ടീച്ചറിന്റെ പാട്ടും പറച്ചിലും കേൾവിക്കിമ്പമാർന്ന അഭിമുഖം തയ്യാറാക്കിയ കണ്ണൂർ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ എന്ന് എഴുതിയിട്ടുള്ളത് TP മായാമണി, തളിപ്പറമ്പ്. ആ പരിപാടി പിന്നണി ഗായിക ലതികയുടെ ജീവിതത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും അറിയാൻ സഹായകമായി എന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി KV കോറോ അദ്ദേഹവും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ തീരുകയാണ്.
1: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
0: തുടർന്നും എഴുതുക. എഴുതേണ്ട വിലാസം
1: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ, 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94-95-96-70-80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
2: ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
3: നാടക പരിപാടിയിൽ ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. കള്ള കടന്നുവരൂ.
4: മൂല ഹിന്ദി രചന വസന്ത് സബനീസ്.
3: മലയാള പരിഭാഷ ഡോക്ടർ പ്രമോദ് കോവപ്രത്ത്.
4: സംവിധാനം സി കൃഷ്ണകുമാർ.
3: സംവിധാന സഹായം പി നിഷ.
4: കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ
3: വിജയൻ കാരന്തൂർ, എൻ വി ബിജു, അജിത നമ്പ്യാർ, ഇ ബബിത് ലാൽ. കള്ള കടന്നുവരൂ.

0: கவர் அதாவது கொல்ல கொல்ல நீ கண்டா கண்டா கலங்கரி கலங்கரி கலங்கரி கலங்கரி
1: ஓ இந்த மனுஷியா எந்தாணி பெருமிருக்கிறது ഉറക്കത്തിൽ ഇങ്ങനെ പിച്ചും പെയ്യും പാഴുന്നത് എന്തിനാ? തൊഴിലക്കേടാ ഇത്. കേൾക്കുന്നുണ്ടോ? ഇത് കൂർക്കമ്പനിയാണോ അതോ മരയീറുന്നതാണോ? കേൾക്കുന്നുണ്ടോ?
0: എന്താ എന്താ നീ പറയുന്നത്? നോക്ക് നോക്ക്, അതാ വാതിൽ വരെ വന്ന കള്ളം തിരിച്ചുപോയി. നീ എന്തെങ്കിലും ഒച്ചയുണ്ടാക്കിയോ?
1: ഏ, കള്ളനോ? വാതിക്കൊന്ന് മടങ്ങിപ്പോയിന്നോ? നിങ്ങളുടെ തല ശരിയല്ല. ഉറക്കത്തിലോ അതോ ഉണർന്നോ? വാതിൽക്കൽ കള്ളം വന്നു പോലും കൊള്ളാം. ഒരു ഭാഗത്ത് കൂർക്കമ്പലി, പിന്നെ പിച്ചും വെയ്യും. നിങ്ങളുടെ കൂർക്കമ്പലി കേട്ടാൽ കള്ളനല്ല സാക്ഷാൽ കാലം വരെ ഓടി രക്ഷപ്പെടും.
0: എന്ന് വെച്ചാൽ അവ കള്ളം വന്നില്ലേ? അവൻ വാതിൽക്കൽ വരെ വന്നത് ഞാൻ കണ്ടതാ. നീ കണ്ടില്ല? അവിടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു.
1: ഇപ്പൊ നിങ്ങക്ക് കള്ളൻ എന്ന് പറഞ്ഞ ഒരേ ചിന്തയുള്ളൂ. കള്ളനെ കാണുന്നു, ഞാൻ ഉറങ്ങുന്നത് നിങ്ങക്ക് തീരെ പിടിക്കുന്നില്ല അല്ലേ? ഞാൻ കണ്ണുപൂട്ടുന്നു കാത്തിരിക്കല്ലേ കൂർക്കമ്പലി തുടങ്ങാൻ. പിച്ചും പെയ്യും പറയാ, കൊള്ളം വന്നു ഉത്രേ. ഒന്നുറങ്ങ് മനുഷ്യ, എന്നെ ഒന്ന് ഉറങ്ങാൻ വിടണം. തമ്പുരാനെ, വയ്യ.
0: അപ്പോ കള്ളം വന്നില്ലേ? ഒരു സ്വപ്നായിരുന്നു. ഓ, എന്തൊരു കഷ്ടം.
1: അതെ, നിങ്ങളൊന്ന് പോയി ഉറങ്ങുന്നുണ്ടോ?
0: എടി സരസ്വതി, ഈ കള്ളന്മാർക്ക് ബുദ്ധി എന്ന സാധനയില്ല. പാമ്പര വിട്ടികൾ. ഏടെങ്കിലുമൊക്കെ കറങ്ങി നടന്ന് പോലീസിന്റെ വലയിൽ വീഴും. ഇവിടെ നമ്മൾ വാതിലും തുറന്ന് കാത്തിരിക്കുന്നു, പക്ഷെ കള്ളന്മാരോ? അവരിത് വഴി വരുന്നേയില്ല.
1: പിന്നെയും തുടങ്ങി പഴമ്പുരാണം. ഇത് കേട്ട് കേട്ട് എനിക്ക് മടുത്തു. മനുഷ്യ, ഒന്ന് മയങ്ങിയാ മതി, അപ്പൊ തുടങ്ങും തുസ്കര വിലാപം. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ.
0: ഉറങ്ങണം പോലും. ഇവിടെ മനുഷ്യ ടെൻഷൻ അടിച്ച് ചാവുക. നിനക്ക് ഉറങ്ങണം. നിനക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നത്?
1: ഇൻഷുറൻസ് എടുത്ത അന്ന് മുതൽക്ക് തുടങ്ങിയതാ എന്റെ ഈ സ്വസ്ഥത നഷ്ടപ്പെടല്. ഇൻഷുറൻസ് തുക കിട്ടാതിരുന്നപ്പോ പിന്നെയും സ്വൈര്യക്കേട്.
0: നീ ഒന്നും മിണ്ടാതിരി. അതെ, കൊല്ലം തീരാറായി, അടുത്ത പ്രീമിയം അടക്കേണ്ട സമയമായി. വെറുതെ ഇൻഷുർ ചെയ്തു.
1: പ്രീമിയം?
0: ആഭരണങ്ങൾക്ക് വല്ലതും പറ്റിയോ? അതെല്ലാം മുമ്പ് അലമാരയിൽ വെച്ച പോലെ തന്നെ ഇപ്പോഴുണ്ട്.
1: അതിനിപ്പോ എന്താ വേണ്ടത്?
0: പ്രീമിയം തുക പാഴായി പോകരുത്. എന്ത് പ്രയോജനം? മോഷണവും നടന്നില്ല. ഈ മനുഷ്യന്മാരെ പൊട്ടനാക്കാനുള്ള പരിപാടിയാ ഇൻഷുറൻസ് പറ്റും. ഇവിടെ കള്ളം കയറാനും പോണില്ല, ഇൻഷുറൻസ് തുക കിട്ടാനും പോണില്ല. നമ്മള് ജീവിതകാലം മുഴുവനും പ്രീമിയം അടച്ചുകൊണ്ടേയിരിക്കും. ഇതേ, ഇത് മെച്ചമുള്ള ഒരു ഏർപ്പാടേ അല്ല. ഇൻഷുറൻസ് ഏജന്റേ നമ്മളെ ഓർത്ത് ഇപ്പൊ ചിരിക്കുന്നുണ്ടാവും. നമ്മുടെ വീട്, നമ്മുടെ ആഭരണം, അത് നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചതിന് കാശ് അയാൾ കൊണ്ടുപോകുന്നു. ഫ്രീയോട് ഫ്രീ ആയ ഒരു തമാശയാണ് ഇൻഷുറൻസ് കളി.
1: ഇൻഷുർ ചെയ്തേ പറ്റൂന്നും പറഞ്ഞ് ആരും ഭീഷണിപ്പെടുത്തിട്ടൊന്നുമില്ലല്ലോ.
0: ഓ, പിന്നെയും തുടങ്ങി. ഞാൻ എന്തെങ്കിലും ഗുണമുള്ള കാര്യം പറഞ്ഞാൽ അതിനെതിർക്കുന്ന് നീ സത്യം ചെയ്തിട്ടുണ്ടോ? അതെ, ആർക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പോളിസിയാ എന്റേത്. മുടക്കുന്ന തുകക്കേ പത്തരട്ടി ലാഭം കിട്ടുന്ന പോളിസി വേറെ ഏതാ ഉള്ളത്? എടി, ഞാൻ അങ്ങനെ ചെയ്തതേ, ഇപ്പൊ മോഷണത്തിന്റെ കാലല്ലേ, ഇവിടെയും മോഷണം നടക്കും, പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടും. സ്വർണത്തിന്റെ വിലയേക്കാൾ 10 മടങ്ങ് അധികം തുക. പക്ഷേ കള്ളന്മാർക്ക് ഭാഗ്യക്കേടാണെങ്കിൽ എന്ത് പറയാനാ? ഇന്നത്തെ കള്ളന്മാരെ അവർക്ക് തന്നെ നാണക്കേടാ. ജനലിക്കൂടെ ഷർട്ട് മോഷ്ടിക്കും, ടാപ്പിനടിയിൽ നിന്ന് ബക്കറ്റ് എടുത്ത് ഓടും. ഇത്തരം ദാരിദ്ര്യം പിടിച്ച കള്ളന്മാരെ കൊണ്ട് ഈ നാട് നിറഞ്ഞുപോയി. ഈശ്വര, ഇവർക്ക് ശരിയായ രീതിയിൽ മോഷണം നടത്താനുള്ള ട്രെയിനിങ് ആർക്കെങ്കിലും കൊടുത്തൂടെ?
1: അതെ, നിങ്ങൾ ഇനി അവർക്ക് മോഷണത്തിന് ഡിഗ്രി കൊടുക്കാനായി കോളേജ് തുടങ്ങിക്കോ, മോഷണത്തിന് ഡോക്ടറേറ്റ് കൊടുക്കാനായിട്ട് യൂണിവേഴ്സിറ്റി തുടങ്ങിക്കോ. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത്തരം മൊണ്ടതരം കാണിക്കല്ലേന്ന്. ഇങ്ങനെ സ്വർണ്ണ ഇൻഷുർ ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു. ഇനി കള്ളനെയും നോക്കി അവിടെ എങ്ങാനും പോയിരുന്നു.
0: കഴിഞ്ഞ കഴിഞ്ഞതിന്റെ വിടുവായത്തോ? ഇനി ഞാൻ പറയുന്നത് കേട്ടാലേ നീ ഞെട്ടും. നമ്മുടെ കല്യാണ സമയത്തെ ഞാൻ 5000 രൂപയ്ക്ക് 15 പവൻ സ്വർണം വാങ്ങിയിരുന്നു. ഇപ്പോഴത്തെ സ്വർണ്ണവില എത്രയാ? 60000 മുകളിലാ. കൊല്ലത്തിൽ 300 രൂപ പ്രീമിയം അടക്കണം. ഇതിലും ചെറിയ പോളിസി എവിടെ കിട്ടാനാണ്? ആഭരണങ്ങളുടെ സുരക്ഷ ഇൻഷുറൻസ് കമ്പനിയുടെ ഉത്തരവാദിത്ത. ഈ അവസ്ഥയിൽ ആഭരണങ്ങളെങ്ങാനും കള്ളം കൊണ്ടുപോയാൽ കമ്പനി ഇന്നത്തെ വിലയിൽ നഷ്ടപരിഹാരം തരണം. മനസ്സിലായോ? അതായത് ഇപ്പം നമ്മൾ മുടക്കിയ കാശിന്റെ 10 ഇരട്ടി, ഏകദേശം 10 ലക്ഷം രൂപ. വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ 9 ലക്ഷത്തിന്റെ ലാഭം. പക്ഷേ കള്ളം വന്ന് ആഭരണം മോഷ്ടിക്കണം. എന്നാലേ ഇത് നടക്കൂ. ഇത് ചെറിയ കാര്യമാണോ?
1: ആയിക്കോട്ടെ, ഇതെല്ലാം വെറും അസംബന്ധമാണ്. നിങ്ങൾക്ക് കാശ് സമ്പാദിക്കാനാണ് താല്പര്യമെങ്കിൽ സ്വർണം എടുത്തിട്ട് സറാപ്പിനെടുത്ത് കൊണ്ട് വെച്ചാ പോരെ. ഇൻഷുറൻസ് കമ്പനി എങ്ങനെ അറിയാനാ? ഒന്നുമില്ലെങ്കിൽ എന്റെ തലവേദന.
0: നടന്നത് തന്നെ. നല്ല കാര്യം. ആഭരണം പരസ്യമായി വിൽക്കുക, എന്നിട്ട് തറവാട്ടിൽ ആഭരണം വിറ്റ വിവരറിഞ്ഞ് ആളുകൾ എന്നെ പരിഹസിച്ച് തുപ്പണം. അതല്ലേ നീ ആഗ്രഹിക്കുന്നത്? സറാപ്പിന്റെ അടുത്തെ സ്വർണം വിൽക്കുന്നത് നീ വിചാരിച്ചത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇൻഷുറൻസിന്റെ വഴി ആലോചിച്ചത്.
1: നിങ്ങളുടെ ഇത്തരം പ്രവൃത്തിയിലെ ആളുകൾ പരിഹസിക്കുന്ന എന്നെയാ. ഒന്നാമതായി സ്വയം വട്ടനെ പോലെ ഓരോന്ന് ചെയ്യുന്നു, ഒപ്പം എന്നെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നു. എന്നെ ഇങ്ങനെ അപമാനിച്ചാ നിങ്ങൾക്ക് എന്താ കിട്ടുക? പച്ചക്കറി വാങ്ങാൻ പോയാൽ ആഭരണം, തുണി അലക്കാൻ പോയാൽ ആഭരണം. ഇങ്ങനെ ആഭരണം ഇട്ടാൽ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് ഞാനും കരുതി. വിവാഹത്തിനും മറ്റും ആഭരണം ധരിക്കാം. പക്ഷേ മിസസ് കപൂറിന്റെ ചേട്ടൻ മരിച്ചപ്പോ ആഭരണം ധരിച്ചതോ? ആളുകൾ ഇങ്ങനെയുള്ളവരെ തനി വിഡ്ഢികളായിട്ടാണ് കാണുകന്ന്.
0: എടി ആളുകൾക്ക് വട്ട, അവർക്ക് എന്തറിയാം? 10 ലക്ഷം എന്താ അവർ കൊണ്ടു തരുമോ?
1: എന്ന് വെച്ചാ മനസ്സ് തോന്നിയതുപോലെ ചെയ്യാമെന്നാണോ? വാതിലും തുറന്നിട്ട് പുറത്തേക്ക് പോകും, 3-4 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരും. നല്ല തമാശയാ നിങ്ങൾ കാണിക്കുന്നത്. ആളുകളെ എന്നെയാണ് കളിയാക്കുന്നത്.
0: അതെ, നീ വെറുതെ ഇങ്ങനെ സംഗതി പെരുപ്പിച്ച് കൊളാക്കണ്ട. ഞാൻ പുറത്ത് ആളുകൾ കൂടുന്നിടത്തൊക്കെ ആഭരണങ്ങളെ കുറിച്ച് സംസാരിച്ചില്ലേ? ആളുകൾ എന്നെ വട്ടനായി കണ്ടില്ലേ? 3-4 തവണ കോട്ടിന്റെ പോക്കറ്റിൽ ആഭരണം ഇട്ടുകൊണ്ട് ബസ് യാത്ര ചെയ്തു. അത് മാത്രോ? കോട്ട് ദൂരെ ഊരി വെച്ച് ഉറങ്ങുകയും ചെയ്തു. എന്നിട്ടെന്താ കാര്യം നടന്നോ? ആഭരണങ്ങൾക്കായി കൊള്ളയും കൊലയും നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ കള്ളനെയും കാത്തിരിക്കുന്നു, പക്ഷേ അയാൾക്ക് ഇവിടെ വരാനേ നേരല്ല.
1: അത് മാത്രോ? ആന്റിയുടെ മോളുടെ കല്യാണത്തിന് പോകുമ്പോ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ആഭരണ പെട്ടി ഞാൻ ആ മുകളിലെ മുറിയിൽ തുറന്നു വെച്ച് പോയതും മറന്നു നിങ്ങള്? രാവിലെ മുതൽ അടുത്ത ദിവസം വൈകുന്നേരം വരെ പെട്ടി അവിടെ തന്നെ കിടന്നു. പക്ഷേ വേലക്കാരൻ മഹാദു, എന്ത് ചെയ്യാനാ? അവൻ വലിയ സത്യസന്ധനായി പോയില്ലേ? അവൻ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് സുരക്ഷിതമായി വെച്ച് തിരിച്ചേൽപ്പിച്ചു. പോരാത്തേന് അവൻ എനിക്കൊരു ക്ലാസ്സും എടുത്തു തന്നു. നിങ്ങള് കാരണം ആ വേലക്കാരന്റെ ക്ലാസ് കൂടി ഞാൻ കേൾക്കേണ്ടി വന്നില്ലേ മനുഷ്യ? എല്ലാവരും വട്ടൻ രാമബാബുവിന്റെ ഭാര്യയല്ലേ എന്ന് പറയുന്നു. നിങ്ങൾക്ക് സ്വന്തം ഭാര്യയുടെ അന്തസ് പോലും കാക്കാനാകുന്നില്ലല്ലോ മനുഷ്യ.
0: ഇല്ല എടിയേ, ഇപ്പോഴേ എനിക്ക് കള്ളന്മാരെ കുറിച്ചേ ചിന്തയുള്ളൂ. ആളുകൾ വേണേ ചെണ്ട കൊട്ടി പറഞ്ഞോട്ടെ ലോകം കള്ളന്മാരുടേതാണെന്ന്, പക്ഷെ ഞാൻ അംഗീകരിക്കില്ല. ഈ ആൾപ്പാർപ്പുള്ള സ്ഥലത്തു നിന്നും കുറച്ച് ദൂരെ വീട് വാങ്ങിയതേ കള്ളന്മാർ എളുപ്പം വരട്ടെ എന്ന് കരുതിയിട്ടാ. നാണമില്ലാത്തവർ.
1: മതി മതി, ഒന്ന് നിർത്ത്. ഇത്തവണയേ ദുർഗാപൂജാ സമയത്തെ മുറ്റത്ത് ദേവീ പ്രതിമ വെച്ച് അലങ്കരിച്ചിരുന്നല്ലോ, പ്രതിമകളെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയിച്ചങ്ങട് നിർത്തി. എന്നിട്ട് എന്തായി? വൈകുന്നേരം ആയപ്പോ എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ.
0: ഇപ്പൊ മനസ്സിലായി എന്റെ വീട്ടിൽ കള്ളം കയറാനുള്ള ഭാഗ്യമല്ലെന്ന്. എടി മെനഞ്ഞാന്ന് നടന്നത് ഓർമ്മയില്ലേ? അപ്പുറത്തുള്ള റോഡിൽ കള്ളം വന്നു, ഗുപ്തയുടെ പണപ്പെട്ടി കാലിയാക്കി അവ സ്ഥലം വിട്ടു. ദാ ഒരു 4 അടി മുന്നോട്ട് നടന്നിരുന്നെങ്കിൽ ഒരക്കാല് പൊട്ടിപ്പോയിരുന്നു.
1: അതാ പറഞ്ഞത്, ഇനിയെങ്കിലും ഇങ്ങക്ക് ബോധം വേണമെന്ന്. നമുക്ക് ഇൻഷുറൻസ് ഒന്നും വേണ്ടെന്ന്, വെറുതെ കഷ്ടപ്പാട് വിലക്ക് വാങ്ങാൻ. ഉറക്കമില്ലാതെ ദിവസം മുഴുവൻ കള്ളുകുടിയന്മാരെ പോലെ ആടിക്കളിക്കുന്നു. ഇനിയെങ്കിലും ഈ കറക്കം ഒന്ന് നിർത്തുന്ന്.
0: എന്ത് കറക്കം നിർത്താനോ? 10 ലക്ഷം എന്താ അത്ര നിസ്സാരാണോ? സരസ്വതി, നിനക്ക് എന്തും വിളിച്ചു പറയാന്നായോ? കള്ളം വരാതെ കാര്യം നടക്കൂല. കള്ളം വരി എന്നെ വേണം. കള്ളാ കള്ള, ഒന്ന് കടന്നു വാ കള്ള എന്റെ വീട്ടിലേക്ക്.
1: കള്ളം വലിയ വീരപുരുഷനല്ലേ, വരും. ഒരു ദിവസം വരും, രാത്രി എന്നെ വരും. നല്ല കാര്യം തന്നെ. നിങ്ങളും ആ കള്ളനും കൂടി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഞാൻ രാവിലെ എന്റെ വീട്ടിലേക്ക് പോകും. എനിക്ക് ഈ തലവേദന ഉണ്ടാവില്ലല്ലോ. നിങ്ങളെ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ജീവിപ്പിച്ചോണ്ട് ഇവിടെ ഇരുന്നു. ഇത്രയും താല്പര്യത്തോടെ എന്തെങ്കിലും എന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ?
0: ഓ എന്റെ ദൈവമേ, ഞാൻ നിന്റെ കൂടെ വന്നാലേ 10 ലക്ഷം കിട്ടുവോ?
1: അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഈ ആഭരണങ്ങളൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അത് മോഷണം പോയിന്ന് പറയ്, അപ്പൊ കാര്യം ശരിയാവല്ലോ.
0: നിന്റെ ബുദ്ധി കൊള്ളാലോ. എടി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷണത്തിന്റെ FIR കോപ്പി ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാതെ ഒരു നയാ പൈസയും കിട്ടൂല. കമ്പനിയിൽ നിന്നെ പോലുള്ള ബുദ്ധിശാലികളില്ല. ഈ കള്ളി വെളിച്ചത്തായാൽ ആദ്യം ഞാൻ അകത്താവും, പണവും പോകും, പിഴ വേറെ. അതുകൊണ്ട് കള്ളന്മാർ വന്നാലേ നമ്മൾ രക്ഷപ്പെടും. ദൈവമേ, കള്ളന്മാർ വേഗം വരണേ.
1: ഇനിയുള്ള കാലം മുഴുവൻ ഞങ്ങൾ കള്ളനെയും കാത്തിരുന്നോളി.
0: അതെ, രാത്രിയിൽ വാതിലിൽ ഒരു ചെറിയ മുട്ട് കേട്ടാലും ഞാൻ ഉറക്കം ഞെട്ടും. പക്ഷേ വാതിലിനോട് ചേർന്ന് ചവിട്ടിയിൽ കിടന്ന ഒരു പട്ടി എഴുന്നേറ്റ് പോകുന്നതാ പിന്നെ കാണുക. അല്ലെങ്കിൽ ഏതെങ്കിലും വിരുന്നുകാരനായിരിക്കും. ഒരു ദിവസേ അളിയനാണ് രാത്രി വന്നത്. ഞാൻ വിചാരിച്ചു കള്ളനാന്ന്.
1: നോക്ക്, എന്റെ വീട്ടുകാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ.
0: എനിക്ക് അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല. പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, അതിഥിയായി വന്ന് ആഭരണവുമായി കടന്നു കളഞ്ഞു. പക്ഷേ ഇവിടെ വരുന്നവരോ പരമമാന്യന്മാർ. ആഭരണങ്ങളുടെ കാര്യം പോട്ടെ, അവർ അവരുടെ തോർത്തുപോലും ഇവിടെ ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്. അല്ല, ആൾക്കാരൊക്കെ ഇങ്ങനെ ഹരിശ്ചന്ദ്രന്മാരായാലും എന്താ ചെയ്യാ?
1: നിങ്ങളൊന്ന് പോയി കിടക്കുന്നുണ്ടോ? എന്റെ തല പൊട്ടി പൊളിയുന്നു. സഹിക്കുന്നേ ഒരു അതിരുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങായിരുന്നു. രാവും പകലും ഒരേ പല്ലവി, കള്ളൻ കള്ളൻ കള്ളൻ. ഇനി വഴിതെറ്റി വല്ല കള്ളനങ്ങാനും വന്നാലോ സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് വട്ടുവാകും.
0: ശരിയാ, സത്യത്തിനിപ്പോ ഒരു കള്ളൻ വന്നാൽ ഞാൻ അവരെ കെട്ടിപ്പിടിക്കും.
1: മതി മതി, അല്ലെങ്കിലേ നിങ്ങൾ പുറത്ത് റോഡിൽ കള്ളന് നോക്കിയിരിക്കെ, അതാ നല്ലത്. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ.
0: വല്ലാത്തൊരു ഗതികേട് തന്നെ. ലോകം മുഴുവൻ 100 മോഷണങ്ങൾ നടക്കുന്നു, പക്ഷേ ഒരു കള്ളം പോലും വഴിതെറ്റി ഇങ്ങോട്ട് വരുന്നില്ല. ഇതൊക്കെ ആളുകൾ പെരുകിയതുകൊണ്ടുള്ള കുഴപ്പാ. കള്ളന്മാർക്ക് നമ്മളെ വേണ്ട. ഈ ജനസംഖ്യ കുറയ്ക്കാനേ സർക്കാർ എന്തെങ്കിലും ചെയ്തൂടെ?
1: സർക്കാർ എന്താ ബോംബിടണോ?
0: സരസ്വതി, കള്ളൻ എവിടെയൊക്കെ ഓടിയെത്തും? ഞാൻ ഉറങ്ങാൻ പോവാ. ദൈവമേ, കള്ളം പെട്ടെന്ന് എത്തണേ.

0: 갈라 맞는다 너.
1: 응.
0: 갈란다 니야. 깨끗한데. 알아, 아래 와드네를 또 만들던데. 이때 깨끗한다 너.
1: 예술 가스타이드.
0: 허, 내 입안 단냐 문이 프로테셔패드이기노. 옛날에 아빠 알아서 이까다 너 얼마나 걸들리.
1: 아데, 갈란 아는길에 아야다 가오랑으로 부딪혀. 엔네니 잘들 불었다나.
0: 이발 안다 인간에. 원래 내 마리아 단냐는 어도 샀뚜루. 나 와이르노 와이르노. 아하, 아리드 인스펙터 사로.
2: 이 아사메트 왔는 부디 부디들 죄미케는. 듀티의 파괴마이 왔는다는.
0: 세리. 엔디어의 바기야 칼란테 뿌리 보리빌라. 마셔 보리스인데 어떤 내렸대 떠랑이 일기노. 콜라 콜라.
2: 니가 말하는데 마이너스 라운이라. 이 테르빌 에브레오 우리 모션 나른다이. 양을 그 리포트 기대이던데. 이브레 안오 나른데.
0: 에? 모션오. 사라 엔다 이 말하는데. ഇന്ന് മോഷണം നടന്നുവെന്നോ? അതും ഈ തെരുവിൽ?
2: ആ അതെ, ഈ തെരുവിൽ തന്നെ
0: നടന്നു തന്നെ.
2: മാഡം, ഇയാൾ എന്താണ് ഈ പറയുന്നത്?
3: സർ, ഇദ്ദേഹത്തിന് നല്ല സുഖമില്ല. ഇവിടെ മോഷണം ഒന്നും നടന്നിട്ടില്ല.
2: ഓക്കെ, ശരി.
0: നീ എന്താ പറഞ്ഞത്? എനിക്ക് സുഖമില്ലാന്നോ?
3: നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ഇൻഷുറൻസിന്റെ കഥ ഞാൻ ഇൻസ്പെക്ടറെ കേൾപ്പിക്കണം.
0: ഗൂഢാലോചന, ഗൂഢാലോചന. എനിക്കെതിരെ കള്ളന്മാരുടെ ഗൂഢാലോചന. നീയോ അതിൽ ചേർന്നിരിക്കുന്നു അല്ലേ?
3: മനസ്സ് തോന്നുന്നതൊക്കെ വിളിച്ചു പറ മനുഷ്യ. അതെ, ഞാൻ ഉറങ്ങാൻ പോവുക.
0: രണ്ടു മണിയായോ? ഇന്നിനി കള്ളം വരും തോന്നുന്നില്ല.
3: എന്റെ ഭഗവാനെ, പിന്നെ ആരോ വന്നു തോന്നുന്നു. അതെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ?
0: ഞാൻ കേട്ടു, ഞാൻ കേട്ടു. അത് ഏതെങ്കിലും വിരുന്നുകാരനാകും, അല്ലെങ്കിൽ ആ ഇൻസ്പെക്ടർ. നീ ഉറങ്ങിക്കോ. ആരാണ് വന്നതെന്ന് ഞാനും നോക്കട്ടെ.
4: മിണ്ടി പോകരുത്. ഒച്ച വെച്ച വിവരം പറയും. ഭീമ, എന്താ നോക്കി നിൽക്കുന്നത്? ഇയാളുടെ വായിൽ തുണിയത്. ഞാൻ നോക്കാം ഇയാളെ.
3: അയ്യോ, വേണ്ട. എന്താ ഇത്?
4: നോക്ക്, ബഹളം വെച്ച നിന്റെ കഥ ഞാൻ കഴിക്കും.
0: അയ്യോ സുഹൃത്തെ, ഞാൻ നേരെ വിളിക്കില്ല.
4: എന്റെ കയ്യിൽ എന്താണെന്നും അധികം ബഹളം വെച്ചാ ഓർത്തോ, ഒച്ച വെച്ചാ തല റോഡ്
0: കിടക്കും.
4: മനസ്സിലായോ? മിണ്ടാതെ ഇവിടെ നിന്നോ.
0: ഇല്ല സുഹൃത്തെ, ഇല്ല ഇല്ല ഇല്ല. അല്ലെങ്കിലും ഞാൻ എന്തിനു ഒച്ച വെക്കണം? സുഹൃത്തെ, ഞാൻ പറയുന്നത് നിങ്ങൾ അകത്തേക്ക് പോ. അനാവശ്യം എന്റെ കഴുത്ത് ഞെരിക്കാതെ നിങ്ങൾ വേഗം അകത്തേക്ക് പോകുന്നാ ഞാൻ വിചാരിച്ചത്. അത് ഞാൻ തന്നെ നിങ്ങളോട് പറയാൻ ഇരിക്കുന്നു.
4: മിണ്ടി പോകരുത്. ഞങ്ങൾ തമാശ കളിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചു. ഇത് നോക്ക്, എന്റെ കയ്യിൽ എന്താണുള്ളതെന്ന്.
0: പിന്നെ എനിക്കറിയില്ലേ, ഇത് വടിവാളല്ലേ?
4: ഇത് പുല്ല് വെട്ടാനുള്ളതല്ല, കഴുത്ത് വെട്ടാന.
0: അയ്യോ വേണ്ട വേണ്ട. ഞാനേ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നു. എന്താ ഇത്ര വൈകിയത്? ദേ കൊല്ല അവസാനിക്കാറായി. ഞാനേ നാളുകൾ ഇങ്ങനെ എണ്ണിയിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്തേ വരാത്തതെന്ന്?
4: മിണ്ടി പോരുത്. ഇപ്പൊ നീ സമയം നോക്കിയിരിക്കുന്നു.
0: അല്ല, അതല്ല കാര്യം. ഇരിക്കേ, ഇരിക്കുന്നേ. അല്ല, നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ.
4: ഭീമ, ഇവിടെ എന്തോ കുഴപ്പമില്ലേ?
0: ഓ,
4: ഇയാളെന്താ ഇങ്ങനെ പെരുമാറുന്നത്? നീ എന്താ നോക്കുന്നത്? നടക്ക്, അകത്തേക്ക് പോ. ആ വാതിൽ ശ്രദ്ധ വേണം. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ച കഥ കഴിച്ചേക്കണം, മനസ്സിലായോ? അകത്താരുമില്ലല്ലോ.
0: ഇല്ല, ആരുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ, ഞാനും എന്റെ ഭാര്യയും.
5: അകത്ത് ആരുമില്ലല്ലോ.
0: നോക്ക്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ?
4: പിന്നെയും ഇത് തന്നെ. നിന്നോടല്ലേ പറഞ്ഞത് വായടക്കാൻ?
0: അതല്ല, പക്ഷേ.
4: പിന്നെയും പക്ഷയോ? മിണ്ടരുത്, നിന്നെ ഞാൻ ശരിയാക്കും, മനസ്സിലാവും. മിണ്ടാതെ ചാവി എടുക്ക. ചാവി എവിടെയാണെന്ന് പറ. അലമാരയുടെ ചാവി എവിടെ?
0: തരാം. ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ അലമാര തുറന്നു തരാം. അതിൽ ചില പ്രധാനപ്പെട്ട പേപ്പറുകൾ കൂടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാ.
4: നീ ചാവി എടുക്കും, അതൊക്കെ ഞങ്ങള് നോക്കിക്കോളാം.
0: ഓ, ഇതാ ചാവി.
4: കാശൊക്കെ എവിടെയാടാ? പറ.
0: കാശോ? അയ്യോ എന്റെ കള്ളമൂപ്പരി, കാശോ? കാശൊന്നും ഇല്ല. ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കും അറിയാലോ.
4: പിച്ചും പേയും പറയാതല്ലോ. കാര്യം പറ. ഈ വടിവാള് കണ്ടോ, സത്യം പറ. കാശെവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്?
0: അയ്യോ, ഞാൻ സത്യമാണ് പറയുന്നത്. ഭീമ
6: മോനെ, അത് തന്നെയല്ലേ എന്റെ പേര്?
0: നീ ഒന്ന് പറഞ്ഞുകൊടുക്ക്. ഞാൻ എന്തിനു കള്ളം പറയണം? നിങ്ങളുടെ കയ്യില് ഈ വടിവാളുള്ളപ്പോ ഞാൻ കള്ളം പറയൂ?
6: അതെ, എന്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല. വടിവാളാണ് സത്യം, എന്റെ കയ്യിൽ കാശില്ല.
4: കാശില്ലെങ്കിൽ പിന്നെ തന്റെ കയ്യിൽ എന്തുണ്ടാ? പറ വേഗം.
0: ഇതെന്താ സുഹൃത്തെ ഇങ്ങനെ സംസാരിക്കുന്നത്? കള്ളൻ സാറേ, സത്യമായിട്ട് എന്റെ കയ്യിൽ ചില്ലി കാശില്ല. പക്ഷേ ആഭരണങ്ങളുണ്ട്. ഒരു കള്ളനോട് ഞാൻ എന്തിന് കളവ് പറയണം?
4: പിന്നെ ഈ അലമാരിയിൽ എന്താണ്?
0: ആഭരണങ്ങൾ.
4: ഭീമാ, അത് തുറക്ക്.
0: തുറക്ക് തുറക്ക്.
4: ഈ പെട്ടിയിൽ എന്താ?
0: ഞാൻ പറഞ്ഞില്ലേ ആഭരണം.
4: ഭീമാ, ഈ പെട്ടി മാറ്റി വെക്ക്. ബാക്കിയൊക്കെ എവിടെയാടാ?
0: ഓ, എടുത്തു തരാം. എടി, നീ കേക്കുന്നുണ്ടാ? ആ മൂക്കുത്തി നീ എവിടെയാ വെച്ചത്? അതി എടുത്തോ. എന്റെ മോതിര ആ മൺകലത്തിൽ വെച്ചിട്ടുണ്ട്, അതും എടുത്തോ. പിന്നെന്താ ബാക്കിയുള്ളത്? ഓഹോ, ആ കടലിട്ട് വെച്ച പാത്രത്തിലെ നെക്ലേസ് ഉണ്ട്, അതും കൊണ്ടുവാ. ഇത്രയും ആഭരണങ്ങളെ എവിടെയുള്ളൂ? വേറെ ഒന്നുമില്ല.
4: പറഞ്ഞത് സത്യം തന്നെയല്ലേ?
0: ആ
4: ഭീമാ, ആ പെട്ടി ഒന്ന് തുറന്നു നോക്ക്. അതിൽ വല്ല ആഭരണങ്ങളും ഉണ്ടോ എന്നും.
0: ആ കണ്ടില്ലേ, ആ മുകളിൽ വെച്ചിരിക്കുന്നതാണ് കരിമണിമാല. അതൊരു 3.5 pounds വരും. അത് കമ്മല്, പിന്നെ 4 മാലകൾ. ആ ആ, അതിനടിയിലെ സ്വർണവളകള്. 4 ഉണ്ടായിരുന്നു, പക്ഷേ ഒന്ന് മാലയിൽ ചേർത്ത് പുതുക്കി പണിതു. 2 മോതിരം ഏറ്റവും അടിയിലുണ്ട്. പിന്നെ ഏറ്റവും അടിയിൽ ഒരു നാണയം ഉണ്ട്.
4: എടുക്ക് ആഭരണം മുഴുവൻ എടുക്ക്.
0: കള്ളൻ സാറേ, ഇത്രയും ആഭരണം മാത്രമേ ഇവിടെയുള്ളൂ. എന്നെപ്പോലുള്ള ഒരു പാവപ്പെട്ട ആളുടെ അടുത്ത് ഇതിലധികം ആഭരണം എവിടുന്ന് വരാനാ? മൊത്തം 15 pounds സ്വർണം ഉണ്ട്. അല്ല, ആഭരണം മാത്രമാണ് എടുക്കുക, അല്ലെങ്കിൽ അതിന്റെ പെട്ടി എടുക്കുവോ? അത് സാധാരണ ചെമ്പ് പാത്ര, അതുകൊണ്ടാ ചോദിച്ചത്. അല്ല, എടുക്കണമെങ്കിൽ എടുത്തോട്ടോ. അല്ല, അങ്ങക്ക് പോകാൻ വൈക്കൊന്നുമില്ലല്ലോ അല്ലേ?
4: തുടക്കം മുതൽ ഞാൻ നോക്കുക, നീ എന്നെ ഒരുപാട് വട്ടുകളിപ്പിക്കുന്നുണ്ട്. എന്താ കാര്യം?
0: സത്യം പറയാലോ, നിങ്ങൾ വന്നപ്പോ ഓ, എനിക്ക് എന്തൊരു സന്തോഷമായി.

0: എന്നറിയോ? അതെ, നിങ്ങൾ എല്ലാം കൊണ്ടുപോയിക്കോ, ഞാൻ സന്തോഷത്തോടെ തരുന്നതാ.
1: ഭീമ, ഈ ആഭരണം ഒന്ന് പരിശോധിക്കണല്ലോ.
0: അതെ, ഇനി നിങ്ങള് എത്രയും പെട്ടെന്ന് പോയിക്കോളി, അല്ലെങ്കിൽ നേരം വൈകും. അല്ല, സമയമുണ്ടെങ്കില് വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടി കയറാലോ, ഇവിടെ പോലീസ് കറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് കേട്ടോ കള്ളസുഹൃത്തെ.
1: സുഹൃത്തോ? ഞാൻ എപ്പോഴാണ് അതിന്റെ സുഹൃത്തായത്?
0: അയ്യോ,
1: എന്താ എന്താ കാര്യം പറ.
0: സ്നേഹാണ് സാറേ, സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആനന്ദം, സന്തോഷം.
1: 10-20 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്.
0: 20 വർഷോ? ഓ സാറേ, നിങ്ങൾ സർക്കാർ സർവീസിലായിരുന്നെങ്കിൽ ഇപ്പൊ പെൻഷൻ കിട്ടേ.
1: നിന്റെ പുലർഭ്യം, ഇന്നുവരെ പോലീസിന് എന്റെ നിഴൽ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ എന്റെ കണ്ണു പൊടിയിടാൻ നോക്കുന്നു. നിന്നെ പോലത്തെ പലരെയും പോക്കറ്റിലിട്ടാ ഞാൻ ഈ നടക്കുന്നത്.
0: കള്ളൻസൂർത്തെ, ദയവായി നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്.
1: പാൽ കുടിക്കുന്ന കുട്ടിയാണ് ഞാനെന്ന് വിചാരിച്ചോ? നീ തടഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ വടിവാൾ വീശാതിരുന്നത്. വെട്ടിയിട്ടേ. പക്ഷേ നീ അതിസമർത്ഥനാണ്.
0: എന്താ സുഹൃത്തെ കാര്യം? അല്ല, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റു പറ്റിയോ?
1: ഭീമ,
2: എന്തോ
1: ആഭരണം അവിടെ വെച്ചേക്ക്.
0: അപ്പോ നിങ്ങൾ ആഭരണം മോഷ്ടിക്കാൻ വന്നതല്ലേ? അയ്യോ വേണ്ട, സ്വർണ്ണം അവിടെ വെച്ച് പോകരുത്. എടുക്കു സുഹൃത്തെ, മോഷ്ടിച്ചു കൊണ്ടുപോ, പ്ലീസ് പ്ലീസ്.
1: ഉണ്ടായിരിക്കുന്നോ ഇല്ലയോ? ഞങ്ങൾ ലോകം മുഴുവൻ കറങ്ങിയവരാ. കൃത്യതയുള്ളതാണ് ഞങ്ങളുടെ കണ്ണുകൾ. 10 കിലോമീറ്റർ ദൂരത്തായാലും അമാവാസിയുടെ ഇരുട്ടിലായാലും ഒറിജിനലും വ്യാജനും തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിക്കും. നിനക്ക് മനസ്സിലായോ? ഇപ്പോ മനസ്സിലായി നീ ഇത്ര സന്തോഷത്തോടെ ആഭരണം തരാൻ തയ്യാറായതിന്റെ കാരണം? ഇതെല്ലാം മുക്കുമണ്ണകളായതുകൊണ്ടല്ലേ? ഞാൻ ഈ പ്രദേശത്തെ വളരെ പഴയ കള്ളനാ. എനിക്ക് 50 ശിഷ്യന്മാരുണ്ട്. മോഷണം ഇപ്പോ അത്ര വലിയ ലാഭകരായ തൊഴിലൊന്നും അല്ലാതായിരിക്കുന്നു. ഇത്രയും സീനിയറായ ഒരു കള്ളനെ നീ പറ്റിക്കാൻ നോക്കുന്നു. എനിക്ക് എന്റേതായ അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. എന്നെ പറ്റിക്കാൻ ഇന്നേ വരെ ഒരാൾ ജനിച്ചിട്ടില്ല. ഇതാ ഇതാ നിന്റെ ആഭരണം പറ്റി. ഭീമ, വേഗം വാ, വേഗം വാ, നമുക്ക് രക്ഷപ്പെടാം. പോലീസ് വരാനുള്ള സമയമായി. വേഗം.
3: എന്റെ ദൈവമേ,
4: കള്ളം വരണം, കള്ളം വരണം, എന്റെ വീട്ടില് കള്ളം വരണം. ഇപ്പൊ മനസ്സ് നിറഞ്ഞോ? നിങ്ങക്ക് എന്തറിയാം? നിങ്ങക്ക് എന്ത് മനസ്സിലായി? ഞാൻ അന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോ? ഇനി ഭഗവാന്റെ ഭജന പാടിയൊന്ന് നടന്നോ. ഇങ്ങക്കപ്പോ ഭാര്യയെക്കാളും വലുത് കള്ളനായിരുന്നല്ലോ. ഇപ്പൊ തൃപ്തിയായില്ലേ? ലക്ഷങ്ങൾ കിട്ടുന്നല്ലേ വിചാരിച്ചത്? ഓ, ഇപ്പൊ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് നന്നായി നമ്മൾ വിചാരിച്ചോളി.
0: അതേടി, ഞാൻ പറയുന്നത് ഇനി നിന്റെ കരിപ്പ് മാറിയിട്ടില്ലല്ലേ. മര്യാദക്ക് വായടച്ചോ. വലിയ സാമർത്ഥ്യക്കാരിയാവല്ലേ?
4: അതെ, ഞാൻ വലിയ സാമർത്ഥ്യക്കാരി തന്നെയാണ്. എനിക്ക് മനസ്സിലായി ആരാണ് സാമർത്ഥ്യം കാണിച്ചത്.
0: മര്യാദക്ക് വായടച്ചോ, മിണ്ടി പോരുത്. മാറിപ്പോ, വേഗം നിന്റെ വീട്ടിലേക്ക് പോയിക്കോ.
4: അതെ, വലിയ പൗരുഷം ഒന്നും കാണിക്കണ്ട. വടിവാള് കണ്ടപ്പോ ബോധം പോയിരുന്നു. പാവം ഭാര്യയുടെ മുന്നിൽ വന്ന് വീമ്പളക്കുന്നു. എന്തിനു മിണ്ടാതിരിക്കണം? എന്നെ ഒരുപാട് നാണം കെടുത്തിയില്ലേ? എന്റെ മുഖത്ത് നോക്കി വിടിയെന്ന് വരെ നിങ്ങൾ വിളിച്ചില്ലേ?
0: കടന്നു പോകുന്നു.
4: ഇല്ല, ഞാൻ പോകില്ല.
0: ഞാൻ നിന്നെ കൊല്ലും.
4: ഓഹോ, എന്നാ ഇതിങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു
0: തരാം. ഞാനാണ് യഥാർത്ഥ പിടി. നീ ബുദ്ധിശാലിയാണ്. ലോകം മുഴുവനുള്ള ബുദ്ധി ദൈവം നിന്റെ തലയിൽ ഒഴിച്ചു വിട്ടതാ. ഞാൻ കഴുതയാണ്, ഞാനൊരു വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢി. എന്റെ സ്വർണം, ലക്ഷങ്ങൾ.
5: കള്ള കടന്നു വരൂ. ദേശീയ നാടക പരിപാടിയിൽ ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം ഇവിടെ പൂർണ്ണമാവുന്നു.
6: മൂല ഹിന്ദി രചന വസന്ത് സബനീസ്.
5: മലയാള പരിഭാഷ ഡോക്ടർ പ്രമോദ് കോവപ്രത്.
6: സംവിധാനം

0: സി കൃഷ്ണകുമാർ,
1: സംവിധാന സഹായം പി നിഷ,
0: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും
1: രാമഭാവു, വിജയൻ കാരുതൂർ, സരസ്വതി, അജിത നമ്പ്യാർ, കളൻ എൻ വി ബിജു, ഇൻസ്പെക്ടർ ഇ ബബിത്ലാൽ.
0: അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ബ്രഹ്മാനന്ദൻ പാടിയത്. ചിത്രം സി എ ഡി നസീർ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് ജയചന്ദ്രനും വാണിജ്യരാമം ചേർന്ന് പാടിയ ഗാനം ചിത്രം നായാട്ട്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50.